0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
3: ഓടിക്കും. അതാ
2: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ്. നിരവധി പ്രോഡക്ട്സുകളാണ് നിങ്ങൾക്കായി അവർ കാത്തുവച്ചിരിക്കുന്നത്. ഈവൻ നമ്മുടെ ഡെയിലി മേശപ്പുറത്ത് വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് മുതൽ നമ്മുടെ ലഞ്ച്, അതുപോലെ ഡിന്നറിനൊക്കെ നമ്മൾ ചോറ്, ചപ്പാത്തി, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ മുതൽ സൂപ്പർ ഫുഡ്സ് വരെ ഏത് റേഞ്ച് വേണോ നേരിട്ട് തന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസും ചെയ്യാം. www.greenfarmuae.com. ബിക്കോസ് ഏതൊരു പ്രോഗ്രാമിന്റെയും വിജയം ആ സ്പോൺസർഷിപ്പ് കൂടെ വരുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് തിങ് ടു കീപ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ്. ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ എത്ര പരിശ്രമിച്ചാലും പെട്ടെന്ന് കൈവശപ്പെടുത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു ചേർന്നേക്കാം. എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചേക്കാം. ചില സ്വപ്നങ്ങൾ ഇങ്ങനെ സാക്ഷാത്കരിക്കപ്പെടാതെ നീണ്ട് നീണ്ട് നീണ്ട് പോകുന്നത് പോലെ തോന്നിയേക്കാം. സ്വപ്നങ്ങളൊന്നും പെട്ടെന്ന് സാക്ഷാത്കരിക്കപ്പെടാനുള്ളതല്ല എന്നതാണ് വാസ്തവം. അതായത് കഠിനമായ പരിശ്രമം, നിരന്തരമായ പ്രയത്നം ഇതിന് പിന്നിലുണ്ടെങ്കിൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ലോ ഓഫ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ലോ ഓഫ് നേച്ചർ, യൂണിവേഴ്സൽ ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. ചില വിലപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്ക് ഒറ്റ ദിവസം കൊണ്ടും നേടിയെടുത്താൽ അതിന്റെ വാല്യൂ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. അത് നോട്ട് ഈവൻ സ്വപ്നങ്ങൾ, നമ്മുടെ ആരോഗ്യമാകട്ടെ, നല്ല റിലേഷൻഷിപ്സ് ആകട്ടെ, കരിയറിലെ ഉയർച്ചകളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി ആകട്ടെ, എല്ലാം ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന ആ ഫിലിമി ഡയലോഗ് ഇറ്റ്സ് വെരി റെലവൻ്റ് ഇൻ അവർ ലൈഫ്. അതുപോലെ സമയം ആവശ്യപ്പെടുന്ന മറ്റ് ചില കാര്യങ്ങൾ വരുമ്പോൾ അവസരപ്പെടാതെ ക്ഷമയോടെയും സ്ഥിരതയോടെയും ശരിയായ വഴിയിലൂടെയും മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ വിജയങ്ങൾ രൂപം കൊള്ളുന്നത്. സ്വപ്നങ്ങൾ വേഗം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന ആശംസകളോടെ ടുഡേ ഹിയർ വി സ്റ്റാർട്ട് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
1: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
1: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഒരുപാട് നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? A lot of things to be achieved in life. ചെറിയ സമയം കൊണ്ട് a lot എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് കാര്യമായാലും നമുക്ക് ഒരുപാട് വേണം എന്ന് ആഗ്രഹമുണ്ടോ? ഡെഫിനറ്റ്ലി പണം ആവശ്യമാണ്, നമുക്ക് ഒരുപാട് പണം ആവശ്യമായ കുഴപ്പങ്ങളും ഉണ്ടാവും, ആവശ്യത്തിനെല്ലാം വേണ്ടത് തന്നും. പക്ഷേ a lot of things are needed in some stage of life. അതായത് നമ്മൾ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചില 5 ഗോളുകൾ, അതാണ് ആ ആവശ്യങ്ങൾ. ഒന്ന്, പൈസ സമ്പാദിക്കുക എന്നുള്ള എല്ലാവരുടെയും ആവശ്യം. നല്ലൊരു ജീവിതത്തിനായിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് ബേസിക് ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് കയ്യിൽ പൈസ വന്നാൽ മാത്രമേ മുന്നോട്ട് പോകാനുള്ളൂ എല്ലാ കാര്യങ്ങളും. അതുപോലെ എ ലോട്ട് ഓഫ് പീപ്പിൾ, ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ അതൊരു ഗോൾ, ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ കരുതാം. അതുപോലെ ചിലർ വിചാരിക്കും, ഐ നീഡ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഫൺ, ഒരുപാടധികം സന്തോഷിക്കുക, ആഹ്ലാദിക്കുക. ഇത് നമ്മൾ തമാശ, സൗഹൃദങ്ങളുടെ ആ ഒരു ആഴമാണ് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ നല്ല സൗഹൃദങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്ന ആ ലോട്ട് ഓഫ് ഫൺ ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി വെരി എസെൻഷ്യൽ ഫോർ ലൈഫ്. അതുപോലെ ഒരുപാട് ആരോഗ്യം ഡെഫിനറ്റ്ലി ആവശ്യമാണ്. ഒരിക്കലും ഒരു അരോഗാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാണ്. പലപ്പോഴും നാം മറന്നു പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ എ ലോട്ട് ഓഫ് പ്രിൻസിപ്പിൾസ് അല്ലേ, ഒരുപാട് തത്വങ്ങളൊന്നും ഇല്ലെങ്കിലും ആവശ്യമായിട്ടുള്ളത് എപ്പോഴും കരുതി വെക്കുക. ചില ആദരവുകൾ നമ്മൾ കൊടുക്കേണ്ടവർക്ക് കൊടുത്തു തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ പറയുമല്ലോ, നമ്മുടെ അച്ഛനമ്മമാരെ അവരെങ്ങനെയാണ് നമ്മൾ സന്തോഷിപ്പിക്കുക, അവരെ ആക്ച്വലി നമ്മൾ തോൽപ്പിക്കണം എങ്ങനെയാണെന്നോ, അമ്മയെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കണം, അച്ഛനെ ബഹുമാനം കൊണ്ട് തോൽപ്പിക്കണം, ഗുരുവിനെ എങ്ങനെ തോൽപ്പിക്കാം, ആദരവ് കൊണ്ട്, ടു ഗിവ് റെസ്പെക്ട്, ആദരവ് കൊണ്ട് നമുക്ക് തോൽപ്പിക്കാം. അതുപോലെ ഭാര്യയും ഭർത്താവിൻ്റെ കാര്യം വരുമ്പോഴോ, ഭാര്യയെ സംരക്ഷണം കൊണ്ട് തോൽപ്പിക്കാം, കുട്ടികളെയാണെങ്കിലോ വാത്സല്യം കൊണ്ട് തോൽപ്പിക്കാം, സുഹൃത്തിനെയാണെങ്കിലോ സൗഹൃദം കൊണ്ട് തോൽപ്പിക്കാം, ശത്രുവിനെയാണെങ്കിലോ ശത്രുവിനെ പറഞ്ഞേ ക്ഷമ കൊണ്ട് തോൽപ്പിക്കാന്നാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ആ ക്ഷമ വരാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു പുരുഷൻ, ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരിയായ, ഏറ്റവും നല്ലവളായ, എല്ലാ സദ്ഗുണ സമ്പന്നയായ ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം, ഒരു മാലാഖയെ പോലെ ഒരു പെൺകുട്ടി കടന്നു വരണം എന്നാഗ്രഹിക്കുന്നു എങ്കിൽ, പുരുഷൻ തന്റെ ജീവിതത്തിൽ വരുന്ന പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ ഒരു മാലാഖ ആയിരിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം ആ പുരുഷൻ അവൾക്കായി ഒരു സ്വർഗം പണിതു വെക്കണ്ടേ? സ്വർഗത്തിൽ മാത്രമേ മാലാഖമാർ തങ്ങാറുള്ളൂ. ആകാശത്ത് ഇങ്ങനെ പക്ഷികളെ പോലെ പറക്കാനും ജലത്തിൽ ഇങ്ങനെ മീനുകളെ പോലെ നീന്താനും നാം പഠിച്ചു. അപ്പോ ചില കാര്യങ്ങൾ നാം വിട്ടുപോയോ? പഠിക്കേണ്ടത് എന്താണ്? മാനുഷികമായ പരിഗണനകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഈ ഒരു സമയം. വേക്ക് അപ്പ് കോൾ വിത്ത് ജയ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മാറിയിട്ട് വേണം ഒന്ന് സന്തോഷിക്കാൻ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ദിവസം വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചിട്ടൊന്ന് സന്തോഷിക്കാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രശ്നങ്ങൾ എങ്ങനെ നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകുന്നു, അതിൽ സന്തോഷം കണ്ടെത്താൻ മാത്രമേ നമുക്ക് സാധിക്കാറുള്ളൂ. അതുപോലെയാണ് മാറ്റേണ്ട ചുറ്റുപാടുകൾ നമ്മുടെ മനസ്സിനെ അതുപോലെയാണ് ചുറ്റുപാടുകളെ മാറ്റാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിന് മൈൻഡ് സെറ്റിനെ മാറ്റാൻ സാധിച്ചാൽ ഏതാണ്ട് ഒരു പക്ഷേ സന്തോഷത്തിനുള്ള വക അവിടെ ഇരിപ്പുണ്ട്. ജീവിതത്തിൽ നമുക്ക് വരുന്ന ഒരു ചില മോശം സമയങ്ങളുണ്ടാവാം. അത് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് എന്നാണ് പുതിയ കണ്ടുപിടുത്തം. കാരണം ആ സമയത്താണ് ആക്ച്വലി ഹു ആർ വി, നാം ആരാണ്, നമുക്ക് ആരൊക്കെ ഉണ്ട്, അതിലുപരി നാം ഇത്രയോ ഉള്ളോ എന്ന് പോലും തോന്നുന്ന ചില തിരിച്ചറിവുകൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സമയമാണ്, വിച്ച് ഇസ് ദ ബെസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ്. മഴ നനഞ്ഞു വരുന്ന വെയിൽ കണ്ടിട്ടില്ലേ, എത്ര മനോഹരമാണ്, വല്ലാത്ത തിളക്കമാണ്, വജ്രം പോലെ തിളങ്ങും ആ മഴത്തുള്ളികളിലെ ആ ഒരു സ്പർശനം, ആ ഒരു തിളക്കം. ഫോട്ടോഗ്രാഫീസ് ഒക്കെ കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ് മഴ നനഞ്ഞു കഴിഞ്ഞു വരുന്ന ഒരു വെയിൽ, മഴത്തുള്ളികളിൽ ചൊരിയുന്ന പ്രഭ പോലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് വരുന്ന, ജയിച്ചു കയറുന്ന മനുഷ്യർക്ക് വരുന്ന ഒരു തിളക്കവും നമുക്ക് അതിനോട് ഉപമിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചെറുതിലെ തന്നെ നമ്മൾ ശീലിപ്പിച്ചു തുടങ്ങുക, അതായത് ഹൗ ടു കോൺഫ്രണ്ട് കോൺസിക്വൻസസ്. കുട്ടികളെ നമ്മൾ അച്ചടക്കം പഠിപ്പിക്കുമല്ലോ. ചില സ്കൂളുകളിൽ ഡെഫിനറ്റ്ലി ഡിസിപ്ലിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാനേജ്മെന്റ് പല സ്കൂളുകളിലും കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ് മോറൽ സയൻസ്. കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ലാംഗ്വേജ്, ഇതിനെല്ലാം, ഈവൻ സോഷ്യൽ സ്റ്റഡീസ്, ഇതിനെല്ലാം കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മോറൽ സയൻസിന് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത് ആഴ്ചയിൽ തന്നെ അവസാനത്തെ വീക്കെൻഡിന്റെ ജസ്റ്റ് മുമ്പുള്ള ഒരു അരമണിക്കൂർ മാത്രമേ അത് പല നമ്മുടെ ടൈം ടേബിളിൽ കാണാറുള്ളൂ. ആക്ച്വലി തിരിച്ചാണ് വേണ്ടത്. മോറൽ സയൻസ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പാഠങ്ങളിലേക്ക് അല്ലെങ്കിൽ വിഷയങ്ങളിലേക്ക് പോയി നോക്കൂ. കാരണം ഇപ്പോൾ ഉള്ള സമൂഹം എന്താണ്, നമ്മൾ പറയും മൊബൈൽ ഫോൺ ജനറേഷനാണ്. മുഖത്ത് നോക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ പരിഭവങ്ങൾ പറഞ്ഞ് സങ്കടം തീർത്തിരുന്ന ഒരു കാലത്തിൽ നിന്നും നെഞ്ചിലിങ്ങനെ കുത്തുന്ന ഒരുപാടധികം സ്റ്റാറ്റസുകൾ ഇട്ടിട്ടും ഓരോരോ വ്യൂവേഴ്സ് എത്ര വ്യൂവേഴ്സായി സ്റ്റാറ്റസിന്, എനിക്ക് എത്ര ഫോളോവേഴ്സായി എന്ന് നോക്കി കുത്തിയിരുന്ന് നോക്കുന്ന ഒരു ജനറേഷനിലെ നമ്മൾ വാർത്തെടുക്കാൻ പാടില്ല. അതാണ് ആധുനികത എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവില്ല. അപ്പോൾ എനിവേ, അച്ചടക്കം എന്ന് പറയുന്നത് അത് വീട്ടിൽ നിന്ന് തുടങ്ങണം. ലെറ്റ്സ് ലിസൺ ടു ദിസ് ഓഡിയോ.
2: എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ മകനെ മകളെ പഠിപ്പിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകാൻ മകനെ മകളെ പഠിപ്പിക്കണം. അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ അറ്റ്ലീസ്റ്റ് വാഷിംഗ് മെഷീനെങ്കിലും ഇടാനെങ്കിൽ അവരെ പഠിപ്പിക്കണം. അവർ താമസിക്കുന്ന മുറി അടിച്ചു വാരാൻ അവരെ പഠിപ്പിക്കണം. അച്ചടക്കം പഠിപ്പിക്കണം.
1: അച്ചടക്കം, ദ ഡിസിപ്ലിൻ ലൈഫ്, അത് തുടങ്ങേണ്ടത് കുട്ടിക്കാലം മുതൽ, ചൈൽഡ്ഹുഡ് തന്നെയാണ്. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നൊരു ചൊല്ലും കൂടിയുണ്ട്. ഒരു നല്ല വീടിന് തുല്യം വെക്കാൻ ലോകത്തൊരു സ്കൂളുമില്ല. അതുപോലെ തന്നെ നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വെക്കാൻ ലോകത്തൊരു അധ്യാപകനുമില്ല. ആ ഒരു തിരിച്ചറിവ് തുടങ്ങേണ്ടത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാൻ യു എസ് ധാരണ, ഖത്തറിൽ ചർച്ച. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനും യു എസും തമ്മിൽ ധാരണയായതായി റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച നടത്തും. യു എസ് മാധ്യമം അക്സിയോസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. നേരത്തെ സ്വിറ്റ്സർലൻഡിൽ നാളെ നടക്കാനിരുന്ന ചർച്ചയാണിപ്പോൾ ദോഹയിലേക്ക് മാറ്റിയത്. ഹോർമുസിലെ കപ്പൽ ഗതാഗതം സംബന്ധിച്ച തർക്കവിഷയമാണ് ദോഹയിൽ ചർച്ചയാവുക. ഹോർമുസിൽ പുതിയ ജലപാത അംഗീകരിക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ സംഘർഷം ആരംഭിച്ചത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാന്റെ സിറി ഖഷം ദ്വീപുകളിൽ പത്ത് കേന്ദ്രങ്ങളിൽ യു എസ് മിസൈൽ വർഷിച്ചിരുന്നു. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ യു എസ് അഞ്ചാം കപ്പൽപ്പട താവളത്തിലും കുവൈറ്റിലെ വ്യോമത്താവളത്തിലും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. രണ്ട് ദിവസമായി നടന്ന സംഘർഷത്തിൽ എട്ട് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചതായി ഇറാൻ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഇറാൻ അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി പറയുന്നു. യു എസ് ആക്രമണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ ഇടയാക്കുമെന്നും അറഖ്ചി. യുദ്ധക്കുറ്റങ്ങൾക്ക് അമേരിക്കൻ ഇസ്രായേൽ നേതാക്കളെ വിചാരണ ചെയ്യണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുർത്തദ ഖാംനെയ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിർണായക കൌൺസിൽ യോഗം ഇന്ന്. അവിശ്വാസ പ്രമേയത്തിനുള്ള കത്ത് നൽകാൻ മതിയായ പിന്തുണ യു ഡി എഫിന് ലഭിച്ചിട്ടില്ല. സി പി എം സഹകരിക്കാത്തത് ബി ജെ പിയുമായുള്ള രഹസ്യധാരണ കൊണ്ടാണെന്ന് യു ഡി എഫ് ആരോപിച്ചു. കോർപ്പറേഷനിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരമായിരുന്നു ഇതെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും യു ഡി എഫ്. ഇന്ന് നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ വാഴോട്ടുകുളം കൌൺസിലർ സുഗതനെ അയോഗ്യനാക്കണമെന്ന ആവശ്യം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. സത്യപ്രതിജ്ഞയ്ക്കായി സുഗതനെ എത്തിക്കാനുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ നീക്കങ്ങളും ഇതുവരെ ഫലം കണ്ടില്ല. തിരുവനന്തപുരം നഗരസഭയിൽ ഇന്നും നാടകീയ സംഭവങ്ങൾ അരങ്ങേറാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ വീഴ്ചയിൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചതിൽ നടപടി. ഗീനാകുമാരിയെ സ്ഥാനത്ത് നിന്ന് നീക്കി. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നാണ് നീക്കിയത്. അഡീഷണൽ ഗവൺമെന്റ് ലീഡർ എ ആർ ഷാജിക്ക് പകരം ചുമതല നൽകി. മറ്റൊരു നിയമനം നടക്കുന്നതുവരെ താൽക്കാലിക ചുമതല. പ്രതിക്ക് അനുകൂലമായി പ്രവർത്തിച്ചെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് പ്രോസിക്യൂട്ടറെ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് അനുകൂല നിലപാടെടുത്തു എന്നതിന്റെ പേരിൽ പ്രോസിക്യൂട്ടറെ സ്ഥാനത്ത് നിന്നും സർക്കാർ മാറ്റിയതിൽ പ്രതികരിച്ച് ഗീനാകുമാരി, സർക്കാർ അഭിഭാഷക എന്ന നിലയിൽ താൻ വീഴ്ച വരുത്തിയിട്ടില്ല. ജില്ലാ ഗവൺമെന്റ് ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് കോടതിയിൽ വാദിച്ചത്. നിയമത്തിനും നീതിബോധത്തിനും കോട്ടം തട്ടുന്ന തരത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന് അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്കും താഴ്മൺ മഠത്തിനുമെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി തന്ത്രി കുടുംബം. അവാസ്തവമായ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും നടത്തുന്നു എന്നാണ് പരാതി. മധുമണിമല എന്ന വ്യക്തിക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. തന്ത്രിയുടെ ഭാര്യയാണ് പരാതി നൽകിയത്. ആഭ്യന്തരമന്ത്രിക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് നൽകിയ പരാതിയിൽ സമൂഹമാധ്യമ പ്രചരണങ്ങൾ അടങ്ങിയ പെൺഡ്രൈവ് അടക്കം നൽകിയിട്ടുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് ധനബില്ലിൽ ഉൾപ്പെടുത്തിയത് സ്വകാര്യ മദ്യലോബിയെ സഹായിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവർത്തിക്കുന്നു. സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ പാസായാൽ വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി വേണ്ട. അങ്ങനെയെങ്കിൽ പിന്നെ യു ഡി എഫ് ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ബജറ്റിനൊപ്പം നികുതി ഇളവുകൾ നിയമമാക്കുന്ന ഫിനാൻസ് ബിൽ സഭ അംഗീകരിച്ചാൽ അത് നിയമമായി മാറും. അത് നടപ്പാക്കുന്നത് തടയാൻ യു ഡി എഫിന് നിയമപരമായി കഴിയില്ല. ബിൽ പാസായി നിയമത്തിന്റെ ഭാഗമാകുന്ന നികുതി നിർദ്ദേശം എക്സിക്യൂട്ടീവ് ഉത്തരവ് മൂലം മരവിപ്പിക്കാനും കഴിയില്ല. യു ഡി എഫ് ചർച്ച എന്ന പുകമറ മദ്യക്കമ്പനിയുടെ വഴിവിട്ട ആവശ്യം അംഗീകരിക്കാനുള്ള അടവ് മാത്രമാണെന്നും പിണറായി വിജയൻ പറയുന്നു. കേരളത്തിലെ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ പ്രവചനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അസമിൽ മഴക്കെടുതി രൂക്ഷം. 22,000-ത്തിലധികം ആളുകളെ മഴക്കെടുതി ബാധിച്ചു. 96 ഗ്രാമങ്ങളിൽ വെള്ളക്കെട്ട്, അതിരൂക്ഷം. സൌദി അറേബ്യയിൽ ദേശീയ എണ്ണ കമ്പനിയായ സൌദി അറാംകോയുടെ ഉടമസ്ഥതയിലുള്ള ഹെലികോപ്റ്റർ തകർന്നു വീണ്, 14 മരണം. മുഴുവൻ യാത്രക്കാരും മരിച്ചുവെന്ന ഊർജ്ജ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം. ഇന്നലെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മരിച്ച 14 പേരും സൌദി പൌരന്മാരാണെന്ന് മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെനസ്വേലയിൽ ഇരട്ട ഭൂകമ്പത്തിൽ മരണം 1500 കവിഞ്ഞു. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തി. ഇരട്ട ഭൂചലനം ഒരു നൂറ്റാണ്ടിനിടയിൽ ഏറ്റവും ശക്തമായ ഭൂകമ്പമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര മാനുഷിക സഹായവുമായി യു എ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരം യു എ എയ്ഡ് ഏജൻസി വഴി 10 ദശലക്ഷം US ഡോളറിന്റെ അടിയന്തര ആശ്വാസ ധനസഹായം എത്തിച്ചിട്ടുണ്ട്. യുഎയുടെ അഭിമാന റെയിൽ പദ്ധതിയായ ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ യാത്ര നാളെ ആരംഭിക്കും. ഫിജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് രാവിലെ 5:34 ആദ്യ യാത്ര. ആദ്യഘട്ട സർവീസാണിത്. സെപ്റ്റംബർ 30 പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് കാനഡയുടെ ജയം. ആദ്യ പകുതിയിലും 2 അവസാന മിനിറ്റിലും ആണ് ഗോൾ പിറന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ബ്രസീൽ ജപ്പാൻ ക്ലാസിക് പോരാട്ടം. രാത്രി 9 ഹൂസ്റ്റണിലാണ് കളി. സമീപകാലത്ത് ഏറ്റവും മികച്ച ഫോമിലാണ് ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ബ്രസീലിന്റെ വരവ്. വിശദവാർത്ത 8
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
9: Time check.
4: Brought to you by Ozone Cargo.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7:08.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 degrees Celsius. അന്തരീക്ഷ ഈർപ്പം 71%.
9: Weather update
4: was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ. അങ്ങനെ പക്ഷേ ഒരു തിങ്കളാഴ്ചയിൽ നിൽക്കുമ്പോൾ നമ്മൾ ജൂൺ 29 ഒരു മാസം അവസാനത്തിലേക്ക് ഇവിടെ വന്നേക്കാണ്. സമയം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ്. വെളിയിൽ നല്ല ചൂടും നല്ല ഹ്യൂമിഡിറ്റി ഒക്കെയാണ്. വെരി ഗുഡ് മോർണിംഗ് മിനു പദ്മ.
1: യെസ് വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ കാൽപന്ത് കളിയുടെ ചൂടും കൂടി കൂടി കൂടി കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസത്തെ കളി, രാത്രിയിലെ കളി, 92nd minute പറഞ്ഞ ഗോൾ, ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച കാനഡ പ്രീ ക്വാർട്ടറിൽ, ആതിഥേയർ പ്രീ ക്വാർട്ടറിൽ അവരുടെ സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. കളി കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ അധിക മിനിറ്റിൽ ആ 2nd minute ഗോൾ അടിക്കുന്നു. ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ടീമായിട്ട് കാനഡ മാറിയിരിക്കുന്നു. റൌണ്ട് ഓഫ് 32 മത്സരം ആരംഭിച്ചു. ദക്ഷിണാഫ്രിക്ക കാനഡ കീഴടക്കിയിരിക്കുകയാണ്. എതിരില്ലാത്ത ഒറ്റ ഗോളിന് 92nd minute വിജയ ഗോൾ. ഇതാദ്യമായിട്ടാണ് കാനഡ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ എത്തുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ കുഞ്ഞൻ രാജ്യമായിട്ടുള്ള കേപ്പ് വേർഡി അങ്ങനെ വലിയ വിജയം സ്വന്തമാക്കുന്നു. ഇനി അർജന്റീനയ്ക്കെതിരെ അവരുടെ മത്സരം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ, അർജന്റീനിയൻ ആരാധകരുടെ ഉള്ളിൽ ഒരു പടച്ചിലുണ്ടാവും. കേപ്പ് വേർഡി എന്ന കുഞ്ഞൻ രാജ്യത്തെയും അവരുടെ ഗോളിയും അവരുടെ ഏറ്റവും മികച്ച കളിക്കാരെയൊക്കെ സ്നേഹിക്കുന്ന നമുക്കും വെസിഞ്ഞയൊക്കെ നമുക്കും ഇഷ്ടമാണ്. അപ്പോൾ രണ്ടു ഭാഗത്ത് നിൽക്കുന്ന ഒരുപാട് ഫുട്ബോൾ ആരാധകരുടെ ഒരു പോരിനും കൂടി നമ്മൾ സാക്ഷിയാവുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ വെസിനിയുടെ ഒരു ഇന്റർവ്യൂ കേൾക്കായിരുന്നു. അക്ഷയ് അദ്ദേഹത്തോട് ചോദിക്കുന്ന, ഫൈനൽ എത്തുമ്പോൾ മെസ്സി ഒരു പെനാൽറ്റി എടുക്കാൻ വേണ്ടി വരികയാണ്, എന്തായിരിക്കും മനസ്സിൽ എന്ന് ചോദിച്ചു. ആ പെനാൽറ്റി തടുത്തിട്ടിട്ട് അർജന്റീനയെ തോൽപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വലിയ വലിയ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. മെസ്സി എന്ന് പറഞ്ഞ ഒരു ഇതിഹാസമാണ്. അദ്ദേഹത്തിനൊപ്പം ഒരു വേൾഡ് കപ്പിൽ കളിക്കാൻ പറ്റുന്നു എന്നത് ഏറ്റവും വലിയ ഭാഗ്യം. കളിക്കൊടുവിൽ മെസ്സിയുടെ ആ ജേഴ്സി, 10th number jersey ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമുണ്ട് എന്നാണ് ഒരു എതിർ ടീമിൽ ഒരു കളിക്കാരും വേണ്ടി പറയുന്നത്. അപ്പൊ അത് വലിയൊരു സന്തോഷം. കാരണം ഒരു കുഞ്ഞൻ രാജ്യം കേൾപ്പോടെ അധികമാരും കേൾക്കാത്തൊരു രാജ്യം വേൾഡ് കപ്പിന്റെ ഏറ്റവും വലിയ ഇതിലേക്ക് എത്തുന്നു, പരാജയം അറിയാതെ മുന്നേറുന്നു. അടുത്ത മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള, യൂറോ ചാമ്പ്യന്മാരെ അവർ പിടിച്ചു കിട്ടുന്നു, ലോക ചാമ്പ്യന്മാരായിട്ടുള്ള മത്സരത്തിന് യോഗ്യത നേടുന്നു. അങ്ങനെ വലിയൊരു വേദിയിലേക്ക് ആ കുഞ്ഞൻ രാജ്യം എത്തുമ്പോൾ അവരുടെ നായകൻ അല്ലെങ്കിൽ അവരുടെ ഗോൾ കീപ്പർക്ക് ഉള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞത് മെസ്സിയുടെ ആ ജേഴ്സി ഒന്ന് കിട്ടിയാൽ മതി. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും കളിക്കളത്തിലെത്തുമ്പോൾ നമുക്ക് മെസ്സി എന്നോ റൊണാൾഡോ എന്നോ നെയ്മറോ എന്നില്ല, അവരെ എതിരാളികൾ തന്നെയായിരിക്കും. എന്ത് വില കൊടുത്തിട്ടും ആ പെനാൽറ്റി തടുത്തിടുകയായിരിക്കും ഒരു ഗോളിയുടെ ലക്ഷ്യം.
0: ഒരുപക്ഷെ ഈ വട്ടത്തെ ഏറ്റവും മികച്ച ഗോളി അദ്ദേഹം തന്നെയാണ്. ഈ ഒരു മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡുവോഡോയാണ്. അത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന ഒരു ചാവേർ മത്സരം പോലെയാണ്. ഇത് നോക്കിയാൽ ബ്രസീൽ ജപ്പാൻ,
1: അത് ക്ലാസിക് പോരാട്ടമായിരിക്കും.
0: തോൽവി എന്താണെന്ന് അറിയാതെ ജപ്പാനാണ് ഈ ബ്രസീൽ. ബ്രസീൽ പിന്നെ തോന്നുന്നില്ല എല്ലാ മികച്ച കളി എന്ന് വേണേ പറയാം. ജപ്പാൻ എന്ന ഫോമില്, ഫോമിലാണ് അവര് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് രാത്രി 10:30 മത്സരം ശരിക്കും വാശിയേറിയായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വരാൻ പോകുന്ന മത്സരത്തെ വെച്ച് നോക്കും, ഈ പ്രീ ക്വാർട്ടർ ഭയങ്കര ഈ വാശിയല്ല അതിന് പറയണ്ടേ,
1: ഭയങ്കര
0: വേറൊരു ഫോമിലാണ് നമുക്ക് എല്ലാവർക്കും കാണാനും. ഒരുപക്ഷെ ഇന്നലത്തെ അർജന്റീനയുടെ കളി ഒരുപക്ഷെ ഞായറാഴ്ച പുലർച്ചെ എണ്ണീറ്റ് കണ്ടവര് എത്രയോ പേരുണ്ടാവും.
1: ഗോളി മറന്നു പോയോ എന്ന് ഗോളിയുടെ നിപ്പ് കണ്ടില്ലേ, എനിക്ക് പോലും സംശയം തോന്നി. ഈസി ആയിട്ട് തടുത്തിടാൻ പറ്റുന്ന ഒരു സംഭവം.
0: അതിന്റെ ഫ്രണ്ട് നേരയിൽ നിന്ന് ഓപ്പോസിറ്റ് ടീം പോലും, ഞാൻ പുള്ളി ഇങ്ങനെ ബോൾ പോകുന്നത് അത് അവരത് ആസ്വദിക്കുവാണോ അതോ ഇനി അത്രയും വേഗതയിലാണോ എന്താണെന്ന് അറിയില്ല.
1: പക്ഷെ ഗോളിക്ക് അത് തടുത്തിടാമായിരുന്നില്ലേ എന്ന് പറഞ്ഞു. ഗോളി ആരുടെ ഗോളിയായിരുന്നു? അതിനുശേഷം ഒരു കമന്റ് വന്നു,
0: ഗോൾ പോയത് കണ്ടു പിന്നെ എവിടെ നിന്ന് എങ്ങനെ പ്ലേസ് ചെയ്തു എന്നുള്ളത് അത്
1: സുന്ദരമായിട്ടുള്ള ഗോളാണ് ശരിക്കും. അത് ഒരു ഫെദർ ടച്ച് പോലെയൊക്കെ നമുക്ക് തോന്നുന്നു, മനോഹരമായിട്ടുള്ള ഒരു ഗോളാണ്. എന്തായാലും CR7 നിറമങ്ങിയ ഒരു കളിക്കുള്ള ഒരാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി, പോർച്ചുഗൽ രണ്ടാമതായി, കരുത്ത് കാട്ടിയിട്ട് ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും മുന്നിൽ വന്നിരിക്കുന്നു. ഗ്രൂപ്പ് എല്ലിൽ നടന്ന മത്സരങ്ങളിൽ പ്രവചിച്ചതുപോലെ തന്നെ വമ്പന്മാർ വിജയം കണ്ടു. പാനമ എതിരില്ലാത്ത 2 goals തകർത്ത് ഇംഗ്ലണ്ട് ജയത്രയാത്ര തുടരുകയാണ്. ആഫ്രിക്കൻ കരുത്തരായ ഖാനെ 1-0 2 goals മറികടന്ന് ക്രൊയേഷ്യയും സാന്നിധ്യം ഉറപ്പിക്കുന്നു. നോക്കൌട്ടിലെ തീപ്പൊരി മത്സരങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്നത് നെതർലൻഡ്സ് മൊറോക്കോ. ഒരു ക്വാർട്ടർ ഫൈനലോ സെമി ഫൈനലോ നടക്കേണ്ട പോരാട്ടം നോക്കൌട്ടിന്റെ തുടക്കത്തിൽ തന്നെ വന്നത് ആരാധകർക്ക് ആവേശം നൽകുന്ന ഒന്ന്. നെതർലൻഡ്സ് വേഴ്സസ് മൊറോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 goals. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ, കോങ്കോയോടും കൊളംബിയയോടും സമനില വഴങ്ങി പോർച്ചുഗൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ പതറിയാണ് ഇത്രയും വരെ വമ്പൻ പോരാട്ടത്തിന് വഴിവെച്ചത്. ലൂക്ക മോഡ്രിച്ച് തന്നെയാണ് ക്രൊയേഷ്യയുടെ പ്രധാന പ്രതീക്ഷ. നോർവേ വേഴ്സസ് ഐവറി കോസ്റ്റ്, ഡാൻ ഡിയാമോണ്ടോ, നിക്കോളാസ് പെപ്പെ, അമാ ഡിയാലോ അവരടങ്ങുന്ന ശക്തമായിട്ടുള്ള ആക്രമണത്തിന് അതിനെതിരെയാണ് ഐവറി കോസ്റ്റിന്റെ കരുത്ത് വരാൻ വേണ്ടി പോകുന്നത്. ഇനി ഇന്ന് രാത്രിയുള്ളത് ബ്രസീൽ വേഴ്സസ് ജപ്പാൻ. വിനീഷ്യസ് ജൂനിയർ, മാത്യൂസ് കുഞ്ഞ ഇവരുടെ കാര്യത്തിൽ ബ്രസീലിന്റെ ആക്രമണത്തിൽ മുന്നിലാണെങ്കിലും മധ്യനിരയിലെ പോരായ്മകൾ ഒരുപാടുണ്ട്. ജപ്പാന്റെ കടുത്ത പ്രസിംഗ് ഗെയിമാണ് ജപ്പാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് മുന്നിൽ ബ്രസീലിന് എത്ര പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റി? ഒരു ഏഷ്യനും ഒരു ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളും തമ്മിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ക്ലാസിക് പോരാട്ടത്തിനാണ് ഇന്ന് രാത്രി 9 മണി സാക്ഷിയാകാൻ വേണ്ടി പോകുന്നത്. ആർക്കും ഉറക്കം പോവാത്ത നല്ലൊരു സമയത്താണ് കളി വന്നിരിക്കുന്നത്. എല്ലാവരും കാണേണ്ട ഒരു കളിയാണ്. ബ്രസീലിനെ കഴിഞ്ഞ വർഷം നടന്ന സൗഹൃദ മത്സരത്തിൽ തോൽപ്പിച്ച ചരിത്രമുള്ള ജപ്പാന് ഒരു ഭയവും ഇല്ല. കഴിഞ്ഞ 2 ലോകകപ്പുകളിലും നോക്കൌട്ടിൽ കടുത്ത പോരാട്ടം കാഴ്ചവെച്ച ജപ്പാൻ മറ്റൊരു അട്ടിമറിക്കാണ് ലക്ഷ്യമിടുന്നത്. ഏഷ്യക്കാരെന്ന നിലയിൽ ജപ്പാന്റെ കൂടെ നിൽക്കാൻ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ മഞ്ഞക്കുപ്പായക്കാരുടെ കയ്യിൽ ഒരിക്കൽ കൂടി കപ്പ് വേണമെന്ന ആഗ്രഹത്തിൽ ബ്രസീൽ ഫാനായിട്ട് തുടരുകയാണ്. ജപ്പാനോട് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്.
2: ജപ്പാന്റെ ദിവസമാണ് ഇന്ന് ഇവിടെ കൂടുതൽ ലിസണേഴ്സ് പറയുന്നത്. ജപ്പാൻ അവരുടെ ഡ്രീമാണ് സത്യം പറഞ്ഞാൽ ഇന്ന്. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ച് അവർക്ക് ആരാണെങ്കിലും ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയാണ് വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നിൽക്കുന്ന അവരെ സത്യം പറഞ്ഞാൽ ഇന്ന് ഒരാൾ പോലും മാച്ച് മിസ്സാക്കരുത്.
1: അത് നല്ല സമയമാണ്. നമ്മുടെ ബ്രസീൽ ആരാധകർക്ക് സന്തോഷമാണോ അതോ ജപ്പാൻ ആരാധകർക്കാണ് സന്തോഷം? അതോ കാൽപന്ത് കളിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ പിന്നെ വിരിയുന്ന ഒരു നല്ല മത്സരം. ഇപ്പൊ പറഞ്ഞ പോലെ നോക്കൌട്ടിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രീ ക്വാർട്ടറിലും ഒരുപക്ഷെ സെമിയിലൊക്കെ കാണേണ്ട നല്ല നല്ല മത്സരങ്ങൾ നേരത്തെ നേരത്തെ വന്ന് പോവുകയാണ്. അപ്പൊ നല്ല നല്ല ടീമുകളൊക്കെ വേഗം വേഗം പോവുകയാണ് എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഒപ്പം കേപ്പ് വെർഡ് പോലുള്ള ടീമുകളൊക്കെ ഉള്ളിലേക്ക് വന്ന് വന്ന് വന്ന് നല്ല കളി കാഴ്ചവെക്കുന്നു. ഒരു അട്ടിമറിയുടെ ഒരു വ്യത്യസ്തതയുടെ ഒരു നല്ല ഒരു വേൾഡ് കപ്പ് ആയിട്ട് ഇത് മാറുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ട്.
2: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇന്ന് വൈകുന്നേരം നല്ല അടിപൊളി മത്സരം കാണാനായിട്ടുള്ളൊരു അവസരം കൂടെയാണ് എല്ലാവർക്കും ഉള്ളത്. പലയിടങ്ങളിലും ഉണ്ടല്ലോ പല ആളുകൾ, മീൻസ് വലിയ കഫേസ് അല്ല, ചെറിയ കഫറ്റീരിയകളിൽ പോലും മലയാളികൾ കൂടി ആഘോഷമാണ് സത്യം പറഞ്ഞാൽ രാത്രി സമയങ്ങളിലൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കൂട്ടമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ അത് മിസ് ഔട്ട് ആയിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്.
1: ലോകകപ്പിന്റെ ഈ ആവേശം ഉണ്ടാവുമ്പോഴും നമ്മൾ മലയാളികൾ കൂട്ടത്തോടെ ആഘോഷവും എല്ലാം അതിര് കവിയുന്ന രീതിയിലേക്കൊക്കെ പോകുമ്പോഴും ഒന്ന് ആലോചിക്കുക, നമ്മളെ അലട്ടുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് എന്നതാണ്. യു എയിലേക്ക് നമ്മൾ തൊഴിൽ അന്വേഷിച്ച് വരികയാണെങ്കിൽ നാട്ടിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന ആ വാർത്തയ്ക്ക് ഒഫീഷ്യലായിട്ടുള്ള ഇത് വന്നിരിക്കുകയാണ്. ട്രാവൽ ഏജന്റുമാർക്ക് കത്തുകൾ വന്നിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഒരു സന്ദർശക വിസയിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതല്ലാതെ നമ്മൾ തൊഴിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ പോലീസ് ക്ലിയറൻസ് അത് അറ്റസ്റ്റ് ചെയ്യണം എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ആദ്യ കുറെ ഫേസിലാണ് ഇത് നടപ്പാക്കുന്നത്. അതിൽ ആദ്യ ഫേസിൽ തന്നെ നമ്മുടെ ഇന്ത്യ ഇടം പിടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുവരെ തന്നിരിക്കുന്ന ആ ഒരു പരിഗണനയൊന്നും ഇല്ല. അത് നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കിയതാണ്. കാലങ്ങളായിട്ട് ഇപ്പൊ അടുത്ത് വരുന്ന കുറെ ആക്രമണ വാർത്തകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേര് തിരിഞ്ഞുള്ള തല്ലുകൾ, ടിക്ടോക്കിലെ യുദ്ധങ്ങൾ, മരണങ്ങൾ, ആത്മഹത്യ, ഇതെല്ലാം ഉൾപ്പെടെയായിട്ട് നമ്മളെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനുള്ള ഒരു ഒരു കോട്ടമായിട്ട് തന്നെ കരുതണം. കാരണം പോലീസ് ക്ലിയറൻസ് ഉണ്ടെങ്കിലേ നമുക്കിനി ഇവിടെ ജോലി കിട്ടൂ എന്ന രീതിയിലേക്ക്. സന്ദർശക വിസയിൽ വരാം, വിസിറ്റ് വിസയിൽ വരാം, ടൂറിസ്റ്റ് വിസയിൽ വരാം, നമുക്കിവിടെ എല്ലാം കാണാൻ പോവാം. പക്ഷേ ഒരു തൊഴിലേക്ക് സ്വീകരിക്കുന്ന സമയത്ത് ഇവിടുത്തെ കമ്പനികൾ നിങ്ങളോട് PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധയോടുകൂടി സ്വീകരിക്കേണ്ട ഒരു വാർത്ത. എന്താഘോഷം നിങ്ങൾ ആഘോഷിച്ചോ, നിങ്ങൾക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യം തരുന്ന ഒരു നാടാണ്. പക്ഷേ ഈ രാജ്യത്തിന് ചില മൂല്യങ്ങളുണ്ട്, അതിനെ പിന്നെ മാനിച്ചുകൊണ്ട് ഏറ്റവും നല്ല സുരക്ഷയുള്ള നാട് എന്ന ബഹുമതി UAE കീപ്പ് ചെയ്യുന്നത് ഇങ്ങനെ നിയമം ശക്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഇനി പാലിക്കുക.
2: അല്ലേ, നമ്മൾ ഈ പലപ്പോഴും പറയും നമ്മൾക്ക് ഒരാളെ പേര് എടുത്തു പറയാതെ അവരെ ഇത് പുറവഴിയും കൂടെ നമ്മൾ പരാമർശിക്കുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ, ഈ എല്ലാ നിയമപരമായിട്ട് കുറ്റാണ് അതിപ്പം. ഇനിയിപ്പോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, എത്ര പേരെ എഫക്ട് ചെയ്യും അറിയോ? നമ്മൾ ചെറിയ ഒരു പ്രശ്നം പോലും നമ്മൾ വിചാരിക്കും നാട്ടിലല്ലേ വിഷയമില്ല, ഷാവ് PCC ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലിക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്നത്.
1: ഓണത്തിന്റെ സമയത്ത് ആ തല്ല് നടക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഇരുന്ന് ചർച്ച ചെയ്തിരുന്നു, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഇവിടെ
2: വാർണിംഗ്. എത്ര വാർണിംഗ് ആണ് കിട്ടുന്നത്? എന്നിട്ടാണ് ഈ ടിക്ടോക്കിൽ കിടന്നിട്ട് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാവരും പല നാഷണാലിറ്റീസും നമ്മളെ ആ രീതിയിലായിരിക്കും പിന്നെ കാണാൻ തുടങ്ങുന്നത്. അത് അത് നിയമം വന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ, അധികൃതർ തന്നെ അതിനെ തിരിച്ചറിഞ്ഞു.
1: അത്രയുള്ളൂ, അവർ തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ത്യൻ ആദ്യ ഫേസിൽ ആദ്യത്തെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഈ ട്രാവൽ ഏജൻസി കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ അതിൽ ഇന്ത്യ എന്നുള്ള പേര് കാണുമ്പോൾ നമുക്ക് ലജ്ജ കൊണ്ട് നാണക്കേട് കൊണ്ട് തല താഴുകയാണ്. ഇത്രയും കാലം നമുക്ക് അതൊന്നും ഇല്ലാതെ ഇന്ത്യക്കാരെ മലയാളികളെ വരൂ, അവർ നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിച്ചതിന് പകരം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നതിന് വേറെ ഈ രാജ്യം വേറെ ആരുമല്ല, നമ്മൾ സ്വന്തം ഉള്ളിലേക്ക് നോക്കുക, നമ്മൾ തന്നെയാണ് ഉത്തരവാദി.
2: ഞാൻ എപ്പോഴും ഒരു 1-2 വർഷം മുന്നേ ഞാൻ ദുബായിലെ എയർപോർട്ടിൽ ഇറങ്ങി ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ആഫ്രിക്കൻസിന്റെ ഒരു ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അവരെ മാറ്റി തന്നെ നിർത്തിയാണ് ഓരോ ലഗേജും ചെക്ക് ചെയ്തിട്ട് വിടുന്ന കാഴ്ച നമുക്കൊരു മനസ്സ് തോന്നുന്നത്. ആരെങ്കിലും ഒരാൾ ചെയ്തതിന്റെ ആയിരിക്കും. അവർ എൻറ്റയർ ഫ്ലൈറ്റ് വന്നതിന് മാറ്റി നിർത്തിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇനി ഞങ്ങൾ ഇന്ത്യക്കാർ വരുന്ന സമയത്ത് അങ്ങനെ മാറ്റി നിർത്തി നമ്മുടെ പി സി സി ചെക്ക് ചെയ്തിട്ട് വെളിയിടത്തുള്ളൊന്ന് അത്ര കർശനമാക്കിയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കുക, നമ്മൾ ഈ നാട്ടിൽ വരുന്ന ജോലി എടുക്കാനും അതിനോടൊപ്പം തന്നെ എൻജോയ് ചെയ്യാനായിട്ടുള്ള എല്ലാ അവസരവും രാജ്യം തരുന്നു. അത് എൻജോയ് ചെയ്യുക, നമുക്ക് തരുന്ന ഫ്രീഡത്തെ എൻജോയ് ചെയ്യുക.
1: സത്യം മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് തന്നെ ഇപ്പൊ ഓർമ്മിപ്പിക്കാനുള്ളൂ. എന്നാലും പാസ്പോർട്ടും കഴിഞ്ഞ ആഴ്ച സജീവമായിട്ടുള്ള ഒരു ചർച്ചയായിട്ട് വന്നതാണ്. പാസ്പോർട്ട് നമ്മുടെ പൗരത്വ രേഖയല്ല എന്ന വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത കുറച്ച് ഞെട്ടിക്കുന്നതാണ്. ബംഗാളിലെ എസ് ഐ ആർ, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതിൽ ടെലിഗ്രാഫിന്റെ മുൻ പത്രാധിപർ ആർ രാജഗോപാലിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലില്ല. മകളുടെ വിവാഹത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനായില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. വാർത്തയിലേക്ക് വരാം. പശ്ചിമ ബംഗാളിലെ എസ് ഐ ആർ, അതായത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം പൂർത്തിയായപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനും കൊൽക്കത്തയിൽ നിന്നിറങ്ങുന്ന ദ ടെലിഗ്രാഫ് പത്രത്തിന്റെ മുൻ പത്രാധിപരുമായിട്ടുള്ള ആർ രാജഗോപാലിന്റെ പേര് വോട്ടർ പട്ടികയിലില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിന്റെ പേരിൽ പാസ്പോർട്ട് പുതുക്കി നൽകാത്തതിനാൽ കാലിഫോർണിയയിൽ പത്രപ്രവർത്തകയായ മകളുടെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന വിവാഹത്തിൽ പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പേര് രാജഗോപാൽ എന്നാണ്, മാധ്യമ പ്രവർത്തകനാണ്, കൊൽക്കത്തയിലാണ് താമസം, ടെലിഗ്രാഫിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന് എസ് ഐ ആറിൽ പേരില്ലാത്തത് കാരണം പാസ്പോർട്ട് പുതുക്കി നൽകാൻ, അത് വലിയൊരു നമ്മളെ അലാമിംഗ് ആയിട്ടുള്ള പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. അതായത് വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പാസ്പോർട്ട് പുതുക്കി കിട്ടില്ലേ എന്നതൊരു ഒരു പേടിപ്പെടുത്തുന്ന, പ്രവാസികളായിട്ടുള്ള നമുക്ക് കൂടുതൽ ആശങ്ക, പലരുടെയും പേര് വോട്ടർ പട്ടികയിലില്ല, അപ്പൊ അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ് എന്നൊക്കെയാണ്. എന്തായാലും തന്നെ ഇരയായിട്ട് ചിത്രീകരിക്കാനല്ല, മറിച്ച് മാധ്യമ പ്രവർത്തകനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെക്കുകയും താരതമ്യേന അറിയപ്പെടുന്ന പത്രത്തിന്റെ പത്രാധിപരാവുകയും ചെയ്ത ഒരാൾക്ക് പോലും ഇത്തരം ഒരു അനുഭവം നേരിടേണ്ടി വന്നാൽ സമൂഹത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വ്യക്തികളുടെ അവസ്ഥ എന്താണെന്ന് അറിയിക്കാനാണ് ഞാനിങ്ങനൊരു ലേഖനം എഴുതിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. പശ്ചിമബംഗാളിലെ 27 ലക്ഷം പേരെ പോലെ യുക്തിപരമായ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് എന്നെയും ഒഴിവാക്കിയത്. മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടും കാരണം വ്യക്തമാക്കാതെ തള്ളി. ഇപ്പോൾ സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ട്രൈബ്യൂണൽ ഒന്നിന്റെ പരിഗണനയിലാണ് അപ്പീൽ. അത് കാരണം വോട്ട് ചെയ്യാനായില്ല. 19-ന് ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന കാരണത്താൽ പാസ്പോർട്ടിനുള്ള അപേക്ഷയിൽ പോലീസ് പരിശോധന പൂർത്തിയായില്ല. മറ്റൊട്ടേറെ രേഖകൾ സമർപ്പിച്ചെങ്കിലും അവ അപര്യാപ്തമെന്നറിയിച്ചു. പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ട് 100 ദിവസമായി. ഒന്ന് ആലോചിച്ചു, 2 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിലും തൽക്കാലം ഉൾപ്പെടെ നമുക്ക് പാസ്പോർട്ട് കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകന് എസ് ഐ ആർ വന്നിട്ട് പേരില്ലാത്തതിന്റെ പേരിൽ പാസ്പോർട്ടില്ല. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അല്ലേ, മക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒക്കെ കല്യാണത്തിൽ പങ്കെടുക്കുക. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പങ്കെടുക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് പാസ്പോർട്ടില്ലാത്തതിന്. ഇതെല്ലാം ചേർത്ത് വായിക്കണ്ടേ, കേൾക്കുമ്പോൾ എൻ്റെ വീട്ടിലെ എൻ്റെ താടിക്ക് തീപിടിക്കുമ്പോൾ മാത്രമേ എനിക്ക് പോളൂ എന്ന് പറഞ്ഞിരിക്കരുത്. ഇതൊക്കെ വലിയ അപകടം ഉണ്ടാക്കുന്ന പേടിപ്പെടുത്തുന്ന വാർത്തകളാണ്. രാജ്യവും സുപ്രീം കോടതിയും നീതിന്യായ വ്യവസ്ഥ എത്രയും പെട്ടെന്ന് ഈ ആളുകളുടെ ആശങ്ക അഡ്രസ്സ് ചെയ്യപ്പെടട്ടെ എന്ന് വിചാരിക്കാം.
2: ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം നമുക്ക് വേണം, അത് മസ്റ്റ് ആണ്. അല്ലാതെ ഈ 5 വർഷം 10 വർഷം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതില്ല, ഇത് ഇനി നോക്കുന്നില്ല, ഇനി അടുത്തതാണ് എന്ന് പറയുന്നതിനെ ആ രീതി തന്നെ സത്യം പറഞ്ഞാൽ മാറണം എന്നുള്ളൊരു കാരണം. ഇനി നമ്മൾ പഴയ പോലെ അല്ലേ മിനിപ്പത്, ഇപ്പൊ എല്ലാവരും തന്നെ നമുക്കൊരു പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകുന്ന ആളുകളാണ് കൂടുതൽ, ഒന്നുമില്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് ചേക്കേറിക്കൊണ്ട്. ഒരു പക്ഷേ അവരവിടെ പോയി കഴിഞ്ഞാൽ അവർ പലപ്പോഴും അറിയുന്നില്ല, അല്ലെങ്കിൽ അവർ 2-3 വർഷം കഴിയുമ്പോൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിനി എങ്ങനെയാണ് ചുരുങ്ങിയ സമയത്ത് അവർ വീട്ടിൽ നിൽക്കണം, ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ കയറി. അപ്പൊ ഇതൊക്കെ വിഷയം വരുന്നൊരു സംഭവമാണ്. അപ്പം എന്താണെങ്കിലും അതിനൊരു പരിഹാരം വരട്ടെ എന്നുള്ളത് തന്നെയാണ്.
1: അപ്പൊ ഈ ആഴ്ചയുടെ തുടക്കത്തിലൊക്കെ ഇങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത്. ഇനി നല്ല വാർത്തകൾ പറയാൻ നോക്കുമ്പോഴത്തേക്ക് അതും ഇല്ല. തിരുവനന്തപുരത്ത് അവിശ്വാസത്തെ നേരിടാൻ ബി ജെ പി നിലപാടെടുക്കാതെ സി പി എം പിന്തുണയില്ലെന്ന് സ്വതന്ത്രൻ കൌൺസിൽ യോഗ ഇന്ന് നിർണായകമായിട്ട് തല്ലും പിടിയും കാലൊടിയലും കൈയൊടിയലും ഒക്കെ ആയിട്ട് എല്ലാ കൌൺസിലർമാരും ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ 50-50 എന്നതാണ് ഇപ്പോൾ പിന്നെ അംഗസംഖ്യയുള്ളത്. ഏതെങ്കിലും ഒരു കൌൺസിലർക്ക് പനി വന്ന, ഒരാൾക്ക് ജലദോഷം വന്ന, ഒരാൾക്ക് നടക്കാൻ പറ്റാതിരുന്ന അവിശ്വാസം പാസ്സായിട്ട് ചിലപ്പോൾ അവിടുത്തെ ഭരണം തന്നെ പോകും. അതുപോലെ ഇപ്പുറത്ത് സി പി എമ്മും പിന്നെ യു ഡി എഫും കൈകോർത്തിട്ട് ഒരു ഇന്ത്യ സഖ്യം മാതിരി കോർപ്പറേഷന്റെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ വന്നു കഴിഞ്ഞാൽ അത് വേറൊരു രാഷ്ട്രീയ സമവാക്യത്തിലേക്ക് കൂടിയിട്ട് കോർപ്പറേഷൻ ഭരണത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെ പോവോ ബി ജെ പിനെ ഒഴിവാക്കി, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഭരണം മാറ്റിയിട്ട് സി പി എമ്മും കോൺഗ്രസും കൂടിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവോ? ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്.
2: ഈ ആറ്റിങ്ങിൽ അതുപോലെ തന്നെ ചുമതല കെ സുരേന്ദ്രൻ എന്നുള്ള ഒരു വാർത്തയുണ്ടല്ലോ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ. എനിക്ക് തോന്നുന്നു 2029 ലോക്സഭ പിടിക്കാനായിട്ട് ഉള്ള കംപ്ലീറ്റ് തയ്യാറെടുപ്പുകൾ അവരുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: പക്ഷെ അതില് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയാണ് ഇപ്പൊ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ ഇദ്ദേഹം സംസാരിക്കുന്നത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല, സംഘടനാ തലത്തിലേക്കും സാധാരണ രീതിയിലേക്കും എത്തുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി. രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു സാധാരണക്കാരന്റെ ഭാഷയിലേക്കോ ഒരു പൊതുപ്രവർത്തകന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ രീതിയിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞില്ല ശരിക്കും. അതുകൊണ്ടാണ് അത് വി മുരളീധരനാണെങ്കിലും കെ സുരേന്ദ്രനാണെങ്കിലും പടക്കം പൊട്ടുന്ന പോലെ പടപടപടെ പറയാനും ജനങ്ങളെ എടുക്കാനും ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മറുപടി കൊടുക്കാനും പറ്റും. അങ്ങനെ ബി ജെ പി ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. സംഘടനാ ചുമതല അദ്ദേഹത്തിനാണെങ്കിലും പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും മാധ്യമങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ എല്ലാ സ്ഥലത്തും വിശദീകരണവും സംസാരിക്കാനും ഒക്കെ കെ സുരേന്ദ്രനും വി മുരളീധരനുമായിരിക്കും ഉണ്ടാവും.
2: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഈ വാർത്തകളുടെ ഒക്കെ വെനിൻസുലയിലെ നമ്മുടെ ഭൂകമ്പം
1: 1500 കഴിഞ്ഞു.
2: 2026 തുടങ്ങി 6 മാസം കൊണ്ട് ലോകം മുഴുവൻ കണ്ടേക്കുന്ന, സത്യം പറഞ്ഞാൽ കുലുക്കുന്ന വാർത്തകളായിരുന്നു എല്ലാ ഭാഗത്തും നോക്കി. വെനിൻസുലയിൽ പറയാണ് പല നാടുകളും നാടേതാന്ന് അറിയാതെ ചെളി കൂമ്പാരങ്ങളായി മാറിയിട്ടുള്ള സ്ഥിതിവിശേഷമാണ് വെനിൻസുലയിൽ നിന്ന് വരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഭൂകമ്പം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ ഭൂകമ്പമായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യം കൂടി.
1: ലോകകപ്പിനെ അത് ബാധിച്ചു എന്നുള്ള, ലോകകപ്പിനുടെ ഒരു ദുഃഖവാർത്ത, അർജന്റീനൻ താരത്തിന്റെ ഭാര്യയും മക്കളും വെനിൻസുലയിലെ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടു എന്നത് അദ്ദേഹം പിന്നീടാണ് അറിയുന്നത്. കാരണം എവിടെയാണ് എന്താണെന്നൊക്കെ സംബന്ധിച്ച് ആദ്യം ഒരു വിവരം വന്നില്ല. പിന്നീടാണ് പിന്നെ അർജന്റീനൻ പ്രതിരോധ താരം ലൂക്കാ സ്ട്രെജോയുടെ ഭാര്യയും രണ്ടു മക്കളും വെനസ്വേലയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഭൂചലനത്തിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ 1500 കുട്ടികളടക്കം വയസ്സായ ആൾക്കാരടക്കം ഒരുപാട് പേര് 7.5 7.2 റിക്ടർ സ്കെയിലിൽ, അങ്ങനെ ഒരു നൂറ്റാണ്ടിനിടയിൽ വെനസ്വേലയിലുണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഭൂചലനം. എന്തായാലും നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വലിയ സഹായം വെനസ്വേലയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. നമ്മുടെ ഈ രാജ്യമായിട്ടുള്ള യുഎയും വലിയ ഒരു സഹായങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അവിടേക്ക് വരുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സഹായം എത്തിച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ കുറച്ച് ശാന്തമായിട്ട് വരുന്നുണ്ട്. നാളെ ഖത്തറിൽ ഒരു വലിയ ചർച്ച നടക്കുകയാണ്. കഴിഞ്ഞ നമുക്കറിയാം വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിലെല്ലാമായിട്ട് കുവൈറ്റിലും ബഹ്റൈനിലും ഇറാനിലും പല സ്ഥലത്തുമായിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളൊക്കെ നടക്കുന്നതും പിന്നെ വീണ്ടും യുദ്ധം തുടങ്ങിയെന്നുള്ള ഒരു പേടിയൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമില്ല, ഇപ്പം തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് നാളെ ഖത്തറിൽ ഒരു ചർച്ച നടക്കുന്നു. ഇറാനിലെ ഹോർമസ് കടലിടുക്കിന്റെ ആ ഒരു നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇറാൻ ഏറ്റെടുത്തു എന്ന് അബ്ബാസ് അറഖ്ചി അവരുടെ വിദേശകാര്യമന്ത്രി പറയുന്നതൊക്കെയാണ് ഇന്ന് രാവിലെ നൽകാൻ പശ്ചിമേഷ്യയിൽ നൽകുന്ന കുറച്ച് സന്തോഷമുള്ള സമാധാനമുള്ള വാർത്ത.
2: തീർച്ചയായിട്ടും. ഞാൻ മറ്റൊരു വാർത്ത വായിക്കായിരുന്നു. KSRTC പ്രിയദർശിനി ഇതുണ്ടല്ലോ, അതുപോലെ കുമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു നാട്, കുമ്മണ്ണൂർ. ഞാനത് ഇവിടെ കോട്ടയത്താണെന്ന് തോന്നുന്നു കേട്ടോ. കുമ്മണ്ണൂർ വില്ലേജ് സിറ്റുവേറ്റഡ് അബൌട്ട് 7 km ഫ്രം പാല എന്നാണ് പറയുന്നത്. അതാണ് തോന്നുന്നു കുമ്മണ്ണൂർ കാര്യം അരികിലുണ്ട്. അവിടെ KSRTC ബസ് സർവീസ് ഇല്ലത്രേ. അതുകൊണ്ട് ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇതുവരെ, കാരണം പ്രിയദർശിനി യാത്ര എല്ലായിടത്തും വരുന്നു, പക്ഷെ കുമ്മണ്ണൂർകാർക്ക് ഈ KSRTC ബസ് യാത്രയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പഞ്ചായത്തിലെ 1, 2, 14, 15 വാർഡുകൾ ഉൾപ്പെടെ അവർ പറയുന്നത് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് ആവശ്യമാണ്. ഞാൻ കേരളത്തിൽ KSRTC ചെല്ലാത്ത
1: സ്ഥലമുണ്ട്. ഏറ്റവും നല്ല KSRTC വരുന്ന ഒരു സ്ഥലങ്ങൾ നമ്മൾ മൂന്നാറിൽ കാണാറുണ്ട്, ഇങ്ങനെ മരങ്ങളുടെ ഇടയിലും കാപ്പിത്തോട്ടങ്ങൾക്ക്. പക്ഷെ ഏറ്റവും നല്ല ഒരു ബസ് വരുന്നത് മാമലക്കണ്ടത്ത് കൂടി വരുന്ന ആ
2: കാടിന്റെ
1: മാമലക്കണ്ടത്തിന് നടുവ് കൂടി ഇങ്ങനെ വെള്ളത്തിന്റെ ഇടയിൽ കൂടിയിട്ട് KSRTC ബസ് വരുന്ന ഒരു കാഴ്ച ഉണ്ട് സാറേ. ആ എറണാകുളം ജില്ലയാണ് മാമലക്കണ്ടം, ബോർഡറാണ്. ജില്ല വെച്ച് നോക്കുമ്പോൾ എറണാകുളമാണ്, പക്ഷെ എല്ലാം കൊണ്ടും പ്രകൃതി കൊണ്ടും എല്ലാം കൊണ്ടും ഇടുക്കി സൈഡാണ്. ഒരിക്കലെങ്കിലും പോണം കേട്ടോ മാമലക്കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണേണ്ട സ്ഥലം. മാമലകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് മൂന്ന് ഭാഗങ്ങൾ. ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് മാമലകൾ മാത്രം കാണാൻ പറ്റുന്ന മനോഹരമായിട്ട് ഉള്ളൻ തന്നെ അതൊക്കെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ KSRTC വരാത്ത സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ചില റൂറൽ ഏരിയാസിലേക്ക്, ഇപ്പൊ ഗവിയിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു
2: ഗവിയില് നമ്മളെ വീഡിയോ നമ്മള് നമ്മുടെ ഹോമിൽ ഇട്ടിട്ടുണ്ട്, പേജിൽ ഇട്ടിട്ടുണ്ട്. ഗവിയിൽ ഇപ്പൊ ജനത്തിരക്ക് കൊണ്ട് പൊറുതിമുട്ടി. അപ്പൊ KSRTC പോലും നിശ്ചയമില്ല ഇനി എങ്ങനെയാണ് സർവീസ് നിയന്ത്രിക്കേണ്ടെന്നുള്ള കാര്യം. കാരണം ഒരു ഫ്രീ സർവീസ്, ഒരു ഫ്രീ വിനോദയാത്ര ഫ്രീ ആയിട്ട് കിട്ടും.
1: അല്ല മാത്രമല്ല, ഇപ്പൊ കുറെ സ്ത്രീകളുടേതായിട്ടുള്ള ഗ്രൂപ്പുകൾ യാത്രകൾ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ, ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അതും ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് പോയിട്ട് വരാൻ വേണ്ടി പറ്റും. ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനെ ഗവി മുമ്പേ തന്നെ നമുക്ക് പ്രശസ്തമാണ്, ഇപ്പൊ ഈ ഓർഡിനറിയും കൂടി വന്നതോടുകൂടിയിട്ട് കൂടുതൽ ആളുകൾക്ക്. പ്രിയദർശന ഓർഡിനറി ബസ്സിലാണല്ലോ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നത്. അപ്പൊ പൈസ കൊടുക്കാതെ സൗജന്യമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി സ്ത്രീകൾ അങ്ങോട്ടേക്ക് ഇരച്ചെത്തുന്നു.
2: തീർച്ചയായിട്ടും ഒരുപാട് യാത്രകൾ അങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ ഇനി ഞാൻ പറഞ്ഞത് ഒരു നമുക്ക് അങ്ങനെ ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും പറ്റുമെന്നറിയില്ല, നാഷണൽ മൊത്തമായിട്ട് യാത്ര ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ വരികയാണെങ്കിൽ അത് നല്ലതാണ്.
1: യാത്രകളില്ലേ മനുഷ്യനെ നവീകരിക്കുന്ന പറയാം ഓരോ യാത്രകളും. കാരണം നമുക്ക് പ്രതീക്ഷിക്കാതെ കുറെ സുഹൃത്തുക്കളെ കിട്ടും. തൊട്ടടുത്തിരിക്കുന്ന ഒരു പുതിയ യാത്ര ഇങ്ങനെ കിട്ടും, പുതിയൊരു ബന്ധം കിട്ടും, പുതിയൊരു അറിവ് കിട്ടും. അപ്പം നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ നവീകരിക്കപ്പെടും. ഓരോ യാത്രയും ഓരോ പുസ്തകങ്ങളും നമ്മളെ നവീകരിക്കുക എന്നാണ് പറയുക. അപ്പോൾ യാത്ര പോവാതിരിക്കരുത്. കിട്ടുന്ന എല്ലാ അവസരങ്ങളും യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കുറേ കാലം ഇങ്ങനെ സമ്പാദിച്ച് ജോലി ചെയ്ത് കൂട്ടിക്കൂട്ടി വെക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിയിട്ട് കുറച്ച് സമ്പാദിക്കുക, കുറേ അധികം യാത്ര ചെയ്യുക എന്നതായിരിക്കണം നമ്മുടെ നയം.
2: തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടില് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. അതായത് ഒരു അച്ഛൻ ഒരു മകളെ തല്ലുന്ന ഒരു വീഡിയോ. അയ്യോ, ആ വീഡിയോ
1: കണ്ടിരുന്നു.
2: അയൽവാസിയാണ് ആ വീഡിയോ എടുത്തിട്ട് പോലീസിനെ അയച്ചു കൊടുക്കുന്നത്. ആ മകള് അമ്മയെന്ന് വിളിച്ച് നിലവിളിച്ച് കരയുന്നുണ്ട്. പക്ഷെ രക്ഷിക്കാനൊന്നും ആരും ആ പരിസരത്ത് പോലും നമ്മൾ കാണുന്നില്ല. എന്നിട്ട് പോലീസ് തിരിച്ച് വീട്ടിലെത്തിയ സമയത്താണ് അവർ ചോദിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും പരാതിയുമില്ല. അതാണ് അവിടുത്തെ
1: കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ സ്വത്താണ്. അച്ഛനും അമ്മയ്ക്കും പരാതി ഇല്ലെങ്കിലും സ്റ്റേറ്റിന് പരാതി ഉണ്ടാവണല്ലോ. പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ. എങ്ങനെയാണ് മദ്യലഹരിയിൽ ഒരു പിതാവിന് ഒരു മകളെ ഇങ്ങനെ തല്ലിച്ചതി ആ കുഞ്ഞു വിളിച്ച് കരയുന്നതാണെന്ന് നമ്മുടെ ഹൃദയം മുറിഞ്ഞും പറഞ്ഞു
2: പോകുന്നുണ്ട്. സാധാരണ ചൂരൽവടി അതുപോലെ
1: വലിയ മരക്കഷ്ണം എടുത്തിട്ടാണ് തോന്നുന്നു കുട്ടീനെ അടിക്കുന്നത്.
2: നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഓപ്പറേഷൻ തൂഫാന്റെ കൂട്ടത്തിൽ ഇതൊക്കെ പെടുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ലഹരിയുടെ പുറത്ത് വരുന്ന
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. കാരണം ആ അമ്മയ്ക്ക് ചിലപ്പോൾ അതിലും വലിയ അടി കിട്ടിയിട്ടായിരിക്കും അമ്മയ്ക്കും ഇണ്ടാൻ പറ്റാതിരിക്കുന്നത്. ഇയാള് മദ്യലഹരിയിൽ ചെയ്യുന്നതെന്നും പറയും. പക്ഷെ മദ്യലഹരിയിലാണ് ഏത് ലഹരിയിലാണെങ്കിലും അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കട്ടെ. കുഞ്ഞുങ്ങൾ സ്റ്റേറ്റിന്റെ സ്വത്താണ്. അവർ ആര് തൊട്ടാലും അവർ അഴിക്കുള്ളിലാവണം എന്ന് ഒരു സ്റ്റേറ്റ് തീരുമാനിക്കുക. എനിക്കൊന്ന് ആഭ്യന്തരമന്ത്രി കർശനമായിട്ടുള്ള നടപടി ഈ വിഷയത്തിൽ എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. പോലീസ് വളരെ കൃത്യമായിട്ട് അയാളെ പൂട്ടി അകത്തേക്ക് ഇട്ടു. ആ വാർത്തകളൊക്കെ ആയിരിക്കും നമുക്ക് ചില ആൾക്കാർ ജയിലിടുന്ന സന്തോഷത്തോടു കൂടി നമ്മൾ വായിക്കുക.
2: കുടുംബത്തിന് സമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ രാവിലെ പറയേണ്ട വരുന്നതിൽ സത്യം പറഞ്ഞത്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം കൂടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് പോകുന്നത്.
1: മാത്രമല്ല നമ്മുടെ അയൽവക്കത്തു നിന്ന് അയൽവാസികളിൽ നിന്ന് ഒരു സങ്കട വാർത്ത ഒരു നിലവിളിയെ കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കരുത്. പോയി പോലീസിനെ വിളിക്കുക എത്രയും പെട്ടെന്ന്. ആ അദ്ദേഹം വീഡിയോ എടുത്ത് വെച്ചാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അതൊരു തെളിവാണ്, വലിയൊരു തെളിവാണ്. നാളെ ആ അച്ഛനും അമ്മയും കുട്ടിയും പറയുന്ന ഒന്നുമില്ല എന്ന്. പക്ഷെ നാളെ ആ കുഞ്ഞ് മരിച്ചതിന് ശേഷം ഈ ലോകം മുഴുവൻ ഇളകും അല്ലേ. അപ്പോഴത്തേക്ക് പിന്നെ മാധ്യമങ്ങൾ എത്തും, പോലീസ് എത്തും, സംഘടനകൾ എത്തും, പിന്നെ അദ്ദേഹത്തിന് അപലപിക്കും, ഈ ആക്രമണങ്ങൾ അപലപിക്കുമ്പോൾ. ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആ വീഡിയോ അധികാരികളിലേക്ക് എത്തി നല്ലത്. അതിനുള്ള ഒരു തുടർ നടപടികളും കൂടി ഉണ്ടാവും.
2: നമ്മൾ ഈ PCC കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. PCC ഒരാൾ പറയുന്നത് പക്ഷേ ഒരു കണക്കിന് നമുക്ക് നാട്ടില് സമരങ്ങളും അതിൽ തുടർന്ന അക്രമങ്ങളും ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിലേക്ക് പോകത്തില്ല എന്നുള്ള ഒരു ഇത് കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ഈ TikTok ഗെയിം കളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നതും അതുപരമായിട്ടുള്ള പ്രശ്നങ്ങളും പലതുമാണ്. ആ ഒരു സംഭവം കൂടെ ബാൻ ചെയ്യണമെന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ഒരു നമ്മുടെ ലിസണറും പറഞ്ഞു.
1: ശരിക്കും വളരെ നല്ല കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ED റെയ്ഡ് നടന്നപ്പോ തന്നെ ED ആക്രമണം വന്നപ്പോ എല്ലാരും പറഞ്ഞു ED കേസ് ആർക്കെതിരെയാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ. ആക്രമണം നടത്തിയതോ അല്ലെങ്കിൽ സമരം ചെയ്ത് പ്രതിഷേധിച്ചതോ ആരോ? DYF-ക്കാരും SFI-ക്കാരും മറ്റു അവരും. നഷ്ടപ്പെടുമ്പോൾ ആർക്കാണ് നഷ്ടപ്പെട്ടത്? ഓരോ SFI-ക്കാരനും DYF-ക്കാരനും. കേസ് പറയാനും ആക്കാനൊക്കെ പാർട്ടി ഉണ്ടാകും. പക്ഷെ ഇതുമായിട്ട് ED ആക്രമിച്ച കേസുമായിട്ട് എത്ര കാലം മുന്നോട്ട് പോകണം? ഗൾഫിലോ വിദേശത്തോ എന്തിനാ ഒരു നല്ല ജോലി കിട്ടുന്നതിലൊക്കെ തടസ്സം നിൽക്കുന്ന രീതിയിലേക്ക് ഓരോ യുവാക്കളുടെയും ഭാവി ഇല്ലാതാക്കുന്നത്. അപ്പൊ ആക്രമണത്തിലേക്ക് പോകുന്നതിന് ഈ ഗൾഫ് സ്വപ്നോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള സ്വപ്നമായിട്ട് ഇരിക്കുന്നവർ ഒന്ന് വിളിക്കുമ്പോൾ ഒന്ന് അമാന്തിക്കും. ഇല്ല, ഇപ്പൊ ദ ഗൾഫിൽ ഇങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്, പോയി വെറുതെ പോയി കാണാനാണെങ്കിൽ ഓക്കെ, പക്ഷെ അവിടെ ചെന്നൊരു ജോലിക്കും. മിക്കവരും ഇവിടെ വിസിറ്റ് വിസയിൽ വരുന്നതിന് ജോലി അന്വേഷിച്ചിട്ട് തന്നെയാണ്. അപ്പൊ വരുമ്പോ തന്നെ നിങ്ങൾ ആ PCC ആയിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് വരിക.
2: പലപ്പോഴും ഈ ഗൾഫിൽ നിന്ന് നാട്ടിൽ പോകുന്നവരുണ്ടല്ലോ, ഈ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഒരെണ്ണം അടിച്ചിട്ട് വണ്ടി ഓടിക്കാം, പ്രശ്നമില്ല, ഫൈൻ ഇത്രയല്ലേ, അങ്ങ് കൊടുത്തേക്കാം, നാളെ നമുക്ക് അങ്ങ് കയറി പോകാം എന്നൊക്കെയുള്ള വിചാരമുള്ള പലരും. നമ്മൾ ഇവിടെ വരുമ്പോ വേറൊരു സ്വഭാവം, അവിടെ ചെല്ലുമ്പോ അതൊന്നും പറ്റില്ലട്ടെ, നിങ്ങൾ ജോലി മാറണമെങ്കിൽ നിങ്ങൾ PCC സർട്ടിഫിക്കറ്റ് വെക്കണം. ചില്ലറക്കളി അല്ല, നമുക്കറിയാം നാട്ടിലൊരു കേസ് വന്ന് കോടതി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഹിയറിംഗിന് ചെല്ലുമ്പോഴായിരിക്കും ഓക്കെ ഇത് അടുത്ത മാസത്തേക്ക് വെച്ചെന്ന് പറഞ്ഞാൽ ഒറ്റ മാസം അങ്ങ് നീട്ടത്തില്ലേ. ഇതൊക്കെ നമ്മൾ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് എന്നുള്ളത് അങ്ങ് മറന്നേക്ക്.
1: ശരിക്കും എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനെ PCC എല്ലാ കാര്യത്തിനും ഇത് നിർബന്ധമാക്കുന്നതല്ലായിരിക്കും. സ്കൂൾ കോളേജിലൊക്കെ ചേരാൻ പോകുമ്പോഴും കോഡ് ഓഫ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നല്ലതല്ലേ? നല്ലത് ശരിക്കും. അപ്പൊ ചോദിക്കും പ്രതിഷേധിക്കാനുള്ള അവകാശം? പ്രതിഷേധിച്ചോളൂ.
2: പ്രതിഷേധിക്കുന്നത്
1: നല്ലതിനെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തിൽ അനീതിക്കെതിരെയൊക്കെ പ്രതികരിച്ചോളൂ. അത് അക്രമത്തിലേക്ക് കടക്കുമ്പോഴാണല്ലോ പോലീസ് കേസും കാര്യങ്ങളാവുന്നത്. അപ്പൊ എന്തായാലും അതിന് തടയിടുന്ന നാട്ടിലുള്ള നമ്മുടെ യുവാക്കൾ ഒന്ന് ചിന്തിക്കണ ഒരു വാർത്തയും കൂടി ആയിട്ട് നമ്മുടെ ഇവിടെ വന്ന ഒരു നിയമം നിഷേധിച്ചോളൂ.
2: പ്രതിഷേധിക്കുന്നത്
1: നല്ലതിനെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തിൽ അനീതിക്കെതിരെയൊക്കെ പ്രതികരിച്ചോളൂ. അത് അക്രമത്തിലേക്ക് കടക്കുമ്പോഴാണല്ലോ പോലീസ് കേസും കാര്യങ്ങളാവുന്നത്. അപ്പൊ എന്തായാലും അതിന് തടയിടുന്ന നാട്ടിലുള്ള നമ്മുടെ

0: ാണ് പി എം ആവാസ് പദ്ധതി. ഇ എം എസ് ഭവന പദ്ധതി വിഭാവനം ചെയ്തവരാണ് ഇപ്പോൾ ഇതിനെ എതിർക്കുന്നത്. സംസ്ഥാന വിഹിതം ഇല്ലാത്തത് കാരണമാണ് ഇതുപോലുള്ള പദ്ധതിയിൽ നിന്ന് ഇടത് സർക്കാർ പിന്മാറിയത്. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ളതുകൊണ്ടാണ് പിന്മാറിയത് എന്ന വാദം നുണയാണ്. പി എം ആവാസ് യോജന വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ല. ഇതുവരെ നിർമ്മിച്ച വീടുകളിലെ എംബ്ലത്തിൽ ഒന്നിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഇല്ലെന്നും എംബ്ലം മാത്രമാണ് ഉള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. എന്തായാലും മോദി ബ്രാൻഡിംഗ് മലയാളിയുടെ ആത്മാഭിമാനത്തിന് ചാപ്പയടിക്കാൻ മന്ത്രി ഷാജി വരേണ്ട എന്നാണ്. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയായിരുന്നുള്ള പിണറായി വിജയനും പറഞ്ഞത് ഇതാണ്. ഇങ്ങനൊരു വീട് കൊടുക്കുമ്പോൾ നമ്മുടെ വീടിന് മുന്നിൽ പി എം ആവാസ് യോജന, പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നമ്മുടെ വീടല്ലേ, നമ്മുടെ വീട് ആരോ ദാനം തന്നതാണെന്നുള്ള ഒരു തോന്നല് നമ്മുടെ ഒരു ആത്മാഭിമാനത്തിന് ഏൽക്കുന്ന ഒരു ക്ഷതമാണ്. അതൊരു സങ്കടം തന്നെയാണ്. ആര് ദാനം കൊടുത്താൽ പോലും ഇപ്പം നാട്ടിലൊക്കെ ഒരുപാട് പേര് വീട് വെച്ചു കൊടുക്കുന്നുണ്ട്. അവരാരും അവരാണിത് തന്നത് എന്ന രീതിയിൽ എവിടെ എഴുതി വെക്കാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ് അത്? നമുക്ക് നമ്മുടെ ഒരു ആത്മാഭിമാനം, നമ്മുടെ മക്കൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മക്കളുടെ ഒരു സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഇങ്ങനെ നമുക്കൊരു ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അങ്ങനെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത് എന്നാണ് പറയുന്നത്. പി എം ആവാസ് പദ്ധതി വരട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ പേര്, എംബ്ലം, പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ഒന്നും ഏത് പ്രധാനമന്ത്രിയായാലും ഏത് മുഖ്യമന്ത്രിയായാലും ഈ പേരുകൾ ഇതൊക്കെ കൊടുക്കുന്ന ദാനം കൊടുക്കുന്ന, ദാനം എന്ന വാക്ക് തന്നെ തെറ്റാണ്, അർഹതപ്പെട്ടതാണത്, ഇല്ലാത്തവർക്ക് വീട് അത് കൊടുക്കുന്നതിൽ വെക്കരുത്. അത് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നല്ലൊരു നിലപാടാണത്.
1: അതുപോലെ തന്നെ ഒറ്റുകാരൻ ഉണ്ടെന്ന് അറിഞ്ഞില്ല, പ്രസംഗിച്ചത് നന്നായി, വിവാദ ഭരണഘടനാ പ്രസംഗത്തിൽ വീണ്ടും അന്വേഷിക്കുന്നുള്ളൊരു വാർത്ത സജിച്ചെറിയാൻ്റെ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു വെൺമണിയിൽ അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഇടയിലാണ് ഈ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സർക്കാർ ഉണ്ട സമയത്ത് പോലും ഈ അന്വേഷണം പോയിട്ടും ആ ഒരു സമയത്ത് വേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണം പോയിട്ടില്ല. അപ്പൊ ഈ സർക്കാർ വീണ്ടും അത് അന്വേഷിക്കാൻ തുടങ്ങുകയാണോ? എന്താണ് അതിന്റെ
0: മാറ്റി നിർത്തിയേക്കുമായിരുന്നല്ലോ അന്ന് കുറച്ചാൽ, പിന്നെ വീണ്ടും വരികയാണല്ലോ. ഈ സർക്കാർ അത് വീണ്ടും
1: അന്വേഷിക്കാനുള്ള
0: വിധി നേരത്തെ വന്നിരുന്നു. അദ്ദേഹത്തിന് കുറ്റവിമുക്തനാക്കിയിട്ടാണ് അദ്ദേഹം പിന്നെയും വന്നത് അധികാരത്തിലേക്ക്, രണ്ടാമത് മന്ത്രിയായിട്ട് വന്നത്. എന്തായാലും ഈ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് ചോദ്യം ചെയ്യുന്നാലും പുതിയ സർക്കാർ എല്ലാം പൊടി തട്ടിയിട്ട് വീണ്ടും ഒന്നെടുക്കാണ്, അടച്ചു വെച്ചതൊക്കെ തുറക്കുകയാണ്. എന്തായാലും അങ്ങനെ കുറെ സമയം കളയരുത്, ആവശ്യമുള്ളതൊക്കെ എടുത്തോളൂ. പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കേണ്ട ഈ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള നമുക്ക് വേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ എന്താണ്, കേരളത്തിന് എങ്ങനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ വികസനം വരുന്നത്, എങ്ങനെയാണ് വിദേശ മൂലധനം വരുന്നത്, സ്വകാര്യ പങ്കാളിത്തം ഏതുവരെ ആകാം, ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഒന്ന് രണ്ട് വാർത്തകളോട് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആരോടും മുട്ടുമടക്കാതെ കിട്ടിയതെല്ലാം തിരിച്ചുകൊടുത്ത് അവർ മടങ്ങുന്നു. തോൽക്കാത്ത ഇറാനെ ലോകം തോൽപ്പിച്ചു. ഒന്ന് ആലോചിച്ചു, ഒരു വേൾഡ് കപ്പിൽ ഒറ്റ മത്സരം പോലും തോൽപ്പിച്ചിട്ടില്ല ഇറാൻ, പക്ഷെ അവർ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. ഒറ്റ ശ്വാസത്തിൽ ആഘോഷവും നിരാശയും എല്ലാം കടന്നുപോയ സമയം കാൻസർ സിറ്റിയിൽ അൾജീരിയയും ഓസ്ട്രിയയും തങ്ങളുടെ അവസാന ഗ്രൂപ്പ് മത്സരത്തിന് ഇറങ്ങിയപ്പോൾ അവർക്കിടയിൽ പാഞ്ഞു നടന്ന പന്തിലെ കാറ്റിന് ഇറാന്റെ ജീവവായുവിന്റെ ഗന്ധമുണ്ടായിരുന്നു. അൾജീരിയയും ഓസ്ട്രിയയും കളിച്ചു, തോറ്റത് ഇറാനാണ്. മത്സരം 3.3, സ്ഥാനം 3, ജയം 0, സമനില 3, തോൽവി 0, അടിച്ച ഗോൾ 3, വഴങ്ങിയത് 3. അങ്ങനെ തോൽക്കാതെ കളിച്ച ഇറാനെ ലോകം തോൽപ്പിച്ച വാർത്ത എന്ന രീതിയിലാണ് വേൾഡ് കപ്പിൽ നിന്ന് അവർ പുറത്തായതിന്റെ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഗൾഫ് പേജിലേക്ക് പോവുകയാണെങ്കിൽ നാളെ ഇത്തിഹാദ് റെയിൽ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യ യാത്ര 5:34 ഫിജേറയിൽ നിന്ന് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിട്ട് ഗൾഫിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇത്തിഹാദിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ യാത്ര ആരംഭിക്കും.
1: ഒരു ചരിത്രത്തിന് തന്നെ തിരികുളിക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് എല്ലാവർക്കും എന്താണേലും ടിക്കറ്റുകളെല്ലാം നേരത്തെ നല്ല രീതിയിലാണ് അവരെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും തുടങ്ങട്ടെ, ഒരുപാട് ഒരുപാട് യാത്രകൾ നമുക്ക് ഒരുപാട് അതിൽ നിന്ന് ചെയ്യാനും അതുപോലെ തന്നെ വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. എനിക്ക് 55% ഇപ്പൊ അവർ
0: അമ്പത് ശതമാനം ഓഫറോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. 55, 120 കൂടി നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ അതുപോലെ സാധാരണ ക്ലാസ്സിലും നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി.
1: തീർച്ചയായിട്ടും അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. വരുന്ന മണിക്കൂറിൽ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള ഒരു സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഒരു അടിപൊളി ദിവസം, ഒരു അടിപൊളി തിങ്കളാഴ്ച, ഒരു അടിപൊളി വീക്ക് ഔട്ട് എല്ലാവർക്കും. ഹോം 90.2 FM നോടൊപ്പം തന്നെ യാത്ര ചെയ്യുക. ഇൻഫ്രസ് ക്ലബിൽ അക്ഷയ് മിനി പത്മയുമായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർഎസ്, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.
0: ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി.
3: നമുക്ക് പെട്ടെന്ന് ട്രാഫിക് സിറ്റുവേഷൻ ഒന്ന് നോക്കാം. റോഡിലെ തിരക്കുകൾ കൂടി വരുന്നു. തിങ്കളാഴ്ചയാണ്, നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്തെ ട്രാഫിക് സിറ്റുവേഷൻ അൺപ്രെഡിക്റ്റബിൾ ആണ്. കാരണം ചിലവർ നേരത്തെ ഇറങ്ങും, ചിലവർ താമസിച്ചിറങ്ങുന്നവർ നേരത്തെ ഇറങ്ങുന്നവരെക്കാട്ടിൽ ഫ്രണ്ടിൽ കയറാനായിട്ടുള്ള പെടാപ്പിടികൾ നമുക്ക് റോഡിൽ കാണാൻ സാധിക്കുന്നു. എന്താണെങ്കിലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയായിട്ട് വിട്ടുവിട്ടുള്ള ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ ആണ്. അത് എത്തിച്ചെന്ന് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ അവിടെ കഴിയണം. ഗ്ലോബൽ വില്ലേജിൻ്റെ ആ ഒരു ഏരിയയിൽ ഒരു ചെറിയ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിന്റെ കാര്യമാണ് പറഞ്ഞത്, അല്ലിത്തേറ്റ് ഓൾ റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. രാവിലെ കാണുന്ന പോലെ തന്നെ എമിറേറ്റ്സ് റോഡിൽ ഇന്ന് വലിയ ട്രാഫിക് സിറ്റുവേഷൻ ഒന്നും ഇല്ല കേട്ടോ. രാവിലത്തെ ഒരു ചെറിയൊരു കൺജഷൻ മാത്രമേ കാണുന്നുള്ളൂ. എന്തുപറ്റി എമിറേറ്റ്സ് റോഡിൽ ഷെയ്ഖ് സയ്യിദ് റോഡ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. ജെ വി സിയുടെ ഔട്ടർ സർക്കിൾസ് ഒക്കെ തന്നെ ഇച്ചിരി രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ അവിടെയും രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത്. ബാക്കി അജ്മലിൽ എന്താണ്, അജ്മലിൽ നമ്മുടെ തുമ്പെ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒക്കെ റെഗുലർലി രാവിലെ ഇല്ല, വലിയ പ്രശ്നമില്ല കേട്ടോ. ഇന്ന് പൊതുവേ ശാന്തമായിട്ടുള്ളൊരു രീതിയാണ് അജ്മലിലൊക്കെ കാണുന്നത്. അപ്പോൾ എന്താണേലും എനിക്ക് തോന്നുന്നു അലിത്തേറ്റ് റോഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ തന്നെ ഈ സമയത്ത് കാണുന്നത്. ഇനി എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ, ഒരുപാടിടത്ത് ട്രാഫിക് ലൈറ്റ്സ് പുതിയതായിട്ട് വരുന്നുണ്ട് കേട്ടോ. പല റൗണ്ട് അബൌട്ടുകൾ റോഡ് വിസ്തീർണമൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഇനി എവിടെയെങ്കിലുമൊക്കെ പുതിയതായിട്ട് റൗണ്ട് അബൌട്ടുകളോ സിഗ്നൽസ് ഒക്കെ വരികയാണെങ്കിൽ വീണ്ടും ഡിലേ ആവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതാണ് ഈ സമയത്തെ ട്രാഫിക് സിറ്റുവേഷൻ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ്. എന്തായാലും നല്ല അടിപൊളി ഒരു തമിഴ് പാട്ടാണ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പോകുന്നത്.
0: ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും എബിസി കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC supply.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാൻ യുഎസ് ധാരണ, ഖത്തറിൽ ചർച്ചയെന്ന്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, മാധ്യമപ്രവർത്തകന് പാസ്പോർട്ട് നിഷേധിച്ചത് അപലപിച്ച എഡിറ്റേഴ്സ് ഗിൽഡ്. ലോകകപ്പിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം, ബ്രസീൽ ജപ്പാനെ നേരിടും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള സംബന്ധിച്ച് ട്രസ്റ്റിന് നേരത്തെ അറിവുണ്ടായിട്ടും പോലീസിന് പരാതി നൽകിയില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ട്രസ്റ്റ് അംഗങ്ങൾ കേസിൽ പ്രതിയായ അവിനാശ് ശുക്ലയുടെ വീട് സന്ദർശിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ട്. സംഭാവന കൊള്ളക്കേസിലെ പ്രതികൾക്ക് ഹാജരാകില്ലെന്ന നിലപാടിൽ അയോധ്യയിലെ അഭിഭാഷകർ. സംഭാവന ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിയിൽ ഇന്ന് വീണ്ടും പരാമർശിക്കും. ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീംകോടതിയുടെ മുൻപാകെ എത്തുക. SIR ൽ പേരില്ലാത്തതിനാൽ പാസ്പോർട്ട് പുതുക്കാനായില്ലെന്ന പരാതിയുമായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ R. രാജഗോപാൽ. 2002 വോട്ടർ പട്ടികയിൽ പിതാവിന്റെ പേരില്ലെന്ന കാരണത്താലാണ് ഒഴിവാക്കിയത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിന്റെ പോലീസ് ക്ലിയറൻസ് നൽകുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും R. രാജഗോപാലിന്റെ വെളിപ്പെടുത്തൽ. സംഭവത്തെ അപലപിച്ച് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ രംഗത്തെത്തി. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൌരന്മാർ നേരിടുന്ന ദുരിതത്തിന്റെ പ്രതീകമാണ് രാജഗോപാലെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ പ്രതികരിച്ചു. രാജഗോപാലിന്റെ വോട്ട് ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും എഡിറ്റേഴ്സ് ഗിൽഡ്. അതീവ ദുഷ്കരമായ പോരാട്ടത്തിലൂടെയാണ് രാജഗോപാൽ കടന്നുപോകുന്നതെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനായ MG രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനും യുഎസും തമ്മിൽ ധാരണയായതായി റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച നടത്തും. യുഎസ് മാധ്യമം ആക്സിയോസ് ആണ് വിവരം പുറത്തുവിട്ടത്. നേരത്തെ സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരുന്ന ചർച്ചയാണ് ദോഹയിലേക്ക് മാറ്റിയത്. ഹോർമുസിലെ കപ്പൽ ഗതാഗതം സംബന്ധിച്ച തർക്ക വിഷയമാണ് ദോഹയിൽ ചർച്ചയാവുക. ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമുസിൽ പുതിയ ജലപാത അംഗീകരിക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച സംഘർഷം ആരംഭിച്ചത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാന്റെ സിറഖഷം ദ്വീപുകളിൽ 10 കേന്ദ്രങ്ങളിൽ യുഎസ് മിസൈൽ വർഷിച്ചിരുന്നു. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ യുഎസ് 5 കപ്പൽ പടത്താവളത്തിലും കുവൈത്തിലെ അലി അൽസലിം വ്യോമത്താവളത്തിലും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. 2 ദിവസമായി നടന്ന സംഘർഷത്തിൽ 8 യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചതായി ഇറാൻ അവകാശപ്പെടുകയും ചെയ്തു. അതിനിടെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തെന്ന് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. യുഎസ് ആക്രമണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനിടയാക്കുമെന്ന് അറഖ്ചി. യുദ്ധക്കുറ്റങ്ങൾക്ക് യുഎസ് ഇസ്രായേൽ നേതാക്കളെ വിചാരണ ചെയ്യണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മോത്തബ ഖാംനെയ്. റഷ്യയിൽ ഇന്ധനക്ഷാമമെന്നിപ്പോൾ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. റിഫൈനറികൾ തകർത്ത വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. റഷ്യയിലെ ഈ റിഫൈനറികൾ തകർത്ത യുക്രൈൻ. റഷ്യയിൽ കടുത്ത ഇന്ധന ക്ഷാമം അനുഭവപ്പെടുന്നുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്ന് ഇറാൻ. ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാം, ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും ഇറാൻ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന നിലപാടിൽ ഉറച്ച് കേരള സർക്കാർ. കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപിൽ ഉന്നയിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. മൂന്നാറിൽ നടക്കുന്ന ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ട്. മുല്ലപ്പെരിയാറിൽ ജനങ്ങളുടെ ആശങ്കയും കേരളത്തിന്റെ സുരക്ഷയും കണക്കിലെടുത്ത് പുതിയ ഡാം ഉണ്ടാവുക എന്നത് ആവശ്യം തന്നെയാണ്. അതോടൊപ്പം കേരളവും തമിഴ്നാടും തമ്മിൽ രമ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാടിലും സംസ്ഥാനം ഉറച്ചു നിൽക്കുന്നു. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുമുള്ള നിലപാടാണ് പുതിയ സർക്കാരും തുടരുന്നത്. ഈ നിലപാട് യോഗത്തിൽ വ്യക്തമാക്കുമെന്ന് മന്ത്രി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിർണായക കൌൺസിൽ യോഗം ഇന്ന്. അവിശ്വാസ പ്രമേയത്തിനുള്ള കത്ത് നൽകാൻ മതിയായ പിന്തുണ UDFന് ലഭിച്ചിട്ടില്ല. CPM സഹകരിക്കാത്തത് BJP യുമായുള്ള രഹസ്യ ധാരണ കൊണ്ടെന്ന് UDF ആരോപണം. കോർപ്പറേഷനിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരമായി ഇതെന്നും സമരവുമായി മുന്നോട്ട് പോകുമെന്നും UDF പറയുന്നു. ഇന്ന് നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ വാഴൂട്ടുകോണം കൌൺസിലർ ആർ സുഗതനെ അയോഗ്യനാക്കണം എന്ന ആവശ്യം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സത്യപ്രതിജ്ഞയ്ക്കായി സുഗതനെ എത്തിക്കാനുള്ള BJP നേതൃത്വത്തിന്റെ നീക്കങ്ങൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല. തിരുവനന്തപുരം നഗരസഭയിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ വീഴ്ചയിൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചതിൽ നടപടി. ഗീനാകുമാരിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നുമാണ് നീക്കിയത്. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ AR ഷാജിക്ക് പകരം ചുമതല നൽകി. മറ്റൊരു നിയമനം നടക്കുന്നതുവരെ താൽക്കാലിക ചുമതലയാണ്. പ്രതിക്ക് അനുകൂലമായി പ്രവർത്തിച്ചെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് പ്രോസിക്യൂട്ടറെ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നീക്കിയതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് അനുകൂല നിലപാടെടുത്തു എന്നതിന്റെ പേരിൽ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയെന്ന വാർത്ത നിഷേധിച്ച് ഗീനാകുമാരി, സർക്കാർ അഭിഭാഷക എന്ന നിലയിൽ താൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് കോടതിയിൽ വാദിച്ചത്. നിയമത്തിനും നീതിബോധത്തിനും കോട്ടം തട്ടുന്ന തരത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. മൈക്രോഫിനാൻസ് തട്ടിപ്പ് കേസിൽ പോരാട്ടം തുടരുമെന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനത്തിനെ കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിലാണ് അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്കും താഴ്മൺ മഠത്തിനുമെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി തന്ത്രി കുടുംബം. അവാസ്തവമായ വാർത്തകളും പ്രചരണങ്ങളും നടത്തുന്നു എന്നാണ് പരാതി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് ധനബില്ലിൽ ഉൾപ്പെടുത്തിയത് സ്വകാര്യ മദ്യലോബിയെ സഹായിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ പാസായാൽ വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി വേണ്ട. അങ്ങനെയെങ്കിൽ പിന്നെ UDF ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ ജലോത്സവ സീസണ് തുടക്കം കുറിച്ച് ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കളി. 7 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ രാജപ്രമുഖൻ ട്രോഫിക്കായി ഓളപ്പരപ്പിൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. മന്ത്രി PC വിഷ്ണുനാഥാണ് ജലോത്സവം ഉദ്ഘാടനം ചെയ്യുക. കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ പ്രവചനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. അസമിൽ മഴക്കെടുതി രൂക്ഷം. 22,000-ലധികം ആളുകളെ മഴക്കെടുതി ബാധിച്ചു. 96 ഗ്രാമങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. 6 ജില്ലകളെയാണ് മഴക്കെടുതി അതിരൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിലെ ദേശീയ എണ്ണ കമ്പനിയായ സൗദി അറംകോയുടെ ഉടമസ്ഥതയിലുള്ള ഹെലികോപ്റ്റർ തകർന്ന് വീണ്. 15 പേർ മരിച്ചു. മുഴുവൻ യാത്രക്കാരും മരിച്ചുവെന്ന് ഊർജ്ജ മന്ത്രാലയമാണ് അറിയിച്ചത്. മരിച്ചവർ സൗദി പൗരന്മാരാണെന്ന് മന്ത്രാലയം സ്ഥിരീകരിച്ചു. വെനസ്വേലയിൽ ഇരട്ട ഭൂകമ്പത്തിൽ മരണം 1,500 കവിഞ്ഞു. റിക്ടർ സ്കെയിലിൽ 7.5, 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പമാണുണ്ടായത്. നൂറ്റാണ്ടിനിടയിൽ ഏറ്റവും ശക്തമായ ഭൂകമ്പമെന്നാണ് വിലയിരുത്തൽ. ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര മാനുഷിക സഹായവുമായി UAE. യുവയുടെ അഭിമാന റെയിൽ പദ്ധതി ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് രാവിലെ 5:34 ആദ്യ യാത്ര. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് കാനഡയുടെ വിജയം. അധിക സമയത്തിന്റെ 2 മിനിറ്റിൽ സ്റ്റെഫാൻ യുസ്റ്റാക്യോയാണ് കാനഡയുടെ വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ബ്രസീൽ ജപ്പാൻ ക്ലാസിക് പോരാട്ടം. രാത്രി 9 ഹൂസ്റ്റണിലാണ് കളി. സമീപകാലത്ത് മികച്ച ഫോമിൽ ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ ബ്രസീലിന്റെ വരവ്. അടുത്ത വാർത്ത 9 മണിക്ക്.

0: Home FM News was brought to you by Dunya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo. Good morning, Studio Clock. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 66%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaimah, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഇന്ന് ഞാനുള്ളൂ കാറിൽ. ജസ്റ്റ് ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ എൻ്റെ കുറേ നാളായിട്ട് ഉപയോഗിക്കാത്ത ഒരു പെർഫ്യൂം എൻ്റെ കാറിലിരുന്നത്. ഞാൻ രണ്ട് മൂന്ന് പെർഫ്യൂം കാറിൽ വെക്കട്ടോ. ഞാനത് മാറി നടിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഒരു പ്രത്യേക ഫ്രഷ്നെസ്. നിങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറയാനായിട്ട് വന്നതൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന സമയത്ത് റെഗുലറായിട്ട് അടിക്കുന്ന ഒരു പെർഫ്യൂമ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി കൂടെ, പ്രത്യേകിച്ച് തിങ്കളാഴ്ച ഒക്കെ കൂടുതൽ ഉണ്ടോ, ഭയങ്കര റിഫ്രഷ് ആയിട്ട് ഇരിക്കും. കുറേ നേരം നമുക്ക് മണം നിൽക്കുന്നില്ല. നമ്മൾ റെഗുലർ അടിക്കുന്നതിന് നമുക്ക് വിചാരിക്കും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നില്ല. സത്യം പറഞ്ഞ മണമുണ്ട്, പക്ഷെ നമുക്ക് തോന്നത്തില്ല. അപ്പോൾ എന്താണേലും വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. നമ്മൾ ഗ്രേറ്റ് വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞാണ് വന്നേക്കുന്നത്. വീക്കെൻഡിൻ്റെ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. നമ്മുടെ ഷാർജയിൽ ഒരു കുട്ടി, നമ്മുടെ ഈ സി കൊച്ചുകുട്ടികൾ ഈ ടോയ്സ് ഒക്കെ ചോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 52 മാഗ്നറ്റിക് ബീറ്റ്സ് ആണ് ഈ ഒരു കുട്ടി സ്വാലോ ചെയ്ത് ഡോക്ടർ കണ്ടുപിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കാം, 52 ബീറ്റ്സ് മാഗ്നറ്റിക്കിൻ്റെ ഈ ഒരു സംഭവം വളരെയധികം സീരിയസ് ആയിട്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത്. സ്പെഷ്യലി നമുക്കറിയാം, നമ്മൾ ഇവിടുത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഡോറിൽ കളിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു പ്രവണതയാണ്. കാരണം നമുക്കറിയാം അതാണ് സിറ്റുവേഷൻ അറിയാം. അപ്പം ഈ ചെറിയ ടോയ്സ് ഭയങ്കര അധികം രീതിയിൽ നമ്മളെ ഹാം ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. അപ്പം ഈ ഡോക്ടറിനോട് ചോദിക്കാം, ഈ മാഗ്നറ്റിക് ബീറ്റ്സ് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ബീറ്റ്സ്, ഈ മാഗ്നറ്റ് പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് കൊണ്ടുവരും ഇത് ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ. പണ്ട് എൻ്റെ അനിയത്തി ഇല്ല മുത്തൊക്കെ എടുത്തിട്ട് മൂക്കിൽ കിട്ടിയിട്ടുണ്ട്. ആൾ പിന്നെ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ആളുടെ മൂക്കിനകത്തൊക്കെ മുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ പേടിച്ച് പിന്നെ വീട്ടിൽ ഇമ്മാതിരി സാധനം നമ്മൾ വെക്കായിരിക്കും. പക്ഷേ എങ്ങനെയാണെങ്കിലും ഇവരുടെ എവിടെ നിന്നൊക്കെ കിട്ടും, ചെറിയ മാല ആയിക്കോട്ടെ, അത് പൊട്ടും, അത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇവൊക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പം ഈ കുട്ടി 52 മാഗ്നറ്റിക് ബീറ്റ്സ് ആണ് സ്വാലോ ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറയാണ് ഈവൻ 2 മാഗ്നറ്റിക് ബീറ്റ്സ് പോലും അല്ലെ മാഗ്നറ്റിൻ്റെ അംശം പോലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ അത് തന്നെ ഞാൻ എങ്ങനെ അങ്ങനെ നമുക്ക് പറയാൻ തന്നെ തോന്നുന്നു. ഈ 2 മാഗ്നറ്റ് ഇത് പോകാനേ പാടില്ല, ഒന്നല്ല രണ്ടല്ല, ഇത് പോകാനേ പാടില്ല അകത്തേക്ക്. അപ്പോൾ പറയാണ് 2 മാഗ്നറ്റിക് ബീറ്റ്സ് പോലും അകത്ത് ഉണ്ടെങ്കിൽ ഡേഞ്ചറസ് ആണ്. ആൻഡ് അതിൻ്റെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഇതറിയത്തില്ല നമ്മുടെ ശരീരത്ത് പോയോന്നോ. ഇതൊന്നും ആദ്യത്തെ കുറേ നാളുകളും വിഷയങ്ങളും ഒരു വിഷയവും കാര്യങ്ങളും ഒന്നും കാണിക്കാതെ തന്നെ ഇങ്ങനെ പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കുട്ടിയുടെ എക്സ്റേ റിപ്പോർട്ട് പോലും ഈ ആർട്ടിക്കിളിനകത്ത്, ഈ കലേജ് ടൈംസിൽ ഈ ആർട്ടിക്കിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിഷയം, നിങ്ങളുടെ ഒരു കുട്ടി എന്തെങ്കിലും സ്വാലോ ചെയ്തോ ആദ്യത്തെ കുറേ നാൾ അറിയത്തില്ല, പിന്നെ ഇതെങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സിംറ്റം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഈ അബ്ഡോമിനൽ പ്രശ്നങ്ങളായിക്കോട്ടെ, ഈ ഭക്ഷണമോ വെള്ളമോ ഒന്നും വേണ്ട എന്നുള്ള നിരസിക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പനി, വോമിറ്റിങ്, പിന്നെ അൺയൂഷ്വലായിട്ട് നമുക്കറിയാം കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ര എനർജി ഫിൽഡാണ് അവർ. അപ്പോൾ അൺയൂഷ്വലായിട്ട് വരുന്ന ടയർഡ്നെസ്, ഇതൊക്കെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അവരെ ബാധിക്കുന്നുണ്ട്, എന്തോ ബാധിക്കുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് കാണുകയാണെങ്കിൽ നിങ്ങൾ നേരെ എന്താ പറയുന്നത് ഒരു നല്ലൊരു പീഡിയാട്രിഷ്യനെ കാണിക്കുക. അവർ തന്നെ നിങ്ങൾക്ക് അഡ്വൈസ് തരും. നമുക്കറിയാം നമുക്ക് NMC ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഇവിടെ പീഡിയാട്രിഷ്യനോട് വന്ന സമയത്ത് അവർ പറയുന്ന ഒരു ഒരു കുട്ടീനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് അവരെ എക്സാമിൻ ചെയ്ത് നോക്കിയെങ്കിൽ എക്സാക്ട് എന്താണ് പ്രശ്നം എന്ന് അറിയത്തുള്ളൂ. ഒന്ന് ആലോചിക്കുക, പനിക്ക് ഒരു സാധാരണ നമ്മൾ ആരെങ്കിലും വീട്ടിലുള്ളത് നമ്മുടെ പഴയ ആരിലും പറയുന്നില്ല ഇന്ന ഒരു മരുന്ന് കൊടുത്താൽ മതി അതൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞ് കൊടുത്ത് അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ പറയും ചൈൽഡ് പ്രൂഫ് ഒക്കെ ആക്കുമെന്ന് നമ്മളിപ്പോൾ പലരും പറയുന്നുണ്ട് വീടുകൾ കാര്യങ്ങളൊക്കെ. പക്ഷേ എത്ര ചൈൽഡ് പ്രൂഫ് ആക്കിയാലും പിന്നീട് വരുന്ന വീട്ടിലേക്ക് വരുന്ന പല പല കാര്യങ്ങളുണ്ടല്ലോ നമുക്ക്, ഈ ചെറിയ ചെറിയ ടോയ്സ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ കഴിവതും ഒഴിവാക്കുക എന്ന് വെച്ച് നേരെ ആൻഡ്രോയിഡോ അല്ലെങ്കിൽ ആപ്പിൾ ഫോണോ എടുത്ത് കൈ കൊടുത്തോ ഇതാണ് സേഫ് എന്ന് പറയാം, അതും ചെയ്യരുത്, അത് അതിനെക്കാട്ടി വലിയ വിപത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ സംതിങ് നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് അതിന് പറ്റുന്നത്. അല്ലെങ്കിൽ ചെറിയ ടോയ്സിന് പകരം വലിയ ടോയ്സ്, നല്ല ക്വാളിറ്റി ഉള്ള ടോയ്സ്. പലപ്പോഴും ഞാൻ പല പാരൻസും ചെയ്യുന്ന കാര്യം കണ്ടിട്ടുണ്ട്, ഈ ഏതെങ്കിലും ടോയ്സ് മേടിച്ച് എടുത്ത് കൊടുക്കുക കുട്ടികൾക്ക്, അത് വലിയ തെറ്റാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു ഇതുപോലൊരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുന്നത്, US ചൈനീസ് ടോയ്സും തമ്മിലുള്ള ഒരു വിഷയം. അപ്പോൾ ഈ ചൈനീസ് ടോയ്സിനകത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നതിനകത്ത് ഒരുപാട് ക്വാളിറ്റിയുടെ വിഷയം, കുട്ടികൾ ചോക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവരുടെ ഇൻസൈഡിലേക്ക് ബോഡിയിലേക്ക് വരുന്നതിൻ്റെ പല ഹാംഫുൾ എഫക്റ്റും. അങ്ങനെ US കുറേയധികം ചൈനീസ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നിർത്തി എന്നുള്ളൊരു സംഭവമാണ് ഞാൻ അന്ന് വായിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടോയ്സും ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട
കാര്യമല്ല. നമ്മൾ പണ്ട് നമ്മൾ പറയും നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ പോയിട്ട് ഏതെങ്കിലും ഇത് മേടിച്ചു കൊടുക്കും, പക്ഷെ അതെന്തല്ലോ അതിൻ്റെ ഒരു ഹരം കഴിഞ്ഞ് അത് ഇവിടെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും വെളിയിൽ കളിക്കാൻ പോകും, പറമ്പിൽ കളിക്കാൻ പോകും. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ അതല്ല. അപ്പം നമ്മൾ ക്വാളിറ്റി ടോയ്സ് ആയിരിക്കണം. ഇച്ചോടെ ഞാൻ പറഞ്ഞിട്ട് ഇച്ചോടെ വലിയ ടോയ്സ് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുക, ഈ ടൈനി ടോയ്സിലേക്ക് പോകാതെ. അപ്പം ഇതൊക്കെ തന്നെ നോക്കേണ്ട കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞ കാര്യം മാത്രമല്ല കേട്ടോ, ഇത് റിപ്പോർട്ട് നടന്ന സംഭവം 52 ബീച്ച് അകത്തേക്ക് സ്വാലോ ചെയ്ത ഒരു കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഇത് ഒരു സംഭവമായിട്ടല്ല, ഒരു പക്ഷെ പലയിടങ്ങളിലും പല പാരൻസും അറിയാതെ ഇതുപോലത്തെ കുട്ടികൾ ഉണ്ടാവാം. അത് വളരെയധികം ടേക്ക് കെയർ ചെയ്യുക. നമ്മൾ ഈ ബിസി ആയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളതൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. Trending song of the hour.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's
11: 055-666-5859.
12: Home 92.2 FM. Home is a feeling. Amma,
13: എന്തായിട്ട് പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി?
14: അണ്ണം പേടിക്കണ്ട,
15: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
13: അമ്പാണ്, എന്നാ വേഗം പോ അൽറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
16: അണ്ണ ശ്രദ്ധിക്ക.
17: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൽറാസ് ഓട്ടോ എ സി പാർട്സ്. അൽറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
18: Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC.
19: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്. കഴിഞ്ഞ മണിക്കൂറത്തെ പോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ലോ മൂവിംഗ് ട്രാഫിക് ഉണ്ട്, പക്ഷേ എമിറേറ്റ്സ് റോഡിൽ ഇച്ചിരി ട്രാഫിക് കൂടിയതായിട്ട് ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അലിത്തിയ ടോൾ റോഡ് ആയിക്കോട്ടെ, അൽഖേൽ റോഡിലും ഈ ഒരു സമയത്ത് ട്രാഫിക് സിറ്റുവേഷൻ കൂടിയിട്ടുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡ് കമ്പാരിറ്റീവ്ലി നല്ല ഫ്രീ ആണ്. അപ്പാർട്ട് ഫ്രം നമ്മുടെ ട്രേഡ് സെൻറ്റർ റൗണ്ട് അബൌട്ടിൻ്റെ അവിടെ ചെറിയൊരു കഞ്ചഷൻ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സമയത്ത് ട്രാഫിക് സിറ്റുവേഷൻ. അജ്മാൻ, ഉമ്മൽ ഖുവൈൻ, റാസൽ ഖീം ആ ഏരിയകളിലും, അതുപോലെ എൻ്റെ പോലെ ജബൽ അലി, അബുദാബി, എല്ലാ റോഡുകളും ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാവുന്നതാണ്.
18: ട്രാഫിക് അപ്ഡേറ്റ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or
19: വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം വൺസ് അഗൈൻ. അപ്പൊ നമ്മൾ എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടിയാണ്. എല്ലാ ദിവസവും സംതിങ് ഇൻഫോർമേറ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എന്താണ് മിനി പത്മ, ഇന്നത്തെ എന്താ സംഭവം?
20: ഇന്ന് ലോകത്തിന്റെ സിഇഒ ഫാക്ടറി ആണെന്നാണ് നമ്മുടെ ഇന്ത്യ അറിയപ്പെടുന്നത്. സിഇഒമാരെ ഉത്പാദിപ്പിച്ചിട്ട് ലോകത്തിന് കൊടുക്കുന്ന ഒരു ഫാക്ടറിയാണ് നമ്മുടെ ഇന്ത്യ. അത് പറയാൻ വേണ്ടിയിട്ട് കാരണമുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, IBM തുടങ്ങിയ സൂപ്പർ പവറുകൾ ഇന്ത്യക്കാരുടെ ബുദ്ധിയിലും കഴിവിലുമാണ് ഇപ്പൊ മുന്നോട്ട് കുതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ അറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ, ഇതിനൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ലോകത്തിന്റെ സിഇഒ ഫാക്ടറി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിഇഒമാരെ ഉത്പാദിപ്പിച്ചു വിടുന്ന നമ്മുടെ ഇന്ത്യയുടെ ബുദ്ധിയെക്കുറിച്ച്, നമ്മുടെ ഇന്ത്യക്കാരുടെ ബുദ്ധിശക്തിയെക്കുറിച്ചൊക്കെ ലോകം വാഴ്ത്തി പാടാറുണ്ട്. ഇപ്പൊ നോക്കുമ്പോൾ എല്ലാ തലത്തിലും ഇന്ത്യക്കാരുടെ ഒരു ഒരു വലിയ മേൽക്കോയ്മയാണ് കാണാൻ പോകുന്നത്. ആഗോള കോർപ്പറേറ്റ് ലോകം ഭരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതവുമില്ല എന്ന്. അത്രയ്ക്ക് വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ തലപ്പത്ത് നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വാധീനവും സാന്നിധ്യവും ഉണ്ട്. വാട്സാപ്പിന്റെ അമരത്തേക്ക് കുനാൽ ഷാ നിയമിതനായിട്ടുള്ളത് ഈ അടുത്താണ്. അതോടുകൂടി നമ്മൾ ബാക്കിയുള്ളവരെ കൂടി അന്വേഷിച്ചു പോയി. 1983 May 20 മുംബൈയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് ഇങ്ങനെ ലോകം അറിയപ്പെടുന്ന ഒരു വലിയ ഒരു സിഇഒ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. സുന്ദർ പിച്ചേക്ക് അതിന് മുമ്പ് വന്നിട്ടുണ്ട്, സിഇഒ ഗൂഗിൾ ആൽഫബറ്റിന്റെ. ചെന്നൈയിൽ ജനിച്ച അദ്ദേഹം ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സാങ്കേതിക നേതാക്കളിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. ഗൂഗിൾ, ക്രോം, ആൻഡ്രോയിഡ് എന്നിവയുടെ വളർച്ചയിലൊക്കെ നമുക്കറിയാം നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ്. ഇന്ന് നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക രംഗങ്ങളിൽ കമ്പനിയെ നയിക്കുന്ന വ്യക്തി കൂടിയാണ് സുന്ദർ പിച്ചേ. 2004 ഗൂഗിൾ ചേർന്ന അദ്ദേഹം 2015 ഗൂഗിളിന്റെയും 2019 മാതൃ കമ്പനിയായ അൽഫബറ്റിനെയും സിഇഒ ആയിട്ട് മാറുന്നത് കണ്ടു. ഒരു ഇന്ത്യയുടെ ബുദ്ധി കേന്ദ്രം എങ്ങനെ ലോകത്തിനെ നയിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. പിന്നെ വരുന്നു മൈക്രോസോഫ്റ്റിന്റെ ചെയർമാൻ സത്യ നദല്ല, ഹൈദരാബാദ് സ്വദേശിയാണ്. 1992 മൈക്രോസോഫ്റ്റിൽ വരുന്നു അദ്ദേഹം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ മേഖലകളിൽ നിർണായക പങ്കുവഹിക്കുന്നു. 2014 കമ്പനിയുടെ സിഇഒ ആവുന്നു. മൈക്രോസോഫ്റ്റിനെ ക്ലൗഡ് അധിഷ്ഠിത സാങ്കേതിക രംഗത്തെ അതികായനായിട്ട് മാറ്റുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് ആരാന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവാണ് സത്യ നദല്ല എന്ന ഒരൊറ്റ പേര്. പിന്നെ വരുന്നത് ശന്തനു നാരായണൻ, ചെയർമാനാണ്, സിഇഒ അഡോബിന്റെ. അതെ, തീർച്ചയായിട്ടും ഹൈദരാബാദ് സ്വദേശിയാണ്. അഡോബിന് ലോകത്തിലെ ഏറ്റവും പ്രമുഖ സോഫ്റ്റ്വെയർ സ്ഥാപനങ്ങളിൽ ഒന്നാക്കിയിട്ട് വളർത്തിയ ആപ്പിൾ, സിലിക്കോൺ ഗ്രാഫിക്സ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ ശന്തനു നാരായണൻ നോക്കുമ്പോഴും ഇന്ത്യക്കാരനാണ്, ലോകം മുഴുവൻ ആരാധിക്കുന്ന, സാങ്കേതിക രംഗത്ത് എല്ലാവരും ഒരു വലിയൊരു വ്യക്തിയായിട്ട് കാണുന്നത് ഒക്കെ നമ്മൾ ഇന്ത്യക്കാർ. നമ്മൾ യു എസിലേക്ക് കൂടുതൽ ഇന്ത്യക്കാർ പോകും, സിലിക്കൺ വാലിയിലേക്ക് പോകുന്ന പറയുമ്പോൾ പറയും അവിടെ ആരും ഇല്ലേന്ന്. പക്ഷേ നമ്മുടെ ഇന്ത്യക്കാരുടെ ബുദ്ധിയെ കവച്ചു വെക്കാൻ നമ്മുടെ ഒരു സ്പീഡ് ഭയങ്കരമാണെന്നാണ് പറയുന്നത്. പിന്നെ ചില മോശം ഘട്ടങ്ങളിൽ, നിർണായക ഘട്ടങ്ങളിൽ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ഒരു തലച്ചോറ് നമ്മുടെ ഇന്ത്യക്കാർക്കുണ്ട് എന്നാണ് പറയുന്നത്. അത് വളരെയധികം നല്ല കാര്യങ്ങൾക്ക് ആ ബുദ്ധി പോകുന്നത് എപ്പോഴും സിഇഒമാരെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നല്ലതാണ്, മോശം കാര്യങ്ങളിലേക്ക്
19: പോകാണ്ടിരിക്കട്ടെ.
20: ലീന നായരെ കുറിച്ച് പറയണം, ഷനേൽ, അതൊരു വലിയ ഫാഷൻ ബ്രാൻഡ്. അതെ, അതൊരു ഫാഷൻ ബ്രാൻഡാണ്, ഫ്രഞ്ച് ആഡംബര ഫാഷൻ ബ്രാൻഡ്.
19: അതിന്
20: അപ്പൊ അതിന് ആഗോള കോർപ്പറേറ്റ് രംഗത്തെ പ്രമുഖ വനിതാ നേതാക്കളിൽ ഒരാളായിട്ടും ഒരു ഇന്ത്യക്കാരി. മഹാരാഷ്ട്രയിലാണ് ജനിച്ചത്, കൊലാപ്പൂരിൽ മലയാളി കുടുംബത്തിലാണ് ജനിച്ചത്. ആ അർത്ഥത്തിൽ നമ്മൾ മലയാളികൾക്കും അഭിമാനിക്കാം, ലീന നായർ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നീൽമോഹൻ ഉണ്ട്, രേവതി അദ്വൈതി, സിഇഒ ഫ്ലക്സ്, അതിന്റെയാണ്, ബംഗളൂരിലാണ് അവർ ജനിച്ചത്. ആഗോള നിർമ്മാണ വിതരണ ശൃംഖല കമ്പനിയായിട്ടുള്ള ഫ്ലക്സിന്റെ സിഇഒ ആയിട്ട് മാറിയ വ്യക്തിയാണ്. വസന്ത് നരസിംഹൻ, സിഇഒ നൊവാർട്ടിസ്, യു എസിൽ ജനിച്ചതാണ്, ഇന്ത്യൻ വംശജനാണ്. അതുപോലെ അജയ് ബംഗ, പ്രസിഡന്റ് ലോക ബാങ്കിന്റെ, പൂനെയിൽ ജനിച്ച വ്യക്തിയാണ്, ആഗോള ധനകാര്യ സ്ഥാപനമായിട്ടുള്ള ലോക ബാങ്കിന്റെ പ്രസിഡന്റ്. അതെ, അദ്ദേഹം അജയ് ബംഗ, അദ്ദേഹം നോർത്ത് ഈസ്റ്റ് നിന്നാണ് വരുന്നത്. സഞ്ജയ് മെഹോത്ര, പ്രസിഡന്റാണ്, സിഇഒ മൈക്രോൺ ടെക്നോളജി. അദ്ദേഹം മെമ്മറി ചിപ്പ് നിർമ്മാണ രംഗത്തെ മുൻനിര സ്ഥാപനമായിട്ടുള്ള മൈക്രോണിനെ നയിക്കുന്ന വ്യക്തി. ഇങ്ങനെ നോക്കിയ ഈ പട്ടിക തീരുന്നില്ല കേട്ടോ. ജയശ്രീ ഉള്ളാളുണ്ട് കേട്ടോ, അരിസ്റ്റ നെറ്റ്വർക്സ്, സിഇഒ ചെയർപേഴ്സൺ ആണ് അവർ. ഡേറ്റ സെന്റർ, ക്ലൗഡ് നെറ്റ്വർക്കിംഗ് മേഖലകളിലെ പ്രമുഖ കമ്പനിയാണ് അരിസ്റ്റ. അതിന്റെ സിഇഒ ആയതും ഒരു മലയാളിയാണ്, ഇന്ത്യക്കാരിയാണ്, ജയശ്രീ ഉള്ളാൾ എന്നാണ് അവരുടെ പേര്. രാജ് സുബ്രഹ്മണ്യം, പ്രസിഡന്റ്, സിഇഒ ഫെഡെക്സിന്റെ, തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള രാജ് സുബ്രഹ്മണ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് സ്ഥാപനമായിട്ടുള്ള ഫെഡെക്സിന്റെ പ്രസിഡന്റും സിഇഒയുമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനം.
19: നമ്മുടെ ഹണിവെൽ ഇല്ലേ, ഹണിവെല്ലിന്റെ സിഇഒ ഇന്ത്യക്കാരനാണ്. പിന്നെ ഈ നെറ്റ് ആപ്പ് എന്ന് പറയുന്ന സംഭവം അമേരിക്കയിലെ സോഫ്റ്റ്വെയർ കമ്പനിയാണ്.
20: രാജ് സുബ്രഹ്മണ്യം ലോകത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് സ്ഥാപനമായിട്ടുള്ള ഫെഡെക്സിന്റെ പ്രസിഡന്റും സിഇഒയുമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനം.
19: നമ്മുടെ ഹണിവെൽ ഇല്ലേ, ഹണിവെല്ലിന്റെ സിഇഒ

0: അവരൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ മെയിൻ സിഇഒമാരിൽ 10 പേരിലെടുത്ത ഒരാളാണ്.
1: ശരിക്കും അതെന്ന് വെച്ചാൽ ആഗോള കോർപ്പറേറ്റ് രംഗത്ത് ഏറ്റവും അഭിമാനമായിട്ടുള്ള നേട്ടം കൈവരിച്ച ഈ പറഞ്ഞ പോലെ 10 പേരെടുത്ത് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സേവന വിഭാഗമായിട്ടുള്ള ഗൂഗിൾ ക്ലൗഡ് സിഇഒ ആണ് ഈ തോമസ് കുര്യൻ എന്ന് പറയുന്നത്. 96 ഒറാക്കിൾ കോർപ്പറേഷൻ ചേർന്നത് 22 വർഷത്തിലേറെ അവിടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുപോലെ ഡേറ്റ സംഭരണ മാനേജ്മെന്റ് രംഗത്തെ പ്രമുഖ സ്ഥാപനമായിട്ടുള്ള നെറ്റാപ്പിന്റെ സിഇഒ ആണ് ഈ പറഞ്ഞ പോലെ ജോർജ് കുര്യൻ. അതുപോലെ സിസ്കോ സിസ്റ്റംസ് ഒറാക്കിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെയൊക്കെ മേധാവിയായിട്ട് രണ്ടു മലയാളികൾ ഇരട്ടകൾ.
0: എന്നെ സർപ്രൈസ് ചെയ്ത് ഷാനലിന്റെ
1: എനിക്കതറിയില്ലായിരുന്നു.
0: നമ്മുടെ ലോകത്തിൽ ഏത് ഡ്യൂട്ടി ഫ്രീ ചെന്നാലും ഏത് എയർപോർട്ടിൽ ചെന്നാലും ഷാനൽ ഇല്ലാത്ത അതിന്റെ ഒരു സിഇഒ ഒരു ലീല നായർ എന്ന് പറയുന്ന മലയാളിയാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര പ്രൗഡ് മൊമെന്റ് തന്നെയാണ്.
1: തീർച്ചയായിട്ടും മലയാളിയാണ്. മഹാരാഷ്ട്രയിലെ കൊലാപൂരിലാണ് അവർ ജനിച്ചത്. അവരുടെ ഒരു പ്രത്യേകിച്ച് 2016 യൂണിലിവറിലെ ആദ്യ വനിതയും ആദ്യ ഏഷ്യക്കാരിയുമായിട്ടുള്ള ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസറായിട്ടാണ് അവർ വരുന്നത്. 2022 ആഗോള ബ്രാൻഡിന്റെ സിഇഒ ആയിട്ട് ചുമതലയേൽക്കുന്നത്. ആഗോള ഫാഷൻ വ്യവസായത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു 10 വനിതകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ലീന നായരുടെ പേരുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയാത്ത എന്നാൽ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മുടെയൊക്കെ ഭാഗമാകുന്ന അതിൻ്റെയൊക്കെ അമരക്കാരികൾ അമരക്കാരന്മാരാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ഇന്ത്യക്കാർ. അപ്പോൾ ലോകത്തിൻ്റെ സിഇഒ ഫാക്ടറി അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ സിഇഒക്കാരിങ്ങനെ ഉൽപ്പാദിപ്പിച്ചിട്ട് ലോകത്തിന് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഈ ബുദ്ധികേന്ദ്രങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എവിടെ? ഇപ്പോൾ തന്നെ നമ്മൾ ലോക രാജ്യങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഇന്ത്യ വൻ ശക്തിയായിട്ട് മാറുന്നുണ്ട്.
0: നമുക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറഞ്ഞ ബ്രെയിൻ ഡ്രെയിൻ തന്നെയാണ്. നമ്മൾ എവിടെയോ പോയി ആർക്കൊക്കെയോ വേണ്ടി പണിയെടുക്കുന്നതാണ്.
1: നമ്മുടെ ബ്രെയിനെ വേറെ കുറെ പേര് ഊറ്റിയെടുക്കുന്നു, നമുക്കില്ല.
0: അല്ല, സത്യം പറഞ്ഞാൽ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊജക്റ്റും അതുപോലെ തന്നെ മേക്ക് ഇൻ കേരള പ്രൊജക്ട് ഇപ്പോൾ വളരെ അടുത്ത് വി ഡി സതീശൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ ആലോചിക്കരുത്, നമ്മുടെ തനതായിട്ടുള്ള കാര്യങ്ങൾ പല രാജ്യത്തും പല ആളുകളും യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനം. അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയല്ല, ആ ക്വാളിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലോകം അംഗീകരിക്കും. അപ്പൊ എന്താണേലും അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ ഈ പറഞ്ഞ പേരുകൾ ഓരോരുത്തരും അല്ലെ. അപ്പൊ എന്താണേലും ഇന്ന് എന്താ സംഭവത്തിൽ നമ്മൾക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ട് നിൽക്കുന്ന സിഇഒമാർ, ഇന്ത്യൻ സിഇഒമാരെ കുറിച്ചുള്ള ഒരു പട്ടികയാണ് ജസ്റ്റ് നമ്മൾ ഇന്ന് എന്താ സംഭവത്തിൽ ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞത്.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Home 92.2 FM. Home is a feeling.
1: ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നേടാനായിട്ടുള്ള ഒരു അവസരം, അതിന്റെ ചോദ്യം ഞാൻ ഇപ്പൊ അങ്ങ് ചോദിക്കാം കേട്ടോ. ഞാൻ പല ദിവസങ്ങളിൽ പല സമയത്താണ് ചോദിച്ചിരുന്നെങ്കിലും ഒരുപാട് പേര് കാത്തിരുന്ന് അതിന് മെസ്സേജ് അയച്ചേക്കുന്ന ഒരു നിമിഷമായിരുന്നു. എന്താണെങ്കിലും വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു വർഷത്തേക്കുള്ള ഓൾ ഇൻക്ലൂസീവ് പാക്കാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാനായിട്ട് പോകുന്നത്. പക്ഷെ എന്റെ ചോദ്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഓൾറൈറ്റ്, അപ്പൊ ഞാൻ Z5 തന്നെ ഒരു സിനിമയുടെ ഒരു ഡയലോഗാണ്, ബിന്ദു പണിക്കറിന്റെ ഒരു ഡയലോഗാണ് ഞാനിപ്പോ കേൾപ്പിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാവുന്നതാണ്. ഓൾറൈറ്റ്, അപ്പൊ ഞാൻ ചോദ്യം ഇപ്പൊ പറയുന്നില്ല. എന്താണെങ്കിലും നിങ്ങൾ ഈ ഡയലോഗ് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. എന്താണെങ്കിലും ആ ഡയലോഗ് വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടെ കേട്ടോളൂ.
2: അസൂയ സൂയിക്കണില്ല അല്ലേ. എന്റെ കല്യാണം കഴിഞ്ഞ് 42 വർഷമായിട്ട് നിന്റെ ആ കേരള കോൺഗ്രസ് തന്ത ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല.
3: എന്ത്
2: ജാൻസി, സുഖാണോന്ന്? ഇക്കണ്ട വർഷം മുഴുവൻ 3 നേരം മൂക്കുമുട്ട തിന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മച്ചി ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന്? ഇതിപ്പോ ന്യൂസിലാൻഡ്, ജപ്പാൻ, കാനഡ, എന്തിന് അസർബൈജാൻ വരെ എന്റെ ഡിഷ് ഉണ്ടാക്കണത് സ്ക്രീനിൽ കണ്ടിട്ട് ജാൻസേജി ഫുഡ് അടിപൊളിയാണ് കേട്ടോ, സുഖല്ലേ എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് ആളുള്ളപ്പോ ഈ ജാൻസ് തുള്ളുവടാ തുള്ളു.
1: യെസ്, ഇതേതാണ് ഈ സിനിമ എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടിട്ടുണ്ടാവാം. ഈ ഡയലോഗുകളൊക്കെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഡയലോഗാണ്. അപ്പോൾ ഏതാണ് സിനിമ? അത് തന്നെയാണ് എൻ്റെ ചോദ്യം. അപ്പോൾ Z5 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരും ഒട്ടും തന്നെ നിങ്ങൾ ഫോമാറ്റ് തെറ്റിക്കാൻ പാടില്ല. കറക്റ്റായിട്ട് തന്നെ ഫോമാറ്റ് എഴുതുക. Z5 സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ. വേഗം നയിച്ചാൽ ഒരു വർഷത്തെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ സ്വന്തമാക്കി കൊണ്ടുപോകാം.
4: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
5: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
6: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സ്ത്രീ സുരക്ഷ നിയമസഭയിൽ അടിയന്തര പ്രമേയം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിയമസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിലപാട് വിഷയത്തിൽ ദൗർഭാഗ്യകരമെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിയമസഭയുമായി ബന്ധപ്പെട്ട് പുറത്തുവരികയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷനിലാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയിരിക്കുന്നത്. നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര് നടക്കുകയാണ് ഇപ്പോൾ. ശബരിമല സ്വർണക്കൊള്ള SIT പ്രത്യേക അന്വേഷണ സംഘ തലവൻ ഇപ്പോൾ നേരിട്ട് കോടതിയിൽ ഹാജരായിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ യാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർക്ക് സസ്പെൻഷൻ വന്നിരിക്കുകയാണ്. പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള സംബന്ധിച്ച് ട്രസ്റ്റിന് നേരത്തെ അറിവുണ്ടായിട്ടും പോലീസിന് പരാതി നൽകിയില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ട്രസ്റ്റ് അംഗങ്ങൾ കേസിൽ പ്രതിയായ അവിനാശ് ശുക്ലയുടെ വീട് സന്ദർശിച്ചിരുന്നതായും റിപ്പോർട്ട്. സംഭാവന കൊള്ളക്കേസിലെ പ്രതികൾക്കായി ഹാജരാകില്ലെന്ന നിലപാടിലാണ് അയോധ്യയിലെ അഭിഭാഷകർ. സംഭാവന ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതിയിൽ ഇന്ന് വീണ്ടും പരാമർശിക്കും. SIRൽ പേരില്ലാത്തതിനാൽ പാസ്പോർട്ട് പുതുക്കാനായില്ലെന്ന പരാതിയുമായി ടെലിഗ്രാഫിന്റെ മുൻ എഡിറ്റർ R. രാജഗോപാൽ. 2002 വോട്ടർ പട്ടികയിൽ പിതാവിന്റെ പേരില്ലെന്ന കാരണത്താലാണ് ഒഴിവാക്കിയത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ പോലീസ് ക്ലിയറൻസ് നൽകുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനും US തമ്മിൽ ധാരണയെന്ന റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച. US മാധ്യമം Axios ആണ് വിവരം പുറത്തുവിട്ടത്. നേരത്തെ സ്വിറ്റ്സർലൻഡിൽ നാളെ നടക്കാനിരുന്ന ചർച്ചയാണിപ്പോൾ ദോഹയിലേക്ക് മാറ്റിയത്. ഹോർമുസിലെ കപ്പൽ ഗതാഗതം സംബന്ധിച്ച തർക്കവിഷയം ദോഹയിൽ ചർച്ചയാകും. എന്നാൽ ഇറാൻ ചർച്ചയുടെ കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമുസിൽ പുതിയ ജലപാത അംഗീകരിക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച സംഘർഷം ആരംഭിച്ചത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാന്റെ സുരക്കം ഖഷം ദ്വീപുകളിലെ 10 കേന്ദ്രങ്ങളിൽ US മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയുമായി ബഹ്റൈനിലെ US 5 കപ്പൽപ്പടത്താവളത്തിലും കുവൈറ്റിലെ അലി അൽ സലീം വ്യോമത്താവളത്തിലും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. 2 ദിവസമായി നടന്ന സംഘർഷത്തിൽ 8 US സൈനിക കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. യുദ്ധക്കുറ്റങ്ങൾക്ക് US ഇസ്രായേൽ നേതാക്കളെ വിചാരണ ചെയ്യണമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് മുർത്തബ ഖാംനെയ്. ഇന്ത്യയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്ന ഇറാൻ. ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാം. ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും ഇറാൻ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന നിലപാടിൽ ഉറച്ച കേരള സർക്കാർ. കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. മൂന്നാറിൽ നടക്കുന്ന ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് മന്ത്രി. മുല്ലപ്പെരിയാറിൽ ജനങ്ങളുടെ ആശങ്കയും കേരളത്തിന്റെ സുരക്ഷയും കണക്കിലെടുത്ത് പുതിയ ഡാം ഉണ്ടാവുക എന്ന ആവശ്യം തന്നെയാണ് കേരളം ആവർത്തിക്കുകയെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിർണായക കൌൺസിൽ യോഗം ഇന്ന്. അവിശ്വാസ പ്രമേയത്തിനുള്ള കത്ത് നൽകാൻ മതിയായ പിന്തുണ UDFനില്ല. CPM സഹകരിക്കാത്തത് BJPയുമായുള്ള രഹസ്യധാരണ കൊണ്ടെന്ന് UDF ആരോപിച്ചു. ഇന്ന് നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ വാഴൂട്ടുകോണം കൌൺസിലർ സുഗതനെ അയോഗ്യനാക്കണം എന്ന ആവശ്യമുന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മൈക്രോഫിനാൻസ് തട്ടിപ്പുകേസിൽ പോരാട്ടം തുടരുമെന്ന് VS അച്യുതാനന്ദൻ മകൻ VA അരുൺകുമാർ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംഘപരിവാർ ബന്ധമുള്ളവരെ VC ആക്കുന്നതിനെതിരെ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം. കാർഷിക സർവകലാശാല VCയെ നിയമിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച്. സർക്കാർ പട്ടിക തള്ളി ഗവർണർ നടത്തുന്ന നിയമനങ്ങൾ ഫെഡറൽ സംവിധാനത്തിന്റെ ആത്മാവിനെ ചോദ്യം ചെയ്യുന്ന നടപടിയെന്നും എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തി. കേരളത്തിലെ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സൌദി അറേബ്യയിൽ ദേശീയ എണ്ണ കമ്പനി അറംകോയുടെ ഉടമസ്ഥതയിലുള്ള ഹെലികോപ്റ്റർ തകർന്ന്, മരണം 15. മുഴുവൻ യാത്രക്കാരും മരിച്ചുവെന്ന് സൌദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. മരിച്ചവർ സൌദി പൌരന്മാരെന്ന് സ്ഥിരീകരണം. വെനസ്വേലയിൽ ഇരട്ട ഭൂകമ്പത്തിൽ മരണസംഖ്യ 1500 കവിഞ്ഞു. റിക്ടർ സ്കെയിലിൽ 7.5 7.2 രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പം ഒരു നൂറ്റാണ്ടിനിടയിൽ ഏറ്റവും ശക്തമായ ഭൂചലനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യുവയുടെ അഭിമാന റെയിൽ പദ്ധതി ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജറയിൽ നിന്ന് അബുദാബിയിലേക്ക് രാവിലെ 5:34 ആദ്യ യാത്ര. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൗണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡയുടെ വിജയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം. ബ്രസീൽ ജപ്പാൻ പോരാട്ടം രാത്രി 9:00 ഹൂസ്റ്റണിലാണ് കളി. സമീപകാലത്ത് ഏറ്റവും മികച്ച ഫോമിൽ ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ കരുത്തരായി ബ്രസീലും.

0: होम एफएम न्यूज़ वाज ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग शारजाह दुबई अबू धाबी एंड अलेन सिंस 1982
1: टाइम चेक
0: ब्रॉट यू बाय ओजोन कार्गो
2: गुड मॉर्निंग स्टूडियो क्लॉक ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ദിവസമാണ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 60%.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rasul Khaima, education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അങ്ങനെ ഒരു തിങ്കളാഴ്ച നമ്മൾ എത്തി നിൽക്കുന്നു. നമുക്കൊരു വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത മാസം എന്ന് ഇപ്പോൾ ഇതാണ്ട് ദാഹെന്ന് പറയും. മറ്റന്നാൾ 1st എല്ലാവർക്കും ശമ്പളം കിട്ടാൻ പോകുന്ന ഒരു ദിവസം കൂടെയാണ്. അത് അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. എനിക്ക് തോന്നുന്നു ഞാൻ മീറ്റ് ചെയ്ത എല്ലാവരെയും പറയാം, ഇനിയിപ്പോൾ 1st സാലറി വരുമല്ലോ. കലി കലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെല്ലിംഗ് ആണ് പലയിടത്തും കാണുന്നത്. എന്നെ വെച്ച് ഞാൻ ഈ മോപ്പറ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇത് തായ്ലൻഡിലാണ് ഇത് നടക്കുന്നത്. ആക്ച്വലി ബിഗ്ഗസ്റ്റ് ലക്ഷറി പ്രൊഡക്ട്സിൻ്റെ ഒരു സെയിലാണ് പറയുന്നത്. ഇത് ആക്ച്വലി പറയുന്നത് പ്രീ ഓൺഡ് പ്രൊഡക്ട്സും ഉണ്ട്, അതുപോലെ തന്നെ പുതിയ ഐറ്റംസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അപ് ടു 90% വരെ ഡിസ്കൗണ്ടാണ് ഈ ഒരു പ്രൊഡക്ട്സിന് അവിടെ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസമാണ്, ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇത് അറിയുന്നത്. തായ്ലൻഡും ബാങ്കോക്കിലുമാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലൈക്ക് ലൂയി വിറ്റൺ, ഗുച്ചി, അതുപോലെ തന്നെ ആ ലീനിൽ വരുന്ന എന്താ പറയണേ പ്രൊഡക്ട്സാണ് ഈ ഒരു ബിഗ്ഗസ്റ്റ് സെയിലിലേക്ക് പോകുന്നത്. അപ്പോൾ ആളുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഈ എന്താ പറയണേ, നമ്മളൊരു ബാഗ് മേടിക്കുമ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു കവർ കിട്ടത്തില്ലേ, ഒരു പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞാൽ ഈ അതുപോലത്തെ വലിയ കവറിനകത്താണ് ഈ ബാഗ്സൊക്കെ 6, 8, 10 ഇത്ര കൊണ്ടുപോകുന്നതിനൊരു കണക്കില്ല. അപ്പോൾ തായ്ലൻഡിലെ തന്നെ അല്ലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലീ മാർക്കറ്റ് എന്നും കൂടിയാണ് അതിനെ അറിയപ്പെടുന്നത് കേട്ടോ. നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ മൊപ്പറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അതിനകത്ത് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ഫേസ് ഈ പല എന്താ പറയുക ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഇപ്പം ചൈനയിൽ പോയതിന് ശേഷം നമുക്കറിയാം ഒരുപാട് ആളുകളുടെ ബിസിനസ്സിൻ്റെ മെൻറ്റാലിറ്റി തന്നെ മാറിയിട്ടുണ്ട്. അതുപോലത്തെ പല പല കാര്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നടക്കുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ജൂലൈയിലാണ്, മിഡ് ഇയർ സെയിലാണ്, 2026 ജൂലൈ 16 to 26 വരെ. ആരെങ്കിലുമൊക്കെ തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ്സ് ഒന്ന് നോക്കി വെച്ചു കേട്ടോ. ഇനി നവംബറിലാണെങ്കിൽ നവംബർ 12 to 22 വരെ, അതിനുശേഷം December 18 to 29 വരെ, അതിനുശേഷം January 15 to January 24 വരെ, അതോടെ തീരെയാണ്. 4 മാത്രമേ ഉള്ളൂ ഈ ഒരു സെയില് അല്ലെങ്കിൽ ഒരു ഫെയർ നടക്കുന്നത്. അത് ഇനി ജനുവരിയിലെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജൂലൈയിലേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ ആദ്യത്തെ മൊപ്പറ്റ് ഫെസ്റ്റിവലാണ് വരാൻ പോകുന്നത് ഈ വരുന്ന July 16 to July 26 വരെ. എനിക്ക് തോന്നുന്നു ബ്രാൻഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതൊരു ബിഗ്ഗസ്റ്റ് സെയിൽ തന്നെയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ജസ്റ്റ് തായ്ലൻഡ് ബിഗ്ഗസ്റ്റ് ലക്ഷറി സെയിൽ എന്ന് എന്തെങ്കിലും ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ മൊപ്പറ്റ് ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ മറ്റൊരു കാര്യം ഇത് ഒത്തൻറ്റിക് പ്രോഡക്ട്സ് ആണ്. ഇതൊരിക്കലും ഫേക്കോ കോപ്പിയോ ഒന്നുമല്ല. 10,000 ഒതൻറ്റിക്കായിട്ടുള്ള പ്രീ ഓൺഡ് ഐറ്റംസ് എന്നാണ് ഇവർ ഗൂഗിൾ ഇത് രേഖപ്പെടുത്തുന്നത്. പക്ഷേ അവർ പറയുന്ന കുറേയധികം ന്യൂ പ്രൊഡക്ട്സും ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറയും. എന്തായാലും 90% ഡിസ്കൗണ്ട്സിലാണ് അവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ, ബിസിനസ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ലക്ഷറി പ്രൊഡക്ട്സ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക.
2: ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവന്, നിഖില വിമൽ, രചീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട് റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
2: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
4: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
2: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ,
4: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ്, അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മണിക്കൂറത്തെ പോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും തരാനില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ ഇച്ചിരി ട്രാഫിക് കൂടിയെന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. നമ്മുടെ എമിറേറ്റ്സ് റോഡിലും അലി തിയേറ്റർ ഓൾഡ് റോഡിലും ഒക്കെ തന്നെ അവസ്ഥ ഇതാണ്. പക്ഷേ അൽക്കേൽ റോഡിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സാർ റോഡിലും കമ്പാരിറ്റീവ്ലി നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അല്ല, പ്രത്യേകിച്ച് ദുബായ് സൈഡുകളിൽ വലിയ വിഷയമില്ല. ദുബായ് ഷാർജ ആണ് പ്രശ്നം. ഷാർജയിൽ നിന്ന് ദുബായിലോട്ട് വരുന്നത് തന്നെയാണ് ആ ഒരു വിഷയം. അതും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റയർ ഏരിയ, എൻ്റയർ റീജിയൻ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 വാട്സ്ആപ്പ് നമ്പറിലേക്ക് അറിയിക്കാനാണ്.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ ജിസിസി. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ എബിസി കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC supply.
4: You are listening to Sand Dunes with Akshay and Vidya.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഫുട്ബോൾ മാച്ച് നമുക്ക് നമ്മുടെ വീട്ടിലല്ലാതെ നമുക്കറിയാം ചില ചില റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ലോഞ്ചസും ഒക്കെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ ചെന്നിരുന്ന ഫ്രീ അല്ലേ, അവിടെ സർവീസ് എടുത്ത് കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് നമുക്ക് അവിടെ നിന്ന് കളി കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതല്ലാതെ വേറെ എവിടെയൊക്കെ തന്നെ കാണാം എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്. കുറേ പേർക്ക് അറിയായിരിക്കും, എനിക്ക് കുറച്ചറിയാം, നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ എനിക്ക് കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് നമ്മുടെ ദുബായ് മോളിൽ നമ്മുടെ റീൽ സിനിമാസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഫുട്ബോൾ മാച്ച് കാണാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ അവരുടെ വെബ്സൈറ്റിലാണ്, ദുബായ് മോളിൻ്റെ വെബ്സൈറ്റിലാണ് ഞാൻ കണ്ടത്. ഈ നമ്മുടെ എന്താ പറയുന്നത്, എന്ന് വരെയാണോ ഫിഫ ഉള്ളത് അന്ന് വരെ എന്ന അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി നമ്മുടെ ഫിഫ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സോ ജൂൺ 11 തൊട്ടാണ് ഈ സർവീസ് ഇവിടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ലൈവ് റീൽ സിനിമാസിൽ കാണാം എന്നുള്ളൊരു കാര്യം അവർ പറയുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇനിയിപ്പം ഒരു വലിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അടിപൊളിയായിരിക്കും. കാരണം അത്രയും വലിയ സ്ക്രീനിലൊക്കെ ഇരുന്ന് നമുക്കൊരു ഫുട്ബോൾ മാച്ച് കാണാം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും വലിയ സ്ക്രീൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരു തിയേറ്ററിൻ്റെ അത്രയും വലിയ സ്ക്രീനിൽ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണേലും അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു നല്ല സംഭവമായിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സെക്കൻഡ് വൺ ഞാൻ ഫൗണ്ട് ഔട്ട് ചെയ്തത് നമ്മുടെ ഫെസ്റ്റിവൽ സിറ്റി മോളിൽ. ഫെസ്റ്റിവൽ സിറ്റി മോളിൻ്റെ ഏറ്റവും അങ്ങ് എൻഡ്, നമ്മൾ അങ്ങ് ടൂർസ് എൻഡിലേക്ക് വരുമ്പോൾ ഒരു വലിയ പാർക്കിംഗ് ലോട്ട് ഉണ്ടല്ലോ, ആ പാർക്കിംഗ് ലോട്ടിൻ്റെ അവിടെ ഒരു വലിയ ഡോം അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഡോമിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അവിടെ ടിക്കറ്റ് ഉണ്ട്, അത് ടിക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരു 200 ദിർഹംസോ മറ്റോ ആണ് അതിനകത്ത് ടിക്കറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് നിറയെ ആളാണ്, അതാണ് എൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ പോയി ഞാനപ്പോൾ വിചാരിച്ചു 200 ദിർഹംസ് കൊടുത്ത്, പെർ ഹെഡ് 200 ദിർഹംസ് കൊടുത്ത് അതിനെ റെഡീം ചെയ്യാം കേട്ടോ. അതിനകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം അതിനകത്ത് തന്നെ നമുക്ക് റെഡീം ചെയ്യാം. ഇതിനകത്ത് കയറുമെന്ന് നോക്കി, ഇപ്പോൾ ഞാനൊരു ഫാമിലി കണ്ടു, ഒരു 7-8 പേരുണ്ട്. അതൊരു 3-4 പിള്ളേർ, അച്ഛനമ്മ, അതുപോലെ തന്നെ വേറെ 2 പേര് ഫ്രണ്ട്സോ ആരെങ്കിലും ആയിരിക്കാം. ഇവർ ഫുൾ കോസ്റ്റ്യൂമിൽ വന്ന് ആ കുട്ടികളുടെ തലയിൽ മറ്റേ ഈ കളറുമൊക്കെയുള്ള മറ്റേ ഹെയർ ഉണ്ടല്ലോ, വിഗ് നമ്മൾ വെക്കുന്നത് അതൊക്കെ വെച്ച്, എനിക്ക് തോന്നുന്നൊരു നമ്മളൊരു സ്റ്റേഡിയത്തിൽ കളി കാണാൻ എങ്ങനെയാണോ പോകുന്നത് ആ പ്രതീതിയിൽ ഇവർ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകുന്നവർ, അങ്ങനെയും ഒരു വിഭാഗം ആളുകളുണ്ട് എൻജോയ് ചെയ്ത് കാണാൻ പോകുന്ന ആളുകൾ. അപ്പം ഞാൻ സി ഇപ്പം എല്ലാ മാച്ചും ഒന്നും നമ്മളങ്ങനെ പോയി കാണാൻ നമുക്ക് ചിലപ്പോൾ വർത്ത് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു സെമി ഫൈനലോ ഫൈനലോ ഒക്കെ അങ്ങനെ പോയിരുന്നു കാണുകയാണെന്നുള്ള ആ ഒരു അവസ്ഥ എന്നാലോചിച്ച്, ഇതുപോലെയുള്ള വലിയ സ്ക്രീനിലോ, ഭയങ്കര വലിയ സ്ക്രീൻ, ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു സ്റ്റേഡിയത്തിലേക്ക് കയറിപ്പോകുന്നൊരു ഫീലാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഫെസ്റ്റിവൽ സിറ്റി മോളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണേലും ഈ രണ്ട് സ്ഥലമാണ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. എവിടെയെങ്കിലും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. എന്തായാലും ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഫിഫ. സത്യം പറഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ വൺ ഓപ്ഷൻ ദുബായ് മോളിലെ റീൽ സിനിമാസ്, ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എനിക്കറിയാവുന്ന ഇതെല്ലാം ഒരുപാടുണ്ട്, ഞാൻ അറിയാന്നറിയുന്നു ഞാൻ പറയുന്നതാണ്. സെക്കൻഡ് ഓപ്ഷൻ ഫെസ്റ്റിവൽ സിറ്റി മോളിൻ്റെ ദ എക്സ്ട്രീം എൻഡിലേക്ക്, ആ പാർക്കിംഗ് ലോട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ നടക്കുന്ന ഫിഫ ലൈവ് സ്ട്രീമിങ്ങും നിങ്ങൾക്ക് കാണാവുന്നതാണ്.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു, കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ, നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
8: നീ അറിഞ്ഞില്ലേ, മുത്തിനേൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT

0: അക്ബർ ട്രാവൽസ് യു എഇ പ്രസൻസ് പ്രെഡിക്ട് ആൻഡ് വിൻ 2026. അക്ബർ ട്രാവൽസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മത്സര ഫലങ്ങൾ പ്രവചിക്കൂ, ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 dirhams വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
1: പ്രെഡിക്ട് ആൻഡ് വിൻ 2026 അക്ബർ ട്രാവൽസ് യു എഇ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
3: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
3: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

ഹായ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയ് തന്നെയാണ്. ആൻഡ് Z5 സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓൾ ഇൻക്ലൂസീവ് പാക്ക് ഓഫ് Z5 നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അതായത് ഈ Z5 ആനുവൽ സബ്സ്ക്രിപ്ഷൻ പാക്കിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അപ്രോക്സിമേറ്റ്ലി 250-260 ദിർഹംസ് ആണ് ഇതിന്റെ 276 ദിർഹംസ് ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ആ പാക്കേജ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് 99.99 AD കിട്ടാൻ പോകുന്നത്. ഓൾ എക്സസ് പാക്കാണ് ഇത്. ഗ്രേറ്റ് ഒരു ഓഫറാണ്. അതായത് മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് തുടങ്ങിയേക്കുന്ന ബ്ലോക്ക് ബസ്റ്റേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ പേട്രിയോട്ട് ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്തേക്കുന്ന ഏറ്റവും ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു പാക്കേജ് തന്നെയാണ് Z5. സോ അതല്ല, ഇനി നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് മാത്രം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും 19.99 AD ഉണ്ട്. ഇനി 3 മന്ത്സിലൊക്കെ ആണെങ്കിൽ 22.99 AD. ഇത് ലിമിറ്റഡ് ടൈം ഓഫറാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഒന്ന് 1 ഇയറിലേക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു സബ്സ്ക്രിപ്ഷൻ പാക്കേജ് തന്നെയായിരിക്കും 99.99 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് കഴിഞ്ഞ് സൂൺ ഇത് 275.99 ആണ്. അതായത് 276 എന്ന് പറഞ്ഞാൽ അതിലേക്ക് സ്വിച്ച് ആവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് വേഗം നിങ്ങൾക്ക് നേടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഞാൻ ഒരു സബ്സ്ക്രിപ്ഷൻ പാക്കേജ് ഫോർ 1 ഇയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹോം 92.2 ഓഫ് എം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കരസ്ഥമാക്കിയേക്കുന്നത് വൺ മിസ്റ്റർ അരുൺ ഉണ്ണികൃഷ്ണനാണ്. കൺഗ്രാജുലേഷൻസ് അരുൺ ഉണ്ണികൃഷ്ണൻ. ആൻഡ് താങ്കളുടെ നമ്പർ 5843 എൻ്റെ ചെയ്യുന്നതെങ്കിൽ ഇത് താങ്കൾ തന്നെയാണ് അരുൺ. അരുണനെ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നായിരുന്നു ഇന്ന് നമ്മുടെ Z5 കോൺടെസ്റ്റിൻ്റെ ഉത്തരം. കറക്റ്റായിട്ട് അത് അരുൺ ഗെസ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞത്. ഒരുപാട് പേര് ഗെസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ബട്ട് എന്താണെങ്കിലും നമുക്ക് ലെറ്റ്സ് ട്രൈ. നമുക്ക് അടുത്ത വട്ടം വീണ്ടും നമുക്ക് തരം. ഞാൻ അരുണിനെ നോക്കുന്ന സമയത്ത് ഒരുപാട് വട്ടം അരുൺ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അരുൺ ഇന്നാണെന്ന് തോന്നുന്നു പ്രൈസ് വിന്നാവുന്നത്. എന്താണെങ്കിലും അതാണ് നമ്മളൊരിക്കലും തളർന്നു പോകാനില്ലേ. രാമൻകുട്ടി എന്ന് പറയുന്നത് പോലെ തളർന്നു പോകാതെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇതുപോലെ നിങ്ങളെ റാൻഡമായി സർപ്പിക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണേലും 1 ഇയറിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ അരുണാണ് ഇന്ന് സ്വന്തമായിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരിട്ട് വിളിച്ചറിയിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്ന സിറ്റ് ബാക്ക് എന്നെ ചെയ്യും. ഹോം 92.2 FM അൺടിൽ 11 o'clock ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മുൻ സർക്കാരിന്റെ പദ്ധതികൾ വി ഡി സതീശൻ സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന് പ്രതിപക്ഷം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി വി ഡി സതീശൻ സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. റൂൾ 50 അനുസരിച്ച് എൽ ഡി എഫ് എംഎൽഎ എസ് സി മൊയ്തീനാണ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയത്. ഗാർഹിക ജോലികളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് മുൻ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ പദ്ധതിയാണിതെന്നും 14 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമ പദ്ധതിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിവേഗത്തിൽ തീരുമാനങ്ങളെടുക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശന് പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടെന്ന് കളിയാക്കിയ മൊയ്തീൻ സർക്കാരിന്റേത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണാനുമതി നിഷേധിച്ചു. തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മുൻപ് യാതൊരുവിധ തയ്യാറെടുപ്പുകളുമില്ലാതെയാണ് മുൻ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ മറുപടി നൽകി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയതിലും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയിലും വലിയ അപാകതകളുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും നിലവിലുള്ള പരാതികൾ കൃത്യമായി പരിശോധിക്കാതെ ഇതിൽ തുടർ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കെ സ്മാർട്ട് വഴിയാണ് മുൻ സർക്കാർ അപേക്ഷ സ്വീകരിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം അനുവദിച്ചത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട നിലപാടല്ലെന്നും പിണറായി വിമർശിച്ചു. പദ്ധതി തുടരാൻ കഴിയുമെന്ന് ഇപ്പോഴും മുഖ്യമന്ത്രി പറയാൻ തയ്യാറാകുന്നില്ല. 16 ലക്ഷം ഗുണഭോക്താക്കളുള്ള പദ്ധതിയാണ്. പാവപ്പെട്ട സ്ത്രീകളോട് വീറും വാശിയും കാണിക്കരുതെന്നും സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ റസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ ശനിയാഴ്ച പ്രതിപക്ഷ നേതാവിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലോഞ്ചിൽ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് സമയത്ത് ഗേറ്റിലെത്താനായില്ല. ഇൻഡിഗോ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് കാരണമെന്നായിരുന്നു കേരള ഹൌസ് അധികൃതരുടെ നേരത്തെയുള്ള വാദം. എന്നാൽ ഇത് തെറ്റെന്ന് പിന്നീട് തെളിഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിയമസഭയിൽ സർക്കാരിന്റെ പ്രശംസ. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവൃത്തിയാണെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ സൊസൈറ്റി നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതികൾ ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി പി കെ ബഷീർ നിയമസഭയിൽ. വി ടി ബൽറാമിന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ നീക്കത്തിൽ നിന്ന് യു ഡി എഫ് പിന്മാറി. യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് കെ എസ് ശബരിനാഥൻ നടത്തിയ അവിശ്വാസ നീക്കത്തിന് സി പി എമ്മും എൽ ഡി എഫും പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായതോടെയാണ് പിന്മാറ്റം. അയോധ്യ സ്വർണക്കൊള്ള സുപ്രീംകോടതി അവധിക്ക് ശേഷം പരിഗണിക്കും. ഹർജി പെട്ടെന്ന് പരിഗണിക്കാൻ എന്ത് അടിയന്തര പ്രാധാന്യമാണുള്ളതെന്ന് കോടതിയുടെ ചോദ്യം. വലിയ കൊള്ള നടന്നു, സർക്കാർ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് പരാതിക്കാരൻ. അയോധ്യ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വി എച്ച് പി ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത്ത് റായിയെ ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് വിശദ മൊഴിയെടുത്തത്. അനിൽ മിശ്രയെയും മറ്റ് ഭാരവാഹികളെയും ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം സംഘപരിവാർ നേതാക്കളിലേക്ക് നീങ്ങുന്നു. നേരത്തെ സംഘപരിവാർ നേതാക്കളെ ചോദ്യം ചെയ്യാത്തതിനെതിരെ പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. എസ് ഐ ആറിൽ പേരില്ലാത്തതിനാൽ പാസ്പോർട്ട് പുതുക്കാനായില്ലെന്ന പരാതിയുമായി മാധ്യമപ്രവർത്തകനും ടെലഗ്രാഫ് പത്രത്തിന്റെ മുൻ പത്രാധിപരുമായ ആർ രാജഗോപാൽ. 2002 വോട്ടർ പട്ടികയിൽ പിതാവിന്റെ പേരില്ലെന്ന കാരണത്താലാണ് പോലീസ് ക്ലിയറൻസ് നൽകാത്തതെന്ന് പരാതിയിൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. സംഭവത്തെ അപലപിച്ച് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ രംഗത്ത്. ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൌരന്മാർ നേരിടുന്ന ദുരിതത്തിന്റെ പ്രതീകമാണ് രാജഗോപാലെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനും യു എസും തമ്മിൽ ധാരണയായെന്ന റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച. യു എസ് മാധ്യമം ആക്സിയസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ അടുത്ത 30 ദിവസത്തേക്ക് കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറയുന്നു. യു എസ് ആക്രമണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനിടയാക്കിയെന്നും അറക്ചി. യുദ്ധക്കുറ്റങ്ങൾക്ക് യു എസ് ഇസ്രായേൽ നേതാക്കളെ വിചാരണ ചെയ്യണമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് മുർത്തവ ഖാംനെയ്. ഇന്ത്യയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്ന ഇറാൻ, ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാം, ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും ഇറാൻ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന നിലപാടിൽ ഉറച്ച് കേരള സർക്കാർ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപിൽ ഉന്നയിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്.

കേരളത്തിലെ ജലോത്സവ സീസണ് തുടക്കം കുറിച്ച് ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്ന് ഉച്ചതിരിഞ്ഞാണ് മത്സരം. അസമിൽ മഴക്കെടുതി രൂക്ഷം. 22,000-ലധികം ആളുകളെ മഴക്കെടുതി ബാധിച്ചു. സൗദി അറേബ്യയിൽ ദേശീയ എണ്ണ കമ്പനിയായ സൗദി അറംകോയുടെ ഉടമസ്ഥതയിലുള്ള ഹെലികോപ്റ്റർ തകർന്നു വീണ് 15 മരണം. മുഴുവൻ യാത്രക്കാരും മരിച്ചുവെന്ന് സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. മരിച്ചവർ സൗദി പൗരന്മാരാണ്. യുഎയുടെ അഭിമാന റെയിൽ പദ്ധതി ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജേറിൽ നിന്ന് അബുദാബിയിലേക്ക് രാവിലെ 5:34 ആദ്യ യാത്ര. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിലാണ് കാനഡയുടെ വിജയം. ഇന്ന് ബ്രസീൽ ജപ്പാൻ പോരാട്ടം. രാത്രി 9 ഹൂസ്റ്റണിലാണ് കളി. അടുത്ത വാർത്ത 11 മണിക്ക്.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Weather update.
0: Brought to you by Alras Auto AC Parts, #1 Auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 55%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

Trending song of the hour. Allah Kajal.

വില മറന്നുപോയ ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയും മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അടക്കപ്പെടുകയായിരുന്നുവോ?

അറിയായിരുന്നത്രേ. ആർക്കോ കടന്നെടുക്കാൻ കറവ പറ്റുമ്പോൾ അടുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല, അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യഫാം.

0: Good morning, welcome back home 92.2 of America. Swagatham, brand new day, Monday, June 29th. എന്താ അത് രസമല്ലേ? രണ്ട് ദിവസമൂടെ കഴിഞ്ഞാൽ പുതിയൊരു മാസം. 4 മാസം കഴിഞ്ഞു പോയതിൻ്റെ വേഗത എന്ന് പറയുന്നത് അത് ലൈറ്റനിങ് വേഗത എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമ്മൾ അറിഞ്ഞിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയേക്കുന്ന ഒരു 6 മന്ത്സ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്താണേലും ഇനി അങ്ങോട്ടുള്ളത് ഒരു നല്ലൊരു 6 മന്ത്സ് ആവട്ടെ, നല്ലൊരു 2026 ബാക്കി പകുതി ആവട്ടെ എന്നൂടെയൊക്കെ നമുക്ക് ആശംസിക്കാം. എന്താണേലും നമ്മുടെ മാർക്കറ്റൊക്കെ ഒരുപാട് ഉണർന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ദുബായ് മോളിൽ പോയിരുന്നേ. അപ്പോൾ ഞാനവിടെ ഒരു പുതിയൊരു ഫെസിലിറ്റി കാണിക്കാറ്. ഈ ലോകത്തെ മുഴുവൻ നമ്മൾ ദുബായിലോട്ട് ഇങ്ങോട്ട് ആകർഷിച്ച് നമുക്ക് അവർക്ക് വേണ്ട എന്തും അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് പുതിയൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ യു ഷോപ്പ് വി ഡെലിവർ എന്ന് പറയുന്ന ഒരു കിയോസ്ക് നമ്മുടെ ദുബായ് മോളിൽ വന്നിട്ടുണ്ട്. ദുബായ് മോളിലെ പല ലെവൽസിലും നമുക്ക് ഈ ഒരു കിയോസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദുബായ് മോളിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം കൂടെ ഇവരുടെ യു ഷോപ്പ് വി ഡെലിവർ എന്ന് പറയുന്ന ആ കിയോസ്കിൽ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക. അവർ നമ്മുടെ വീട്ടിലെത്തിക്കും. ഓട സർവീസ് അല്ലേ ഇത്. ഗംഭീരമായിട്ടുള്ളൊരു സർവീസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ പലപ്പോഴും ദുബായ് മോളിലൊക്കെ ചെന്ന് ഈ ഡീൽസിനൊക്കെ ചെന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരുപാട് ലഗേജ് കാണും. ഇതും പിടിച്ചുകൊണ്ട് മുഴുവൻ ഇതിനോട് നടക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ഒരു കാര്യമല്ല. അത്തരത്തിലുള്ള ആളുകൾക്കാണ്, സ്പെഷ്യലി ഫാഷൻ അവന്യൂ ഏരിയയിലൊക്കെ തന്നെ ഇവരുടെ കിയോസ്കുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൊണ്ട് കൊടുക്കാം. ഞാൻ ചെറിയൊരു നിബന്ധന എന്ന് പറഞ്ഞാൽ മിനിമം 500 ദിർഹംസിൻ്റെ പർച്ചേസ് ഉണ്ടാവണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരു പർച്ചേസ് കാറ്റഗറി നിങ്ങൾ ചെയ്ത് നിങ്ങൾ ആ സാധനം അവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മുടെ വീട്ടിൽ എത്തിക്കുന്നതാണ്. ഇനി സെയിം ഡേ തന്നെയാണ് നിങ്ങൾക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെഷ്യൽ ചാർജ് 25 ദിർഹംസോ സംതിങ് ആണ് നമുക്ക് അവരെ പേ ചെയ്യേണ്ടത്. അത് മാത്രമേ ഉള്ളൂ. ഇനി അതല്ല, വേറെ ഏതെങ്കിലും എമിറേറ്റ്സിലാണ് വരുന്നതെങ്കിലും 25 ദിർഹംസോ സംതിങ് ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇനി അതല്ല, ദുബായിൽ തന്നെയാണ് നിങ്ങൾക്ക് നാളത്തേക്ക് ഡെലിവറി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് ദുബായ് മോളിൽ നിന്ന് നമുക്കവർ ഡെലിവറി ചെയ്ത് തരുന്നത്. വലിയൊരു സർവീസ് തന്നെയാണ്. കാരണം പല ആളുകളും ഈ എന്താ പറയുന്നത് ലഗേജ് പിടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ മെട്രോയിൽ കയറി തിരിച്ച്, ടൂറിസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ മെട്രോയിൽ കയറി അവർ ഹോട്ടലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോകാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ അവിടെ നിന്ന് കണക്ട് ചെയ്ത് വേറെ എവിടെയെങ്കിലും പാമ്പുമാരൊക്കെ ആയിരിക്കും പോകുന്നത്. അവിടെ ഈ സാധനങ്ങൾ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സർവീസ് അവരുടെ ഹോട്ടലിൽ തന്നെ നെക്സ്റ്റ് ഡേയിലൊക്കെ എത്തിച്ചു കൊടുക്കും വരുന്ന ഒരു ഗംഭീര സർവീസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നെക്സ്റ്റ് ടൈം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് യു ഷോപ്പ് വീ ഡെലിവർ എന്ന് പറയുന്ന ആ ഒരു സംഭവം, കിയോസ്കും കാര്യങ്ങളൊക്കെ ദുബായ് മോളിൽ കാണാമെന്നാണ്. സി പലപ്പോഴും നമ്മൾ പറയുമല്ലോ, ഈ ക്രെഡിറ്റ് കാർഡ് എടുത്ത് നമ്മുടെ കടവാക്കുക എന്നല്ലാതെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് തരുന്ന അതിൻ്റെ സർവീസ് എന്താണെന്ന് അറിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് സത്യം പറഞ്ഞാൽ എടുക്കാൻ നമ്മൾക്ക് അറിയണം. അതുപോലെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പല മോൾസിലും നമുക്ക് സർവീസ് കിട്ടത്തക്ക രീതിയിൽ ഒരുപാട് വാലറ്റ് പാർക്കിംഗ് എത്ര വാലറ്റ് പാർക്കിംഗ് ഫ്രീ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ എവിടെയെങ്കിലും ദൂരെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകും. അതല്ല, നമ്മൾ ആ സർവീസുകൾ നമ്മൾ എൻജോയ് ചെയ്യണം സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ടൈം ദുബായ് മോളിൽ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് എന്താണേലും ഒന്ന് പർച്ചേസൊക്കെ ചെയ്ത് ഇത് ഇവിടെ ഒന്ന് ഡെലിവർ കൊടുത്തു നോക്കുക, സാധനം വീട്ടിൽ അവരെത്തിക്കും.
1: You are listening to Sand Dunes with Akshay and Vidya.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്മാനെ എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right. റോഡിൽ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ അത്യാവശ്യം തന്നെയുള്ള തിരക്ക്, രാവിലത്തെ സമയത്തൊക്കെ ലോങ് സ്ട്രെച്ച് ട്രാഫിക് ആയിരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കാണുന്നുണ്ട്. എവറേജ് റോഡും അതുപോലെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയി തുടങ്ങിയിട്ട് ഡാൽക്കിയർ റോഡ്, ഷെയ്ഖ് ജയ റോഡ്, ഇതെല്ലാം അത്യാവശ്യം നല്ല ഫ്രീ ഫ്ലോയിങ്. ദെയ്ദ് റോഡ്, ഇതൊക്കെ തന്നെ തിരക്കുകൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഷാർജയിൽ എനിക്ക് തോന്നുന്നു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഇന്നർ റോഡ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇച്ചിരി അധികം കഞ്ചക്ഷൻ കാണുന്നത്. പിന്നെ നമ്മുടെ അലിത്തേറ്റ് ഓൾഡ് റോഡ്, അവിടെയും കഞ്ചക്ഷൻ ഈ ഒരു മണിക്കൂർ കാണാം. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇച്ചിരി ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Home 92.2 FM. Home is a feeling.
1: Welcome back, Home 92.2 FM. ലേക്ക് സ്വാഗതം. എന്റെ കൂടെ ഷീബയും ജോയിൻ ചെയ്തു. ഗുഡ് മോർണിംഗ് ഷീബ.
2: ഗുഡ് മോർണിംഗ് അക്ഷയ്.
1: ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം നമ്മൾ റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ പോട്ടെ, അതൊക്കെ അവിടെ ഇരുന്നിക്കട്ടെ. ഞാനിപ്പോ ആക്ച്വലി പത്രത്തിലെ തലക്കെട്ടാണ് നോക്കുന്നത്. അതായത് ഗവിയിലെ യാത്രയ്ക്ക് മൂന്നിരട്ടി ആളുകൾ എന്ന്. ഞാൻ ഷീബയും കൂടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. അതിന് ഏകദേശം 11,000 ഷെയർസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗവി യാത്രയെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ പക്ഷേ ആ ഒരു യാത്ര എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ പലയിടത്തും സർക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോ യാത്രക്കാർ ടൂറിസ്റ്റുകളുടെ എണ്ണം ഗവിയിൽ കൂടി, എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് ഇപ്പൊ KSRTC ഡിപ്പോ എന്നാ പറയണത്.
2: ശരിക്കും ശരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വിചാരിച്ചത് ഇത്രത്തോളം ഒന്നും ടൂറിസ്റ്റ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് 208 രൂപ.
1: അതെ,
2: അപ്പൊ സ്ത്രീകൾക്ക് ഇനിയും ടൂറിസ്റ്റുകളായിട്ട് തന്നെ ഒരുപാട് പേര് പോകുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു രക്ഷയില്ലാന്നാ പറയുന്നത്. കാരണം മുമ്പ് 6 മണിക്കൂർ എടുത്തോണ്ടിരുന്ന ബസ് ഇപ്പൊ 7 മണിക്കൂർ. കാരണം പണ്ടത്തെ ഇരട്ടിയാണ് ആൾക്കാർ എന്നാണ് പറയുന്നത്.
1: അപ്പൊ ഇപ്പൊ ഗവിയിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് അത്രത്തോളം ആളുകൾ വന്നിട്ട് ഇപ്പം സർക്കാർ തന്നെ പറയുന്നുണ്ട്, അതായത് KSRTC തന്നെ പറയുന്നുണ്ട് ഇതൊന്നും പഴയ ബസ്സാണ്, അപ്പൊ ഇതിനകത്ത് അത്രയും ആളുകളെ കൊള്ളാനുള്ള സ്ഥലമില്ല. അത് മാത്രമല്ല ഇപ്പൊ മഴയും കൂടെ ആയിട്ടുണ്ട്, ചില ബസ്സിന് ബ്രേക്ക് ഇല്ല. അപ്പൊ ഫുട്ബോർഡുകളിൽ വരെ നിന്നാണ് ആളുകൾ യാത്ര ചെയ്ത്. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങൾ അവരും പറയുന്നുണ്ട്. പക്ഷെ എന്താണേലും ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഗവിയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരു സിറ്റുവേഷനും കൂടെയാണ്. സ്പെഷ്യലി സ്ത്രീകൾ
2: കൂട്ടമായിട്ട് തന്നെ അവർ പോകുമ്പോൾ ഒരു രസമായിരിക്കുമല്ലോ, പ്രത്യേകിച്ചും സൗജന്യ യാത്രയും കൂടെയാണ്.
1: അതെ. അപ്പൊ ഇതിന്റെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാല് ഇപ്പൊ അവിടെ സ്ഥിരം ജോലി ചെയ്യുന്ന KCBക്കാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ തോട്ടം തൊഴിലാളി ആളുകൾക്കോ
2: അവര്
1: ഇവർക്ക് പോകാനായിട്ടുള്ള സർവീസിന് ബസ്സില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ എന്താണേലും ഏതാണേലും നല്ല വാർത്തയാണ്. പക്ഷെ ആളുകൾ ഒരുപാട് ഗവിയിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ സർക്കാർ ഒരുപാട് ബസ് സർവീസ് ഇടട്ടെ, കുറച്ചുകൂടെ അഡീഷണൽ ബസ് സർവീസ് ഇട്ട് കഴിഞ്ഞാൽ നേട്ടമല്ലേ, നല്ലൊരു ടൂറിസ്റ്റ് അല്ലെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ലേ. അപ്പൊ കുറച്ചുകൂടെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്.
2: അതെ, ഞാൻ നാട്ടിൽ വിളിച്ചപ്പോ എന്റെ വീട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ അക്ഷയ ശിവയെ നിങ്ങളാണല്ലോ ഈ വാർത്ത
1: എല്ലായിടത്തും
2: എത്തിച്ചത്, അതുകൊണ്ട് ആരാണ് ഈ വാർത്ത ഇത്ര മനോഹരമായി കൊടുത്തൊന്ന് കാണട്ടെ.
1: അത് നല്ല ഗവിയിലെ നാട്ടിലൊക്കെ പോകുന്നവരാണെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് പോകണ്ടേ, KSRTC പോയില്ലേ, സ്വന്തം വണ്ടിയിലും പോവാം, എന്തായാലും നെക്സ്റ്റ് ആയിട്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്.
3: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
4: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
3: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
4: ഇവിടെ എവിടെയാ?
3: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
5: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

നാഗമെന്നും സിനിമയുടെ ടിക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ജൂലൈ 3-ാം തീയതിയാണ് ആക്ച്വലി വേൾഡ് വൈഡ് റിലീസിലേക്ക് പോകുന്നത്. ജി സി സിയിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ഫിലിം മാസ്റ്റർ LLC ആണ്. ആൻഡ് ഒരു കഴിഞ്ഞ 9 ദിവസം കൊണ്ട് ഈ സിനിമയുടെ ട്രെയിലർ നേടിയേക്കുന്നത് 10 മില്യൺ വ്യൂസ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഔട്ട്സൈഡ് കേരള ഇത് ഭയങ്കര രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിലറാണ്. കാരണം ആ അത്ര രീതി എനിക്ക് തോന്നുന്നു ഒരു ബാഹുബലി അത് പല സിനിമകളുടെയും ഒരു ഇൻഫ്ലുവൻസിൽ ചെയ്തേക്കുന്ന ഒരു ട്രെയിലർ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്താണേലും 10 മില്യൺ വ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് അമേസിംഗ്. അപ്പോൾ എന്താണേലും ഇതിൻ്റെ ടിക്കറ്റ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ടിക്കറ്റ്സ് ഞാൻ ഇന്ന് തരുന്നത് ഞാനൊരു പാട്ട് കേൾപ്പിക്കാം. ഇത് ഒരു അന്യഭാഷ ചിത്രമാണ്. ആ ചിത്രത്തിൽ ഇത് മലയാളത്തിലും ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് വേറെ ഈ ലാംഗ്വേജിൽ കേൾക്കുന്ന ഈ പാട്ട് ഇപ്പം ഏത് ലാംഗ്വേജും ആയിക്കോട്ടെ ഈ പാട്ട് ഏത് സിനിമയിലാണ് കുറച്ച് പഴയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. കേൾപ്പിക്കട്ടെ, വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ.

യെസ് ഏതാണ് സിനിമ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേഗം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ്, നിങ്ങൾക്ക് ഹോം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം അയക്കണം. വേഗം അയച്ചു കഴിഞ്ഞാൽ ഒരു 7 മിനിറ്റിനുള്ളിൽ ഞാൻ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഒരുമിച്ച് നമുക്കിരുന്ന് കാണാം ഈ വീക്കെൻഡിൽ കാണാൻ പോകുന്ന ഒരു സിനിമ കൂടെയാണ് നാഗബന്ധു. അപ്പോൾ എന്തായാലും എനിക്ക് ഒരു പക്ഷേ ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇത് ഒരുപാട് വട്ടം നമ്മുടെ ടി വികളിൽ വന്ന് നമ്മൾ കണ്ടേക്കുന്ന ഒരു സിനിമ കൂടെയാണ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സ്ത്രീ സുരക്ഷ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. അയോധ്യ സ്വർണക്കൊള്ള, അടിയന്തര വാദമില്ല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. LTF സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. റൂൾ 50 പ്രകാരം LDF MLA AC മൊയ്തീനാണ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയത്. ഗാർഹിക ജോലികളുടെ മൂല്യം തിരിച്ചറിഞ്ഞ മുൻ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ പദ്ധതിയാണിതെന്നും 14 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമ പദ്ധതിയാണിതെന്നും MLA. അതിവേഗത്തിൽ തീരുമാനങ്ങളെടുക്കുന്ന മുഖ്യമന്ത്രി VD സതീശന് പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടെന്ന് കളിയാക്കിയ മൊയ്തീൻ സർക്കാരിന്റേത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നിഷേധിച്ചു. തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മുൻപ് യാതൊരുവിധ തയ്യാറെടുപ്പുകളും ഇല്ലാതെയാണ് മുൻ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ മറുപടി നൽകി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയതിലും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയിലും വലിയ അപാകതകളുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും നിലവിലുള്ള പരാതികൾ കൃത്യമായി പരിശോധിക്കാതെ ഇതിൽ തുടർ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത്. കെ സ്മാർട്ട് വഴിയാണ് മുൻ സർക്കാർ അപേക്ഷ സ്വീകരിച്ചതെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം അനുവദിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട നിലപാടല്ലെന്നും പിണറായി വിജയൻ വിമർശിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ പ്രവീൺകുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിയമസഭയിൽ സർക്കാരിന്റെ പ്രശംസ. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവൃത്തികളാണെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ സൊസൈറ്റി നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി PK ബഷീർ നിയമസഭയിൽ. VT ബൽറാം MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ നീക്കത്തിൽ നിന്ന് UDF പിന്മാറി. UDF പ്രതിപക്ഷ നേതാവ് കെ ശബരിനാഥൻ നടത്തിയ അവിശ്വാസ നീക്കത്തിന് CPM LDFും പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായതോടെയാണ് പിന്മാറ്റം. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BJP പഠന ശിബിരം നടത്തിയതിൽ വിശദീകരണം തേടി KPCC. സ്ഥാപനത്തിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിയോടാണ് വിശദീകരണം തേടിയത്. BJP കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ പഠന ശിബിരത്തിനായാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹാൾ നൽകിയത്. സാധാരണ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കൊന്നും ഇത്തരത്തിൽ ഹാൾ വിട്ടുകൊടുക്കുന്നതല്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് സ്ഥാപനത്തിന്റെ ചെയർമാൻ. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഹർജി പെട്ടെന്ന് പരിഗണിക്കാൻ അടിയന്തര പ്രാധാന്യം എന്താണുള്ളതെന്ന് കോടതിയുടെ ചോദ്യം. ആകാശം ഇടിഞ്ഞുവീഴാൻ പോകുന്നില്ല, എന്താണ് തിടുക്കമെന്ന് കോടതി. വേനൽ അവധിക്ക് ശേഷം കേസ് വാദം കേൾക്കാനായി ലിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് സുപ്രീംകോടതി ബെഞ്ച് വ്യക്തമാക്കി. അയോധ്യ ക്ഷേത്രക്കൊളയുമായി ബന്ധപ്പെട്ട് VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത്റായി ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് ചമ്പത്റായിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനും US തമ്മിൽ ധാരണയായതായി റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച നടത്തും. US മാധ്യമം Axios ആണ് വിവരം പുറത്തുവിട്ടത്. നേരത്തെ സ്വിറ്റ്സർലൻഡിൽ നാളെ നടക്കാനിരുന്ന ചർച്ചയാണ് ദോഹയിലേക്ക് മാറ്റിയത്. ചർച്ചക്കാരും ഇറാൻ പക്ഷേ സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമുസിൽ പുതിയ ജലപാത അംഗീകരിക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെയാണ് വ്യാഴാഴ്ച മുതൽ സംഘർഷം വീണ്ടും ആരംഭിച്ചത്. അതിനിടെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന് ഇറാൻ അടുത്ത 30 ദിവസത്തേക്ക് കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി പറയുന്നു. സൌദി അറേബ്യയിൽ ദേശീയ എണ്ണ കമ്പനിയായ സൌദി അറംകോയുടെ ഉടമസ്ഥതയിലുള്ള ഹെലികോപ്റ്റർ തകർന്നു വീണ 14 മരണം, മുഴുവൻ യാത്രക്കാരും മരിച്ചതായി സൌദി ഊർജ്ജ മന്ത്രാലയം സ്ഥിരീകരിച്ചു. യുഎയുടെ അഭിമാന റെയിൽ പദ്ധതി ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജേറിയിൽ നിന്ന് അബുദാബിയിലേക്ക് രാവിലെയാണ് ആദ്യ യാത്ര. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡയുടെ വിജയം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം. ബ്രസീൽ ജപ്പാൻ മത്സരം രാത്രി 9:00 ഹൂസ്റ്റണിലാണ് കളി. സമീപകാലത്ത് ഏറ്റവും മികച്ച ഫോമിലാണ് ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ കരുത്തുമായാണ് ബ്രസീലിന്റെ വരവ്. അടുത്ത വാർത്ത 12 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Current temperature in Dubai, 36 degrees Celsius, humidity 54%.
5: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ് എവ്രിവൺ. എല്ലാവർക്കും ഒരു നല്ല തിങ്കളാഴ്ച നേരെയാണ്. എല്ലാവരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. അപ്പൊ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, കേട്ട് തുടങ്ങുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ആൻഡ് ഓൺലി ഓൺ ഹോം 92.2 FM. അപ്പൊ നിങ്ങളുടെ സ്വന്തം ഹോം 92.2 FM. ഇനി ഉച്ചയ്ക്ക് 2 മണിവരെ ഒരുപാട് വിശേഷങ്ങൾ പാട്ടുകളുമായി നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആക്കാനായിട്ട് നിങ്ങളുടെ വർക്ക് സ്പേസിലാണ് ആയിക്കോട്ടെ, അതുപോലെ കാറിലായിക്കോട്ടെ, ഇനി വീട്ടിലിരുന്ന് കുക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ബുക്സ് വായിക്കുന്നവരായിക്കോട്ടെ, നമ്മൾ ഒരു ദിവസം ഏത് രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷെ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പം ഇപ്പം എന്നെ കേൾക്കുന്ന എനിക്കറിയാം, ഒരു 2 o'clock വരെ ഓരോ മണിക്കൂറിലും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. സെയിൽസിന് വേണ്ടി പുറത്തിറങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോകാനായിട്ട് പോകുന്ന ആൾക്കാർ, പല പല കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ ഒരല്പം ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റിക്കോ. നമുക്ക് കേൾക്കാൻ പോകുന്ന വിശേഷങ്ങൾ വെച്ചിട്ട് ഇതൊന്നും ഒരു വലിയ ടെൻഷനേ അല്ല. നമുക്ക് വളരെ കൂളായിട്ട്, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്റർവ്യൂസിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന എത്തിഹാദ് റെയിൽ പാസഞ്ചർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ അങ്ങനെ ആ ഒരു വലിയ ഡേ വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോം എഫ്എമ്മും റെഡിയാണ്. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഉടനെ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിവേ, നമ്മളിനി പങ്കുവയ്ക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പറഞ്ഞോളാം വയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഈ എത്തിഹാദ് റെയിലിനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് വെറൊരു ട്രെയിൻ സർവീസ് മാത്രമല്ല, യുഎയുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്ന് തന്നെയായിരിക്കും. മണിക്കൂറിൽ 200 kilometers സ്പീഡിലാണ് ഈ പാസഞ്ചർ ട്രെയിൻ ഓടുക. അതായത് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ജസ്റ്റ് 50 minutes. അബുദാബി ദുബായ് ഷാർജ വഴി ഫുജേർ വരെയാണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണല്ലേ. എന്തായാലും ട്രെയിനിന്റെ ഉള്ളിൽ കയറിയാലോ ഫസ്റ്റ് ക്ലാസ് എയർലൈൻ ഫീൽ ആണ്. അപ്പോൾ വൈഫൈ ഉണ്ട്, ഇൻഫർടൈൻമെന്റ് സിസ്റ്റംസ് ആണ്, ചാർജിങ് പോർട്സ് ഉണ്ട്, പിന്നെ നല്ല കംഫർട്ടബിൾ സീറ്റ്സ് ആണ്. അങ്ങനെ ഫുൾ ലക്ഷറി സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ റോഡിലെ ട്രാഫിക്കും അതുപോലെ ബ്ലോക്കും ഒക്കെ മടുത്തവർക്ക് ഇനി സമാധാനമായിട്ട് നല്ല കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ, അതായത് പ്രത്യേകിച്ച് ഈ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ വെയിലുണ്ട് അല്ലെ. ഒരുപാട് ജനങ്ങളുണ്ട് നന്മ മാത്രം കാംക്ഷിച്ചുകൊണ്ട്, നന്മ മാത്രം ചെയ്യുന്ന ഒത്തിരി ഒത്തിരി നല്ല സോൾസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അവരെ സജസ്റ്റ് ചെയ്യാൻ, അതായത് എത്തിഹാദ് റെയിൽ എന്ന യുഎയുടെ വലിയ ദൗത്യത്തിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാകാൻ ഒരു വ്യക്തിയെ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നാളെ ഓടുന്ന ഫസ്റ്റ് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ, ആ ട്രെയിനിൽ ആദ്യമായിട്ട് എൻ്റർ ചെയ്യാൻ കഴിയുന്ന ഒരു യാത്രികനെ, അല്ലെങ്കിൽ പാസഞ്ചറെ സജസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടി നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്ന, വെറും കാണുന്ന കേൾക്കുന്ന എല്ലാവരെയും സജസ്റ്റ് ചെയ്യാനല്ല, അതിനനുസരിച്ച് മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുണ്ട്. ആരെ വേണമെങ്കിലും, അതിനിപ്പോൾ നാടോ അല്ലെങ്കിൽ ലാംഗ്വേജോ ഒന്നുമല്ല, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അദ്ദേഹമായിരിക്കാം ഒരു പക്ഷേ എത്തിഹാദ് റെയിലിൻ്റെ ഫസ്റ്റ് പാസഞ്ചർ അബുദാബി ടു ഫുജേറ. അപ്പൊ തീർച്ചയായിട്ടും നാളത്തെ ആ ട്രെയിനിൽ ഓടാൻ ആരൊക്കെ കാണും, അത് ഭയങ്കര വിജയമാണ്, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന കാര്യമാണ്. കാത്തിരുന്നറിയാം മറ്റ് വിശേഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഫിഫയെ കുറിച്ചാണെങ്കിലും പുതിയൊരു സിനിമ ഈ വീക്കെൻഡ് റിലീസ് ആവുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയാൻ അടുത്ത പാട്ടിന് ശേഷമായിരിക്കും നിങ്ങൾ അതിന് കേൾക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെന്നുള്ളത്, ഫിഫയുടെ കാര്യം നമ്മൾ 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നുവേ. എന്നാലും അടുത്തില്ലെങ്കിലും കൃത്യമായ കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ട്രെൻഡിങ് സോങ്ങിലേക്ക് പോകുന്ന സമയമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ. Trending song of the hour.

0: ഗെറ്റ്സ് എ ഫീലിംഗ്. ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവന്, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട്, റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
3: That's
4: 055-666-5859.
5: Home 92.2 FM. Home is a feeling. Amma, what's
6: this? This car is
5: going to go. Let's go. Let's go. Let's go. Let's go.
7: Anna, let's go. Let's
8: go to the Andras. This car is our budget. The quality parts are in Andras.
5: Amma, എന്നാ വേഗം പോ അൽറാസ്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം.
6: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൽറാസ് ഓട്ടോ എ സി പാർട്സ്. അൽറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൽറാസ് ഡോട്ട് എംഇ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
10: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. അപ്പോ എന്താണ് നിത്യ, കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മണിക്കൂറിൽ, അല്ല മീൻ സോറി, കഴിഞ്ഞ ലിങ്കിൽ സംസാരിച്ചിട്ട് പറയാൻ മറന്നുപോയ കാര്യം ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. വേറൊന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. യെസ്, നമ്മുടെ നാഗബന്ധം മൂവി വേൾഡ് വൈഡ് റിലീസ് നടക്കുന്നത് ജൂലൈ 3rd. അതായത് ഈ ആഴ്ചയുടെ എൻഡ്, അതായത് വീക്കെൻഡ്, നമ്മുടെ വെള്ളിയാഴ്ച. സോ ആ മൂവി സത്യത്തിൽ റിലീസ് ചെയ്യുന്നത് എത്ര ഭാഷകളാണെന്നറിയാമോ? തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ ആൻഡ് മലയാളം. അപ്പോൾ മൊത്തത്തിൽ 5 ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന നാഗബന്ധം മൂവി കാണാനുള്ള ഒരു അവസരമാണ് ഹോം സ്ക്രീനിങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. സോ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, വളരെ വളരെ സിമ്പിൾ, ഞാൻ പറഞ്ഞുതരേ പോലും വേണ്ട, HD ഹോം തിയേറ്റർ എന്നതിന്റെ HD സ്പേസ് നാഗബന്ധം, നമ്മൾ മലയാളം മൂവി ആട്ടോ ഹോമിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ മൂവിയുടെ പേര് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 058-582-9220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന രണ്ടു പേർക്ക് ഈ മണിക്കൂറിൽ 2 കപ്ലെൻട്രി പാസ് ആണ് സമ്മാനമായി ലഭിക്കുന്നത് കേട്ടോ. നാഗബന്ധം ദ സീക്രട്ട് ട്രഷർ എന്നാണ് ശരിക്കും മൂവിയുടെ ഫുൾ നെയിം. ഇസ് എൻ അപ്കമിംഗ് പാൻ ഇന്ത്യൻ മിഥോളജിക്കൽ അഡ്വഞ്ചർ ആക്ഷൻ ഫിലിമാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ അക്ഷയ് പറയുന്നത് കേട്ടില്ലായിരുന്നു, ഇതൊരു ലുക്ക് ലൈക്ക്, അതിന്റെ ഒരു ട്രെയിലറൊക്കെ കാണുമ്പോൾ ശരിക്കും ബാഹുബലിയുടെ പോലെ തോന്നുന്നു എന്നൊക്കെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനും ആലോചിച്ചു, ശരിയാണല്ലോ, ഇത് അങ്ങനത്തെ ഒരു ഫേസ് ആണ് അതിന് കൊടുക്കുന്നത്. സോ എന്താണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണോ സിനിമയിലുള്ളത്, നമ്മൾ കരുതുന്നത് പോലെയാണ്, ട്രെയിലറിൽ കരുതുന്ന പോലെയാണോ സിനിമ എന്നൊക്കെ ഉള്ളത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം സ്ക്രീനിന്റെ ഭാഗമാകും. വെള്ളിയാഴ്ച നമുക്ക് ഒരുമിച്ച് സിനിമ കാണാനുള്ള അവസരമാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ വിരാട് കർണ ആണ് അതിന്റെ ഹീറോ ആയിട്ട് എത്തുന്നത്. അതുപോലെ ഒപ്പം രുദ്രയും ഉണ്ട്. പിന്നെ ഹീറോയിൻസ് ആയിട്ട് എന്നത് നഭാ നതേഷ് ആൻഡ് ഐശ്വര്യ മേനോനാണ്, രണ്ടുപേരാണുള്ളത്. എനിവേ, സിനിമ കാണാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം മെസ്സേജ് അയക്കാം. HD സ്പേസ് നാഗബന്ധം, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 058-582-9220 എന്ന നമ്പറിലേക്ക്. ഫിഫ മറക്കണ്ട. ഫിഫയ്ക്ക് മുമ്പ് ഞാനൊരു വിശേഷം പറഞ്ഞു, നമ്മുടെ അബുദാബിന്ന് വരുന്നൊരു വിശേഷമാണ്. വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു കൾച്ചറൽ അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ അബുദാബിയുടെ പുതിയ ബിഗ് ബോസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ലോകോത്തര കലാകേന്ദ്രം അവിടെ വരികയാണ്. അതിന്റെ പേര് ദാറൽ ഫുനൂൻ എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ അബുദാബിയെ ഗ്ലോബൽ ആർട്സ് ആൻഡ് മ്യൂസിക് ഹബ്ബാക്കി മാറ്റാൻ പോകുന്ന ഒരു ഒരു പ്രോജക്റ്റാണിത്. ഇതിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ക്യൂരിയോസിറ്റി ഉണർത്തുന്നത് തന്നെയാണ്. കൾച്ചറൽ വാല്യൂവിനും ആർട്ടിനും ഒക്കെ എപ്പോഴും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിറ്റിയാണ് അബുദാബി, അറിയാലോ. സോ അതുകൊണ്ടാണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് അബുദാബി മാറിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കൾച്ചറൽ സീന് തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ ഈ ദാറൽ ഫുനൂന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വേൾഡ് ക്ലാസ് ഓഡിറ്റോറിയമാണ് ഇവരുടെ മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ആർക്കിടെക്ചർ ഡിസൈൻ ഒക്കെ എന്ന് പറയുമ്പോൾ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ലൈവ് മ്യൂസിക് ഷോസും ഒപ്പേറകൾ അതുപോലെ വലിയ വലിയ തിയേറ്റർ പ്രൊഡക്ഷൻസ് ഒക്കെ ഇനി മുതൽ നമുക്ക് അബുദാബിയിൽ തന്നെ ലൈവ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അബുദാബി ഒരു ഗ്ലോബൽ ആർട്സ് ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഈ ഒരു ദാറൽ ഫുനൂൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം. അപ്പൊ ഇത് വെറും ഒരു ഓഡിറ്റോറിയം മാത്രമല്ല, മ്യൂസിക് ലവേഴ്സിനും ആർട്ടിസ്റ്റുകൾക്കും വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് ഹബ്ബാണ്. അപ്പൊ ഇതിന്റെ ഇന്റീരിയറും സൗണ്ട് സിസ്റ്റം ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാധുനിക അക്വസ്റ്റിക് ടെക്നോളജി ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഏത് കോർണറിലിരുന്നാലും അതിന്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ അതായിരിക്കും, ഒരേ ക്വാളിറ്റിയിൽ നമുക്ക് മ്യൂസിക് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ സാധാരണ ഈ വലിയ ഓഡിറ്റോറിയങ്ങളിലൊക്കെ ബാക്ക് സീറ്റിലിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് സൗണ്ട് ക്വാളിറ്റി കുറയാറുണ്ട് അല്ലെ, പക്ഷെ ഇവിടെ ആ ഒരു പ്രശ്നമേ ഇല്ല. അതുകൂടാതെ തന്നെ ലോക്കൽ ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ ഇന്റർനാഷണൽ പെർഫോമേഴ്സിനും ഒക്കെ ഒരുപോലെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്ലാറ്റ്ഫോം കൂടിയായിരിക്കും ഈ ഇവിടെ ഒരുങ്ങാൻ പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇതിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അല്ലെ. എന്നാലും ഇതിന്റെ ലൊക്കേഷൻ എവിടെയാന്ന് നോക്കിയാൽ അബുദാബിയിലെ പ്രശസ്തമായിട്ടുള്ള സാദിയത് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലേക്ക് തന്നെയാണ് ഈ ഒരു അതിഥിയും വരുന്നത്. എന്തായാലും ഇതിനകം തന്നെ ലൂവർ അബുദാബി ആയിക്കോട്ടെ, സായദ് നാഷണൽ മ്യൂസിയം, ഹുഗൻ മ്യൂസിയം ഒക്കെ ഹുഗൻ ഹൈ മ്യൂസിയം ഒക്കെ കൊണ്ട് ലോക പ്രശസ്ത ലോക ശ്രദ്ധ നേടിയുള്ളൊരു സ്ഥലമാണ് സാദിയത് ഐലൻഡ് എന്ന് പറയുന്നത്. അവിടേക്കാണ് ഇപ്പോൾ നമ്മുടെ ദാറൽ ഫുനൂൻ കൂടി കടന്നു വരുന്നത്. അപ്പോൾ യുഎയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചു പോകുന്നതിനൊപ്പം തന്നെ ആഗോള തലത്തിലുള്ള കലാരൂപങ്ങളെയും സംഗീതത്തെയൊക്കെ ഇവിടെ ഒന്നിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതൊരു ആഗോള സാംസ്കാരിക കേന്ദ്രമായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടല്ലേ. കലയും സംഗീതത്തെയൊക്കെ സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്കിതൊരു വലിയ വാർത്ത തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഫ എന്താണ് ഫിഫയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി പറയാം, വലിയ വലിയ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെ നമ്മുടെ ഒരു ഹാർട്ട് ത്രോബ് ആണ്. നമുക്ക് എന്ത് ചെയ്യണേ, എത്ര ഉറക്കം കളഞ്ഞിട്ടാണെങ്കിലും ഭക്ഷണം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ടീംസിന്റെ മാച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് കാണും. ഉറക്കമൊന്നും ഇല്ല, ഉറക്കമൊക്കെ എവിടെയോ പോയി. ഇനി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജൂലൈ 19 ലാസ്റ്റ് മാച്ച്, ഫൈനൽ മാച്ച്. അതുവരെ ഫുട്ബോൾ പ്രേമികൾക്ക് ഉറക്കമേ ഉണ്ടാവില്ല. കല്ലി വലിയ മാറ്റർ, അത് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാലോ. അപ്പോഴും ശ്രദ്ധിക്കണം, ആരോഗ്യം വേണം, ഇതൊക്കെ കഴിഞ്ഞാലും എൻജോയ് ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്നാലും ഫിഫയ്ക്ക് എന്താണ് നമ്മുടെ ഹോമുമായിട്ട് ചേർത്ത് പറയാന്ന് വെച്ചാൽ, ഫിഫയ്ക്ക് വിജയികൾ അതായത് പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റ് നടക്കുകയാണ്. അതിൽ വിന്നേഴ്സായി വരുന്ന എല്ലാവർക്കും ഭാഗ്യ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക, ഫൈനൽ 2 teams, ആ ഫൈനൽ എത്തുന്ന 2 teams ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ദെൻ ആ ഒരു ഫൈനൽ ടീമിന്റെ ഗോൾ പ്രെഡിക്ഷൻസും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേരും ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 ഇപ്പൊ തന്നെ അയച്ചോളൂ. ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക, ഫൈനലിൽ എത്തുന്ന 2 teams പേര് ടൈപ്പ് ചെയ്യുക, ഗോൾ പ്രെഡിക്ഷൻ അതായത് ഫൈനൽ ഗോൾ പ്രെഡിക്ഷൻ എന്താണോ അതുകൂടി ടൈപ്പ് ചെയ്തിട്ട് അതിന് നിങ്ങളുടെ പേരോട് ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220. വേഗം അയക്കുക. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
3: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் டு யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are listening to Mid Mornings with Nitya. Nitya.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
4: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ on Home 92.2 FM.
5: Akbar Travels UAE presents Predict and Win 2026. Akbar Travels app download ചെയ്തു മത്സര ഫലങ്ങൾ പ്രവചിക്കൂ, ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
6: Predict and Win 2026. Akbar Travels UAE app ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: Mid Morning with Nitya. Nitya.
1: യെസ്, വെൽക്കം ബാക്ക്. നമുക്കൊരു കാര്യം ചെയ്താലോ, വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ട്രാഫിക് അപ്ഡേറ്റ് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞാലോ. യെസ്, ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവാണ്. ഒരുപാട് വിശേഷങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ട്രാഫിക് അപ്ഡേറ്റ് കിട്ടാത്ത എന്താ, തരാത്ത എന്താന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ചുമ്മാ പറഞ്ഞ, നമുക്ക് എന്തായാലും നോക്കാം.
2: Brought to you by ABC Cargo and Courier, number 1 in GCC.
1: യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്ക് പോവാണെങ്കിൽ, ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന റൂട്ടിൽ പ്രത്യേകിച്ച് മിർദിഫ് ഏരിയയിലും നാഷണൽ പെയിൻസ് ഏരിയയിലോ പരിസരങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള സ്ലോ മൂവിംഗ് ട്രാഫിക് കാണാം. എന്നാൽ ദുബായിൽ നിന്ന് ഷാർജയിലേക്കുള്ള റൂട്ട് ഇപ്പോൾ ഭൂരിഭാഗവും ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ ദുബായ് ഷാർജ ബോർഡർ ആയിട്ടുള്ള നമ്മുടെ അൻസാർ മോൾ പരിസരത്തും അൽനാദ ലൂപ്സിലും ഒക്കെ ഇപ്പോഴും ഉള്ളതുപോലെ തന്നെ ചെറിയൊരു ടെയിൽ ബാക്ക് കാണാം കേട്ടോ. എങ്കിലും വലിയ ബ്ലോക്കുകളൊന്നും ഇല്ലാതെ വാഹനങ്ങൾ നീങ്ങുന്നുണ്ട്. പിന്നെ ബെയ്റൂത്ത് സ്ട്രീറ്റ് ആണെങ്കിൽ, അതുപോലെ ദമാസ്കസ് സ്ട്രീറ്റ് നോക്കുമ്പോൾ അൽക്കിസൈസ് വഴി ഷാർജയിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ രണ്ട് റോഡ്സിലും ഇന്റർസെക്ഷനുകളിൽ ജസ്റ്റ് സിഗ്നൽ വെയിറ്റിംഗ് ടൈം മാത്രമേ ഉള്ളൂ. ഹെവി ബ്ലോക്ക് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ദുബായ് ഡൗൺ ടൗൺ ബിസിനസ് ബേ ഭാഗങ്ങളിൽ ട്രാഫിക് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വർക്ക് നടക്കുന്ന എക്സിറ്റ്സിലും ചെറിയ സ്പീഡ് കുറവുണ്ടാവും. അത് കഴിഞ്ഞാൽ ജബൽ അലി വരെയുള്ള റൂട്ടൊക്കെ ഫ്രീ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി ജുമേറ വില്ലേജ് സർക്കിൾ, നമ്മുടെ ജെ ബി സി ഭാഗത്തും അൽക്കൂസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്കുള്ള എക്സിറ്റ്സിലൊക്കെ വാഹനങ്ങളെ കുറിച്ച് പതുക്കെയാണ് നീങ്ങുന്നത്. സോ ഈ സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന ഒരു ദയവായിട്ട് വേഗത പരിധി പാലിക്കുക, സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ട്രാഫിക് അപ്ഡേറ്റ്സുമായിട്ട് കൂടെ ഉണ്ടാവും. കേട്ടുകൊണ്ടിരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: ട്രാഫിക് അപ്ഡേറ്റ്
2: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC Cargo യുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply.
1: സിനിമാ പ്രേമികളൊക്കെ എവിടെ പോയി? നാഗബന്ധം എന്നാണ് സിനിമയുടെ പേര്. പല ആൾക്കാരും പേര് വേറെ എന്തൊക്കെയാണ്, നാഗ സ്മാരകം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ല, നാഗബന്ധമാണ് കേട്ടോ. ഇതിൽ 5 ഭാഷകളിലായിട്ടാണ് വേൾഡ് വൈഡ് റിലീസ് വരുന്നത്. ഇതിന്റെ ജൂലൈ 3rd. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ എന്താണ് ഏതാണെന്നൊക്കെ അറിയാനായിട്ട് ആൾക്കാരെല്ലാം വളരെ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. ജൂലൈ 3rd റിലീസ് ചെയ്യുന്നത്. സോ ഈ മൂവി നിങ്ങൾ ഹോം സ്ക്രീനിലൂടെ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് HT Space Nagabandham നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക. 0585822220 എന്ന നമ്പറിലേക്ക്. ഈ മണിക്കൂറിൽ 2 കപ്ലിൻട്രി പാസ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിഫ ഫൈനലിലെത്തുന്ന 2 ടീംസ് ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ ആ ഒരു ഫൈനൽ ഗോൾ പ്രെഡിക്ഷൻ എങ്ങനെയാണെന്നുള്ളതും മാത്രം ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്ത് ഫിഫ എന്ന് ടൈപ്പ് ചെയ്ത് ഫൈനലിലെത്തുന്ന 2 ടീംസും അതുപോലെ ഗോൾ പ്രെഡിക്ഷനും നിങ്ങൾക്ക് ചെയ്യാം. ദെൻ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക. 0585822220 എന്ന നമ്പറിലേക്ക്. ഒരുപാട് വിന്നേഴ്സ് ഉണ്ടാവും. അവരെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇപ്രാവശ്യം സമ്മാനം കൊടുക്കുന്നത്. സോ വലിയ വലിയ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഗൾഫ് ഗോൾഡൻ ഡയമണ്ട്സ്, അക്ബർ ട്രാവൽസ്, അതുപോലെ ആരു എല്ലാം നൽകുന്ന കിടിലൻ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ജൂലൈ 19th ആണ് നമ്മുടെ ഫൈനൽ മാച്ച് വരുന്നത്. സോ

0: ജൂലൈ 18 വരെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഫൈനലി ഒക്കെ എത്തുമ്പോൾ ഒരു ലാസ്റ്റ് 4 ഡേയ്സ് 3 ഡേയ്സ് ഒക്കെ എത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെ എന്തൊക്കെയാന്നുള്ളത്. പക്ഷെ അപ്പോഴും ഒരു വേണമെങ്കിൽ ഒരു 18 വരെയൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതേ ഉള്ളൂ. കാരണം 19 വരെയാണല്ലോ മാച്ച് ഉള്ളത്. അപ്പോൾ അതുകൂടെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈസിയാണ്. അതുവരെ പോകണമെന്നില്ല എങ്കിലും നിങ്ങൾക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നതും സിനിമാ ലോകത്ത് നിന്നുള്ളൊരു അത്യാവശ്യം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ തമിഴിലും മലയാളത്തിലും ഒരുപോലെ തരംഗമായിട്ടുള്ള ഗാട്ടാ ഗുസ്തി എന്നുള്ള സിനിമ ഓർക്കുന്നില്ലേ നിങ്ങൾ? ഐശ്വര്യലക്ഷ്മിയും വിഷ്ണു വിശാലും തകർത്ത് അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ്, ഒരു എന്താ പറയുക, ഒരു ഗുസ്തിപ്പടം എന്നൊക്കെ പറയാം. അപ്പോൾ ആ സിനിമയുടെ രണ്ടാം ഭാഗം വരികയാണ്, ഗട്ടാ ഗുസ്തി 2. അപ്പോൾ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. വരുന്ന ജൂലൈ 3-നാണ് ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഈ സിനിമയുടെ ട്രെയിലർ പുറത്തു വരുന്നത്. അപ്പോൾ ഒന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ടത് എസ് ഗുസ്തിക്കാരായിട്ടുള്ള കീർത്തിയെയും വിഷ്ണു വിശാലിന്റെ വീരനെയുമാണ്. എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ കഥ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നാണ് ട്രെയിലർ അപ്ഡേറ്റുകൾ നൽകുന്ന സൂചന. ഇപ്പോൾ ഇത്തവണ ഐശ്വര്യലക്ഷ്മിക്കും വിഷ്ണു വിശാലിനൊപ്പം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കല്ലുമാല ഫെയിം മോക്ഷ കൂടി ഈ പ്രധാന സിനിമയുടെ ഈ പ്രധാന വേഷത്തിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ മോക്ഷയുടെ ക്യാരക്ടർ കൂടി കടന്നു വരുന്നതോടെ സിനിമയിലൊരു നല്ല ട്വിസ്റ്റും അതിനൊപ്പം തന്നെ വലിയൊരു ഗുസ്തി പോരാട്ടവും നമുക്ക് ആരാധകർക്ക് പ്രതീക്ഷിക്കാം. അപ്പം ആദ്യ ഭാഗം പോലെ തന്നെ വലിയൊരു ഹ്യൂമറിനും ഫാമിലി ഇമോഷൻസിനും ഒക്കെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് ഇത് രണ്ടാം ഭാഗം ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ കുടുംബജീവിതത്തിലെ ചെറിയ ചെറിയ ഈഗോസും അതോടൊപ്പം എന്താ പറയുക റിങ്ങിലെ യഥാർത്ഥ ഗുസ്തിയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ പാക്കേജ് ആയിരിക്കും ഇത്. പ്രത്യേകിച്ച് ഐശ്വര്യലക്ഷ്മിയുടെ ആക്ഷൻ പെർഫോമൻസ് കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ വിവരവും അതോടൊപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് വേഗത്തിൽ നടക്കുകയാണെന്നൊക്കെ അണിയറ പ്രവർത്തകരും അറിയിക്കുന്നു. അപ്പോൾ ജൂലൈ 3-ന് ട്രെയിലർ വരുന്നതോടെ സിനിമയുടെ റിലീസ് ഡേറ്റും മറ്റു ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ തിയേറ്ററിൽ വലിയൊരു ചിരിപ്പൂരവും ആക്ഷനും സമ്മാനിക്കാൻ പോകുന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം. അതോടൊപ്പം മറക്കരുത്, നാഗബന്ധം സിനിമ 5 ഭാഷകളിലാണ് ജൂലൈ 3-ന് റിലീസ് ചെയ്യുന്നത്. കിടിലൻ സിനിമയാണ് ഈ സിനിമയുടെ മലയാളം ആണ് നമ്മൾ കാണാൻ പോകുന്നത് ജൂലൈ 3-ന്. സോ നിങ്ങൾ ചെയ്യേണ്ടത് നാഗബന്ധം HT Space Nagabandham നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. അടുത്തൊരു എവർഗ്രീൻ ഹിറ്റോ കേട്ടതിന് ശേഷം നമുക്ക് തിരികെ എത്താം. അടുത്ത മണിക്കൂറിൽ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Home 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: അയോധ്യ സ്വർണക്കൊള്ളയിൽ അടിയന്തരവാദമില്ല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദേശീയപാത നിർമ്മാണത്തിന് വയൽ നികത്തുന്നതിന് എതിരെ നടത്തിയ പ്രതിഷേധത്തിനിടെ ഉദ്യോഗസ്ഥരെ തടഞ്ഞ വയൽക്കിളി സംഘത്തിലെ അംഗങ്ങളെ കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് കീഴാറ്റൂരിൽ വയൽ നികത്തുന്നതിനായി സ്ഥലമളക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെയായിരുന്നു പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നത്. തളിപ്പറമ്പ് ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് 28 പ്രതികളെയും വെറുതെ വിട്ടത്. LDF സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. AC മൊയ്തീനാണ് വിഷയത്തിൽ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഗാർഹിക ജോലികളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് മുൻ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ പദ്ധതിയാണിത്. 14 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമ പദ്ധതിയാണിതെന്നും MLA ചൂണ്ടിക്കാട്ടി. അതിവേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന മുഖ്യമന്ത്രിക്ക് പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കളിയാക്കിയ മൊയ്തീൻ സർക്കാരിന്റേത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നിഷേധിച്ചു. തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മുൻപ് യാതൊരുവിധ തയ്യാറെടുപ്പുകളും ഇല്ലാതെയാണ് മുൻ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ മറുപടി നൽകി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയതിലും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയിലും വലിയ അപാകതകളുണ്ടെന്ന് മുഖ്യമന്ത്രി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്നും നിയമസഭയിൽ ആവർത്തിച്ച വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്ന് മന്ത്രി. ഊരാളുങ്കിൽ സൊസൈറ്റിക്ക് നിയമസഭയിൽ സർക്കാരിന്റെ പ്രശംസ. നിലവാരമുള്ള പ്രവൃത്തികൾ ആണ് ഊരാളുങ്കിലേതെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ സൊസൈറ്റി നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതി ലഭിച്ചാൽ അന്വേഷിക്കാമെന്നും മന്ത്രി PK ബഷീർ നിയമസഭയിൽ VT ബൽറാം MLA ചോദ്യത്തിന് മറുപടി നൽകി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ ഡൽഹി കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ റസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ നീക്കത്തിൽ നിന്ന് UDF പിന്മാറി. UDF പ്രതിപക്ഷ നേതാവ് KS ശബരീനാഥൻ നടത്തിയ അവിശ്വാസ നീക്കത്തിന് CPM LDFും പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായതോടുകൂടിയാണ് പിന്മാറ്റം. ശബരിമല സ്വർണക്കൊള്ളയിൽ സ്വമേധയാ എടുത്ത കേസിൽ SIT സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതുവരെയുള്ള അന്വേഷണം പുരോഗതിയാണ് റിപ്പോർട്ടിലുള്ളത്. അന്തിമ റിപ്പോർട്ട് എന്ന് സമർപ്പിക്കുമെന്നും സമഗ്ര റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ അടിയന്തരവാദം കേൾക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. ഹർജി പെട്ടെന്ന് പരിഗണിക്കാൻ എന്ത് അടിയന്തര പ്രാധാന്യമാണുള്ളതെന്ന് കോടതിയുടെ ചോദ്യം. ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല, എന്താണ് തിടുക്കമെന്ന് കോടതി. വേനൽ അവധിക്ക് ശേഷം കേസ് വാദം കേൾക്കാനായി ലിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് ബെഞ്ച് വ്യക്തമാക്കി. അയോധ്യ ക്ഷേത്രക്കൊളയുമായി ബന്ധപ്പെട്ട VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത്ത് റായിയെ പോലീസ് ചോദ്യം ചെയ്തു. SIR പേരില്ലാത്തതിനാൽ പാസ്പോർട്ട് പുതുക്കാനായില്ലെന്ന പരാതിയുമായി മാധ്യമപ്രവർത്തകനും ടെലഗ്രാഫ് പത്രത്തിന്റെ മുൻ പത്രാധിപരുമായ R രാജഗോപാൽ. 2002 വോട്ടർ പട്ടികയിൽ പിതാവിന്റെ പേരില്ലെന്ന കാരണത്താലാണ് ഒഴിവാക്കിയത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ പോലീസ് ക്ലിയറൻസ് നൽകുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും രാജഗോപാൽ. സംഭവത്തെ അപലപിച്ച് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ച പുനരാരംഭിക്കാൻ തീരുമാനിച്ച US ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച പുനരാരംഭിക്കും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ഉച്ചതിരിഞ്ഞാണ് ചർച്ച. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷവും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. ഹോർമുസിൽ പുതിയ ജലപാത അംഗീകരിക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ സംഘർഷം ആരംഭിച്ചത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായ സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറക്ചി എക്സിൽ കുറിച്ചു. ഇന്ത്യയുമായി പ്രാഥമിക ചർച്ച നടത്തിയതായി ഇറാൻ. ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാം, ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും ഇറാൻ. വെനസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ മരണം 1500 കവിഞ്ഞു. റിക്ടർ സ്കെയിലിൽ 7.57.2 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂചലനം ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ ചലനമായിരുന്നു. യുവയുടെ അഭിമാന റെയിൽ പദ്ധതി തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് രാവിലെ 5:34 ആദ്യ യാത്ര. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. ഫുട്ബോളിൽ ഇന്ന് ബ്രസീൽ ജപ്പാൻ ക്ലാസിക് പോരാട്ടം. രാത്രി 9 ഹൂസ്റ്റണിലാണ് കളി. സമീപകാലത്ത് ഏറ്റവും മികച്ച ഫോമിൽ ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ കരുത്തുമായി ബ്രസീലും. വിശദവാർത്ത 1 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
1: Time check.
4: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 7 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36°C, ഹ്യൂമിഡിറ്റി 52%.
1: Weather update
4: was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: യെസ്, നമ്മുടെ മിഡ് മോർണിംഗ് ഷോയുടെ സെക്കൻഡ് അവറിലേക്ക് കടന്നിരിക്കുകയാണ്. 12 മണി മുതൽ 1 മണി വരെ അല്ല, 12 മണി മുതൽ 2 മണി വരെ തന്നെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. യെസ്, ഇപ്പൊ തുടക്കത്തിൽ തന്നെ പറയാം, നമ്മുടെ ഫിഫയ്ക്ക് ഫൈനലിൽ എത്തുന്ന രണ്ട് ടീമുകളുടെ പേരും അതുപോലെ ഒരു ഗോൾ പ്രഡിക്ഷനും നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിന്റെ, ഫിഫ വേൾഡ് കപ്പ് പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കും. കൈ നിറയെ സമ്മാനങ്ങളാണ്, മീൻസ് പ്രെഡിക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള വിജയികളിലേക്ക് എത്താൻ പോകുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്, അതായത് ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക, ഫൈനലിൽ എത്തുന്ന രണ്ട് ടീമിനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രെഡിക്ട് ചെയ്യാം, അതുപോലെ ഈ ഗോൾ പ്രെഡിക്ഷൻ എങ്ങനെയാണോ അതുകൂടി ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. അക്ബർ ട്രാവൽസ്, അതുപോലെ ആരു ആയുർവേദ, പിന്നെ നമ്മുടെ ഗൾഫ് ഗോൾഡൻ ഡയമണ്ട്സ് ഒക്കെ നൽകുന്ന വില കൂടിയ സമ്മാനങ്ങളാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. എന്തായാലും ജൂലൈ 19 നമ്മുടെ ഫൈനൽ മാച്ച് നടക്കുന്നത്. സോ 18 വരെ വേണമെങ്കിൽ പ്രഡിക്ഷൻസിന്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. സോ 18 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓൾമോസ്റ്റ് അറിയാൻ പറ്റും എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എനിവേ, പ്രഡിക്ഷൻസ് അതിന്റെ വഴിക്ക് നടന്നോട്ടെ. അപ്പൊ ഈ ഒരു നമ്മുടെ ഹോം എഫ് എമ്മിന്റെ ഈ ഒരു പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്കും ആ വലിയ സമ്മാനങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഒരാളിലേക്കല്ല, പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരുപാട് വിന്നേഴ്സിലേക്ക് നമ്മൾ ആ സമ്മാനങ്ങൾ എത്തിക്കാൻ പോവാണ്. സോ സിമ്പിളാണ്, ഫൈനലിലേക്ക് എത്തുന്ന രണ്ട് ടീമുകൾ ആരൊക്കെയാണെന്നും ആ ഒരു ഗോൾ പ്രെഡിക്ഷൻസ്, ഫൈനൽ ഗോൾ പ്രെഡിക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. ഫിഫ നിങ്ങളുടെ ഈ പ്രെഡിക്ഷൻസ് രണ്ട് ടൈപ്പ് പ്രെഡിക്ഷൻസ് ആണ്, ഫൈനൽ ടീം ആരൊക്കെയാണ് അതുപോലെ ഗോൾ പ്രെഡിക്ഷൻസ് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. യെസ്, അപ്പൊ ജൂലൈ 3 വേൾഡ് വൈഡ് റിലീസാകുന്ന നാഗബന്ധം എന്ന സിനിമയുടെ ടിക്കറ്റ് ആണ് ഈ ആഴ്ച നിങ്ങളിലേക്ക് എത്തുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് HT നാഗബന്ധം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് അയക്കേണ്ട നമ്പർ 0585829220. ഈ മണിക്കൂറിലെ ആദ്യ വിശേഷത്തിലേക്ക് പോകുമ്പോൾ പറയാനുള്ളത് വളരെ ഭൂമിയിലെ തന്നെ ഏറ്റവും ക്യൂരിയോസിറ്റിയോടുകൂടി അല്ലെങ്കിൽ പ്രകൃതിയുടെ സ്വന്തം പരീക്ഷണശാല എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു അത്ഭുത ഐലൻഡിനെ കുറിച്ച്, ദ്വീപിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സർസേ ഐലൻഡ് എന്നാണ് അതിന്റെ പേരായിട്ട്, സർസേ ഐലൻഡ്. അതായത് ഐസ്ലാൻഡിന്റെ തീരത്തോട് ചേർന്ന് ആണ് ഈ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ദ്വീപ് എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ഉണ്ടായ ഒന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെ അഗ്നിയിൽ പിറന്ന അത്ഭുത ദ്വീപ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മിഡ് മോർണിംഗിൽ പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾക്കും അത് കേൾക്കുമ്പോൾ ഒരു എനർജി ഉണ്ടാവും, അതുപോലെ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. യെസ്, അതുപോലെ തന്നെ ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ഉണ്ടായ ദ്വീപിനെ കുറിച്ച് നമുക്കറിയാം. സാധാരണ ഈ ദ്വീപുകൾ പോലെ മനുഷ്യർക്ക് എപ്പോൾ വേണമെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത് കേട്ടോ. അതായത് നമ്മുടെ ഈ ഭൂമിയുടെ ഒരു പരിണാമം അല്ലെങ്കിൽ ചേഞ്ച്, ഇതൊക്കെ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ, ഇതൊക്കെ ശാസ്ത്രജ്ഞർക്ക് നേരിട്ട് പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഒരു രഹസ്യ, അതീവ രഹസ്യമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഐലൻഡിന്റെ മീൻസ് അതുണ്ടായത് അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവം ശരിക്കും ഒരു സിനിമാ കഥ പോലെയാണ്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1963 ആ വർഷം നവംബർ മാസത്തിൽ കടലിനടിയിൽ ഉണ്ടായ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ദ്വീപ്, ഈ ഐലൻഡ് രൂപപ്പെടുന്നത്. അപ്പോ സമുദ്രത്തിനടിയിലെ തിളച്ചു വരുന്ന ലാവ തണുത്തുറഞ്ഞ് അത് കടൽ നിരപ്പിന് മുകളിലേക്ക് ഉയർന്നു വരികയായിരുന്നു. ഏകദേശം ഒരു 3 വർഷത്തോളം ഈ അഗ്നിപർവ്വത സ്ഫോടനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അതായത് 1963 നവംബറിൽ തുടങ്ങിയ ആ ഒരു ഭൂകമ്പം തുടർന്ന് 3 വർഷങ്ങൾ നീണ്ടു നിന്നു എന്ന് സാരം. അപ്പോ 1967 ഈ സ്ഫോടനം പൂർണ്ണമായിട്ട് എൻഡ് ആയപ്പോഴേക്കും കടലിന്റെ നടുക്കൊരു പുതിയ ഭൂവിഭാഗം തന്നെ രൂപപ്പെട്ടു എന്ന് പറയാം. അത്രയേറെ വർഷങ്ങൾ നടന്നൊരു ഒരു പ്രക്രിയയല്ലേ. അപ്പൊ നോർസ് പുരാണങ്ങളിലെ അഗ്നിയുടെ ദൈവമായ സൂർട്ടറിന്റെ പേരിൽ നിന്നാണ് ഈ ദ്വീപിന് സെറ്റ്സി എന്ന പേര് കിട്ടിയത് കേട്ടോ. അപ്പൊ ഈ ദ്വീപിനെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുണീക്ക് എക്കോസിസ്റ്റം ആക്കി മാറ്റുന്നതിന് മറ്റൊരു കാരണം കൊണ്ടാണ്. സാധാരണ ഒരു പുതിയ ഐലൻഡ് ഉണ്ടായാലും അങ്ങോട്ടേക്ക് മനുഷ്യർ താമസിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ടൂറിസം ആരംഭിക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. പക്ഷെ സെറ്റ്സിയുടെ കാര്യത്തില് അവിടുത്തെ അധികാരികൾ എടുത്ത തീരുമാനം വളരെ ഡിഫറെന്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ ദ്വീപിലേക്ക് മനുഷ്യർക്ക് പ്രവേശനം പൂർണ്ണമായിട്ട് നിരോധിക്കുക ചെയ്തത്. പിന്നെ മനുഷ്യന്റെ യാതൊരുവിധ ഇടപെടലുകളും ഇല്ലാതെ പ്രകൃതി എങ്ങനെയാണ് ഒരു 0 പോയിന്റിൽ നിന്നും ജീവനെ സൃഷ്ടിക്കുന്നത് എന്ന് പഠിക്കുകയായിരുന്നു അവിടുത്തെ ശാസ്ത്രജ്ഞരുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ടാണ് ഇതിനെ ഭൂമിയുടെ സ്വന്തം ലബോറട്ടറി എന്നും വിളിക്കുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ഏതാനും 10 പതിറ്റാണ്ടുകളായിട്ട് ശാസ്ത്രലോകം വളരെ അത്ഭുതത്തോടുകൂടിയാണ് ഈ ദ്വീപിനെ നിരീക്ഷിക്കുന്നത്. മനുഷ്യനൊരു വിത്ത് പോലും നടാതെ അല്ലെങ്കിൽ ഒരു ചെടിക്ക് പോലും വെള്ളം ഒഴിക്കാതെ ഈ ദ്വീപിൽ നിന്ന് ജീവൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ജീവൻ തുടിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കടൽ പക്ഷികളാണ് ശരിക്കും ഇങ്ങോട്ടേക്ക് ജീവന്റെ ആദ്യ കണികകൾ പോലും എത്തിച്ചത്. അപ്പൊ പക്ഷികളുടെ എന്താ പറയുക, വേസ്റ്റിലൂടെയും അല്ലെങ്കിൽ കാറ്റിലൂടെയൊക്കെ ഒലിച്ചു വന്ന വിത്തുകൾ അവിടെ മുളയ്ക്കാൻ തുടങ്ങി. ആദ്യം ചെറിയ പായലുകളും പുല്ലുകളും മാത്രം ഉണ്ടായിരുന്നിട്ടുള്ള ഈ ദ്വീപിൽ ഇന്ന് പലതരത്തിലുള്ള സസ്യങ്ങളും ചെറിയ കാടുകളും വരെ ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ സിൽവർ ഗള്ളുകൾ എന്ന് ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പക്ഷികൾ, അതുപോലെ സീൽസ്, കുറേയധികം പ്രാണികളൊക്കെ ഇന്ന് ഈ ഒരു ഐലൻഡിനെ അവരുടെ സ്വന്തം നാടാക്കി തന്നെ അല്ലെങ്കിൽ താവളമാക്കി മാറ്റിയിരിക്കുകയാണ്. മനുഷ്യന്റെ പ്ലാസ്റ്റിക്കോ മലിനീകരണമോ ഒന്നും ഇല്ലാതെ പ്രകൃതി അതിന്റെ ശുദ്ധമായ രൂപത്തിൽ എങ്ങനെ അതിനെ നിലനിർത്തുന്നു എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ സെർച്ചി എന്ന് പറയുന്നത്. അതുപോലെ യുനെസ്കോ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി 2008 ഈ ദ്വീപിനെ ഒരു ലോക പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചു. വളരെ കുറഞ്ഞ എണ്ണം ശാസ്ത്രജ്ഞർക്ക് മാത്രമേ ഇവിടെ, നമ്മൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഇത് ഗവേഷകർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഗവേഷണ ആവശ്യങ്ങൾക്കായിട്ട് അങ്ങോട്ടേക്ക് പോകാനും അനുവാദമുള്ളൂ. അവർ പോലും അവിടെ പോകുമ്പോൾ യാതൊരു വിധത്തിലുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കളും അവശേഷിപ്പിക്കരുത് എന്ന് കടുത്ത നിബന്ധനയുണ്ട്. അപ്പോൾ ശാസ്ത്രജ്ഞർ അവിടെ താമസിക്കുന്ന ചെറിയൊരു ക്യാബിൻ മാത്രമാണ് ആകെയുള്ളൊരു മനുഷ്യ സാന്നിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി എങ്ങനെയാണ് ഉണ്ടായതെന്നും അതുപോലെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവൻ എങ്ങനെയാണ് മുളപൊട്ടിയെന്നൊക്കെ മനസ്സിലാക്കാൻ ശാസ്ത്ര ലോകത്തെ സഹായിക്കുന്ന ഒരു ടൈം മെഷീൻ കൂടിയാണ് ഈ സെഡ്സി ദ്വീപ് എന്ന് പറഞ്ഞ് നിങ്ങൾ അല്ലാന്ന് പറയില്ലല്ലോ. കാരണം അവിടെ മനുഷ്യന്റെ യാതൊരു സാന്നിധ്യമില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകണം, ട്രെൻഡിങ് സോങ്ങിലേക്ക് പോകണം. എൻജോയ് ദി സോങ് ഓൺ ഹോം 92.2 FM. Trending song of the hour.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഇപ്പൊ കേട്ട പാട്ട് പ്രകമ്പനം എന്ന സിനിമയിൽ വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ടാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഉഗ്രൻ, എന്താ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എവിടെയോ ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു അല്ലേ. പ്രകമ്പന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയെ രണ്ടു തവണ കണ്ടു, നല്ല രസമുള്ള ഒരു സിനിമയായിരുന്നു. എനിവേ, എന്നാലും സിനിമയുടെ കാര്യം പറയുമ്പോൾ ഈ വീക്കെൻഡിൽ നമുക്ക് മൂവി കാണാനുള്ള അവസരമുണ്ട്. അത് നാഗബന്ധം എന്ന സിനിമയാണ്. 5 ഭാഷകളിലായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമയാണ്. അതിന്റെ മലയാളം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാൻ നാഗബന്ധം സിനിമ കാണാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മെസ്സേജസ് അയക്കുക. HT നാഗബന്ധം എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇനി നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു വിശേഷം എന്ന് പറയുന്നത് അബുദാബി എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പുതിയ നിയമത്തെക്കുറിച്ചാണ് കേട്ടോ. അതായത് ഇപ്പോൾ അബുദാബിയിലെ എല്ലാ കെട്ടിടങ്ങളിലും ഇനി മുതൽ മിന്നൽ രക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ്, ഇനി വേറൊരു വേർഡ് പറഞ്ഞാൽ മിന്നൽ ചാലകങ്ങൾ, അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അതിപ്പോ നിർബന്ധമാക്കിയിരിക്കുകയാണ്. അബുദാബി സിവിൽ ഡിഫൻസ് ആണ് ഈ ഒരു നിയമം നിർബന്ധമാക്കിയിട്ടുള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് കെട്ടിടങ്ങളുടെയും അതിൽ താമസിക്കുന്ന ആളുകളുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഗവൺമെന്റ് ഇപ്പൊ ഇങ്ങനൊരു കർശനമായ തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് ഈ നിയമം ലംഘിക്കുകയോ അല്ലെങ്കിൽ ഈ സംവിധാനം സ്ഥാപിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയോ ചെയ്താൽ വലിയ തുകയാണ് നമ്മൾ പിഴയായിട്ട് അടക്കേണ്ടി വരിക. പിന്നെ പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ശക്തമായിട്ടുള്ള ഇടിമിന്നലുകളോ ഒക്കെ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സാധാരണയായിട്ട് ഈ പറഞ്ഞ പോലെ വലിയ വലിയ കെട്ടിടങ്ങളിൽ ഇടിമിന്നൽ ഏൽക്കുന്ന സമയത്ത് അത് ഈ സ്ട്രക്ചറിന് വലിയ കേടുപാടുകൾ വരുത്തുക അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വഴി വലിയ തീപിടുത്തത്തിന് കാരണമാവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരം വൻ ദുരന്തങ്ങൾ മുൻകൂട്ടി തടയാൻ ഈ കെട്ടിടങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളോടുകൂടിയുള്ള ലൈറ്റിംഗ് അറസ്റ്റേഴ്സ് സ്ഥാപിച്ചേ മതിയാകൂ എന്ന് ഇപ്പൊ കഴിഞ്ഞ ഏപ്രിലൊക്കെ ഉണ്ടായ മഴയോടുകൂടി തന്നെ അല്ലെങ്കിൽ ആ പ്രകൃതിക്ഷോഭത്തോടുകൂടി തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അതെന്തായാലും കൃത്യമായിട്ട് അത് ചെയ്യുകയാണ്. അപ്പോൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് മാത്രമല്ല നിലവിലുള്ള എല്ലാത്തരം കെട്ടിടങ്ങൾക്കും ഇത്തരത്തിലൊരു നിയമം വരുന്നത് ബാധകമാണ് കേട്ടോ. പിന്നെ റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ്, അതുപോലെ കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾ, ഇൻഡസ്ട്രിയൽ ഏരിയ, അങ്ങനെ തുടങ്ങിയ എല്ലാ കെട്ടിടങ്ങളുടെയും ഉടമസ്ഥർ തങ്ങളുടെ ബിൽഡിംഗിൽ ഈ സംവിധാനം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ സിവിൽ ഡിഫൻസ് അംഗീകരിച്ചിട്ടുള്ള ലൈസൻസുകളുള്ള കമ്പനികൾ വഴി മാത്രമേ ഈ സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനും അതിന്റെ മെയിൻ്റനൻസ് നടത്താനും പാടുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഇത് ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായാൽ തന്നെ അതിന് വലിയ പിഴകൾ അടയ്ക്കേണ്ടി വരും, തുകയായിട്ട് അടയ്ക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, കമ്പനി മീൻസ് നമ്മുടെ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കമ്പനികളിലൂടെ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും പാടുള്ളൂ. പിന്നെ കെട്ടിടങ്ങളിൽ സുരക്ഷാ സംവിധാനം ഇല്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തിയാൽ കെട്ടിട ഉടമകൾക്കോ അല്ലെങ്കിൽ കമ്പനികൾക്കോ എടുത്ത എതിരെ വലിയൊരു നിയമ നടപടികളും വലിയ തുകയും പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും. ആ ഒരു കാര്യവും മറക്കരുത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥര് കെട്ടിടങ്ങളിൽ നേരിട്ടെത്തി പരിശോധനകൾ നടത്താൻ പോവാണ്. അപ്പൊ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നാണ് അധികൃതർ ഉറപ്പു തരുന്നത്. പിന്നെ നമ്മുടെ യുവയിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ശീതകാലത്തോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുമ്പോഴൊക്കെ ശക്തമായിട്ടുള്ള ഇടിമിന്നലോടുകൂടിയ മഴ കാണാറുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ഇടിമിന്നലെ കാണുമ്പോൾ നമുക്കൊരു കൂസലും ഇല്ല, ഇങ്ങനെ വെറുതെ നിന്ന് കൊടുക്കും. ഇവിടെയല്ലേ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇടിമിന്നൽ ഈസ് ഇടിമിന്നൽ, എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. പണി കിട്ടിയാൽ കത്തിപ്പോവും. അതുകൊണ്ട് നമ്മളും സൂക്ഷിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള നിയമങ്ങൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനൊന്നും ഈ അടുത്ത കാലങ്ങളിലൊന്നും അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ചിന്തിക്കാത്തതാണ്. പക്ഷേ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഇനി അടുത്ത തവണ അതുണ്ടാകാതിരിക്കാൻ എത്ര കൃത്യമായിട്ടാണ് ഈ രാജ്യം പ്ലാൻ ചെയ്യുന്നത്. ഒരുപാട് റെസ്പെക്റ്റ് ആണ് ആ ഒരു കാര്യത്തിൽ അല്ലേ. അപ്പൊ എന്തായാലും ശരി, അബുദാബിയിലെ കെട്ടിടങ്ങളുള്ളവരും അബുദാബിയിലെ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി മാനേജ് കമ്പനികളും എല്ലാം ഒട്ടും വൈകാതെ തന്നെ നിയമം പാലിച്ച് സിവിൽ ഡിഫൻസിന്റെ അപ്രൂവലോടെയുള്ള മിന്നൽ രക്ഷാ സംവിധാനങ്ങൾ നിങ്ങളുടെ കെട്ടിടങ്ങളിൽ ഒരുക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പേടിക്കുകയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ സുരക്ഷിതരായി ജീവിക്കാൻ നമ്മുടെ രാജ്യം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ എല്ലാവരുടെയും സുരക്ഷയെ മുൻനിർത്തിയാണ് ഈ ജാഗ്രത പാലിക്കാനായിട്ട് നേരത്തെ മുൻകൂട്ടി അറിയിക്കുന്നത്. ഇപ്പോഴേ അത് ചെയ്തു വെച്ചാൽ ഈ ഒരു സീസൺ അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നീട് തണുപ്പ് കാലം വരും. തണുപ്പ് കാലത്തിന്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ ഭയങ്കരമായ മഴയും ഇടിമിന്നലും ഒക്കെ വരും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. നല്ലൊരു തീരുമാനം കൈയടിച്ച് നമ്മൾ പാസ്സാക്കുകയാണ് വേണ്ടത് അല്ലേ. യെസ്, അടുത്തതായിട്ട് നമ്മളൊരു കിഡിൽ ആൻഡ് തമിഴ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം. അതോടൊപ്പം തന്നെ ട്രാഫിക് അപ്ഡേറ്റ്സ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ, നിങ്ങൾ പോകുന്ന വഴിക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണോ, ഹെവി ട്രാഫിക് ആണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സ് ഉണ്ടോ എന്ന് അറിയിക്കൂ. 0585829220 എന്ന നമ്പറിലേക്ക്.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Yes, namukku റോഡിലെ ലേറ്റസ്റ്റ് ട്രാഫിക് അപ്ഡേറ്റ്സിലേക്ക് ഒന്ന് ക്വിക്കായിട്ട് ഓടിപ്പോയിട്ട് ചാടി വരാം. യെസ്, ഇപ്പോൾ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1, ടെർമിനൽ 3 ഭാഗങ്ങളിലേക്ക് പോകുന്ന റൂട്ടിൽ അത്യാവശ്യം നല്ല തിരക്ക് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്, മരാഖേഷ് അങ്ങനെയാണോ ആ ഒരു സ്ട്രീറ്റ് ജംഗ്ഷനിലും എയർപോർട്ട് കാർഗോ വില്ലേജ് പരിസരത്തും വാഹനങ്ങൾ ഇപ്പോൾ ബൊമ്പ ടു ബൊമ്പ ട്രാഫിക് ഉണ്ട്. അങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ റബാത്ത് സ്ട്രീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് ബേ ക്രോസിംഗ് കഴിഞ്ഞ് മിർദിഫ് ഖവനീജ് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലാണെങ്കിൽ ട്രാഫിക് വളരെ ഹെവി ആയിട്ട് കാണിക്കുന്നുണ്ട്. റാഷിദിയ എക്സിറ്റ്സിലേക്ക് തിരിയുന്ന ഭാഗത്ത് വാഹനങ്ങൾ വലിയൊരു നിര തന്നെ കാണാം. പരിസരത്തും ഇപ്പോൾ ബൊമ്പ ടു ബൊമ്പ ട്രാഫിക് ഉണ്ട്. അങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ റബാത്ത് സ്ട്രീറ്റ് കഴിഞ്ഞാൽ ബിസിനസ് ബേ കഴിഞ്ഞ് മിർദിഫ് ഖവനീജ് ഭാഗത്ത് പോകുന്ന റൂട്ടാണെങ്കിൽ ട്രാഫിക് വളരെ ഹെവി ആയിരിക്കുന്നുണ്ട്. റാഷിദിയ എക്സിറ്റ്സിലേക്ക് തിരിയുന്ന ഭാഗത്ത്

0: ജുമൈറ ബീച്ച് റോഡ് നോക്കുമ്പോൾ സിറ്റി വോക്ക് ഏരിയയിലും ഹംദാൻ സെന്റർ ഭാഗത്തുള്ള ചില സബ് റോഡുകളിൽ ചെറിയ രീതിയിലുള്ള ലാഗ് കാണാം. എങ്കിലും മെയിൻ റോഡുകൾ വലിയ കുഴപ്പമില്ല, അത് മൂവ് ചെയ്യുന്നുണ്ട്. ഷാർജ ഇന്റേണൽ റോഡ്സ് നോക്കുമ്പോൾ ഷാർജ സിറ്റിക്കുള്ളിൽ അൽവാദ സ്ട്രീറ്റ്സിലും അബു ഷഗാര ഏരിയയിലൊക്കെ ഈ സമയത്ത് അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട്. പാർക്കിംഗ് ഏരിയകളിലേക്ക് തിരിയുന്ന ഭാഗങ്ങളിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണാം. അപ്പോൾ ഈ റൂട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവർ ദയവായി ക്ഷമയോടെ ഡ്രൈവ് ചെയ്യുക. ട്രാഫിക് അപ്ഡേറ്റ്സുകളെ ഞാൻ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. Traffic update.
1: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
2: പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാരാണോ?
3: ആ ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണോ?
3: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: Home 92.2 FM. Home is a feeling. Mid Morning with Nitya.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ് ഹോം 92.2 എഫ് എമ്മിൽ. ഇന്ന് ഇങ്ങനെ സമയം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ, പെട്ടെന്നാണ് 12:46 ആയത്. ഓക്കെ, ഈ ഒരു ദിവസം സത്യത്തിൽ തുടങ്ങുമ്പോൾ ഞാനത് പറയേണ്ടെന്ന് കരുതി, പക്ഷേ ഇന്നലെ ഒക്കെ ഓരോ വീഡിയോസ് കാണുമ്പോഴും കണ്ണ് നിറഞ്ഞൊഴുകയായിരുന്നു. ഈ അടുത്ത കാലങ്ങളായിട്ട് നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേരാണ് നമ്മളെ വിട്ടുപോകുന്നത്. പ്രത്യേകിച്ച് സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം. നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഭാഗമായ സംവിധായകനായും അല്ലെങ്കിൽ തിരക്കഥാകൃത്തായും പാട്ടുകാരായും സിനിമാ നടനായും ഒക്കെ കൂടെയുള്ള ആൾക്കാരെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഒരു നല്ല കാലമാണ് നമുക്ക് മിസ്സായി പോകുന്നത് അല്ലേ, അല്ലെങ്കിൽ ആ കാലത്തിൻ്റെ ഓർമ്മയായി അവർ മാറുകയാണ്. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതായത് മെനഞ്ഞ ശനിയാഴ്ച June 27 അന്തരിച്ചത് നമ്മുടെ തമിഴ് നടനും സംവിധായകനുമായിട്ടുള്ള കെ ഭാഗ്യരാജ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തെക്കുറിച്ച് സത്യത്തിൽ പറയുമ്പോൾ പൂർണിമ ഭാഗ്യരാജാണെങ്കിലും മകൻ ശന്തനു ആണെങ്കിലും ശന്തനുവിൻ്റെ ഭാര്യ ആണെങ്കിലും ഡാൻസറാണ്, സിനിമാ നടിയാണ്, അതുപോലെ ശന്തനുവിൻ്റെ സിസ്റ്ററാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഭാഗ്യരാജൻ്റെ മകൾ അഭിനയിച്ച സിനിമ, മലയാള സിനിമ ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യൂ. ഇതിപ്പോൾ അറിയാത്തവരുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ടോയെന്ന് നോക്കട്ടെ. ഭാഗ്യരാജൻ്റെ മകൾ അഭിനയിച്ചൊരു സിനിമ, മലയാള സിനിമയുണ്ട്, മോഹൻലാലിൻ്റെ കൂടെയാണ് അഭിനയിച്ചത്, ഏതാണെന്ന് അറിയാവുന്നവർക്ക് ഇപ്പോൾ മെസ്സേജ് ചെയ്യാം. എന്നാൽ ഈ ഒരു കാര്യം പറയുമ്പോൾ ഈ ഒരൊറ്റ പേര്, അല്ലെങ്കിൽ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം കെ ഭാഗ്യരാജ്, ഈ ഒരൊറ്റ പേര് കേൾക്കുമ്പോൾ തന്നെ തെന്നിന്ത്യൻ സിനിമയുടെ ഒരു സുവർണ കാലഘട്ടമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അല്ലേ. ഈ ഒരു ദിവസം June 27 എന്ന് പറയുമ്പോൾ സിനിമാ ലോകത്തെ ഒന്നടങ്കം സങ്കടത്തിൽ അഴുത്തിക്കൊണ്ട് ആ വലിയ കലാകാരൻ നമ്മളോട് വിട പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ശരിക്കും ഇപ്പോൾ പറഞ്ഞ എന്താ രാധിക പറയുന്നതും അതുപോലെ തന്നെ സുഹാസിനി ഇവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ഖുഷ്ബുവിൻ്റെ മൂത്ത മകളുടെ വിവാഹം ഗോവയിൽ വെച്ച് നടക്കുകയും അവരെല്ലാവരും ഭാഗ്യരാജ് ഉൾപ്പെടെ കുടുംബമായിട്ട് അവിടെ പങ്കുചേരുകയും എല്ലാവരേക്കാളും മുമ്പേ അദ്ദേഹം തിരികെ എത്തുകയും അപ്പം ആരോഗ്യപരമായിട്ടാണെങ്കിലും ഒരു നല്ല രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. രാവിലെ എണീറ്റ് വാക്ക് ചെയ്യാനായിട്ട് പോയിട്ട് തിരികെ വരുമ്പോഴാണ് ചെറിയൊരു നെഞ്ചുവേദന വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ശരിക്കും ഓരോരുത്തരും പറഞ്ഞു വെച്ചാൽ അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നു, വളരെ ഹാപ്പി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണവും നടന്നത്. അതുപോലെ ആ സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് മൊബൈലും കൊണ്ട് ചിത്രങ്ങൾ പകർത്താൻ വന്നവരെയൊക്കെ ഓടിച്ചുവിടുകയാണ്. അത് സ്ത്രീയാണ്, സ്ത്രീകളാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഓടിച്ചുവിടുന്നത്, പുരുഷന്മാരല്ല. സാധാരണ അങ്ങനെയുള്ള കാര്യങ്ങൾ നേതൃത്വം വഹിക്കുന്ന പുരുഷന്മാരായിരിക്കും. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നടിമാരാണ് പുറത്തേക്ക് ഇറങ്ങിയത്. സുഹാസിനി, രാധിക ഇവരൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവരെയൊക്കെ ഓടിച്ചുവിടുന്നത്, കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. നാളെ അവിടെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വാർത്തയായി മാറുകയും തമാശവൽക്കരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ സലീം കുമാറിൻ്റെ കാര്യത്തിൽ വന്ന അതെല്ലാം നമ്മൾ കണ്ടതും കേട്ടതുമാണ്. നമുക്കൊക്കെ പ്രതികരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അനാവശ്യമായ പ്രതികരണങ്ങളും അനാവശ്യമായിട്ടുള്ള വീഡിയോ ഗോസിപ്സുകളും ഒഴിവാക്കി അവരവരുടെ ജോലിയിൽ കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്ത് പോവുകയാണ് എപ്പോഴും ഓരോരുത്തരും ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങിയാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ആ മരണപ്പെട്ട ആത്മാവിന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇവിടെ നിന്നും എന്താ പറയുക, ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ശരി, കെ ഭാഗ്യരാജൻ്റെ വേർപാട് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നികത്താനാവാത്തൊരു വലിയ നഷ്ടമായി മാറുകയാണ്. അദ്ദേഹം മികച്ചൊരു നടനും സംവിധായകനും ഒക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതിനപ്പുറം അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയായി മാറിയതിന് പിന്നിൽ സിനിമയെ വെല്ലുന്ന ഒരു രസകരമായ കഥയുണ്ട്. അതായത് ഭാഗ്യരാജ് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് സ്ഥിരമായി പാട്ടുകൾ ഒരുക്കിയിരുന്നത് സംഗീത സംവിധായകൻ ഇളയരാജയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക്. പക്ഷേ ഒടുവിൽ ഇരുവരും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുകയും ഇളയരാജ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഭാഗ്യരാജ് സ്വന്തമായിട്ട് സംഗീത സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ മ്യൂസിക് ചെയ്ത് തിയേറ്ററുകളിൽ എത്തിച്ച പാട്ടുകൾ പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ വലിയ വിപ്ലവമായിട്ട് മാറി. അതിൽ ഏറ്റവും ജനപ്രിയ ഒന്നായിട്ടുള്ള ഒരു പാട്ടാണ് കണ്ണ് തുറക്കണോ സ്വാമി. ഈ പാട്ട് ഓർമ്മയില്ലേ? ആ ഒരു ഐക്കോണിക് സോങ് തിയേറ്ററുകളിൽ ആളുകൾ പാടിയും നൃത്തം ചെയ്തും ഒക്കെ ആഘോഷിച്ചൊരു പാട്ടായിരുന്നു അത്. ഒരു പ്രതിസന്ധി വന്നപ്പോൾ അതിനെ ധൈര്യത്തോടെ നേരിട്ട് സംഗീതത്തിലും തൻ്റെ കഴിവ് തെളിയിച്ച ഒരു അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹം. സിനിമയുടെ എല്ലാ മേഖലയിലും തൻ്റെ കയ്യൊപ്പ് ചാർത്തി കടന്നുപോയ ഒരു വലിയ കലാകാരന് അദ്ദേഹം സമ്മാനിച്ച ആ മനോഹരമായ ഗാനങ്ങൾ ഓർത്തുകൊണ്ട് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ നമ്മുടെ ഹോം എഫ്എമ്മിൻ്റെയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കലയും സംഗീതവും നിലനിൽക്കുന്നിടത്തോളം കാലം ആ വരികളും ഈണവും അദ്ദേഹം അഭിനയിച്ചു തീർത്ത ഓരോ വേഷങ്ങളും എന്നും നമ്മുടെ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ജീവിക്കും. വലിയ സങ്കടത്തോടുകൂടിയാണ് സത്യത്തിൽ ഇന്നലെ ആ വീഡിയോസ് ഒക്കെ കണ്ടത്. ആ കുടുംബത്തിൻ്റെ വേദനയിൽ നമ്മൾ ഓരോരുത്തരും ഭാഗമാകണം. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്, എവർഗ്രീൻ ഹിറ്റാണ്. ആസ്വദിച്ചതിന് ശേഷം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: സ്ത്രീ സുരക്ഷ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. ഊരാളുങ്കലിന നിയമസഭയിൽ മന്ത്രിയുടെ ക്ലീൻ ചിറ്റ്. അയോധ്യ സ്വർണക്കൊള്ളയിൽ അടിയന്തരവാദമില്ല. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാൻ യുഎസ് ധാരണ, ഖത്തറിൽ ചർച്ച. ലോകകപ്പിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം, ബ്രസീൽ ജപ്പാനെ നേരിടും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. LDF സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. റൂൾ 50 അനുസരിച്ച് LDF MLA AC മൊയ്തീനാണ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഗാർഹിക ജോലികളുടെ മൂല്യം തിരിച്ചറിഞ്ഞ മുൻ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ പദ്ധതിയാണിതെന്നും 14 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമ പദ്ധതിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിവേഗത്തിൽ തീരുമാനങ്ങളെടുക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശന് പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കളിയാക്കിയ മൊയ്തീൻ സർക്കാരിന്റേത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നിഷേധിച്ചു. തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മുൻപ് യാതൊരുവിധ തയ്യാറെടുപ്പുകളുമില്ലാതെയാണ് മുൻ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ മറുപടി നൽകി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയതിലും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയിലും വലിയ അപാകതകളുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും നിലവിലുള്ള പരാതികൾ കൃത്യമായി പരിശോധിക്കാതെ ഇതിൽ തുടർ നടപടികൾ തീരുമാനങ്ങളെടുക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത്. കേസ്മാർട്ട് വഴിയാണ് മുൻ സർക്കാർ അപേക്ഷ സ്വീകരിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം അനുവദിച്ചതെന്നും പ്രതിപക്ഷ നേതാവ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളിൽ നിന്നുണ്ടാകേണ്ട നിലപാടല്ലെന്നും പിണറായിയുടെ വിമർശനം. പദ്ധതി തുടരാൻ കഴിയുമെന്ന് ഇപ്പോഴും മുഖ്യമന്ത്രി പറയാൻ തയ്യാറാകുന്നില്ല. 16 ലക്ഷം ഗുണഭോക്താക്കളുള്ള പദ്ധതിയാണിത്. പാവപ്പെട്ട സ്ത്രീകളോട് വീറും വാശിയും കാണിക്കരുതെന്നും സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ്. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം കേരളത്തിന് നഷ്ടമാകുമെന്നും മന്ത്രി. ഊരാളുങ്കിൽ സൊസൈറ്റിക്ക് നിയമസഭയിൽ സർക്കാരിന്റെ പ്രശംസ. ഊരാളുങ്കിലിന്റേത് നിലവാരമുള്ള പ്രവൃത്തിയാണെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ സൊസൈറ്റി നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതികൾ ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി പി കെ ബഷീർ നിയമസഭയിൽ. വി ടി ബൽറാമിന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ റസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ പ്രതിപക്ഷ നേതാവിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലോഞ്ചിൽ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് സമയത്ത് ഗേറ്റിലെത്താനായില്ല. ഇൻഡിഗോ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് കാരണമെന്നായിരുന്നു നേരത്തെ കേരള ഹൌസ് അധികൃതരുടെ വാദം. കണ്ണൂർ കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. തളിപ്പറമ്പ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെ 28 പേരെയാണ് വെറുതെ വിട്ടത്. 2018 മാർച്ച് 14 ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ നീക്കത്തിൽ നിന്ന് UDF പിന്മാറി. UDF പ്രതിപക്ഷ നേതാവ് കെ ശബരീനാഥൻ നടത്തിയ അവിശ്വാസ നീക്കത്തിന് CPM LDFും പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായതോടെയാണ് പിന്മാറ്റം. ഇപ്പോൾ കോർപ്പറേഷൻ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വൻ പോലീസ് സന്നാഹം. കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേരുകയാണ്. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് LDF വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധങ്ങൾക്കിടെ കോർപ്പറേഷന്റെ കൌൺസിൽ യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ BJP പഠനശിബിരം നടത്തിയതിൽ വിശദീകരണം തേടി KPCC. സ്ഥാപനത്തിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിയോടാണ് വിശദീകരണം. BJP കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ പഠന ശിബിരത്തിനായാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹാൾ നൽകിയത്. സാധാരണ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കൊന്നും ഇത്തരത്തിൽ ഹാൾ വിട്ടുകൊടുക്കുന്നതല്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് സ്ഥാപനത്തിന്റെ ചെയർമാൻ. ശബരിമല സ്വർണ്ണക്കൊളയിൽ സ്വമേധയാ എടുത്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സമഗ്ര റിപ്പോർട്ട് നൽകി. ഇതുവരെയുള്ള അന്വേഷണം പുരോഗതിയാണ് റിപ്പോർട്ടിലുള്ളത്. അന്തിമ റിപ്പോർട്ട് എന്ന് സൂചിപ്പിക്കുന്നതും കാര്യത്തിൽ സമഗ്ര റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. ഹർജി പെട്ടെന്ന് പരിഗണിക്കാൻ എന്ത് അടിയന്തര പ്രാധാന്യം? ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ, തിടുക്കമെന്താണെന്ന് കോടതിയുടെ ചോദ്യം. വേനലവധിക്ക് ശേഷം കേസ് വാദം കേൾക്കാനായി ലിസ്റ്റ് ചെയ്യുമെന്ന് ബെഞ്ച് വ്യക്തമാക്കി. അയോധ്യ ക്ഷേത്രക്കൊളയുമായി ബന്ധപ്പെട്ട VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത്രായിയെ ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. അനിൽ മിശ്രയും മറ്റു ഭാരവാഹികളെയും ഉടൻ ചോദ്യം ചെയ്യും. അതേസമയം ക്ഷേത്രക്കൊളയുമായി ബന്ധപ്പെട്ട അന്വേഷണം സംഘപരിവാർ നേതാക്കളിലേക്ക് നീങ്ങുന്നു. നേരത്തെ സംഘപരിവാർ നേതാക്കളെ ചോദ്യം ചെയ്യാത്തതിനെതിരെ പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. സംഭാവനക്കൊള സംബന്ധിച്ച് ട്രസ്റ്റിന് നേരത്തെ അറിവുണ്ടായിട്ടും പോലീസിന് പരാതി നൽകിയില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച പുനരാരംഭിക്കും. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയായതായി അമേരിക്കൻ മാധ്യമമായ അക്സിയോസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന ചർച്ചയാണ് ദോഹയിലേക്ക് മാറ്റിയത്. ഹോർമുസിലെ കപ്പൽ ഗതാഗതം സംബന്ധിച്ച തർക്ക വിഷയം ചർച്ചയാകും. എന്നാൽ ഇറാൻ ചർച്ചയുടെ കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമുസിൽ പുതിയ ജലപാത അംഗീകരിക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെയാണ് വ്യാഴാഴ്ച മുതൽ സംഘർഷം ആരംഭിച്ചത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി. ഇറാന്റെ സിറിഖഷം ദ്വീപുകളിലെ 10 കേന്ദ്രങ്ങളിൽ US മിസൈൽ ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ US 5 കപ്പൽപ്പടത്താവളത്തിലും കുവൈറ്റിലെ അലി അൽ സലീം വ്യോമത്താവളത്തിലും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന അവകാശവാദവുമായി ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ യോഗം ചേർന്നുവെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറക്ചി എക്സിൽ കുറിച്ചു. ഇന്ത്യയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്ന് ഇറാൻ. ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാം, ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും ഇറാൻ. മൂല്യനിർണയ പിഴവിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തീരുമാനിച്ച PSC. ആസൂത്രണ ബോർഡിലേക്കുള്ള റാങ്ക് പട്ടിക പുതുക്കാൻ തീരുമാനം. നിലവിലെ റാങ്ക് പട്ടിക റദ്ദാക്കാനും മാർക്കിടാതെ വിട്ട 10 ഉത്തരങ്ങൾ വീണ്ടും മൂല്യനിർണയം നടത്താനും തീരുമാനിച്ചു. PSC യോഗത്തിന്റേതാണ് തീരുമാനം. നടി ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഖേദം പ്രകടിപ്പിച്ചു. അവരെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ നടിക്കും അവരുടെ കുടുംബത്തിനും വലിയ രീതിയിൽ മാനസിക വിഷമം ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്ന് അദ്ദേഹം ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിച്ചു. ബോബിയുടെ പരാമർശത്തിൽ ഹണി റോസ് നൽകിയ പരാതിയിൽ 1.5 വർഷം മുൻപ് കേസെടുത്തിരുന്നു. ഇതിനുശേഷം ആദ്യമായാണ് ബോബിയുടെ പ്രതികരണം. ആർ വിജയഭാസ്കർ രാജിവെച്ചു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജിവെക്കുന്ന 6-ാമത്തെ AIADMK MLA ഇദ്ദേഹം. നേരത്തെ AIADMK വിട്ട 4 MLA രാജിവെച്ച് TVK ചേർന്നിരുന്നു. കരൂർ MLA വിജയഭാസ്കറും TVK ചേരുമെന്നാണ് സൂചന. UAE അഭിമാന റെയിൽ പദ്ധതി ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് രാവിലെ 5:34 ആദ്യ യാത്ര. ആദ്യഘട്ട സർവീസാണിത്. സെപ്റ്റംബർ 30 പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 കാനഡയുടെ വിജയം. അധിക സമയത്തിന്റെ 2 മിനിറ്റിൽ സ്റ്റെഫാൻ യുകാഷ്യുവാണ് കാനഡയുടെ വിജയ ഗോൾ നേടിയത്. ഇന്ന് ബ്രസീൽ ജപ്പാൻ പോരാട്ടം ക്ലാസിക് പോരാട്ടമാണ്. രാത്രി 9 ഹൂസ്റ്റണിലാണ് കളി. സമീപകാലത്ത് ഏറ്റവും മികച്ച ഫോമിലാണ് ജപ്പാനുള്ളത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാത്ത കരുത്തുമായാണ് ബ്രസീലിന്റെ വരം.

0: होम एफएम न्यूज वॉज ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग शारजा दुबई अबू धाबी एंड अलेन सिंस 1982
1: लोहम മുഴുവൻ ഒരു പന്തിനു പിന്നാലെ പായുന്നു ലോക ഫുട്ബോളിന്റെ മഹാമേളം
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം ലോക കിരീടം
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഗോൾ ആവേശം അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ
3: നിങ്ങൾ ആർക്കൊപ്പമാണ് ബ്രസീൽ അർജന്റീന ഫ്രാൻസ് പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM
1: പന്ത് കളിക്കാം ലെറ്റ്സ് ഫുട്ബോൾ ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ ഓൺലി ഓൺ ഹോം 92.2 FM
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building First Floor, Mankhul Road, Bardubai.
4: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: UAE-ൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36°C, ഹ്യൂമിഡിറ്റി 51%.
4: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: വെരി ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. എല്ലാവർക്കും അടുത്ത മണിക്കൂറിലേക്ക്, നമ്മുടെ അവസാനത്തെ മണിക്കൂറിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പല ആൾക്കാരും ഹാർദവമായ എന്ന് പറയും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് ശരി, ഹാർദമായ എന്നാണോ ഹാർദവമായ എന്നാണോ? കൃത്യമായിട്ട് മെസ്സേജ് അയക്കണേ. ഞാൻ പറയുന്നത് കേട്ട് വെറുതെ പോകണ്ട, നിങ്ങളും ഒന്ന് ആലോചിക്കൂ, അപ്പോൾ നമുക്ക് തെറ്റായ വാക്കുകളെ ശരിയാക്കാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് അവറിൽ നമ്മൾ ഭാഗ്യരാജിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ശരണ്യ ഭാഗ്യരാജ് ഒരു മലയാളം സിനിമയിൽ അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് ഏത് സിനിമയാണെന്ന് മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാം, പല ആൾക്കാർക്കും അറിയാം. ഒരാ നിൽക്കുന്നു, നമ്മുടെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞത് സലാമാണ്. ശരിയായിട്ടുള്ള ഉത്തരം, നമ്മുടെ മോഹൻലാൽ അഭിനയിച്ച ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി, അദ്ദേഹത്തിനെ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് അഭിനയിക്കുന്നത് ശരണ്യ ഭാഗ്യരാജാണ്. ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള, വേറെ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. ശരിക്കും പൂർണിമയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു അതേ ഫേസാണ് ശരണ്യയ്ക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയായിരുന്നു കേട്ടോ. ഒരൊറ്റ സിനിമയിലെ കാണാൻ പറ്റുള്ളൂ. സലാം, താങ്ക് യു. കറക്റ്റ് ആൻസറാണ്. പല ആൾക്കാരും ആൻസർ അയക്കുന്നതിന് മുമ്പ് പ്രൈസ് ഉണ്ടോയെന്ന് ചോദിച്ചു കേട്ടോ. പ്രൈസ് ഇല്ല, തൽക്കാലം പ്രൈസ് ഇല്ല. നമുക്ക് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലെത്തുന്ന രണ്ട് ടീമുകൾ ആരൊക്കെയാണ്, അതുപോലെ ഫൈനൽ ഗോൾ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളും കൂടെ പ്രെഡിക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് മെസ്സേജ് അയക്കുക. പക്ഷേ അതിന് ആദ്യം ഫിഫ എന്ന് ടൈപ്പ് ചെയ്യണം, ശേഷം നിങ്ങളുടെ പ്രെഡിക്ഷൻസ്. നിങ്ങൾ പ്രെഡിക്ട് ചെയ്യേണ്ടത് ഫിഫ 2026 വേൾഡ് കപ്പിൽ ആരാണ് അവസാനം എത്തുന്ന രണ്ട് ടീമുകൾ, ആ ടീമുകളുടെ പേരും നിങ്ങളുടെ ഫൈനൽ ഗോൾ എന്താണെന്ന് വെച്ചാൽ അതും പ്രെഡിക്ട് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 ആണ്. ജൂലൈ 19 ആണ് ഫൈനൽ മാച്ച്. അപ്പോൾ അതിന് മുമ്പായി തന്നെ നിങ്ങൾ അയക്കണം. വിജയികളാകുന്ന എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവരിലേക്കും സമ്മാനങ്ങൾ എത്തിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫൈനൽ പ്രെഡിക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കളിയുടെ പോക്ക് കാണുമ്പോൾ അത് എങ്ങോട്ടാണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഒരുപാട് വിന്നേഴ്സ് വരും. തീർച്ചയായിട്ടും അക്ബർ ട്രാവൽസും ഗൾഫ് ഗോൾഡൻ ഡയമണ്ട്സും അതുപോലെ തന്നെ ആരു ആയുർവേദം ഒക്കെ ചേർന്ന് നൽകുന്ന കിടിലൻ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വേഗം മെസ്സേജ് അയക്കൂ 0585829220 എന്ന നമ്പറിലേക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ നാഗബന്ധം മൂവി റിലീസ് ചെയ്യുന്നത് വേൾഡ് വൈഡ് റിലീസാണ്. 5 ഭാഷകളിലാണ് നാഗബന്ധം മൂവി റിലീസ് ചെയ്യുന്നത്. ജൂലൈ 3 ഈ ഫ്രൈഡേ മൂവിയാണ്. സോ ഹോം സ്ക്രീനിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മലയാളം വേർഷൻ കാണാനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: HT space HT H for home T for theatre HT space Nagabandham space നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഇനിയും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം എത്തിഹാദ് റെയിൽ നാളെ അത് ഓടാൻ പോവുകയാണ്. നമ്മുടെ ഒക്കെ ആഗ്രഹങ്ങൾക്ക് മീതെ അതിങ്ങനെ പറക്കാൻ പോവുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ തന്നെ അതും ഇങ്ങനെ ചിറക് വിരിച്ച് അതൊരു നമ്മുടെ ഈ യു എ എന്ന ഈ മനോഹരമായ രാജ്യത്തിൻ്റെ ചരിത്ര നിമിഷങ്ങളാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും യു എയിലെ മലയാളി പ്രവാസികൾക്ക് ഒട്ടാകെ ഒരുപോലെ അഭിമാനിക്കാനും സന്തോഷിക്കാനും വക നൽകുന്ന ഒരു കിടിലൻ വാർത്തയിലേക്ക് പോവുകയാണ്. യുഎയുടെ സ്വപ്ന പ്രോജക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇത്തിഹാദ് റെയിലിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മണിക്കൂറിൽ 200 km വേഗതയിൽ കുതിച്ചു പായുന്ന ഈ എന്താ പറയുക, അത്യാധുനിക ഇത്തിഹാദ് റെയിലിൻ്റെ ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട മറ്റാരുമല്ല മലയാളിയായ നിഷാദ്. യെസ്, അതിന് നമ്മൾ കൈയടിച്ചുകൊണ്ട് തന്നെ വരവേൽക്കണം. മലയാളി സാന്നിധ്യമാണ് അതിൽ വരുന്നത്. ഇവയുടെ യാത്രാ ഗതാഗത മേഖലയിൽ പുതിയൊരു ചരിത്രം കുറിക്കുന്ന എത്തിഹാദ് റെയിൽവേയിൽ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് ശരിക്കും ഒരു മലയാളി എത്തുക എന്ന് പറയുന്നത് ശരിക്കും മാസ് അച്ചീവ്മെന്റ് തന്നെയാണ് അല്ലേ. അതുമാത്രമല്ല, കടുത്ത മത്സര പരീക്ഷകളും കഠിനമായ ട്രെയിനിങ് സെഷനുകളും ഒക്കെ വിജയകരമായി പൂർത്തിയാക്കിയാണ് ഇദ്ദേഹം ഒരു ഈ ഒരു അഭിമാന നേട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ യുഎയിലെ വിവിധ എമിറേറ്റുകളെ തമ്മിൽ അതിവേഗത്തിൽ ബന്ധിപ്പിക്കുന്ന പാസഞ്ചർ ട്രെയിനുകളുടെ പൈലറ്റ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനം എന്നൊക്കെ പറയുന്ന വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. അപ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള ഇങ്ങനെയൊരു ഇന്റർനാഷണൽ ട്രെയിൻ ശൃംഖലയെ നയിക്കാൻ ഒരു ഇന്ത്യക്കാരൻ, അതും ഒരു മലയാളി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഗൾഫിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾക്ക് വലിയൊരു സന്തോഷവും ഇൻസ്പിറേഷനും കൂടിയാണ്. അപ്പോൾ സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും യുഎയുടെ മണ്ണിൽ വിജയക്കൊടി പാറിച്ച അദ്ദേഹത്തിന്, നിഷാദിന് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നമ്മൾ ഓരോരുത്തരും അറിയിക്കുകയാണ്. യുഎയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഈ ഒരു മലയാളി തിളക്കം ആ റോഡിലെ ചൂടിനും നമ്മുടെ മനസ്സിനൊരു വലിയ കുളിർമ തന്നെയാണ് അല്ലേ. യെസ്, ഇത്രയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. ട്രെൻഡിങ് സോങ് ഓഫ് ദി Enjoy the song on Mid Morning with Nitya on Home 92.2 FM. Trending song of the hour.

0: Mid Morning with Nitya.
1: യെസ് വെൽക്കം ബാക്ക്. അയ്യോ, ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ആഴലിൻ്റെ ആഴങ്ങളിൽ. അയ്യോ, അയാൾ ഞാനും തമ്മിലല്ലേ. ഓക്കെ, എന്നാലും നേരത്തെ ഞാൻ ചോദിച്ചിരുന്നല്ലോ, ഹാർദമായി എന്നുള്ളതാണോ ഹാർദവമായി എന്നുള്ളതാണോ ശരിയെന്നുള്ളത്. അതിനൊരുപാട് മെസ്സേജസ് വന്നിരുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയത് കുറച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ദേവി പറഞ്ഞത് ഹാർദവമായ എന്നാണ്. ഷീല ഉദയ് പറഞ്ഞിരിക്കുന്നത് ഹാർദമായ എന്നാണ്. സലീം ഹാർദവമായ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷമീർ അജ്മാൻ ഹാർദവമായ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജയലക്ഷ്മി അബുദാബി ഹാർദമായ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിബു ജെയിംസ് ഹാർദവമായ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിജി പ്രഭാകർ ഹാർദമായ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തം 7 മെസ്സേജാണ് ഞാൻ ഇപ്പോൾ നോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 3 പേരാണ് റൈറ്റ് ആൻസർ അയച്ചിരിക്കുന്നത്. ഷീല ഉദയ്, വിജയലക്ഷ്മി അബുദാബി, ജിജി പ്രഭാകർ ഷാർജ, ഈ 3 പേരും പറഞ്ഞതാണ് റൈറ്റ്. ഹാർദമായ എന്നാണ്, ഹാർദവമായ തെറ്റാണ് കേട്ടോ. അപ്പൊ അതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങളത് എടുക്കണം, എവിടെയെങ്കിലും യൂസ് ചെയ്യണം. മലയാള ഭാഷയാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എവിടെയാണെങ്കിലും തെറ്റുകൾ കണ്ടുകഴിഞ്ഞാൽ നമ്മളൊന്ന്, അതിപ്പോൾ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും നമ്മളത് സ്നേഹമായിട്ട് പറഞ്ഞങ്ങ് തീരുമല്ലോ അല്ലേ. ഓക്കെ ശരി, ഞാൻ പറയാൻ വന്നത് മറ്റൊരു വാർത്തയാണ്. തമിഴിലും മലയാളത്തിലും ഒരുപോലെ സൂപ്പർ ഹിറ്റായിട്ടുള്ള ചിത്രങ്ങളുടെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിലിപ്പോൾ അടുത്തൊരു കിടിലൻ അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയേറ്ററുകളിൽ വലിയ രീതിയിൽ ചിരി ഉണർത്തിയ ഭരതനാട്യം എന്ന സിനിമയുടെ 3 ഭാഗം ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഭരതനാട്യം 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്ററൊക്കെ വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ആദ്യ 2 ഭാഗങ്ങൾ നമ്മളെ ഒരുപാട്, പ്രത്യേകിച്ച് മോഹിനിയാട്ടം, അത് ഒരു രക്ഷയില്ലാതെ ചിരിപ്പിച്ചു. ഓരോ സീനും നമ്മൾ ഓർത്തോർത്ത് ചിരിക്കുന്ന രീതിയിലായിരുന്നു അല്ലേ. അത്രയും ഒരു കോമഡി, കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനർ ആയിരുന്നെങ്കിൽ ഇത്തവണ കഥ കുറച്ച് മാറാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്.

0: മോഹിനിയേട്ടൻ കാണാൻ പോയതെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ. അല്ല, ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നത്, ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് മോഹിനിയേട്ടാണോ ഭരതം, എനിക്ക് എപ്പോഴും തെറ്റിപ്പോന്നൊരു കാര്യമുണ്ട്, ഭരതനാട്യമാണോ മോഹിനിയേട്ടാണോ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളത്. എന്നിവേ ഇപ്പൊ ഓക്കെ, എന്തായാലും ഇത്തവണ കഥ മാറുമെന്നാണ് ആരാധകരുടെ പ്രവചനം കേട്ടോ. പുറത്തു വന്ന പോസ്റ്റോ ഡീ കോഡ് ചെയ്താണ് പ്രേക്ഷകർ ഇങ്ങനൊരു അഭിപ്രായത്തിലേക്ക് എത്തുന്നത്. ഇനി ചിരിക്കാൻ മാത്രമല്ല, നല്ല ഒന്നാന്തരം പേടിക്കാനും ഉണ്ടാവുമെന്നാണ്. അതായത് മൂന്നാം ഭാഗത്തില് ഒരു ഒരു ഹൊറർ ട്വിസ്റ്റ് കൂടി സംവിധായകൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പോസ്റ്ററിലെ ചില ഘടകങ്ങൾ സൂചിപ്പിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ, ഒന്നുകിൽ സുരാജ് മുഞ്ഞാറമൂടിന്റെ പ്രേതം, ഇല്ലെന്നുണ്ടെങ്കിൽ സായി കുമാറിന്റെ പ്രേതം. എന്തോ നമുക്കിട്ട് പണിയും കൊണ്ട് വരുന്നുണ്ട്. എന്തായാലും പോസ്റ്ററിലെ കളർ ടോണും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഏതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചില വിഷ്വൽസും ഒക്കെ നോക്കുമ്പോൾ ഇതൊരു പക്കാ ഹൊറർ കോമഡി ത്രില്ലർ ആയിരിക്കാനാണ് സാധ്യത. ഇതിലെ ആദ്യ ഭാഗങ്ങളിലെ അതേ ഫാമിലി ഇമോഷൻസും ഹ്യൂമറും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്ന ചില പേടിപ്പിക്കുന്ന നിമിഷങ്ങൾ കൂടി ഇത്തവണ സ്ക്രീനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ചിരിയും പേടിയും ഒരുമിച്ച് ചേരുമ്പോൾ തിയേറ്ററുകൾ അതൊരു വമ്പൻ വിരുന്ന് തന്നെയായിരിക്കും അല്ലേ. ആ ഒരു കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ എന്താ ഭരതനാട്യം തേർഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ആരെയും പ്രത്യേകിച്ച് വിളിക്കേണ്ട. നിങ്ങൾ വന്ന് സിനിമ കാണാൻ ഇത്ര ദിവസം ഈ ദിവസമാണ് ഡേറ്റ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളങ്ങോട്ട് പോവും, ഇറങ്ങിയാൽ മാത്രം മതി അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു പോസ്റ്റർ കണ്ടതോടെ എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും റിലീസ് ഡേറ്റും ഒക്കെ അറിയാനായിട്ട് നമുക്കും കാത്തിരിക്കാം. അടുത്തൊരു തമിഴ് ഹിറ്റിലേക്ക് പോവാണ്. എൻജോയ് ദി സോങ് ഓൺ ഹോം 92.2 FM.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ റോഡിലുണ്ടാവും. ഒരു ക്വിക്ക് അപ്ഡേറ്റിലേക്ക് പോവാം നമുക്ക്. മുഹൈസിന ഭാഗത്ത്, അതായത് നമ്മുടെ E311 ഷാർജ ടു ദുബായ് നോക്കുകയാണെങ്കിൽ മുഹൈസിന ഭാഗത്തു നിന്ന് മിർദിർ സിറ്റി സെന്ററിലേക്ക് പോകുന്ന റൂട്ടിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് കാണുന്നുണ്ട്. കൂടാതെ ഷാർജയിലെ നാഷണൽ പെയിൻസ് പരിസരത്തും വാഹനങ്ങൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉണ്ട് അവിടെ. അതുപോലെ അൽ ഇത്തിഹാദ് റോഡ് എടുക്കുമ്പോൾ അൽനാദ ഏരിയാസിലും അതുപോലെ അൻസാർ മോളിന് മുന്നിലും ട്രാഫിക് വളരെ ഹെവി ആയിട്ട് കാണിക്കുന്നുണ്ട്. ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് കയറുന്ന ഭാഗങ്ങളിൽ വാഹനങ്ങളുടെ വലിയ ക്യൂ തന്നെ കാണാം. അൽഖയിൽ റോഡ് എടുത്താൽ ബിസിനസ് ബേ ഭാഗത്തുനിന്ന് അൽകൂസിലേക്കുള്ള എക്സിറ്റ്സിലും ഡൗൺ ടൗണിലേക്ക് തിരിയുന്ന ലൂപ്പുകളിലും ഒക്കെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു അവസ്ഥ കാണാം കേട്ടോ. അതുപോലെ വോൾട്ടേഡ് സെന്റർ റൗണ്ട് എബൌട്ട് പരിസരത്തും ഡിഫൻസ് ഫ്ലൈഓവർ ഭാഗത്തും പിന്നെ നമ്മുടെ ദുബായ് മോളിലേക്ക് പോകുന്ന റൂട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ ബെയ്റൂ സ്ട്രീറ്റ് എടുക്കുമ്പോൾ അൽ കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലൂടെ ഷാർജ അമ്മൻ സ്ട്രീറ്റ് ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന റൂട്ടിൽ സിഗ്നലുകളിലൊക്കെ വാഹനങ്ങൾ വലിയൊരു നിര തന്നെ കാണാം. അപ്പൊ ഈ വഴികളിലൂടെയൊക്കെ ഇപ്പൊ യാത്ര ചെയ്യുന്നവർ ദയവായിട്ട് ആവശ്യത്തിന് സമയമെടുത്ത് മാത്രം ഇറങ്ങുക. ലൈനുകൾ മാറുമ്പോൾ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഓണാക്കാൻ ശ്രദ്ധിക്കുക. ട്രാഫിക് അപ്ഡേറ്റുകളുമായിട്ട് മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ്. Stay tuned home 92.2 FM.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: You are listening to Mid Mornings with Nitya. Nitya.
0: Home Express services lude call or whatsapp 800-916 or visit abccargo.ae. TNC apply.
3: You are listening to Mid Mornings with Nitya.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നമ്മൾ ഈ മണിക്കൂറിൽ അവസാനമായിട്ട് പറയാൻ പോകുന്ന ഒരു വിശേഷം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഭൂമിയിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കണ്ടാലോ ഒട്ടും കണ്ണെടുക്കാൻ തോന്നാത്തൊരു വണ്ടർഫുൾ ട്രാവൽ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എൻ്റെ കൂടെ വരാൻ എല്ലാവരും റെഡിയാണല്ലോ. യെസ്, ജപ്പാനിലേക്കാണ്. ജപ്പാനിലെ ക്യോട്ടോയിലുള്ള ലോക പ്രശസ്തമായിട്ടുള്ള സഗനോ ബാംബു ഫോറസ്റ്റ്, അവിടെയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള മുളങ്കാടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് പല സിനിമകളിലും അവർ ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാറ്റിലൊഴുകുന്ന ഹരിതാഭ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ കോണുകളിൽ നിന്നുള്ള ആൾക്കാരുടെ, സഞ്ചാരികളുടെ മനസ്സ് കവർന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന വളരെ ഡ്രീമി പ്ലേസ് ആണ് ഈ ഒരു സ്ഥലം, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അവിടുത്തെ ആ പച്ചപ്പും അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു സ്വർഗം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ആകാശത്തേക്ക് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് മുളകളാണ് ഈ ഒരു വനത്തിലുള്ളത്. വനം എന്ന് തന്നെ പറയാം, അത്രയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ് അവിടെ കാണാൻ. ഞാനിത് വായിക്കാൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ ഗൂഗിളിൽ കയറിയിട്ട് ആ ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ ശരിക്കും ഒന്ന് രണ്ട് മൂവീസിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. അത് തന്നെയാണോ എന്നൊന്ന് ഉറപ്പിക്കണമല്ലോ. എന്തായാലും ഇതിനിടയിലൂടെ നടക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം ഒരു വഴി അല്ലെങ്കിൽ ഒരു പാതയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു കുളിർമ, ഒരു സമാധാനം, അതെന്തായാലും ഒന്ന് അനുഭവിച്ച് തന്നെ അറിയണം അല്ലേ. അപ്പോൾ വെയിലും നിഴലും ഒക്കെ മാറി മറിഞ്ഞ് വീഴുന്ന ആ കാഴ്ച ശരിക്കും ഒരു മാജിക് ഫീലാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ ഈ സഗനോ ബാംബു ഫോറസ്റ്റിനെ കൂടുതൽ സ്പെഷ്യൽ ആക്കുന്ന അവിടുത്തെ കാഴ്ചകൾ മാത്രമല്ല, മറിച്ച് അവിടുത്തെ ആ ശബ്ദം കൂടിയാണ്. ഈ ശക്തമായിട്ട് ഇങ്ങനെ കാറ്റടിക്കുമ്പോഴേ, ഈ മുളങ്കൂട്ടങ്ങൾ ഇങ്ങനെ പരസ്പരം തട്ടുമ്പോഴും ഇലകൾ അനങ്ങുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു വോയിസ് ഉണ്ടല്ലോ, നിങ്ങളത് ഏത് പാട്ടുമായിട്ട് ചേർത്ത് വയ്ക്കും? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഏത് പാട്ടാ അത്? ഒരു പാട്ടുണ്ടല്ലോ, മറന്നുപോയി. ഓക്കെ, അതൊരു പ്രത്യേക മ്യൂസിക്, അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. എന്നാലും ജപ്പാൻ ഗവൺമെൻറ് ഒഫീഷ്യലി സംരക്ഷിക്കുന്ന ഭൂമിയിലെ ഏറ്റവും മികച്ച 100 ശബ്ദങ്ങളുടെ ലിസ്റ്റിൽ ഈ ഒരു മുളങ്കാട്ടിൻ്റെ, അല്ലെങ്കിൽ മുളങ്കാട്ടിലെ കാറ്റിൻ്റെ ശബ്ദവും ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത്രമാത്രം മനസ്സിന് ഇങ്ങനെ ശാന്തത കിട്ടുന്ന ഒന്നാണത്. അപ്പോൾ പ്രകൃതി അതിൻ്റെ ഒറിജിനൽ ഭംഗിയിൽ നിലനിർത്തിക്കൊണ്ട് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റ് മലിനീകരണമോ ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു പ്രദേശം ടൂറിസ്റ്റുകൾക്കായിട്ട് അവർ സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ജപ്പാനിലേക്ക് ട്രിപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആരും തന്നെ ഈ ഒരു അത്ഭുത കാഴ്ച കാണാതെ മടങ്ങാറില്ല. അപ്പോൾ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ആ പ്രകൃതിയോടൊക്കെ ഒന്ന് ഇണങ്ങി നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പോയിരിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കും ഇത്. ഇപ്പോൾ സ്കൂളൊക്കെ അടയ്ക്കുകയാണല്ലോ, ജൂലൈ 3 അല്ലെങ്കിൽ ജൂലൈ 1 കൂടിയൊക്കെ ഇപ്പോൾ പല സ്കൂളുകളും ഇവിടെ അടയ്ക്കുകയാണ്. എല്ലാവരും നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് തന്നെ 1 ലീവ് എടുത്ത് ഇവിടുന്ന് ഡയറക്റ്റ് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നാട്ടിലേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് ജപ്പാനിലേക്ക് ഇത്തവണ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്? അതോ നേരത്തെ പോയിട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇനിയിപ്പോൾ മെസ്സേജ് അയച്ചാൽ എനിക്ക് കാണാൻ പറ്റില്ല, കാരണം അടുത്ത മണിക്കൂർ പാട്ടുകളുടെ സമയമാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾപ്പിക്കാനായി നമ്മുടെ ഷീബ ഇപ്പോൾ എത്തും, മലയാളി ഡായുമായി. അപ്പോൾ നാളെ ഞാൻ എത്തുമ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മെസ്സേജ് അയക്കണം, മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ കൂടെ ചേർന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾ മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. നാഗബന്ധം സിനിമയ്ക്കും അതുപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ വരുന്ന 2 ടീമുകൾ ആരാണ്, അതുപോലെ ആ ഒരു ഫൈനൽ ഗോൾ പ്രഡിക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഫിഫ എന്ന് ടൈപ്പ് ചെയ്ത് ഈ രണ്ട് കാര്യങ്ങളും മെൻഷൻ ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് സമ്മാനമായിട്ട് എവർഗ്രീൻ അടിപൊളി പാട്ട് വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞാനും ബൈ ബൈ പറയുന്നു ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: PM Shri Padhadi, Veendum, Niyamasabhayil Charcha. അയോധ്യ സ്വർണ്ണക്കുള്ള അടിയന്തര വാദമില്ല. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കാതെ സ്ത്രീ സുരക്ഷാ പദ്ധതി തുടരില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻ സർക്കാരിന്റെ അവസാന മാസത്തിൽ പദ്ധതി കൊണ്ടുവന്നത് സ്ത്രീകളെ പറ്റിക്കാനാണെന്ന് തോന്നുംപടിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മുൻപ് യാതൊരുവിധ തയ്യാറെടുപ്പുകളുമില്ലാതെയാണ് മുൻ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് വി ഡി സതീശൻ നിയമസഭയിൽ മറുപടി നൽകി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയതിലും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയിലും വലിയ അപാകതകളുണ്ടെന്ന് മുഖ്യമന്ത്രി. കെ സ്മാർട്ട് പരിശോധനയ്ക്ക് ശേഷമാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയതെന്നും പദ്ധതി അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട നിലപാടല്ലെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. പദ്ധതി തുടരാൻ കഴിയുമെന്ന് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല. 16 ലക്ഷം ഗുണഭോക്താക്കളുള്ള പദ്ധതിയാണിത്. പാവപ്പെട്ട സ്ത്രീകളുടെ വീറും വാശിയും കാണിക്കരുതെന്നും സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ്. എൽഡിഎഫ് സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തുനിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഗാർഹിക ജോലികളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് മുൻ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ പദ്ധതിയാണിതെന്നും 14 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമ പദ്ധതിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിവേഗത്തിൽ തീരുമാനങ്ങളെടുക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശന് പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കളിയാക്കിയ മൊയ്തീൻ സർക്കാരിന്റേത് സ്ത്രീ സമൂഹത്തോട് വെല്ലുവിളിയാണെന്നും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നിഷേധിച്ചു. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം കേരളത്തിന് നഷ്ടമാകുമെന്ന് മന്ത്രി. ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് നിയമസഭയിൽ സർക്കാരിന്റെ പ്രശംസ. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവൃത്തികളാണെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ സൊസൈറ്റി നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതികൾ ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി പി കെ ബഷീർ നിയമസഭയിൽ പറഞ്ഞു. വി ടി ബൽറാമിന്റെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ ഡൽഹിയിലെ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ പ്രതിപക്ഷ നേതാവിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലോഞ്ചിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സമയത്ത് ഗേറ്റിലെത്താൻ ആയില്ല. ഇൻഡിഗോ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് കാരണമെന്നായിരുന്നു നേരത്തെ കേരള ഹൌസ് അധികൃതരുടെ വാദം. പിന്നീടത് തെറ്റെന്ന് തെളിഞ്ഞു. കണ്ണൂർ കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെ 28 പേരെയാണ് വെറുതെ വിട്ടത്. 2018 മാർച്ച് 14 ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്നു. എല്ലാ അജണ്ടയും പാസാക്കിയ യോഗം പിരിഞ്ഞെന്ന് മേയർ വി വി രാജേഷ്. കാപ്പാക്കി സ്മൃതി സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഎമ്മും കോൺഗ്രസും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കൌൺസിൽ യോഗം അവസാനിച്ച ശേഷം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ബിജെപി യുഡിഎഫ് അംഗങ്ങൾ നീർക്കുനീർ വന്നു. ഹാജർ രജിസ്റ്ററിനായി പിടിവലിയുണ്ടായി. രജിസ്റ്റർ കീറാൻ ശ്രമം നടന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻതോതിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ആംബുലൻസുകളും തയ്യാറായി നിന്നിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ നിന്ന് യുഡിഎഫ് പിന്മാറി. യുഡിഎഫ് പ്രതിപക്ഷ നേതാവ് കെ എസ് ശബരിനാഥൻ നടത്തിയ അവിശ്വാസ നീക്കത്തിന് സിപിഎമ്മും എൽഡിഎഫും പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായതോടെയാണ് പിന്മാറ്റം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വമേധയാ എടുത്ത കേസിൽ എസ്ഐടി സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയാണ് റിപ്പോർട്ടിൽ ഉള്ളത്. അന്തിമ റിപ്പോർട്ട് എന്ന് സമർപ്പിക്കുമെന്നതും സമഗ്ര റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. ഹർജി പെട്ടെന്ന് പരിഗണിക്കാൻ എന്ത് അടിയന്തര പ്രാധാന്യമാണുള്ളത്? ആകാശം ഇടിഞ്ഞുവീഴാൻ പോകുന്നില്ലല്ലോ, എന്താണ് ഇത്ര തിടുക്കമെന്ന് കോടതിയുടെ ചോദ്യം. വേനൽ അവധിക്ക് ശേഷമേ കേസ് വാദം കേൾക്കാനായി ലിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് ബെഞ്ച് വ്യക്തമാക്കി. അയോധ്യ ക്ഷേത്രക്കൊലയുമായി ബന്ധപ്പെട്ട് വി എച്ച് പി ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത്ത് റായിയെ ചോദ്യം ചെയ്തു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള സംബന്ധിച്ച് ട്രസ്റ്റിന് നേരത്തെ അറിവുണ്ടായിട്ടും പോലീസിന് പരാതി നൽകിയില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച പുനരാരംഭിക്കും. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. യുഎസ് മാധ്യമം ആക്സിയോസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. അതേസമയം ചർച്ചയുടെ കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന അവകാശവാദവുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറക്ചി. ഇന്ത്യയുമായി പ്രാഥമിക ചർച്ച നടത്തിയതായി ഇറാൻ. ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാം. ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും ഇറാൻ. സംഘപരിവാർ ബന്ധമുള്ളവരെ വിസിയാക്കുന്നതിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. കാർഷിക സർവകലാശാല വിസിയെ നിയമിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചെന്ന് വിമർശനം. സർക്കാർ പട്ടിക തള്ളി ഗവർണർ നടത്തുന്ന നിയമനങ്ങൾ ഫെഡറൽ സംവിധാനത്തിന്റെ ആത്മാവിനെ ചോദ്യം ചെയ്യുന്ന നടപടിയെന്നും എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തൽ. പരീക്ഷാക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധത്തിനൊപ്പം ഡൽഹി ജന്തർ മന്ദിറിൽ സോനം വാങ്ചുക്ക് നടത്തുന്ന നിരാഹാര സമരവും തുടരുന്നു. സമരത്തിന് സിപിഎം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. യുവയുടെ അഭിമാന റെയിൽ പദ്ധതിയായ ഇതിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് നാളെ രാവിലെയാണ് ആദ്യ യാത്ര. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡയുടെ വിജയം. അധികസമയത്തിന്റെ രണ്ടാം മിനിറ്റിൽ സ്റ്റെഫാൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയ ഗോൾ നേടിയത്.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Mexico, United States, Canada. லோகம் முழுவன் ஒரு பந்தின் பின்னாலே பாயினு.
2: Germany, Netherlands, Argentina, Portugal.
1: லோக ஃபுட்பாலின்டே மகாமேளம்.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 42%.
5: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഈ പാട്ട് ഇഷ്ടമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? ആ, ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും അല്ലേ? സീതാരാമൻ എന്ന ചിത്രത്തിലെ നമ്മുടെ ദുൽഖുവിൻ്റെ പാട്ടല്ലേ, നമ്മുടെ ഡി ക്യുവിൻ്റെ പാട്ടല്ലേ? നിങ്ങൾ ഡി ക്യു, ദുൽഖർ സൽമാൻ എന്നൊക്കെയാണ് വിളിക്കുക, ഞാൻ എപ്പോഴും ദുൽഖു എന്നാ പറയുക. അപ്പം നമ്മുടെ ദുൽഖുവിൻ്റെ സിനിമയിലെ പാട്ടാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. ഈ സിനിമയിലെ പാട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തമിഴാണെങ്കിലും തെലുങ്ക് ആണെങ്കിലും ഒക്കെ കേൾക്കാൻ നല്ല രസമാണ്. ഇതേ ഒരു സുഖം എല്ലാ പാട്ടിനും. ചിലപ്പോൾ നമുക്ക് ചില പാട്ട് ഡബ് ചെയ്തൊക്കെ വരുമ്പോൾ ഇഷ്ടാവില്ലല്ലോ, പക്ഷേ ഈ സിനിമ എല്ലാ ഭാഷയിലും ഡബ് ചെയ്തിട്ടും അതിനൊരു പ്രത്യേക ഒരു മനോഹാരിതയാണ്. അതിലെ പാട്ടുകൾക്കാണെങ്കിലും ആ സിനിമയിലെ സീൻസിനാണെങ്കിലും അതിലെ ഡബ്ബിംഗ് ആണെങ്കിലും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു രണ്ട് ദിവസത്തെ അവധിക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ലൊരു പ്രണയഗാനം തന്നെ നിങ്ങൾക്ക് തുടക്കത്തിൽ അങ്ങ് തരാമെന്ന്. അങ്ങനെയാണ് ഈ പാട്ട് പ്ലേ ചെയ്തത്. അപ്പം മടിച്ച് നിൽക്കേണ്ട, കയറി വാട മക്കളെ, കയറി വാ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബാടാ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ, ഇനി നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ടാണ് കാത്തിരിക്കുന്നത്. വീക്കെൻഡ് സമാധാനപരമായി മുന്നോട്ട് പോയി. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നും പറയത്തക്ക രീതിയിലുണ്ടായില്ല. അങ്ങനെ അങ്ങ് പോയി, അങ്ങള് പോളം. നമ്മളെല്ലാം അലട്ട പറയുന്നത് പോലെ അങ്ങള് പോളം ശ്രീഹള്ളിയിലേക്കുള്ള ശ്രീഹള്ളിയിലേക്കുള്ള വഴി. അത് ഞാൻ പറയാമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഇവിടെ നമ്മൾ നിത്യ വാതുർന്നിരിക്കുന്നു, എന്താ പറയാൻ പോകുന്നതെന്ന്. അങ്ങനെ നമുക്ക് ചോദിച്ച് ചോദിച്ച് ഇനി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പോവാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷം ആശംസകളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ പറയണേ. 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ഇനി ഞാൻ ഇന്ന് നമ്മുടെ ട്രെൻഡിങ് സോങ്ങിൽ പുതിയൊരു പാട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഉയർ എന്ന ചിത്രത്തിലെ പാട്ടാണ്, നമ്മുടെ പത്മകുമാറിൻ്റെ സിനിമയാണ്, നല്ല സിനിമയാണെന്നാണ് എല്ലാവരും പറയുന്നത്. റോഷൻ മാത്യു ഒക്കെ ഉള്ള സിനിമയാണ് ഉയർ. അപ്പോൾ ഉയറിലെ ഒരു നല്ല പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് ഹിഷാം അബ്ദുൽ വഹാബാണ്. ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഷിബു ചക്രവർത്തിയാണ്. പിന്നെ ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് മണികണ്ഠൻ അയ്യപ്പ. എന്തായാലും പാട്ട് നമുക്ക് കേൾക്കാം. ഹിഷാം അബ്ദുൽ വഹാബ് പാടിയ പാട്ട് ഉയർ എന്ന ചിത്രത്തിലെ ഗാനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ശിവ.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിലിക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
3: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Malayalita.
9: Kerala. Kerala.

0: പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അനസാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ കാണാൻ തോന്നുന്നുണ്ട് എന്നുള്ള പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. കണ്ടു കാണും, കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കണ്ടു കാണും എന്ന് പറയുമ്പോൾ ചില നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, അത്രയും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കതൊരു അതിൻ്റെ പിക്ചർ ഉണ്ടെങ്കിൽ, അതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മളത് കണ്ട ഒരു ഫീലാണ്. അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും സന്തോഷമുള്ള മുഹൂർത്തങ്ങളെയൊക്കെ നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് ചേർത്ത് കൂട്ടി നമ്മൾ ആ പാട്ട് നമ്മുടെ കൺമുന്നിൽ കാണും എന്നുള്ളതാണ്. എന്തായാലും പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ട് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കയറി വാടാ മക്കളെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഈ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM. അപ്പോൾ കുറച്ച് പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോവുകയാണ്. നമ്മുടെ റിയാസ് മജീദ് മെസ്സേജ് അയച്ചിരിക്കുന്നു, 92.2 FM സംഗീതത്തിൻ്റെ മധുരമായ അലയൊളികൾ എൻ്റെ കാതുകളിൽ അമൃത് പോലെ പെയ്തിറങ്ങുന്നു. തിരക്കേറിയ ദിനങ്ങളിൽ ആശ്വാസത്തിൻ്റെ കുളിർ കാറ്റായി പാട്ടുകളുടെ തോണിയിൽ എന്നെയും കൂട്ടി നിന്റെ യാത്ര തുടരൂ. ഏത് നേരവും കൂട്ടിനുണ്ടാകുന്ന ശബ്ദ വിസ്മയമേ, നിന്റെ ഓരോ വരികളും എൻ്റെ മനസ്സിൽ മായാത്ത വികാരങ്ങൾ നെയ്യുന്നു. ആഹാ, ആരെ വാ. റിയാസ് മജീദാണ് ഈ മനോഹരമായ വാക്കുകൾ ഇങ്ങനെ എഴുതി അയച്ചിരിക്കുന്നത്. ഒരു പാട്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കുറച്ചൊന്ന് കാത്തിരിക്കണം, ഞാനത് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഹലോ ഷീബാജി, ഒരു പാട്ട് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ആ പാട്ട്, ഞാൻ കുറച്ചൊന്ന് നോക്കട്ടെ, തപ്പി പിടിക്കണം. പിന്നെ നമ്മുടെ ബെന്നി ജോയ് തോമസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, ഓക്കെ ബെന്നി, ഒരു നോക്കട്ടെ ബെന്നി, ഞാൻ ആ പാട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും പ്ലേ ചെയ്യാം. നമ്മുടെ ഗണേഷ് തുടക്കത്തിൽ ശ്രീഹള്ളി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ചാടി വീണു. ലാലേട്ടനും ശ്രീഹള്ളിയും തേന്മാവിൻ കുമ്പത്തും ഒക്കെ ഓർമ്മ വന്നല്ലേ. പിന്നെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കുട്ടി ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സലാമിൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ കിട്ടിയിട്ടുണ്ട്. മെഹബൂബ ഷിഹാബ് മെഹബൂബാഡാ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖല്ലേ ഷീബ, എങ്ങനെ ഉണ്ടായിരുന്നു വീക്കെൻഡ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സീമ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ല വീക്കെൻഡ് ആയിരുന്നു സീമ, അങ്ങനെ സന്തോഷമായിട്ട് പോയി. ഹൈ വന്നല്ലോ വനമാല, സുഖമാണോ, ഫുഡിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഹർഷാദ്, ഹർഷാദ്, ഹായ് ഹർഷാദ്. ഹർഷാദിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഈ നമ്മുടെ കുഞ്ഞു മക്കളോടൊക്കെ ചോദിക്കുന്ന പോലെ ആയിപ്പോ, എന്തിനടാ ചക്കര എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന്. അതൊരു താളത്തിനങ്ങ് വന്നു പോയതാണ് കേട്ടോ ഹർഷാദെ. ഹർഷാദ് വലിയ കുട്ടിയാണെന്ന് എനിക്കറിയാം. ഓക്കെ, അടുത്ത നമുക്കൊരു തമിഴ് പാട്ട്, ഈ മണിക്കുള്ള തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. പാട്ടൊക്കെ കേട്ടിട്ട് വരാം. പാട്ട് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീക്കെൻഡിൽ നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിംഗ് ഉണ്ട്. നാഗബന്ധം എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്ന സിനിമ. തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ മലയാളത്തിലും ഒക്കെ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ മലയാളത്തിലായിരിക്കും കാണുന്നത്. അപ്പോൾ നാഗബന്ധം മൂവി കാണാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കും, നല്ല ട്രെയിലറൊക്കെ കാണണം കേട്ടോ, നമ്മൾ പേടിച്ചു പോവും. അപ്പോൾ എന്തായാലും ആ മൂവി കാണാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വേഗം ഒരു മെസ്സേജ് അയയ്ക്കുക. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം മൂവിയുടെ പേര് നാഗബന്ധം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് വേണം മെസ്സേജ് അയക്കേണ്ടത്. 0585829220 എന്ന നമ്പറിലേക്ക്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

സുലൈഖ മഞ്ചിൽ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. നമ്മുടെ റിയാസ് ആണ് ഇന്ന് ഈ പാട്ട് സുലൈഖ മഞ്ചിൽ ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. ഇതിലെ എല്ലാ പാട്ടുകളും നല്ലതാണ്, ഭയങ്കര എനർജി നമുക്ക് തരുന്ന പാട്ടുകളാണ് സുലൈഖ മഞ്ചിലെ പാട്ടുകളെല്ലാം തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ പാട്ട് പ്ലേ ചെയ്യാന്ന്. റിയാസ് കേട്ട് കാണും സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ റിയാസ് പറഞ്ഞ കാര്യം വളരെ ശരിയാണ്, സത്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഹോം എഫ്എമ്മിലെ പാട്ടുകളെല്ലാം വളരെ നല്ല പാട്ടുകളാണ്, എപ്പോൾ കേട്ടാലും നല്ല പാട്ടുകളാണെന്ന് ഹബീബും പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഹബീബ്, ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരും പാട്ടുകൾ നല്ലതാണെന്ന് പറയുമ്പോൾ എനിക്കാണ് ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം എല്ലാ പ്രോഗ്രാമിലെയും പാട്ടുകൾ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എനിക്കത് മ്യൂസിക് സ്കെഡ്യൂൾ ചെയ്യാൻ തന്നെ വലിയ ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങൾ പാട്ട് നല്ല നല്ല എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വട്ടായോ ശിവ എന്നല്ലേ എല്ലാട്ടോ. ചിരിച്ചിരിച്ച് അങ്ങ് സന്തോഷം കൂടിപ്പോയത് അത്രയേ ഉള്ളൂ. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബോയിങ് ബോയിങ്ങിലെ പാട്ടാണ്. ഇന്ന് എവർ ഗ്രീൻ സോങ്ങിലെ നമ്മൾ ബോയിങ് ബോയിങ്ങിലെ പാട്ടാണ് കേൾക്കുന്നത്. ബോയിങ് ബോയിങ്ങിലെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് രാജാണ് മെസ്സേജ് അയച്ചിരുന്നത്. ഏത് പാട്ടായാലും കുഴപ്പമില്ല, ഒരെണ്ണം പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷുവറായിട്ടും അടുത്ത പാട്ട് വരുന്നുണ്ട്. പിന്നെ വിപിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിച്ചിട്ട്. നല്ല വിശേഷം വിപിൻ, ഇവിടെ എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഈ വിഷ്ണുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. നിർമ്മൽ, ഗുഡ് ആഫ്റ്റർനൂൺ ഷീബ, എന്തൊക്കെയാണ് ശബ്ദം, മാറ്റമുണ്ടോ ഇപ്പോൾ? ശരിയായോ? പനിയൊന്നും പിടിച്ചില്ല, സുഖമാണ് കേട്ടോ. ശബ്ദമൊക്കെ നന്നായിട്ട് ഇരിക്കുന്നു എന്നാണ് വിശ്വാസം. റിൻസൺ സൈമണും അതുപോലെ തന്നെ ഹലോ പറഞ്ഞിട്ടുണ്ട്. സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, സുഖമാണ്. പിന്നെ നമ്മുടെ റംസിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓ, ഞാൻ കണ്ടു റംസി, ടിക്കറ്റ് വേണം അല്ലേ മൂവിയുടെ. അബ്ദുള്ളിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ആതിര സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. ആതിരയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപാന്നാണ് പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ആതിര, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആതിരയുടെ ഫ്രണ്ട് ദീപയ്ക്ക് ഞങ്ങളുടെ ഹോം എഫ്എമ്മിൻ്റെ വകയായിട്ട്, ഞങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ടും ആശംസകൾ അറിയിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ആതിരയുടെ വകയായിട്ട് ദീപയ്ക്ക് സ്പെഷ്യലായിട്ട് ആശംസകൾ അറിയിക്കുകയാണ്. പിന്നെ യ്യോ, മെമ്മോറാണ്ടോ ഒക്കെ ഇന്നും ഉണ്ടല്ലോ. മലയാളിയുടെ ഫാൻസ് അസോസിയേഷൻ സ്ഥിരം ശ്രോതാക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ നമ്മുടെ പ്രോഗ്രാം ഹെഡിനോട് പറയാം കേട്ടോ. ഈ അയച്ചിരിക്കുന്ന ആളുടെ പേരെന്താണ്? ലീലജ് അങ്ങനെയാണോ പേര്? സാധാരണ നമ്മുടെ റഹീമീസിയാണ് ഇതിൻ്റെയൊക്കെ സെക്രട്ടറിയും പ്രസിഡൻറ്റും എല്ലാം. നമ്മുടെ മലയാളിയുടെ ആയിട്ട് ഫാൻസ് അസോസിയേഷൻ പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററും എല്ലാം റഹീമീസ തന്നെയാണ്. അപ്പോൾ റഹീമീസയുടെ സുഹൃത്ത് ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് ടിക്കറ്റ് തന്നില്ല എന്നാണ്, ഞാൻ ആർക്കും ടിക്കറ്റ് കൊടുത്തില്ല ഇതുവരയ്ക്കും ഇന്ന്. പിന്നെ ഗണേഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സെക്രട്ടറിയും ട്രഷററും എല്ലാം റഹീമീസ തന്നെയാണ്. അപ്പോൾ റഹീമീസയുടെ സുഹൃത്ത് ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് ടിക്കറ്റ് തന്നില്ല എന്നാണ്, ഞാൻ ആർക്കും ടിക്കറ്റ് കൊടുത്തില്ല ഇതുവരയ്ക്കും ഇന്ന്.

0: ദുഃഖി മത് രഹോ, സദാ ഖുഷി രഹോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിനാണ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക? നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരും അവരുടെ മുഖത്തും പുഞ്ചിരിയല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത നമുക്ക് എവർഗ്രീൻ സോങ് കേട്ടിട്ട് വരാം.
1: ബിരിയാണി ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൻ

0: You're listening to Home 92.2 FM. Home is a feeling.
1: ലോകകപ്പിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം. ബ്രസീൽ ജപ്പാനെ നേരിടും. തുല്യ ശക്തികളുടെ പോരിൽ വിജയം ആർക്കൊപ്പം?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Malayalita!
9: Malayalita! Kerala! Kerala!

നമ്മുടെ അജോയ് അജോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പ്ലേ ചെയ്തത്. അജോയ് പറയാണ്, ശരിക്കും മലയാളിയുടെ വരുന്ന സമയത്താണ് എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഒരു ഒരു ഒരു ഒരു ത്വര വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷീബ പിച്ചകുപ്പും കാവുകൾക്കും അപ്പുറം എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം. കാരണം ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, കാരണം ഇവിടെ നല്ല ചൂടല്ലേ, ഇങ്ങനെ ചൂടിലിങ്ങനെ കാറിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ട്രെയിനിൽ നാട്ടിൽ ഇങ്ങനെ നല്ല മഴത്തുള്ളികളൊക്കെ നനഞ്ഞു പോവാണ്. അതുകൊണ്ട് വേഗം പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം പാട്ട് പ്ലേ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അജോയ്ക്ക് ഭയങ്കര സന്തോഷമായി, മെസ്സേജ് വായിച്ചിട്ടുണ്ട്. താങ്ക് യു അജോയ്. ശരിക്കും നമ്മളിങ്ങനെ നല്ല ചൂടിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവിങ്ങിലായിരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് മനസ്സ് കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ അറിയാതെ ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മനസ്സ് നാട്ടിൽ പോയി ഒന്ന് ചെറുതായിട്ടൊന്ന് മഴയൊക്കെ നനഞ്ഞിട്ട് വരും. ഇപ്പം നമുക്ക് ട്രെയിൻ യാത്ര ഇഷ്ടമാണെങ്കിൽ ട്രെയിനിൽ പോകുമ്പം മഴ നനയുന്നതും അല്ലെങ്കിൽ മഴക്കാഴ്ചകൾ കാണുന്നതും അതിനൊരു പ്രത്യേക അനുഭവം തന്നെയാണല്ലേ, ഒരു ഒരു സന്തോഷമാണ് അത്. കുറേ കാലം ഞാൻ അങ്ങനെയൊക്കെ ഒരു യാത്ര പോയിട്ട് കേട്ടോ, എനിക്ക് തോന്നുന്നൊരു ഒരു 20 കൊല്ലമൊക്കെ ആയി കാണും ഞാൻ പോയിട്ടേ ഇല്ല. ഇവിടെ വന്നിട്ട് തന്നെ 21 വർഷമായി. ഡണ്ടടായേങ് വളരെ ചെറുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്, വയസ്സായിരിക്കണം കുട്ടികളെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും എവിടെ പോയാലും നമ്മുടെ മനസ്സിൽ എത്ര നമ്മൾ തിരക്കുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ എന്തുണ്ട്, ഫിഫ വേൾഡ് കപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്കായിട്ട് നമ്മുടെ ഹോം എഫ് എം സമ്മാനം നൽകുന്നുണ്ട് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, എത്രമാത്രം ആരായിരിക്കും ഫൈനലിലെത്തുന്ന ആ രണ്ട് ടീമുകൾ, നിങ്ങളിപ്പോൾ തന്നെ മനസ്സിൽ കുറേ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും എത്രയെത്ര ഗോളുകളായിരിക്കും അവർ നേടുന്നത്. നിങ്ങൾക്ക് സമ്മാനമുണ്ട് കൃത്യമായിട്ട് പ്രവചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ് സമ്മാനമെന്ന് ഞാൻ പറയാം. ഒരു സമ്മാനമൊന്നുമല്ല, നിറയെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അക്ബർട്ട് ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് ഉണ്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് വരാനുള്ള. അതുപോലെ തന്നെ ഗൾഫ് ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി ഷാർജ റാസൽ ഖൈമ നൽകുന്ന ജ്വല്ലറി പേർച്ചേസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഗോൾഡ് വൗച്ചറുണ്ട്. പിന്നെ ബർദുബായ് മൻകൂളിലെ അഗദീർ ബിൽഡിങ്ങിലുള്ള ആയുർവേദ ആയുർവേദ ആർ എസ് നൽകുന്ന റെജുവിനേഷൻ പാക്കേജ് നമുക്ക് നേടാനുള്ള അവസരമുണ്ട്. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ പ്രവചനങ്ങൾ അയയ്ക്കുക. ആദ്യം ഫിഫ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരുകൂടെ ചേർത്തിട്ട് വേണം മെസ്സേജ് അയക്കേണ്ടത്. അവസാന ഫൈനലിലെത്തുന്ന രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് ടീം ആരൊക്കെ ആയിരിക്കും, എത്ര എത്ര ഗോളായിരിക്കും അവർ നേടുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രവചിക്കാവുന്നതാണ്. നിറയെ സമ്മാനങ്ങൾ നേടാനുള്ള അവസരമുണ്ട്. വേഗം മെസ്സേജ് അയച്ചേക്കണേ. കുറേ കൂട്ടുകാരുടെ മെസ്സേജുണ്ട്, പക്ഷെ ഞാൻ അടുത്ത് ഏത് പാട്ടാണ് ഇപ്പോൾ പ്ലേ ചെയ്യേണ്ടതെന്നാണ്. കല്ലായി കടവത്തുണ്ട്, പെരുമഴക്കാലത്തിലെ പാട്ടുണ്ട്, അതുപോലെ തന്നെ ബാലേട്ടനിലെ കറുകറി കറുത്തൊരു പെണ്ണാണയുണ്ട്, നീഹാരം പൊഴിയും കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്കിപ്പോൾ ഒരു പാട്ടിൻ്റെ സമയമേ ഉള്ളൂ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പം നമുക്ക് ബാലേട്ടനിലെ പാട്ട് കേൾക്കാം, എന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ അടുത്ത മണിക്കൂറിൽ. ഓക്കെ, കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: PM Sri Padhadi, Veendum, Niyamasabhayil Charcha. Ayodhya Swarnakkulla, Adiyantara Vaadamilla. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കാതെ സ്ത്രീ സുരക്ഷാ പദ്ധതി തുടരില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻ സർക്കാരിന്റെ അവസാന മാസത്തിൽ പദ്ധതി കൊണ്ടുവന്നത് സ്ത്രീകളെ പറ്റിക്കാനാണെന്ന് തോന്നുംപടിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മുൻപ് യാതൊരുവിധ തയ്യാറെടുപ്പുകളുമില്ലാതെയാണ് മുൻ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് വി ഡി സതീശൻ നിയമസഭയിൽ മറുപടി നൽകി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയതിലും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയിലും വലിയ അപാകതകളുണ്ടെന്ന് മുഖ്യമന്ത്രി. കെ സ്മാർട്ട് പരിശോധനയ്ക്ക് ശേഷമാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയതെന്നും പദ്ധതി അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട നിലപാടല്ലെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. പദ്ധതി തുടരാൻ കഴിയുമെന്ന് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല. 16 ലക്ഷം ഗുണഭോക്താക്കളുള്ള പദ്ധതിയാണിത്. പാവപ്പെട്ട സ്ത്രീകളുടെ വീറും വാശിയും കാണിക്കരുതെന്നും സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ്. എൽഡിഎഫ് സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തു നിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഗാർഹിക ജോലികളുടെ മൂല്യം തിരിച്ചറിഞ്ഞ മുൻ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ പദ്ധതിയാണിതെന്നും 14 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമ പദ്ധതിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിവേഗത്തിൽ തീരുമാനങ്ങളെടുക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശന് പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കളിയാക്കിയ മൊയ്തീൻ സർക്കാരിന്റേത് സ്ത്രീ സമൂഹത്തോട് വെല്ലുവിളിയാണെന്നും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നിഷേധിച്ചു. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം കേരളത്തിന് നഷ്ടമാകുമെന്ന് മന്ത്രി. ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് നിയമസഭയിൽ സർക്കാരിന്റെ പ്രശംസ. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവൃത്തികളാണെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ സൊസൈറ്റി നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതികൾ ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി പി കെ ബഷീർ നിയമസഭയിൽ പറഞ്ഞു. വി ടി ബൽറാമിന്റെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ ഡൽഹിയിലെ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ പ്രതിപക്ഷ നേതാവിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലോഞ്ചിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സമയത്ത് ഗേറ്റിലെത്താൻ ആയില്ല. ഇൻഡിഗോ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് കാരണമെന്നായിരുന്നു നേരത്തെ കേരള ഹൌസ് അധികൃതരുടെ വാദം. പിന്നീടത് തെറ്റെന്ന് തെളിഞ്ഞു. കണ്ണൂർ കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെ 28 പേരെയാണ് വെറുതെ വിട്ടത്. 2018 മാർച്ച് 14 ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്നു. എല്ലാ അജണ്ടയും പാസാക്കി യോഗം പിരിഞ്ഞെന്ന് മേയർ വി വി രാജേഷ്. കാപ്പാക്കി സ്മൃതി സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് സി പി എമ്മും കോൺഗ്രസും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കൌൺസിൽ യോഗം അവസാനിച്ച ശേഷം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ബി ജെ പി യു ഡി എഫ് അംഗങ്ങൾ നീർക്കുനീർ വന്നു. ഹാജർ രജിസ്റ്ററിനായി പിടിവലിയുണ്ടായി. രജിസ്റ്റർ കീറാൻ ശ്രമം നടന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻതോതിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ആംബുലൻസുകളും തയ്യാറായി നിന്നിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ നിന്ന് യു ഡി എഫ് പിന്മാറി. യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് കെ എസ് ശബരിനാഥൻ നടത്തിയ അവിശ്വാസ നീക്കത്തിന് സി പി എമ്മും എൽ ഡി എഫും പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായതോടെയാണ് പിന്മാറ്റം. ശബരിമല സ്വർണക്കൊള്ളയിൽ സ്വമേധയാ എടുത്ത കേസിൽ എസ് ഐ ടി സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയാണ് റിപ്പോർട്ടിൽ ഉള്ളത്. അന്തിമ റിപ്പോർട്ട് എന്ന് സമർപ്പിക്കുമെന്നതും സമഗ്ര റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. ഹർജി പെട്ടെന്ന് പരിഗണിക്കാൻ എന്ത് അടിയന്തര പ്രാധാന്യമാണുള്ളത്? ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ, എന്താണ് ഇത്ര തിടുക്കമെന്ന് കോടതിയുടെ ചോദ്യം. വേനൽ അവധിക്ക് ശേഷമേ കേസ് വാദം കേൾക്കാനായി ലിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് ബെഞ്ച് വ്യക്തമാക്കി. അയോധ്യ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വി എച്ച് പി ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത്ത് റായിയെ ചോദ്യം ചെയ്തു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള സംബന്ധിച്ച് ട്രസ്റ്റിന് നേരത്തെ അറിവുണ്ടായിട്ടും പോലീസിന് പരാതി നൽകിയില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച പുനരാരംഭിക്കും. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. US മാധ്യമം ആക്സിയോസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. അതേസമയം ചർച്ചയുടെ കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന അവകാശവാദവുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറഖ്ചി. ഇന്ത്യയുമായി പ്രാഥമിക ചർച്ച നടത്തിയതായി ഇറാൻ. ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാം. ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും ഇറാൻ. സംഘപരിവാർ ബന്ധമുള്ളവരെ VC ആക്കുന്നതിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. കാർഷിക സർവകലാശാല VC നിയമിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചെന്ന് വിമർശനം. സർക്കാർ പട്ടിക തള്ളി ഗവർണർ നടത്തുന്ന നിയമനങ്ങൾ ഫെഡറൽ സംവിധാനത്തിന്റെ ആത്മാവിനെ ചോദ്യം ചെയ്യുന്ന നടപടിയെന്നും എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തൽ. പരീക്ഷാക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധത്തിനൊപ്പം ഡൽഹി ജന്തർ മന്ത്രി സോനം വാങ്ചുക്ക് നടത്തുന്ന നിരാഹാര സമരവും തുടരുന്നു. സമരത്തിന് CPM ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. യുഎയുടെ അഭിമാന റെയിൽ പദ്ധതിയായ ഇതിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് നാളെ രാവിലെയാണ് ആദ്യ യാത്ര. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡയുടെ വിജയം. അധിക സമയത്തിന്റെ 2nd മിനിറ്റിൽ സ്റ്റെഫാൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ബ്രസീൽ ജപ്പാൻ ക്ലാസിക് പോരാട്ടം. രാത്രി 9 മണിക്ക് ഹൂസ്റ്റണിലാണ് കളി. സമീപകാലത്തെ മികച്ച ഫോമിൽ ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാത്ത കരുത്തുമായി ബ്രസീലും. അടുത്ത വാർത്ത 4 മണിക്ക്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
2: Bosnia and Herzegovina, Morocco, Algeria.
3: 48 rajyangal, ore oru swapnam. ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Kaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Kaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check. Time check.
0: Brought to you by Ozone Cargo.
6: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update. Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 42%.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ഇടി എന്ന സിനിമയിലെ പാട്ട്, ഇടി ഉണ്ടല്ലോ, ഇടി ഇടി എന്നുള്ള വാക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ. നല്ല ഇടി വെച്ച് തരും കേട്ടോ, നമ്മുടെ സുഹൃത്തുക്കളോടാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിലും. ചിലപ്പോൾ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടി കൊടുക്കുകയും ചെയ്യും. ചെറുതെന്തിനാ, അച്ഛന് വലുതായാലും കൊടുക്കും. ചിലപ്പം ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയും, നിനക്ക് നല്ലൊരു ഇടിയുടെ കുറവുണ്ട് എന്നുള്ളത്. അങ്ങനെ ചെറിയ രീതിയിലും ഇടി കൊടുക്കാം, പിന്നെ നല്ല വലിയ രീതിയിലും ഇടി കൊടുക്കാം, ദേഷ്യത്തോടെയും കൊടുക്കാം. അപ്പോൾ ഇത് ഇടി എന്നുള്ള സിനിമയിലെ പാട്ടാണ്. ഇന്ന് നിഷയാണ് ഈ ഇടിയിലെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത്. സത്യത്തിലുള്ള ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ സിനിമയിലെ ഇടി എന്ന വാക്കിന് രണ്ടർത്ഥമാണ്. ഒന്ന്, ഈ സിനിമയുടെ മുഴുവൻ പേര് IDI എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം, നമ്മുടെ ജയസൂര്യയുടെ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയ്ക്കകത്തും കുറച്ച് അത്യാവശ്യം നല്ല ഇടിയുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലും പേര് ചേരുന്ന ഒരു സിനിമയാണ് ഇത് ഇടി. അപ്പോൾ ഇടിയിലെ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇടിയുമില്ല, അടിയുമില്ല, ഒന്നുമില്ല, കുറച്ച് സമാധാനമായിട്ട് നമുക്ക് ഇങ്ങനെ മറ്റൊരു ലോകത്തേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. എന്ന് എപ്പോൾ എവിടെയെന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറിൻ്റെ ഒരു കിഡിലൻ ഷോ വരികയാണ്. ട്രിക്സ് മാനിയ 2.0 എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ട്രിക്സ് മാനിയ 2.0 നിങ്ങൾ ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറയുകയാണ്, July 4 ഒരു ഷോ ഉണ്ട്, അതുപോലെ തന്നെ July 12 ഉണ്ട്. July 4 നമ്മുടെ സഫാരി മോളിലാണ് ഈ ഒരു ഷോ നടക്കുന്നത്. ട്രിക്സ് മാനിയ 2.0 എന്നുള്ള പ്രോഗ്രാം നടക്കുന്നത്. അതുപോലെ തന്നെ July 12 ദുബായ് ഫോക്ലോർ തിയേറ്ററിലും നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഇതൊരു നല്ലൊരു അവസരമാണ്. ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ ഹോം 92.2 FM. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രിക്സ് മാനിയ 2.0 എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. 0585829220 ഈ വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ശരിക്കും നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് വേറൊരു ലോകത്തേക്ക് നമുക്ക് പോകാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ട്രിക്സ് മാനിയ 2.0 എന്ന പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നത്. നിങ്ങൾ പലരും ഇതിനു മുമ്പും ഫാസിൽ ബഷീറിൻ്റെ കിടിലൻ ഷോയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നല്ലൊരു അവസരമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് ഹോം 92.2 FM ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു കപ്പിൾ ടിക്കറ്റാണ് നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം. അല്ലാതെ ഇതിൻ്റെ ടിക്കറ്റ് എവിടെയൊക്കെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. തലാൽ മാർക്കറ്റ്, തലാൽ ഗ്രിൽ ഗിസൈസിലാണ്. നെക്സ്റ്റ് ദുബായ് ഗ്രാൻഡ് ഹോട്ടൽ ഗിസൈസ്, അതുപോലെ തന്നെ റെഡ് പെപ്പർ കരാമ ഗിസൈസ്, അതുപോലെ തന്നെ ചിമ്നി റെസ്റ്റോറൻറ്റ് ഗിസൈസിലും, പിന്നെ ദേ പുട്ട് സഫാരി, ദേ പുട്ട് സഫാരി മോളിലും, അതുപോലെ തന്നെ വജ്ര ജുവൽ സഫാരി മോളിലും ഒക്കെ നിങ്ങൾക്കിതിന് ടിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ ഫാസ് ബുട്ടിക് അജ്മാനിലും ഈ ഒരു ഷോ കാണാനായിട്ടുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ട്രിക്സ് മാനിയ 2.0, പിന്നെ ഹോം 92.2 FM എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഓരോ ഷോയിലും ഒരു കപ്പിൾ ടിക്കറ്റ് വീതം സമ്മാനമുണ്ട്. വേഗം മെസ്സേജ് അയക്കാം. ട്രിക്സ് മാനിയ 2.0 എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് ട്രെൻഡിങ്ങിലുള്ള അടുത്ത പാട്ട് കേൾക്കാം. ഐ നോബഡിയിലെ പാട്ടാണ്, നമുക്ക് കേട്ടിട്ട് വരാം. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ലോകകപ്പിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം. ബ്രസീൽ ജപ്പാന് നേരിടും. തുല്യശക്തികളുടെ പോരിൽ വിജയം ആർക്കൊപ്പം?
6: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: ഡാഡി എന്ന ചിത്രത്തിലെ പാട്ട് കാടാക്കുയിലെ എന്നുള്ള പാട്ട് ഇന്ന് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മനോജാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ മനോജിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് കുയിലുകൾ വന്നിരുന്ന് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ നിത്യയും പത്മ മിനി പത്മയും രണ്ടുപേരും ഒരേ കളറിലുള്ള ഡ്രസ്സ്, അതായത് ഈ ഒലീവ് ഗ്രീൻ കളറിലുള്ള ടോപ്സാണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. സാധാരണ നമ്മളെപ്പോഴും ട്വിന്നിങ് അല്ലെങ്കിൽ ഓഫീസിലുള്ള മിക്കവാറും എല്ലാവരും പേരും ഒരുമിച്ച് ഒരേപോലെ ഇട്ടുകൊണ്ട് വരിക, ബ്ലാക്ക് ഒക്കെ ആയിരിക്കും ചില ദിവസങ്ങളിൽ. ബ്ലാക്ക്, ഗ്രീന്, വൈറ്റ്, റെഡ് ഇതൊക്കെ കോമൺ ആയിട്ടുള്ള, ബ്ലൂ ഒക്കെ. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും അതിശയവും തോന്നിയെന്ന് വെച്ചാൽ ഈ ഒലീവ് ഗ്രീൻ, അത് ഒരേപോലത്തെ നല്ല രസമുണ്ട്. രണ്ടുപേരും പറയാതെയാണ് ഇട്ടത്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും വന്ന് എൻ്റെ മുന്നിലിരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ മൈക്ക് കൊടുക്കുന്നില്ല, കാരണം ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ മെസ്സേജിലേക്ക് പോയില്ലെങ്കിൽ അവിടെ പിണങ്ങിയിരിക്കും, ഞങ്ങളുടെ മെസ്സേജ് കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ല, ഞങ്ങളുടെ പാട്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഞാനിതാ ഈയോടെ ഇത് ആരാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുറേ മെസ്സേജ് ഉണ്ടല്ലോ. പ്രോഗ്രാം ഡയറക്ടറിനോട് ഞാൻ പറയാം നമ്മുടെ മലയാളിയുടെ സമയം കൂട്ടാനായിട്ട്. റിയാസ്, ഇത് റഹീം ഈസയുടെ പരിപാടിയാണല്ലോ, എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൊടുത്തിട്ട് അയക്കാൻ പറഞ്ഞിരിക്കുകയാണോ? ഇതിപ്പോൾ ഞാൻ മാത്രമേ കാണുള്ളൂ, ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല കേട്ടോ. കുട്ടി ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സിറാജുദ്ദീൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷഹീർ കോട്ടയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അജീത്തിൻ്റെ മെസ്സേജ്, ഗണേഷ്, അതുപോലെ തന്നെ മുഹമ്മദ് ഫായസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നിർമ്മലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നവാസ് പേര് വയ്ക്കാതെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പഴയ മെസ്സേജിലൊക്കെ ഒരുപാട് പോയി നോക്കിയിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ സമയം ഒത്തിരി പോവും. അത് ഹരീഷ്, ഹരീഷ് കണ്ടോ, ഈ ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ പേരാണ് നോക്കുന്നത്. ഹരീഷെ മെസ്സേജ് കിട്ടി കേട്ടോ. പിന്നെ നമ്മുടെ മാത്യു ചായൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. നവാസ് ദുബായിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സന്തോഷ് ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹലോ ഷീബ, സുഖമാണു എന്ന് ചോദിച്ചുകൊണ്ട് മുസ്തഫയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മുസ്തഫ മെസ്സേജ് കിട്ടി കേട്ടോ. റഹീം ഈസയുടെ മെസ്സേജും കിട്ടിയിട്ടുണ്ട്. സുധീർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, നല്ല പാട്ടുകളാണ്. അനിതയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. റിൻസൻ സൈമൺ മെസ്സേജ് അയച്ചിട്ടുണ്ട്. റംസി, അബ്ദുൾ, എല്ലാവരുടെ മെസ്സേജും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ തമിഴ് പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ വീക്കെൻഡിൽ നല്ലൊരു മൂവി കാണാനായിട്ടുള്ള ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. നല്ല കിടിലം മൂവി തന്നെയായിരിക്കും കേട്ടോ. നാഗബന്ധം എന്നുള്ള സിനിമയാണ്. തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളിലാണ് മൂവി റിലീസ് ചെയ്യുന്നത്. നമ്മൾ ഹോം 92.2 FM തീർച്ചയായിട്ടും മലയാളത്തിലായിരിക്കും മൂവി കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കും നാഗബന്ധം മൂവി കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് ഒരു മെസ്സേജ് അയക്കണം. ഈ ജൂലൈ 3rd സിനിമ റിലീസ് ചെയ്യുന്നത്. നമ്മൾ കാണാൻ പോകുന്നത് ജൂലൈ 4th അൽ ഗുറൈൽ സെൻട്രലിലെ സ്റ്റാർ സിനിമാസിലാണ്. വൈകുന്നേരം 7 സ്പെഷ്യൽ സ്ക്രീനിങ്ങാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നാഗബന്ധം മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നാഗബന്ധം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 എന്ന നമ്പറിലേക്ക്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: പാട്ടും പരസ്യവും ഒക്കെ കേട്ട് അതിൽ ലയിച്ചിരുന്ന ഞാൻ ട്രാഫിക് അപ്ഡേറ്റ് നോക്കാൻ മറന്നുപോയി. പക്ഷെ ഇപ്പം നോക്കാം, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ല, ഇപ്പം നോക്കിയിട്ട് പറയാം കേട്ടോ. നമ്മുടെ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നോക്കുമ്പോൾ D86 ഫസ്റ്റ് അൽഖയിൽ സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 1, ആ ഭാഗത്ത് ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രധാന അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, മറന്നു പോകണ്ട. അതുപോലെ തന്നെ ഓൺ 20th സ്ട്രീറ്റ് ഇൻ അൽഖബൈസി, ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. From Muhaizina 4 to Al-Ghisais Industrial 5 on E311 Sheikh Mohammed bin Zayed Road abhagatham heavy traffic aanu report cheyidirikkunnathu.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number 1 in GCC. Logathevidekkum ningalde sadharangal ethikku ABC Cargo yude back to home express services lude. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിബാ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തൂറ്റി,
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
8: ലോകകപ്പിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം. ബ്രസീൽ ജപ്പാനെ നേരിടും. തുല്യ ശക്തികളുടെ പോരിൽ വിജയം ആർക്കൊപ്പം?
9: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: പോലെ എന്നുള്ള പാട്ട്. ഇപ്പോതേ ഒരു സ്വപ്നം പോലെ നമ്മൾ കാത്തു കാത്തിരുന്ന നമ്മുടെ എത്തിഹാദ് റെയിൽ സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിനി പത്മ ആദ്യ യാത്രയിൽ പങ്കെടുക്കാൻ പോവുകയാണ്.
1: ഹലോ,
0: നമുക്കെന്തൊരു VIP ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്.
1: താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇന്നുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എന്താ പറയാ, ഒരു കുഞ്ഞിന്റെ ഒരു മനസ്സ് പോലെയാണ് ഇന്ന്. നാളത്തെ ആ ട്രെയിൻ യാത്ര ആലോചിച്ചിട്ട് ഇന്നേ ഉറക്കമില്ല. എന്ത് ഡ്രസ്സ് ഇടും, എന്തൊക്കെ കൊണ്ടുപോകണം, എങ്ങനെ നമ്മൾ കയറും, ആരൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ആയിരിക്കും ആ ട്രെയിനിന്റെ അകത്ത് ഉണ്ടാവുക, ആരൊക്കെ ആയിരിക്കും നമ്മളെ സ്വീകരിക്കുക, നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ, 1.5 മണിക്കൂർ ഇരിക്കുന്നതിനിടയിൽ നമുക്ക് എന്തൊക്കെ കാണാം, ഭയങ്കര ഒരു എന്താ എക്സൈറ്റ്മെന്റ് പീക്ക് എന്ന് പറഞ്ഞ പോലത്തെ ഒരു കുട്ടികളുടെ മനസ്സ്. ട്രെയിനിൽ പോകുന്ന എല്ലാവർക്കും ഒരു കുഞ്ഞിന്റെ മനസ്സുണ്ടാവും. പിന്നെ യാത്രകൾ, ഏറ്റവും നല്ല യാത്ര സൈക്കിൾ യാത്ര കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ യാത്ര തന്നെയാണ്. സൈക്കിൾ നമുക്ക് കാറ്റൊക്കെ കൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിച്ചിട്ടുള്ള ഒരു യാത്രയാണ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഇടയ്ക്കൊന്ന് കൈവിടാനൊക്കെ തോന്നും എന്റെ കൈയൊക്കെ. പക്ഷെ അതിലും നല്ല രസമായിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. എന്നാൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നതിന്റെ പേടിയോ ഒന്നും ഒരു ടെൻഷനോ ഒന്നും ഇല്ലാതെ പോകാൻ പറ്റിയ ഏറ്റവും നല്ല യാത്ര എന്ന് പറഞ്ഞ ട്രെയിൻ അല്ലേ.
0: ഷുവറായിട്ടും, ഷുവറായിട്ടും. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് മനസ്സ് നിറയെ ആസ്വദിക്കാൻ

0: പറ്റും എന്നുള്ളതാണ്.
1: ഡൽഹിയിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ കടുക് പാടങ്ങളിൽ ഇങ്ങനെ മഞ്ഞ പൂത്തിരിക്കും, അതിങ്ങനെ നമ്മളൊപ്പം സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയില്ല, അതൊക്കെ നല്ല. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ വയലുകൾ കാണാം. അങ്ങനെ ട്രെയിൻ നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര ഡൈവേഴ്സ് ആണ്. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ കൃഷി രീതികൾ, ഓരോ മണ്ണിന്റെ സ്വഭാവം അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. ആ ട്രെയിൻ യാത്ര കുഞ്ഞു മുതലേ കണ്ടിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ട്രെയിനിലും പിന്നെ പാളത്തിലൊക്കെ യാത്ര ചെയ്ത നമ്മൾ ഇപ്പൊ യു എയിൽ എത്തിയിട്ട് ഇവിടെ എത്തിഹാദ് റെയിൽ വരുന്നു പറയുമ്പോൾ ഈ രാജ്യത്തുള്ളവർക്ക് ഇത് വലിയ കൗതുകമായിരിക്കും. നമ്മൾ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് കൗതുകം എന്താണെന്നറിയോ, 200 കിലോമീറ്ററിലധികം വേഗതയിൽ പോകുന്ന ഒരു ട്രെയിനിനകത്ത് നമ്മൾ ഇരിക്കുന്നുണ്ട്. നാട്ടിലൊരു കേരയിൽ വരണം, വളരെ പെട്ടെന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു 4-5 മണിക്കൂറിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിച്ച് നമുക്കിപ്പോൾ കേരയിലില്ല. പക്ഷെ നമ്മളിവിടെ പ്രവാസികൾ എന്ന രീതിയിൽ നമുക്ക് ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും നമ്മുടെ ഒരു ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത്. നമുക്ക് ഇത്തരം യാത്രാ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്, ട്രാമിന് ട്രാം ഉണ്ട്, മെട്രോയ്ക്ക് മെട്രോ ഉണ്ട്, മോണോ റെയിൽ ഉണ്ട്. ഇപ്പതാ റെയിൽ, നിങ്ങൾക്ക് റെയിൽ ഉണ്ടോയെന്ന് ചോദിച്ചവർക്ക് മുന്നിൽ ഇത്തിഹാദ് ഇങ്ങനെ എന്താ പറയുക, പാഞ്ഞ് പോവാൻ വേണ്ടി പോവുകയാണ്. 200 കിലോമീറ്റർ വേഗതയിൽ.
0: അതെ, ശരിക്കും നമ്മൾക്ക് എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുള്ള സമയത്ത് ഇവിടെ മെട്രോ വരുന്നു, ബുർജ് ഖലീഫ വരുന്നു, ഇപ്പൊ ഇത്തിഹാദ് റെയിൽ വരുന്നു. അപ്പൊ നമുക്ക് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് വയസ്സായിരിക്കുമെങ്കിൽ മക്കളെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു.
1: ബുർജ് ഖലീഫയുടെ മേലെ ആൾക്കാർ പണിയെടുക്കുന്ന ആ സമയത്ത് ഏറ്റവും മേലെ ബിജു എന്നാണോ ബൈജു എന്നാണോ പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, അദ്ദേഹമാണ് അതിന്റെ ഏറ്റവും മേലേക്ക് വർക്ക് ചെയ്തൊരു മലയാളി. അപ്പോ അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ അതേ മെട്രോയിൽ നമ്മൾ കയറിയിട്ട് അതിന്റെ സൈഡിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. ഇതേ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ് നമ്മൾ അന്തം വിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്, മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ട്രെയിനിലേക്കും കൂടി പോകുമ്പോൾ ഈ രാജ്യം നമുക്ക് തരുന്ന ഇൻഫ്രാസ്ട്രക്ചർ, ഒരു യാത്രാമാർഗം ഏറ്റവും വേഗത്തിലാക്കുക എന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറഞ്ഞു. ഒരു രാജ്യം വികസിക്കുന്നത് എപ്പോഴാണ് ജനങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കാത്ത യാത്രാമാർഗങ്ങൾ, മെട്രോ വന്നു, ഫീഡർ ബസ്സുകൾ വന്നു, നമുക്ക് നമ്മുടെ വീടിന്റെ മുന്നിൽ ബസ് ഓൺ ഡിമാൻഡ് വരുന്നു, അങ്ങനെ എന്തൊക്കെ വേണം. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ നേരെ മെട്രോ, മെട്രോ ഒന്ന് ബസ്, ബസ് ഒന്ന് മോണോ റെയിൽ വേണോ, ട്രാം വേണോ, അങ്ങനെ നമുക്കിവിടെ ഒന്നും ടെൻഷനില്ല. ഏറ്റവും ചൂടുള്ള രാജ്യങ്ങളൊന്നാണ് നമ്മുടെ യു എ. എന്നിട്ട് പോലും നമ്മൾ ഒരിക്കലും ഒരു തുള്ളി വേർക്കാതെ എവിടെയെങ്കിലും വേണമെങ്കിൽ നമുക്ക് പോയിട്ട് വരാം അല്ലേ, അത്ര സൗകര്യമുണ്ട്. അപ്പം നാളത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് അഭിമാനമുണ്ട്. 5 സ്റ്റേഷൻ മാസ്റ്റർ അവർ മലയാളികളാണ്, ടോട്ടൽ 7 പേരുണ്ട് ഇന്ത്യൻസ്, അതിൽ 5 മലയാളികളാണ്. അതുപോലെ ഈ ട്രെയിൻ നിയന്ത്രിക്കുന്ന ലോക്കോ പൈലറ്റ് നമ്മൾ നാട്ടിൽ പറയും, ഇവിടെ ഡ്രൈവർ തന്നെയാണ് പറയാനും, ട്രെയിൻ ഡ്രൈവർ എന്ന വാക്കാത്ര ഉപയോഗിക്കുക.
0: ഞാൻ ഇന്ന് നിത്യനോട് ചോദിക്കുകയായിരുന്നു, ലോക്കോ പൈലറ്റ് എന്നാണോ പറയുന്നത്?
1: ഞാനിപ്പോ സംസാരിച്ചു അവരുടെ അടുത്ത്. അപ്പൊ അവർ പറഞ്ഞു നമ്മളെ വിളിക്കുന്നത് ട്രെയിൻ ഡ്രൈവർ മാസ്റ്റർ, ട്രെയിൻ മാസ്റ്റർ ഇങ്ങനെ. അതായത് നമുക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ സേഫ്റ്റി ഓഫീസറായിട്ട് വരുന്നത് ട്രെയിൻ മാസ്റ്റർ, അതല്ലാതെ വണ്ടി ഓടിക്കുന്നത്, ആ ട്രെയിൻ ഓടിക്കുന്നയാൾ ട്രെയിൻ ഡ്രൈവർ, ഡ്രൈവർ എന്ന പദം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ലീഡ് ചെയ്യുന്നത് ഒരു മലയാളിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. വൺ മിസ്റ്റർ ആദിലുണ്ട്, നിഷാദ് ഉണ്ട്, അങ്ങനെ നമ്മൾ മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള 2-3 വ്യക്തികൾ, അതിൽ 5 പേരും ഇന്ത്യൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുണ്ടല്ലോ, നമ്മൾ മലയാളികൾ പൊളികളാണ്. രാവിലെ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു, നമ്മൾ സിഇഒമാരെ ഉണ്ടാക്കുന്ന രാജ്യമാണ് നമ്മൾ. നമ്മൾ എന്ത് യൂട്യൂബിന്റെ നോക്കിക്കോ, വാട്സാപ്പിന്റെ നോക്കി, ഏതിന്റെയും സിഇഒ തലപ്പത്തിരിക്കുന്നത് ആരാ? ഇന്ത്യൻസ്. നമ്മൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് മറ്റ് രാജ്യങ്ങൾക്കും വലിയ വലിയ കോർപ്പറേറ്റുകൾക്കും കൊടുക്കും. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മലയാളികൾ നമ്മുടെ 2-ാമത്തെ രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ പോറ്റമ്മ രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അമ്മ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അഭിമാന പദ്ധതിയിൽ ആദ്യം വാഹനം ഓടിക്കാൻ പോകുന്നവരിൽ അവർ വരുന്നു എന്ന് പറയുന്നതിനോളം വലിയ സന്തോഷം നമുക്ക് വേറെ ഉണ്ടോ?
0: അപ്പൊ എന്തായാലും നമ്മുടെ മിനി പത്മ നാളെ മലയാളി തനിമയോടെ തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇങ്ങോട്ട് കയറുക മക്കളെ, നിത്യ അവിടെ
1: ഇരുന്നെങ്കിൽ എനിക്ക്
0: അതല്ല, എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മലയാളി തനിമയിൽ ലക്ഷറി ട്രാവൽ.
1: അതെ, മലയാളി തനിമയിൽ ഒരു ലക്ഷറി ട്രാവൽ നമ്മൾ നടത്താൻ വേണ്ടി പോവുകയാണ് ശരിക്കും. നമ്മൾ, ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര ബ്ലെസ്ഡ് ആണ് നമ്മൾ അല്ലെ, അങ്ങനെ ഒരു യാത്രയ്ക്ക് നമുക്ക് ഒരു ഭാഗ്യം കിട്ടുന്നത്. ചെറിയ പൈസക്ക് നമുക്ക് പോവാം, കാരണം ഇപ്പം നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ആദ്യത്തെ യാത്രയ്ക്ക്, 55, 120 അങ്ങനെ 2 ക്ലാസ്സുകളിലായിട്ടുള്ളൂ. പതിയെ പതിയെ അതൊക്കെ മാറ്റിയിട്ട് സാധാരണ നിലയിലാവും. അപ്പൊ കയറാൻ പറ്റുന്നവരൊക്കെ വെബ്സൈറ്റിൽ, ഇത്തിഹാദിന്റെ വെബ്സൈറ്റിൽ പോവുക, ടിക്കറ്റ് എടുക്കുക, യാത്ര ചെയ്യുക, ഒരു അനുഭവം എല്ലാവരും കയറിയിട്ടൊന്ന് നോക്കുക അല്ലേ.
0: സത്യത്തിൽ യുഎയുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ നമുക്കൊരു അവസരം കിട്ടിയതിന് നമ്മൾ എന്നും നന്ദി പറയുകയാണ് യുഎ ഗവൺമെന്റിനോട്. അടിപൊളി. അപ്പൊ എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു സോ മച്ച്.
0: എന്റെ മനസ്സിൽ എന്താന്ന്
1: അറിയോട്,
0: ഞാൻ പറയാൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല. അതായത് ഈ തലേദിവസം നമുക്ക് ഉറക്കമില്ല, ഉറങ്ങാൻ പറ്റില്ല. ഇത് എവിടെ വെക്കണം, അടുപ്പ് എവിടെ വെക്കണം, സാധനങ്ങൾ എവിടെ വെക്കണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു വെപ്രാളം, ഒരു സന്തോഷം, ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. എനിക്കിപ്പോ അതുപോലെ
1: ഞാൻ എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് പോകണമെന്നോ അല്ലെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നോ പറയുമ്പോൾ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് വരാറില്ല. പക്ഷെ ഇത് നമ്മൾ കുറെ നാളായിട്ട് കേട്ടിരിക്കുന്ന ഒരു പദ്ധതി, അതിങ്ങനെ വരുന്നു, അതിൽ കയറി എന്തുണ്ടാവും, പിന്നെ ആ വേഗതയാണ് എന്നെ ആകർഷിക്കുന്നത്.
0: നമുക്കറിയാം
1: ഒന്നേ മുക്കാൽ മണിക്കൂറുണ്ട്, നമ്മള് ഫിജേറിൽ നിന്ന് നേരെ അബുദാബിയിലേക്ക് എത്താൻ ഒന്നേ മുക്കാൽ മണിക്കൂറുണ്ട്. എവിടെ നിർത്താതെ ഞങ്ങൾ മാമുക്കയ്യാണോ കുതിരോട്ടം പപ്പം വിജയറിൽ നിന്ന് കയറും, അപ്പൊ വാതിലടയും, പിന്നെ ആ വാതില് അബുദാബിയിൽ എത്തുമ്പോഴാണ് തുറക്കുന്നത്. അൽസിലയിലാണ് തുറക്കാൻ വേണ്ടി.
2: അപ്പൊ എന്തെല്ലാം വാർത്തകളും എന്തെല്ലാം വിശേഷങ്ങളും ആയിരിക്കും നാളെ മുഴുവൻ എത്തിയാത്രയിൽ.
0: ഞാനാണെങ്കിൽ വിചാരിച്ചു എന്തെങ്കിലും ജോലി കിട്ടോ, പ്രാക്ടീസ് ചെയ്യാന്ന്
1: വിചാരിച്ചു.
0: ആ പരിപാടി
1: ഒന്നുകൂടെ പക്ഷെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ട്രെയിനിലും നമുക്ക് അതൊരു രസാണല്ലേ കാണാനും കേൾക്കാനും. പക്ഷെ ഇത് അതിന് നേരമൊന്നുമില്ല ചായ കാപ്പിയൊന്നും, കാരണം ഒന്ന് കയറി ഇരുന്ന് ലാപ്ടോപ്പൊക്കെ എടുത്ത് നമ്മൾ സ്റ്റൈലായിട്ട് നമ്മുടെ പണികളിലേക്ക്
2: നീക്കുമ്പോഴത്തേക്ക്
1: എല്ലാ സംവിധാനങ്ങളും നമുക്ക് ജോലി ചെയ്യാം. നമ്മുടെ ജോലിയൊന്നും തടസ്സപ്പെടാതെ നമ്മൾ ഒന്നേ മുക്കാൽ മണിക്കൂറുണ്ട് അങ്ങോട്ടേക്ക് എത്തി തിരിച്ച് വേണമെങ്കിൽ ഇങ്ങോട്ടേക്കും. ഒരു വലിയ മീറ്റിങ്ങുകൾക്കൊക്കെ വിജയറിയെന്ന ഒരാൾക്ക് അബുദാബിയിലേക്ക് പോകണമെങ്കിൽ ഒന്നേ മുക്കാൽ. അത് മാത്രമല്ല ഇനി അടുത്ത ഫേസിൽ സ്റ്റേഷനുകൾ വരുമല്ലോ ദുബായിലും ഷാർജയിലും, അപ്പൊ നമുക്കൊക്കെ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഫീഡർ ബസ്സുകളിലൂടെ നമ്മളെടുത്തേക്ക് എത്താം. അപ്പൊ പണ്ടത്തെ പോലെ അബുദാബിയിൽ ഭർത്താവ്, ദുബായില് ഭാര്യ, ഷാർജയില് പിന്നെ മക്കള്, ആ ഒരു ടെൻഷനൊന്നും വേണ്ട.
0: ഞങ്ങൾ
1: മനസ്സിലുണ്ടാവും എന്റെ വലതും ഇടതുമായിട്ട് നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവും.
2: ഞങ്ങളുടെ അഭിമാനമാണ് ഇത്. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി കാതോർത്തിരിക്കുകയാണ്. നാളെ കേൾക്കാം വിശേഷങ്ങൾ.
0: ഓക്കെ, അപ്പൊ താങ്ക് യു. ആ പിന്നെ നിത്യക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പാട്ടിട്ട്
1: കൊടുക്കണേട്ടെ.
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: യു ആർ ലിസണിംഗ് ടു മലയാളി ഡാ വിത്ത് ഷീബ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സ്ത്രീ സുരക്ഷ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാഗ്പൂര്. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാൻ യുഎസ് ധാരണ, ഖത്തറിൽ നാളെ ചർച്ച. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കാതെ സ്ത്രീ സുരക്ഷാ പദ്ധതി തുടരില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻ സർക്കാരിന്റെ അവസാന മാസത്തിൽ പദ്ധതി കൊണ്ടുവന്നത് സ്ത്രീകളെ പറ്റിക്കാനാണെന്ന് തോന്നുംപടിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മുൻപ് യാതൊരുവിധ തയ്യാറെടുപ്പുകളുമില്ലാതെയാണ് മുൻ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് വി ഡി സതീശൻ നിയമസഭയിൽ മറുപടി നൽകി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയതിലും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയിലും വലിയ അപാകതകളുണ്ടെന്ന് മുഖ്യമന്ത്രി. കെ സ്മാർട്ട് പരിശോധനയ്ക്ക് ശേഷമാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയതെന്നും പദ്ധതി അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട നിലപാടല്ലെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. പദ്ധതി തുടരാൻ കഴിയുമെന്ന് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല. 16 ലക്ഷം ഗുണഭോക്താക്കളുള്ള പദ്ധതിയാണിത്. പാവപ്പെട്ട സ്ത്രീകളോട് വീറും വാശിയും കാണിക്കരുതെന്നും സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ്. എൽഡിഎഫ് സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്ത് നിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഗാർഹിക ജോലികളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് മുൻ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ പദ്ധതിയാണിതെന്നും 14 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമ പദ്ധതിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിവേഗത്തിൽ തീരുമാനങ്ങളെടുക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശന് പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കളിയാക്കിയ മൊയ്തീൻ, സർക്കാരിന്റേത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണാനുമതി നിഷേധിച്ചു. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം കേരളത്തിന് നഷ്ടമാകുമെന്ന് മന്ത്രി. ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് നിയമസഭയിൽ സർക്കാരിന്റെ പ്രശംസ. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവൃത്തികളാണെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ സൊസൈറ്റി നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതികൾ ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി പി കെ ബഷീർ നിയമസഭയിൽ പറഞ്ഞു. വി ടി ബൽറാമിന്റെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ ഡൽഹിയിലെ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ പ്രതിപക്ഷ നേതാവിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലൌഞ്ചിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സമയത്ത് ഗേറ്റിലെത്താൻ ആയില്ല. ഇൻഡിഗോ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് കാരണമെന്നായിരുന്നു നേരത്തെ കേരള ഹൌസ് അധികൃതരുടെ വാദം. പിന്നീടത് തെറ്റെന്ന് തെളിഞ്ഞു. കണ്ണൂർ കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെ 28 പേരെയാണ് വെറുതെ വിട്ടത്. 2018 മാർച്ച് 14 ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്നു. എല്ലാ അജണ്ടയും പാസാക്കി യോഗം പിരിഞ്ഞെന്ന് മേയർ വി വി രാജേഷ്. കാപ്പാക്കി സ്മൃതി സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഎമ്മും കോൺഗ്രസും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കൌൺസിൽ യോഗം അവസാനിച്ച ശേഷം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ഡിജെപി യുഡിഎഫ് അംഗങ്ങൾ നീർക്കുനീർ വന്നു. ഹാജർ രജിസ്റ്ററിനായി പിടിവലിയുണ്ടായി. രജിസ്റ്റർ കീറാൻ ശ്രമം നടന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻതോതിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ആംബുലൻസുകളും തയ്യാറായി നിന്നിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ നിന്ന് യുഡിഎഫ് പിന്മാറി. യുഡിഎഫ് പ്രതിപക്ഷ നേതാവ് കെ എസ് ശബരിനാഥൻ നടത്തിയ അവിശ്വാസ നീക്കത്തിന് സിപിഎമ്മും എൽഡിഎഫും പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായതോടെയാണ് പിന്മാറ്റം. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിജെപി പഠന ശിബിരം നടത്തിയതിൽ വിശദീകരണം തേടി കെപിസിസി. സ്ഥാപനത്തിന്റെ ചുമതലയുള്ള കെപിസിസി ജനറൽ സെക്രട്ടറിയോടാണ് വിശദീകരണം തേടിയത്. ബിജെപി കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ പഠന ശിബിരത്തിനായാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹാൾ നൽകിയത്. സാധാരണ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കൊന്നും ഇത്തരത്തിൽ ഹാൾ വിട്ടുകൊടുക്കാറില്ല. ശബരിമല സ്വർണക്കൊള്ളയിൽ സ്വമേധയാ എടുത്ത കേസിൽ SIT സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയാണ് റിപ്പോർട്ടിൽ ഉള്ളത്. അന്തിമ റിപ്പോർട്ട് എന്ന് സമർപ്പിക്കുമെന്നതും സമഗ്ര റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. ഹർജി പെട്ടെന്ന് പരിഗണിക്കാൻ എന്ത് അടിയന്തര പ്രാധാന്യമാണുള്ളത്? ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ, എന്താണ് ഇത്ര തിടുക്കമെന്ന് കോടതിയുടെ ചോദ്യം. വേനൽ അവധിക്ക് ശേഷമേ കേസ് വാദം കേൾക്കാനായി ലിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് ബെഞ്ച് വ്യക്തമാക്കി. അയോധ്യ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട് VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത്ത് റായിയെ ചോദ്യം ചെയ്തു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള സംബന്ധിച്ച് ട്രസ്റ്റിന് നേരത്തെ അറിവുണ്ടായിട്ടും പോലീസിന് പരാതി നൽകിയില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച പുനരാരംഭിക്കും. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. US മാധ്യമം ആക്സിയോസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. അതേസമയം ചർച്ചയുടെ കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന അവകാശവാദവുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറഖ്ചി. ഇന്ത്യയുമായി പ്രാഥമിക ചർച്ച നടത്തിയതായി ഇറാൻ. ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാം, ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും ഇറാൻ. യുഎയുടെ അഭിമാന റെയിൽ പദ്ധതിയായ ഇതിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് നാളെ രാവിലെയാണ് ആദ്യ യാത്ര. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡയുടെ വിജയം. അധിക സമയത്തിന്റെ 2 മിനിറ്റിൽ സ്റ്റെഫാൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ബ്രസീൽ ജപ്പാൻ ക്ലാസിക് പോരാട്ടം. രാത്രി 9 മണിക്ക് ഹൂസ്റ്റണിലാണ് കളി. സമീപകാലത്തെ മികച്ച ഫോമിൽ ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാത്ത കരുത്തുമായി ബ്രസീലും. അടുത്ത വാർത്ത 5 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്ന ഒരാഴ്ചയുടെ തുടക്കമാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫുട്ബോളിനെ കുറിച്ചാണ്. ഇന്ന് ലോകം കാത്തിരിക്കുന്ന മത്സരമാണ് 9 മണിക്ക് നടക്കാൻ വേണ്ടി പോകുന്നത്. ലോകകപ്പിലെ ഒരു ക്ലാസിക് പോരാട്ടം, കരുത്തന്മാരുടെ പോരാട്ടം, രസകരമായിട്ടുള്ളൊരു മത്സരം, ആവേശം അങ്ങോളം നിറയ്ക്കുന്ന ഒരു മത്സരമായിരിക്കുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഇന്ന് 9 മണിക്ക് കളി കാണാനിരിക്കുന്നത്. ജപ്പാൻ ബ്രസീൽ. പന്തുകളുടെ ചലനങ്ങൾക്ക് ചിലപ്പോൾ ചരിത്രത്തിൻ്റെ ഭാരമുണ്ടാകാറുണ്ട്. ഓരോ കാൽപന്ത് കളിയും കേവലം 90 മിനിറ്റിന്റെ തന്ത്രമല്ല, മറിച്ച് രണ്ട് ദേശങ്ങളുടെ സംസ്കാരവും സ്വപ്നങ്ങളും നേർക്കുനേർ വരുന്ന പോരാട്ടം. നോക്കൌട്ട് ഘട്ടത്തിൽ ഹൂസ്റ്റണിലെ എനർജി സ്റ്റേഡിയത്തിൽ അങ്ങനെ ഒരു കവിത രചിക്കപ്പെടാൻ പോവുകയാണ്. ഒരു വശത്ത് കൽപ്പാതങ്ങളിൽ കാവ്യാത്മകമായിട്ടുള്ള സാമ്പാത്താളവുമായിട്ട് 5 ലോക കിരീടത്തിന്റെ പാരമ്പര്യമുള്ള മഞ്ഞ നിറമുള്ള ബ്രസീൽ, മറുവശത്ത് പ്രതിരോധത്തിന്റെ വൻമതിലും മിന്നൽ വേഗവുമുള്ള കൗണ്ടർ അറ്റാക്കുകളുമായി ചരിത്രം തിരുത്താൻ കാത്തിരിക്കുന്ന ഏഷ്യൻ കരുത്തന്മാരായിട്ടുള്ള നമ്മുടെ സ്വന്തം ജപ്പാൻ. തങ്ങൾക്കിടയിലെ സംസ്കാരവും ചരിത്രപരവുമായ സൗഹൃദത്തിന്റെ കെട്ടുപാടുകളൊക്കെ തൽക്കാലത്തേക്ക് മറന്ന് പ്രീ ക്വാർട്ടറിലേക്കുള്ള ടിക്കറ്റിനായിട്ട് ഇരുപക്ഷവും അങ്ങനെ ബൂട്ട് കിട്ടുമ്പോൾ ആരാധകരായ നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ഒരു ക്ലാസിക് മത്സരത്തിനാണ്. ഇന്ന് ആരാണ് ആ ക്ലാസിക് പോരാട്ടത്തിനൊടുവിൽ ജയം സ്വന്തമാക്കാൻ പോകുന്നത്? വിളിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ആരും മറന്നിട്ടില്ലല്ലോ, 800-9220. ഒരുപാട് ബ്രസീൽ ആരാധകരുണ്ട്, അതിലുമേറെ ജപ്പാൻ. ഏഷ്യൻ കൺട്രി എന്ന നിലയിൽ നമുക്കൊക്കെ ഒരു വല്ലാത്ത ആരാധന തോന്നുന്ന ഏറ്റവും നല്ല ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ജപ്പാൻ മറുവശത്ത് നിൽക്കുമ്പോൾ ആർക്കൊപ്പം നിൽക്കണമെന്ന ഒരു ആശയക്കുഴപ്പം നമ്മളിൽ പലരിലും ഉണ്ടാകാറുണ്ട്. കടുത്ത ബ്രസീൽ ആരാധികയും അല്ലെങ്കിൽ ആരാധകരുമായിട്ട് ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ കോണിലെവിടെയോ ജപ്പാനോടൊരു സ്നേഹം തോന്നുന്നുണ്ട്, ജപ്പാൻ ജയിക്കണമെന്ന് പറയുന്നുണ്ട്. അതേസമയം ബ്രസീലും ജയിച്ച് കയറുന്നുണ്ട്. മത്സരമാണ്, ആരെങ്കിലും ഒരാളെ ജയിച്ചോ ഒക്കുള്ളൂ. ഇന്ന് കളി കഴിയുമ്പോൾ 9 മണിക്ക് കളി ആരംഭിക്കും. കളിക്കൊടുവിൽ ആരായിരിക്കും ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിളിക്കാം 800-9220. ആരാണിത്?
1: ഹലോ, നമസ്കാരം.
0: വെരി ഗുഡ് ഈവനിങ്. ആരാണ്?
1: ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഞാൻ രാമേന്ദ്രൻ അടുക്കം.
0: രാമേന്ദ്രൻ അടുക്കം. താങ്കൾ ബ്രസീൽ ആരാധകനാണോ, ജപ്പാനാണോ, അതോ നല്ല ഫുട്ബോളിന്റെ ആരാധകനാണോ?
1: അല്ല, ഞാൻ മറ്റേ നെതർലാൻഡിന്റെ ആരാധകനാണ്. അതുപോലെ പോർച്ചുഗലാണ് മെയിൻ എന്റെ ടീം. പക്ഷേ പോർച്ചുഗലിന്റെ കളി കാണുമ്പോ അത്ര ഒരു ഫോമിലല്ല ടീം മൊത്തത്തില് നോക്കുമ്പോ. പക്ഷെ നെതർലാൻഡ് നമുക്ക് ഇപ്രാവശ്യം കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. ഏകദേശം അടുത്ത് പക്ഷെ അടുത്ത് വരുന്നത് ഇപ്പൊ നെതർലാൻഡും മൊറോക്കോയും തമ്മിലാണ് കളി വരുന്നത്.
0: അതൊരു പോരാട്ടായിരിക്കും അല്ലേ അത്?
1: ആ അതെ അതെ, അത് വളരെ വാശിയേറിയൊരു
0: പോരാട്ടമാണ്. സെമിയിൽ നടക്കേണ്ട ഒരു പോരാട്ടം.
1: അതെ അതെ, തീർച്ചയായിട്ടും അത് സെമിയിൽ നടക്കേണ്ട ഒരു പോരാട്ടം. എന്തോ കണ്ടോ, രണ്ടു ടീമിനും ഇഷ്ടമാണ്. പക്ഷെ അതില് പണ്ട് തൊട്ടേ പിന്നെ ആര്യ റോബനൊക്കെ ഉണ്ടാകുന്ന കാലം തൊട്ടേ നമുക്ക് നെതർലാൻഡിനോട് ഭയങ്കര സ്നേഹമാണ്. അവര് അവരുടെ ടീം മൊത്തത്തിൽ നന്നായിട്ട് എപ്പോഴും കളിക്കും.
0: എല്ലാം പേരൊക്കെ ഇപ്പൊ ഒരുപാട് കാലത്തിന് ശേഷമാണ് കേൾക്കുന്നത് നമ്മൾ, ആര്യൻ റോബിന്റെ പേരൊക്കെ.
1: അതെ അതെ അതെ അതെ അതെ. പക്ഷെ എല്ലാ പ്രാവശ്യവും അവര് നന്നായിട്ട് കളിക്കും. കുറെ പ്രാവശ്യം അവര് പിന്നെ സെമിയിൽ എത്തിയിട്ടുണ്ട്,
0: സൗത്ത് ആഫ്രിക്ക പോലെ
1: എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അവർക്ക് കപ്പ് അങ്ങനെ അധികം നേടാൻ പറ്റിയിട്ടില്ല.
0: തീർച്ചയായിട്ടും ക്രിക്കറ്റിൽ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഒരു ദൗർഭാഗ്യം പോലെയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് നെതർലാൻഡ്സ്.
1: അതെ അതെ അതെ അതെ അതെ. ഇന്നത്തെ കളിയില് പിന്നെ ജപ്പാന് നേടണമെന്നാണ് ആഗ്രഹം. പിന്നെ ഇപ്പോഴത്തെ ഫോം കാണുമ്പോ കുറച്ചും കൂടെ ബ്രസീലിനെക്കാളും ജപ്പാനാണെന്ന് തോന്നുന്നു. ഒരു ഒരു പടിക്കെങ്കിലും മുന്നിൽ നിൽക്കുന്നത് ജപ്പാനാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഏഷ്യൻ ടീം ആയതുകൊണ്ട് തന്നെ അവര് ഇപ്രാവശ്യം ഇന്ന് ജയിക്കണം എന്നാണ് ആഗ്രഹം.
0: അതുകൊണ്ട് തന്നെയാണ് അഞ്ചലോട്ടി പറഞ്ഞിരിക്കുന്നത് ജപ്പാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമാണ്, ഇന്നത്തെ മത്സരത്തിന് ലോകകപ്പിലെ ഫൈനൽ ആയിട്ടാണ് അവര് കാണുന്നതെന്ന്.
1: അതെ അതെ, അവര് അവരുടെ ടീം എപ്പോഴും നല്ല അക്യുറസി, നല്ല ഒരു എന്താണ് പറയേണ്ടത്, ഒരു കറക്റ്റ് എല്ലാവരും പാസ് നോക്കി കഴിഞ്ഞാലും സ്പീഡ് നോക്കി കഴിഞ്ഞാലും ബാക്കിയുള്ള എല്ലാം. പക്ഷെ ഒരു ഒരു ചെറിയ ഒരു ഫൈനൽ ഒരു ഗോൾ അടിക്കേണ്ടടുത്തുള്ള ഒരു ഒരു ചെറിയൊരു ഇതുണ്ട്. അല്ലാണ്ട് ഗോളടിക്കാരനായിട്ട് ഒരാളില്ല പേരെടുത്ത് പറയാൻ. എന്നാലും കുഴപ്പമില്ല, അവര് ഇന്ന് ജയിക്കും തന്നെയാണ് തോന്നുന്നത്.
0: പക്ഷെ ബ്രസീൽ നിരയില് വിനീഷ്യസ് ജൂനിയർ ആദ്യ മിനിറ്റുകളിൽ, ആദ്യ 10 മിനിറ്റുകൾക്കുള്ളിൽ ഒരു ഗോൾ അടിച്ചാൽ തന്നെ അവർക്കൊരു പോരാട്ട വീര്യം വരേണ്ടതാണ് അല്ലേ?
1: അതെ അതെ, അത് അതെ. ജൂനിയർ ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അദ്ദേഹമാണ് കുറച്ചും കൂടെ നന്നായിട്ട് കളിച്ചത്.
0: അതെ, നെയ്മറിന്റെ സാന്നിധ്യം കുറച്ച് ആത്മവിശ്വാസവും കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് എത്തിയെങ്കിലും ചിലപ്പോ നിർണായക മത്സരങ്ങളിൽ നെയ്മർ ഫോമിലാകാറുണ്ട്.
1: അതെ അതെ, നെയ്മർ ഇനിയിപ്പോ എന്തായാലും അതിപ്പോ മറ്റേ അവരുടെ പിന്നെ ആള് പറഞ്ഞ പോലെ തന്നെ ഫോം പറയുന്ന പോലെ ആള് വരണമെന്നൊന്നും കൂടെ ആഗ്രഹമുണ്ട്. പക്ഷേ ഫോമിലല്ല, എന്തിനാലും പറഞ്ഞു കഴിഞ്ഞാലും ഫോമിലല്ല.
0: എന്നാ
1: ഫൈനലിൽ നമ്മള് പോർച്ചുഗലും നെതർലാൻഡും ഫൈനലിൽ എത്തി കാണണം എന്നുള്ള ആഗ്രഹവും ഉണ്ട്. അവിടം വരെ എത്തുമെന്നുള്ളത് ടീം ഇപ്പൊ മുന്നേ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് പിന്നെ ടീമിനും ബോൾ കിട്ടിയിട്ട് കഴിഞ്ഞാലല്ലോ പിന്നെ മറ്റേ അണ്ണന് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ടീമിനെ കഴിഞ്ഞ കൊളംബിയയിലെ കളിയിൽ ടീമിനെ ബോൾ കിട്ടിയില്ല, പിന്നെ എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റും? അതാണ് പ്രശ്നം ഇപ്പത്തിൽ കിടക്കുന്നത്.
0: യെസ്, അപ്പൊ എന്തായാലും ജപ്പാൻ ജയിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് താങ്കൾ മുന്നോട്ട് പോകുന്നത് അല്ലേ? ഞങ്ങൾ ബ്രസീൽ ആരാധകരുടെ നെഞ്ചിടിപ്പ് ഏറുന്നുണ്ട്. എന്തായാലും സന്തോഷം നോക്കാം നമുക്ക്. ജപ്പാൻ ഒട്ടും വില കുറച്ച് കാണേണ്ട ഒരു ടീമല്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് വരുന്ന വാർത്തകളും അവരുടെ കളികൾ കണ്ടു കഴിഞ്ഞാലും നമുക്ക് അത് തന്നെ തോന്നും. ബ്രസീൽ കുറച്ചുകൂടെ അച്ചടക്കത്തോടെ വളരെ കൃത്യതയോടുകൂടി കളിച്ചില്ലെങ്കിൽ ഇന്ന് കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു 2-1 ജപ്പാനെ തോൽപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കുമെന്നൊരു ഒരു ഒരു ഒരു മോഹത്തോടെയാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ജപ്പാനോട് ഇഷ്ടമല്ല എന്നല്ല. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: നമസ്കാരം, ദേവനാണ്.
0: ദേവൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇതുവരെ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ കടമ്പ കടക്കാൻ ജപ്പാൻ കഴിഞ്ഞിട്ടില്ല. 2002 തുർക്കിയും 18 ബെൽജിയം, 2022 ക്രൊയേഷ്യയും ജപ്പാന്റെ സ്വപ്നങ്ങൾക്ക് തടയിട്ടു. ഇത്തവണ അത് ബ്രസീൽ ആയിരിക്കോ?
2: അല്ല, ബ്രസീലിന് തടയിടാൻ യാതൊരു കാരണവശാലും പറ്റില്ല. കാരണം ലാസ്റ്റ് ടൈമില് 2022 ആ വേൾഡ് കപ്പില് ഈ രണ്ട് ടീം ഉണ്ടായിരുന്നു, ഇവരും അതുപോലെ സൗത്ത് കൊറിയയും, രണ്ടും നല്ല ടീമായിരുന്നു. പക്ഷെ അവർക്ക് രണ്ടു പേർക്കും ക്വാർട്ടറിലേക്കൊന്നും എത്താൻ പറ്റിയില്ല.
0: പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ ബ്രസീൽ ജയിച്ചു കഴിഞ്ഞാലും ജപ്പാൻ ജയിച്ചു കഴിഞ്ഞാലും രണ്ട് ആരാധകരും അതിൽ സന്തോഷിക്കുകയുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രി എന്ന നിലയിൽ നമുക്ക് ജപ്പാൻ കയറി വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്.
2: അതെ, തീർച്ചയായിട്ടും. ഞാനെന്ന് പറഞ്ഞ 82 മുതൽ ഞാന് ബ്രസീലിന്റെ മാത്രം ആരാധകനാണ്.
0: അപ്പൊ നമുക്ക് ഇന്ന് തോൽവിയാണോ?
2: കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല.
0: അപ്പൊ നമ്മൾ ഇന്ന് തോൽവിയിലേക്കാണോ?
2: അതെ, തോൽവി നിർബന്ധമായിട്ടും. കാരണം എന്താന്ന് വെച്ചാൽ ഇവരെന്ന് പറയുന്നത് ജപ്പാൻ എന്ന് പറഞ്ഞ് ശരിക്കും അവര് മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ്
0: വന്നിരിക്കുന്നത്.
2: അവർക്കൊരു പ്രശ്നമല്ല, അവരുടെ ആ ബോഡി ലാംഗ്വേജും അവരുടെ ആറ്റിറ്റ്യൂഡും കണ്ടാൽ മനസ്സിലാവും. അവർക്ക് തുടക്കത്തിന് ഫസ്റ്റ് ഹാഫിൽ 2 വീണാൽ പോലും അവര് തിരിച്ചടിക്കും. കാരണം അവർ അത്രയും ക്ലാസ് പ്ലേ ആണ് ചെയ്യുന്നത്.
0: ആ ഒരു സമുറായി ഒരു പാരമ്പര്യം അവർക്കുണ്ടല്ലോ അല്ലെ? ആ ഒരു പോരാട്ട വീര്യം.
2: അതെ, പോരാട്ട വീര്യം കറക്റ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഇതുണ്ടല്ലോ. അവരൊരു എയിം ഉണ്ട്, ഗോൾ അടിക്കുക, കളി ജയിക്കുക. ആ ഒരു രീതിയിലാണ് അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ആറ്റിറ്റ്യൂഡാണ്.
0: മാത്രമല്ല അവർക്കൊരു മേൽക്കൈ ഉണ്ട്. ഒക്ടോബറിൽ ടോക്കിയോയിൽ വെച്ചിട്ട് ബ്രസീലിന് 3-2 അട്ടിമറിച്ച ആ ഒരു മത്സരം.
2: അതെ, തീർച്ചയായിട്ടും. ഇന്നത്തെ കളി ഒരു ഒരു 9:30-10 ആവുമ്പോഴേക്ക് ഏകദേശം നമുക്ക് അറിയാം.
0: അതെ, അയാസി ഉബേദ് അവരുടെ സ്ട്രൈക്കർ ആണ്. മികച്ച ഫോമിലാണ് അവരുടെ സ്ട്രൈക്കർ അയാസി ഉബേദ് ഉള്ളത്. അതാണ് ജപ്പാന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നാണ് പറയുന്നത്.
2: അതെ അതെ അതെ, അവരെല്ലാവരും വളരെ നല്ല ഒരേ മെഷീൻ പോലെയാണ് അവർ കളിക്കുന്നത്. നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാനില്ല, ഒരു കംപ്ലീറ്റ് മെഷീൻ ആണ് അത്.
0: അതെ,
2: അങ്ങനെയാണ് കളിക്കുന്നത്.
0: പന്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത് കാണാറില്ല. പന്തിനൊപ്പം തന്നെ ആ മുഴുവൻ സമയം 90 മിനിറ്റ് ഓടുന്ന ജപ്പാൻകാരെയാണ് കളിക്കാരെയാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ?
2: അതെ, കറക്റ്റ്. അതും വളരെ പെർഫെക്റ്റ്. അവരുടെ ക്രോസിംഗും ഡ്രിബിളിംഗും എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാം.
0: യെസ്, എന്തായാലും
2: അവരുടെ കയ്യിൽ നിന്ന് വേറൊരാളിലേക്ക് പോകുന്നില്ല ബോൾ. അവര് ശ്രദ്ധിക്കുക, ബോൾ പൊസിഷനും കൂടുതൽ അവരുടെയാണ്. ഓക്കെ, ഇവര് പാരമ്പര്യമുണ്ട്, എല്ലാം ഉണ്ടെന്നൊക്കെ പറയാം, പക്ഷെ നമുക്ക് പണ്ട് ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
0: അതെ, നമ്മളിന്ന് ആ സത്യം ഇന്ന് രാത്രി ഗംഗ മനസ്സിലാക്കുന്ന പറഞ്ഞ പോലെ നമ്മൾ ബ്രസീൽ ആരാധകരെന്ന് മനസ്സിലാക്കൂല്ലേ?
2: അല്ല, എനിക്കിന്ന് കാണുന്നില്ല. ആര് ജയിച്ചാലും ഒരു ഇതില്ല, പക്ഷെ ജപ്പാൻ ജയിക്കും.
0: അതാണ് സത്യം. താങ്ക് യു ദേവൻ, വളരെ നന്നായിട്ട് ആ മത്സരത്തെ വിശകലനം ചെയ്ത ഒരു ബ്രസീൽ ആരാധകനാണ്. ഇന്നത്തെ മത്സരത്തിൽ ബ്രസീൽ തോൽക്കും, ജപ്പാൻ വിജയിക്കും എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ഹൃദയം ഇടിഞ്ഞു പോകുന്ന വാർത്തയാണെങ്കിലും ഫുട്ബോളിനെ വളരെ കൃത്യമായിട്ട് ടെക്നിക്കലി ആ ഒരു ബ്രില്യൻസോട് കൂടിയിട്ട് വിലയിരുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഈ ബ്രസീലും ജപ്പാനും ഇന്ന് കളിക്കുന്ന സമയത്ത് നമ്മൾ ആ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഫുട്ബോളിന് അപ്പുറത്താണെന്നാണ് പറയാറുള്ളത്. ജപ്പാന് പുറത്ത് ഏറ്റവും കൂടുതൽ ജാപ്പനീസ് വംശജർ ജീവിക്കുന്നത് എവിടെയാണെന്ന് അറിയൂ? ബ്രസീലിലാണ്. ബ്രസീലിയൻ ഇതിഹാസം സീക്കോ ജാപ്പനീസ് ലീഗിനെ ജനപ്രിയമാക്കിയത് പലർക്കും ഓർമ്മയുണ്ടാവും. പല ബ്രസീലിയൻ താരങ്ങളും ജാപ്പനീസ് പൗരത്വം സ്വീകരിച്ച് ജപ്പാന് വേണ്ടി കളിച്ചതും ഈ പരസ്പര ബഹുമാനത്തിന്റെ ഉദാഹരണങ്ങളായിട്ടാണ് കണക്കുന്നത്. പക്ഷേ ഹൂസ്റ്റണിലെ പുൽമൈതാനത്ത് റഫറിയുടെ ആദ്യ വിസിൽ മുഴങ്ങുമ്പോൾ സൗഹൃദമൊക്കെ പടിക്ക് പുറത്തായിരിക്കും. കളിയിലെ ജയം മാത്രമായിരിക്കും എല്ലാവരുടെയും ലക്ഷ്യം, രണ്ടുപേരുടെയും. ഇതുവരെ നേർക്കുനേർ വന്ന 14-11 ബ്രസീലിനൊപ്പമായിരുന്നു എന്നത് ബ്രസീൽ ആത്മവിശ്വാസം നൽകുന്നു. ജപ്പാന് നേടാനായത് ഒരേ ഒരു വിജയം മാത്രം. എന്നാൽ ആ ഒരു വിജയം ഏറ്റവും ഒടുവിലത്തെ മത്സരത്തിലായിരുന്നു എന്നതാണ് ബ്രസീലിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ്. അപ്പം ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കും എന്നതാണ് നമ്മൾ സംസാരിക്കുന്നത്. ലെറ്റ്സ് ടോക്കിൽ ഇന്നത്തെ വിഷയം ജപ്പാനോ ബ്രസീലോ, ഇന്നത്തെ മത്സരത്തിൽ ആർക്കൊപ്പമാണ് വിജയം? വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ഒരുപാട് ഫുട്ബോൾ ആരാധകരുള്ള മണ്ണാണ് നമ്മുടെ UAE, പ്രവാസ ഭൂമി. ഇവിടെ നിന്ന് നമുക്ക് ലോകകപ്പിന് പോയ ഒരുപാട് പേരുണ്ട്. അങ്ങനെ കണ്ടിട്ട് തിരിച്ചു വന്ന ആരെങ്കിലും ഉണ്ടോ ആദ്യ മത്സരങ്ങൾ, അവർക്കും വിളിക്കാം കേട്ടോ. ഫൈനലിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തുവെച്ചവരുണ്ടോ അവർക്കും വിളിക്കാം. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ,
0: ഹലോ, ആരാണ്? ദുബായിൽ നിന്ന് നിസാം. ഇന്ന് താങ്കൾ ആർക്കൊപ്പമാണ്, ബ്രസീൽ ഓർ ജപ്പാൻ? പക്ഷെ ഞാൻ പറയുന്നു, ബ്രസീല് 2-1 ജപ്പാനെ തോൽപ്പിക്കുന്നു.
3: ജപ്പാന്റെ വണ്ടികൾ ഒഴുകുന്നതൊക്കെയാണ്.
0: സത്യം, നല്ലൊരു ഉപമായിരുന്നു അത്, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു.
3: ജപ്പാന്റെ വണ്ടി ഓട്ടിക്കും
0: സെറ്റ് ആയിട്ടില്ല അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു വിനീഷ്യസ് ജൂനിയറിലൊക്കെ മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങുന്നുണ്ട് അല്ലേ.
3: ബ്രസീൽ ഇന്ന് ജയിച്ചാൽ തോന്നില്ല, കണക്കൂട്ടല്ലേ. മിക്കവാറും 2-1, 2-3 ഒതുങ്ങാനാ ചാൻസ്. ജപ്പാന്റെ കളിക്കുള്ള നല്ല സൂപ്പർ കളിയാണ്, നല്ല ഒഴുക്കുണ്ട്
0: കളിക്ക്.
3: പ്രതീക്ഷിച്ചത് പകയുണ്ട് ജപ്പാന്.
0: യെസ്, അപ്പൊ കൂടുതലും പ്രതീക്ഷ അങ്ങനെയാണ്, 2-3 അങ്ങനെ വരും അല്ലെ. ബ്രസീൽ 2-3 ജപ്പാൻ വെച്ച് ജയിക്കും. താങ്കൾ താങ്കൾ ഫുട്ബോളിലെ ഏത് ടീമിന്റെ ആരാധക, അങ്ങനെ ഏതെങ്കിലും ഒരു ടീമുണ്ടോ? അവരുടെ കൂടെ അല്ലാതെ പാരമ്പര്യമായിട്ട് ഇന്ന് ഇന്നവരുടെ കൂടെ കുറെ അർജന്റീനക്കാർ, കുറെ ബ്രസീൽ, കുറെ പോർച്ചുഗൽ, അങ്ങനെയല്ല.
3: ഫുട്ബോൾ കളിക്കാരനാണ്, നാട്ടിലെ എന്റെ പിന്നെ കൂട്ടുകാരന്മാര് മൊത്തം ബ്രസീലിന്റെ ആരാധകരാണ്. നമ്മളെ കൂട്ടുകാരന്മാരെല്ലാം ഉണ്ട്. കുട്ടികൾക്ക് പറഞ്ഞ് നമ്മളെ നാട്ടിൽ തന്നെ വലിയ സെറ്റപ്പായിട്ട് വണ്ടിയെല്ലാം കൊല്ലത്ത് കാറൊക്കെ ഡെക്കോർ ചെയ്ത് ഭയങ്കര സെറ്റപ്പിലാണ് നടക്കുന്നത്.
0: ഞാൻ
3: പറഞ്ഞു ആദ്യ റൗണ്ടിൽ തന്നെ ബ്രസീൽ പുറത്താവും എന്ന് പറഞ്ഞു.
0: അയ്യോ, ബ്രസീലിനോട് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യമുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
3: അങ്ങനെയല്ല, കളി വളരെ വളരെ കളി, നമ്മളെ കളി, ഞാൻ കളി നല്ല രീതിയിൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്.
0: ഓഹോ, അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ.
3: ആ കളി കണ്ടിട്ട് ഇപ്പോഴത്തെ കളി കണ്ടിട്ട്
0: അപ്പൊ അതിലും ഭേദം ജപ്പാൻ അങ്ങ് കടക്കട്ടെ അല്ലേ. ശരി, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് വിളിച്ചിട്ട്. ആ ജപ്പാന്റെ വണ്ടികൾ പോലെ തന്നെ അവരുടെ പ്ലെയേഴ്സും കളിക്കളത്തിൽ പെരുമാറുന്നു എന്ന് പറയുമ്പോ നല്ല രസമുള്ള വാക്കുകളായിരുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്. ജപ്പാൻ ഓർ ബ്രസീൽ, ആരാണിത്? നബീലേ, ആരാണിന്ന്?
4: നമ്മള് പണ്ട് മുതല് ബ്രസീലാണ്.
0: നമ്മള് ബ്രസീലാണ്, പക്ഷെ ഇന്നാരാ?
4: ഇന്നും ബ്രസീൽ തന്നെ.
0: അന്നും ഇന്നും എന്നും ബ്രസീലാണ് അല്ലേ. നമ്മള് തോറ്റാലും ജയിച്ചാലും മഞ്ഞപ്പടയുടെ കൂടെ തന്നെയാണ്. നബീലേ, ആരാണിന്ന്?
4: നമ്മള് പണ്ട് മുതല് ബ്രസീലാണ്.
0: നമ്മള് ബ്രസീലാണ്, പക്ഷെ ഇന്നാരാ?
4: ഇന്നും ബ്രസീൽ തന്നെ.
0: അന്നും ഇന്നും എന്നും ബ്രസീൽ.

0: ഡ്രിബ്ലിംഗും കൊണ്ടും കൗണ്ടർ അറ്റാക്കും അറ്റാക്കും കൊണ്ടൊക്കെ മികവുള്ള ഒരു ടീമാണ് അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല അവര് ടീം കെമിസ്ട്രി ഇപ്പൊ ആയിട്ടില്ല സത്യം പറഞ്ഞാൽ ബ്രസീലിന്.
0: ബ്രസീലിന് കറക്റ്റ്. ഈ പരുക്കള നെയ്മർ, ഈ പരുക്കള നെയ്മർ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ആ ടീമിന് ഒരു ബാധ്യതയാവുന്നുണ്ട് അല്ലേ?
1: അങ്ങനെയും പറയാം, കാരണം അത് ഒരു കെമിസ്ട്രി വരുന്നില്ലല്ലോ ഈ
0: പ്ലെയറുമായിട്ട്.
1: പോർച്ചുഗലിന് ആ ഒരു പ്രശ്നമുണ്ട്, കാരണം റൊണാൾഡോന്റെ.
0: അതെ, അത് കഴിഞ്ഞ വേൾഡ് കപ്പിലും നമ്മൾ കണ്ടു അത്. എന്തായാലും നെയ്മർ ഇന്നത്തെ മത്സരത്തിൽ വരട്ടെ, ഇറങ്ങട്ടെ, ഫോം ആകട്ടെ, ഗോൾ അടിക്കട്ടെ, ബ്രസീൽ ഒരിക്കൽ കൂടി അടുത്ത റൗണ്ടിലേക്ക് പോകട്ടെ അല്ലേ?
1: അതേപോലെ നിങ്ങൾ കറക്റ്റ് സമയത്ത് തുടങ്ങാനും ഒന്ന്
0: അതിനൊന്ന് അതിനും ശ്രദ്ധിക്കുന്നതായിരിക്കും നബീൽ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്.
0: വെരി ഗുഡ് ഈവനിങ്. ആരാണിത്? മുസീദ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കൊറേ നാളായല്ലോ കേട്ടിട്ട്. ആണല്ലേ. ഇവിടെ ഒരു സന്തോഷ മെസ്സേജ് അയച്ചിരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് പത്മം, ജപ്പാൻ ജയിക്കും, കാരണം ജപ്പാൻ അത്രയും ഫാസ്റ്റ് കളിയാണ് കളിക്കുന്നത്. ജപ്പാൻ 2 ബ്രസീൽ 1. മുസീദ്, താങ്കളുടെ അഭിപ്രായം എന്താണ്?
2: നമ്മള് ബ്രസീൽ ഫാൻ ആണ്, പിന്നെ കളിയാണ് ഏത് നിമിഷം മാറി അറിയാം. പിന്നെ ജപ്പാൻ അത്ര മോശം ടീമല്ല.
0: മോശം അല്ല, അവർ നല്ല ടീമാണ് അല്ലേ?
2: നല്ല ടീമാണ്.
0: അപ്പൊ നമുക്കിത്ര ചങ്കിടിപ്പുണ്ടല്ലേ. ഇന്ന് നമ്മൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഹൃദയം എടുപ്പുള്ളത് ആരാ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഉള്ള ബ്രസീൽ ആരാധകരായിരിക്കും. ഒരു കോൺഫിഡൻസ് കുറവുണ്ടല്ലേ, ടീമിനും ഉണ്ട്, പ്ലേയേഴ്സിനും ഉണ്ട്, കാണുന്ന നമ്മൾ ആരാധകർക്ക് എല്ലാവർക്കും ഒരു ഒരു നെഗറ്റീവ് വൈബ്. അതാണ്. 2-1 മാറ്റമുണ്ടോ? 2 ബ്രസീല്, ജപ്പാൻ 1. ഓക്കെ അല്ലേ? ഫുൾ സപ്പോർട്ട്. അത് 0-1 കുഴപ്പമില്ല, 2-1 കുഴപ്പമില്ല അല്ലേ? യെസ്, താങ്ക് യു സോ മച്ച്. മുസീദ് ഇടയ്ക്ക് വിളിക്കണം കേട്ടോ, 19-ാം തീയതി നമുക്ക് കേൾക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. 19-ാം തീയതി ബ്രസീൽ ഇങ്ങനെ കപ്പ് ഉയർത്തുന്നതൊക്കെ ബ്രസീൽ ആരാധകരുടെ സ്വപ്നം കാണുന്നുണ്ടല്ലേ. എന്നെ പോലുള്ള ബ്രസീൽ ആരാധകരായിരിക്കും അത് സ്വപ്നം കാണുന്നത്. എന്തായാലും നല്ല ഫുട്ബോളിനെ നമ്മൾ സ്നേഹിക്കുക. ഇന്നത്തെ മത്സരം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ക്ലാസിക് പോരാട്ടമായിരിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ടേക്ക് പോയതിന് ശേഷം കാണേണ്ട ഒരു മത്സരമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നത്. ബ്രസീലും ജപ്പാനും ഇന്ന് 9 ഹൂസ്റ്റണിൽ കളത്തിൽ ഇറങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മുടെ ഇന്ത്യയിലും UAE-യിലും ഇരുന്ന് കളി കാണാൻ പറ്റിയ നല്ല സമയമാണ്. നമ്മുടെ 9 നാട്ടിലെ 10:30 സമയത്ത് കളി കാണാനും ഒരുപാട് പേരുണ്ടാവും. ആ അത്രയും ആൾക്കാരുടെ മുന്നിൽ, ബ്രസീൽ ആരാധകരുടെ മുന്നിൽ, പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഒരുപാട് ബ്രസീൽ ആരാധകരുണ്ട്. അവരുടെയൊക്കെ നെഞ്ചിൽ തീ കോരി ഇടാതെ അങ്ങ് ജയിച്ച് കയറി വാ മക്കളെ എന്നൊക്കെ പറയേണ്ടി വരും ബ്രസീലിനോട് അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഊർജ്ജം വലുതാണ്, പക്ഷേ ആ ടീമൊന്ന് സെറ്റായിട്ട് കളിക്കണ്ടേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ആരാണ്? മുജീബ്. എവിടെയാണ് നാട്ടില്? കൊടുങ്ങല്ലൂർ അല്ലേ. പറയൂ, 14 11 ബ്രസീലിനൊപ്പം, പക്ഷെ അവസാനത്തെ ആ ഒരു തോൽവി ഉണ്ട്. ആ തോൽവി ബ്രസീലിനെ കുറച്ച് പേടിപ്പെടുത്തുന്നുണ്ട്. നല്ല ഫോമിലല്ല, കളിക്കാർക്ക് പരുക്കുണ്ട്. ജപ്പാൻ ആണെങ്കിൽ വല്ലാത്ത അസാധ്യ ഫോമിലുമാണ്. ഇന്ന് ആരായിരിക്കും?
3: തീർച്ചയായിട്ടും ഞാനൊരു പണ്ട് പോലെ ഒരു ബ്രസീൽ ഫാൻ തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ്. അതിനൊക്കെ പുറമേ ഒരു ഫുട്ബോൾ ലവറും കൂടിയാണ്. ബ്രസീൽ ജയിക്കണം തന്നെയാണ് നല്ല ആഗ്രഹം.
0: ആഗ്രഹം അതാണ്.
3: പിന്നെ ബ്രസീലിന്റെ കളിയിലേക്ക് അവർ ഇതുവരെ എത്തിയിട്ടില്ല. കളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നുമല്ല.
0: അതെ, ഒരൊറ്റ മത്സരം മതി ബ്രസീൽ കളിയിലേക്ക് തിരിച്ചു വരാൻ അല്ലേ.
3: ജപ്പാനെ ചെറുതായിട്ട് കാണാനും പറ്റില്ല, കാരണം കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ ജർമ്മനിനെ കൂട്ടിട്ട് ടീമാണ്. പ്രവേശന വിചാരണം പറയുന്നത് അത്ര ഹൈറ്റും വെയിറ്റും ഉള്ള താരങ്ങളാണ്, അതിന്റെ പകുതിയുള്ള ആളുകളാണ് ഇവര് ഇന്ന് കളിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു ടീമിന്റെ. പിന്നെ ബ്രസീലിന്റെ വെച്ചാല് അവരൊരു നമുക്ക് ആ കോച്ചിന് നല്ല പ്രതീക്ഷ ഉണ്ട്. മൂപ്പരാനെ പറഞ്ഞവര് അത്രയും കഴിവുള്ള ആളല്ലേ. അപ്പോ എന്തായാലും
0: കളിതന്ത്രങ്ങൾ മെനയുമായിരിക്കും ഇന്ന് കളത്തിലല്ലേ.
3: തീർച്ചയായിട്ടും ബ്രസീൽ ജയിക്കും. നമ്മളിപ്പോ ടെൻഷൻ അടിക്കേണ്ട ബ്രസീൽ ഫാൻസായിരുന്നു, കാരണം വെച്ചാല് പിന്നെ ആരുള്ള ടെൻഷൻ രാത്രി 9 കളി.
0: അതെ.
3: അപ്പൊ എന്താണെന്ന് വെച്ചാല് രാത്രി എന്നുള്ള ഫേസ് ചെയ്യുന്നില്ല, എന്തെങ്കിലും എന്താ പറയാ വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ അനിഷ്ടം
0: നാളെ മിക്കവാറും നമുക്ക് ലീവ് എടുക്കേണ്ടി വരും. ഞാനെങ്ങനെ ഓഫീസിൽ വരുന്നതാ, എന്റെ ഓഫീസിലാണെങ്കിൽ ഞാനും അക്ഷയ് മാത്രമേ ഉള്ളൂ ബ്രസീൽ ഫാൻ, ബാക്കി എല്ലാവരും അർജന്റീന പോർച്ചുഗൽ അങ്ങനെ പോണു. അതാണ് അതാണ്, ഇൻഷാല്ല അങ്ങനെ ആവട്ടെ. സന്തോഷം. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ആരാണ്?
4: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ഉണ്ടല്ലോ, ആരാണ്? സന്തോഷ് കേക്കെടുത്ത്. താങ്കൾ കേൾക്കൂ, ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ 25,000 പ്രീ മാച്ച് സിമുലേഷനുകൾ അനുസരിച്ച് ബ്രസീലിനാണ് ഇന്നത്തെ കളിയിൽ മുൻതൂക്കം. താങ്കൾ ഒരു അർജന്റീനിയൻ

0: ഫാനാണെന്ന് ഞാൻ അതിയായി സംശയിക്കുന്നു. അതാ കണ്ടോ കണ്ടോ കണ്ടോ എന്റെ എന്റെ സംശയം. ഇന്ന് ബ്രസീൽ തോക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നത് അർജന്റീനക്കാർ മാത്രമാണ്. ജപ്പാൻ ഏഷ്യയാണ്, ജപ്പാൻ ഏഷ്യൻ
1: കണ്ടിയാണ്.
0: എന്നാ ഞാൻ ഒരു കാര്യം പറട്ടെ, എന്നാ ഞാൻ ഒരു കാര്യം പറട്ടെ, നിങ്ങൾ ആ അർജന്റീനനെ വിട്ടിട്ട് ജപ്പാന്റെ കൂടെ ഇനി മുതൽ അങ്ങ് കൂട്. പറ്റൂ, അർജന്റീനയും ജപ്പാനും കളിക്കുമ്പോ താങ്കൾ ആരുടെ കൂടെയാ? കണ്ടോ കണ്ടോ കണ്ടോ, ഉള്ളിലിരിപ്പ് വരുന്നുണ്ടോ? എന്തായാലും ഇന്നത്തെ ദിവസം ജപ്പാൻ ജയിക്കും എന്നാണ് പറയുന്നത്. അത് കളി മികവ് കൊണ്ടാണോ അതോ ബ്രസീലിന്റെ പരാജയം കൊണ്ടാണോ? അത് ജപ്പാൻ ജയിക്കും. വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് അല്ലേ? അതെ, അവരും ജയിച്ചോട്ടെ, ജയിക്കണം. നമുക്ക് അഞ്ചു കിരീടം ഉണ്ട്, നമുക്ക് അതുകൊണ്ട് വലിയ സങ്കടമൊന്നുമില്ല,
1: പ്രശ്നമൊന്നുമില്ല.
0: എണ്ണാവുന്ന ഒരു വിരലിൽ അത്രയും ഞങ്ങൾക്ക് കിരീടമുണ്ട്, അതുകൊണ്ട് വലിയ സങ്കടമില്ല. ജയിക്കുന്നത് ജപ്പാൻ ആവുന്നതിൽ കുറച്ച് സന്തോഷമുണ്ട്, കാരണം നമ്മുടെ ഒരു ഏഷ്യൻ കൺട്രി ആണല്ലോ അല്ലേ. യെസ്, താങ്ക് യു സോ മച്ച്. അടുത്ത കോളിലേക്ക് പോവാം. സങ്കടത്തോടെയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത്. നമസ്കാരം.
2: ഞാൻ ജലീലാണ്.
0: ജലീല്, ബ്രസീൽ വിജയം 90 മിനിറ്റിനുള്ളിൽ ഉണ്ടാകും. 57.7%. ജപ്പാൻ വിജയം 90 മിനിറ്റിനുള്ളിൽ. 18% എക്സ്ട്രാ ടൈം പെനാൾട്ടി സാധ്യത 24.3%. കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലുള്ള വിനീഷ്യസ് ജൂനിയറും മത്തേസ് ക്യുനയും ആദ്യ മിനിറ്റിൽ തന്നെ ജാപ്പനീസ് പ്രതിരോധം തകർക്കും എന്നാണ് പറയുന്നത്. കരുതുന്നുണ്ടോ അങ്ങനെയൊക്കെ? 4-1 അതാണ് സ്പിരിറ്റ്. 4-1 കേൾക്കുമ്പോ തന്നെ ഒരു ഒരു കുളിര്, ഗൂസ് ബംസ് അല്ലേ? ഉറപ്പായിട്ടും ജയിക്കും. അതാണ്, നമ്മള് ബ്രസീലുകാർ അങ്ങനെയാണ്. 4-1 രണ്ടെണ്ണം കൊടുക്കണം അവർക്ക്. ഒരു 4-2 ജപ്പാൻ ആയതുകൊണ്ട് എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? ഈ 4 ഗോളുകളൊക്കെ വലയിൽ വീഴുന്ന സാധ്യതയുണ്ടോ?
2: ഉറപ്പായിട്ടും.
0: പക്ഷെ ബ്രസീലിന്റെ പ്രതിരോധത്തിൽ ആ പിഴവുകൾ മുതലെടുത്ത ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ജപ്പാന്റെ ഗോൾ വരില്ലേ?
2: കളി കഴിയുന്തോറും ബ്രസീലിന്റെ മിഡ് ആയാലും ഡിഫൻഡ് ആയാലും
0: മെച്ചപ്പെട്ടു വരുന്നുണ്ട് അല്ലേ?
2: അതെ അതെ.
0: യെസ്,
2: മിഡാണ് കുറച്ച് വീക്ക് തോന്നുന്നത്. അത് ശരിയായി വരുന്നെന്ന് പ്രതീക്ഷിക്കുന്നു, ഒരു ബ്രസീൽ ഫാൻ ആയതുകൊണ്ട് പറയുന്നു.
0: തീർച്ചയായിട്ടും അത് അവർ അങ്ങനെ വരികയും ചെയ്യും. പിന്നെ ജപ്പാനെതിരായിട്ടുള്ള മത്സരത്തിൽ ഒട്ടും ഒരു ഒരു പോറൽ പോലും വിൽക്കാതെ, ഒരു ഒരു പാളിച്ച പോലും ഇല്ലാതെ കളിക്കാൻ ഇന്ന് ബ്രസീൽ ശ്രമിക്കും അല്ലേ?
2: അപ്പൊ സ്കോർ മറക്കണ്ട, 4-1 ബ്രസീൽ വിജയിച്ചിരിക്കും.
0: 4-1. താങ്കളുടെ പേരൊന്നുകൂടെ പറയാമോ?
2: ജലീല്
0: പറഞ്ഞിരിക്കുന്നു. 4-1 ബ്രസീൽ. കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ, പ്രത്യേകിച്ച് അർജന്റീനക്കാർ കേട്ടല്ലോ അല്ലേ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. അർജന്റീനക്കാരെ ഇങ്ങനെ എന്താ പറയാ, പിരികേറ്റാന്ന് പറയില്ല, അതൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്, സന്തോഷം അനുഭവിക്കുന്നു എന്നേ ഉള്ളൂ. ആരാണ് ഇത്? റേഡിയോയുടെ ശബ്ദമൊക്കെ ഒന്ന് കുറയ്ക്കാമോ? ആരാണ് ആരാണ്? അനീഷേ, താങ്കൾ ഒരു അർജന്റീന ഫാനാണോ അതോ കട്ട ബ്രസീൽ ഫാനാണോ?
3: ഞാനൊരു കട്ട അർജന്റീന ഫാനാണ്.
0: ഇന്ന് വിളിക്കുന്നവർ, ഇന്ന് വിളിക്കുന്നത് രണ്ട് പക്ഷക്കാരേ ഉള്ളൂ, ഒന്ന് അർജന്റീന ഒന്നും ബ്രസീൽ. പിന്നെ രണ്ടിലും പെടാതെ നിഷ്പക്ഷ, നിഷ്പക്ഷ, ആ ഒരു നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞിട്ട് ജപ്പാന്റെ കൂടെ നിൽക്കുന്നവർ, അങ്ങനെ മൂന്ന് തലക്കാരാണ് വിളിക്കുക.
3: ഇന്നത്തെ കളി നല്ലൊരു കട്ട കളിയായിരിക്കും. നോർമൽ ടൈമില് 1-1
0: ബ്രസീൽ ജയിക്കും. ആഗ്രഹമുണ്ട് അല്ലേ? പക്ഷെ ജപ്പാന് നമുക്ക് എഴുതിത്തള്ളാൻ പറ്റും. ജപ്പാൻ ഇങ്ങനെ തോക്കുമ്പോൾ നമുക്കൊരു ഉള്ളിൽ ഒരു സങ്കടമില്ലേ? നമ്മൾ വലിയ ജപ്പാൻ, പിന്നെ ബ്രസീൽ ഫാനാണെങ്കിലും ബ്രസീൽ ജയിച്ചു കാണണം, അടുത്ത കപ്പ് അവരുടെ കയ്യിലിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും മറുഭാഗത്ത് ആ ജപ്പാന്റെ കളിക്കാരെ കാണുമ്പോൾ നമുക്ക് സുസുക്കിറ്റോ, സിയാമോ, ടാനുഗുച്ചിറ്റോ, ജോവാൻ, സാനോ, ടനാക്ക, നക്കാമുറ, ഇവരൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമില്ലേ?
3: മോസ്റ്റിനായി വേൾഡ് കപ്പിൽ കൂടുതൽ നോക്കി കാണുന്നത് ഈ ചെറിയ ചെറിയ ടീമുകളൊക്കെ
0: അവരുടെയൊക്കെ.
3: കാരണം അവരുടെ ടീമിന്റെ സ്കോർ സ്ട്രെങ്ത് മാത്രമല്ല, ടീം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്.
0: ഒരു ഒത്തിണക്കമുള്ള ഒരു അർജന്റീനയെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ?
3: അതെ അതെ അതെ, അത് കഴിഞ്ഞ 2022 തൊട്ട് നമുക്ക് കാണാൻ
0: പറ്റും. എന്തായാലും ആ നെയ്മർ, ക്ഷമിക്കണം, മെസ്സിയുടെ ആ ജേഴ്സിക്ക് വേണ്ടിയിട്ട് ജീഞ്ഞോ അവരുടെ ഗോളി കാത്തിരിക്കുന്നുണ്ട് ആ മത്സരത്തിന് ശേഷം. നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാവട്ടെ, അതിൽ അർജന്റീന ജയിച്ചു കയറട്ടെ അല്ലേ? ഫുട്ബോൾ ജയിക്കട്ടെ, സന്തോഷം. അതാണ് അതാണ് ആ സ്പിരിറ്റ്, ഫുട്ബോൾ ജയിക്കട്ടെ. നല്ല മത്സരം നമുക്ക് ആസ്വദിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു ഫാൻ സ്പിരിറ്റ് ഉണ്ട്. ബ്രസീലുണ്ട്, അർജന്റീനയുണ്ട്, പോർച്ചുഗലുണ്ട്, ജർമ്മനിയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, അതുപോലെ കുഞ്ഞൻ ടീമായിട്ടുള്ള കേപ്പ് വേർഡിയുടെ കൂടെ നമ്മളുണ്ട്, ക്രൊയേഷ്യയുടെ കൂടെ ഉണ്ട്. പക്ഷെ നല്ല ഫുട്ബോൾ, നല്ല മത്സരങ്ങൾ നമ്മുടെ മുന്നിൽ വരട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്ത് ആരാണിത്? ഹായ് നിതിൻ, ആരാണ് ഇന്ന് ജയിക്കാൻ വേണ്ടി പോകുന്നത്?
1: എല്ലാ കളിക്കാരുടെയും പേരൊക്കെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ.
0: ഐ എന്താ അതെന്താ അറിയാം, ജപ്പാന്റെ കളിക്കാരുടെ നാല് പേരുടെ പേര് നമ്മുടെ മനസ്സിലില്ലെങ്കിൽ മോശമല്ലേ. ബ്രസീല് പോട്ടെ, നമുക്ക് അറിയണമെന്നില്ല, പോട്ടെ നിൽക്കാനും.
1: ആരാണ് ബ്രസീലിന്റെ ഗോളി?
0: ആരാണ് പറ?
1: പറ
0: അത് ശരി, എന്നോട് ഇങ്ങോട്ട് ചോദിക്കാണ്, എനിക്കിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചോ. ഏത് കാലം തൊട്ട് ഞാൻ കാണുന്നുണ്ടെന്നറിയോ ബ്രസീലിന്റെ കളി? ആ എന്നോട് ബാല ആ എന്നോട് ചോദിക്കണു ആരാണെന്ന്. ഞാൻ ഈ സമയം കൊണ്ട് ഗൂഗിൾ ചെയ്തിട്ട് നോക്കുന്നുണ്ട് കേട്ടോ, ബ്രസീലിന്റെ ഗോളി ആരാണ്, ബ്രസീലിന്റെ ഗോളി ആരാണെന്ന്. എന്തായാലും ഇന്നത്തെ മത്സരം എന്തായിരിക്കും?
1: ഇന്നത്തെ മത്സരം നോ ഡൗട്ട് നിങ്ങൾ ദുഃഖിക്കും.
0: ഞങ്ങൾ ആണോ?
1: ഒരു സംശയമില്ല, കാരണം ഒന്നാമതിപ്പം കുറച്ച് അർജന്റീനയുടെ കളി വരെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മൊറോക്കോയുടെ കളി എന്താ സൂപ്പർ, മൊറോക്കോ ഹെയ്റ്റ് ചെയ്തിട്ടുള്ള കളിയില്ലേ, എന്ത് സൂപ്പർ കളിയായിരുന്നു. അതേപോലെ നെതർലാൻഡ്സ്, അർജന്റീന, ബ്രസീല്, പോർച്ചുഗൽ, ഇത് ആരുടെ കളി എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ടിട്ടില്ല.
0: ആരും ആ പിന്നെ വന്നില്ല എന്നാണോ, ഒരു നമ്മൾ പ്രതീക്ഷിക്കത്തു ഉയർന്നില്ല എന്നാണോ?
1: അർജന്റീനക്ക് ഒരു ടാക്ടിക്സ് ഉണ്ട്, അവര് സ്റ്റാർട്ടിങ്ങിന് നല്ല കളി ഇറക്കാറില്ല, അതുകൊണ്ട് ചിലപ്പം ഇനിയിപ്പോ എന്താവെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ബ്രസീലും പോർച്ചുഗലും ഒക്കെ ചത്ത് കഷ്ടപ്പെടുന്നുണ്ട്.
0: അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് ജപ്പാൻ വലിയൊരു നല്ല മാർജിനിൽ തന്നെ ജയിച്ച് കയറും അല്ലേ?
1: മാർജിൻ പറയുന്നില്ല, ഡിഫൻസീവ് ഭാഗ്യം അങ്ങനെ ഇരിക്കുന്നു. ഗോള് ഗോളിന്റെ എണ്ണം ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ
0: ജയിക്കും.
1: പക്ഷെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫാൻഷിപ്പ് ഒന്നും ഇല്ല. കാരണം എന്താ അറിയോ, കേപ്പ് വെർഡെ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്, അവിടെ 600 പേരേ ഉള്ളൂ. അവർക്ക് ഇത്ര നല്ലൊരു ഫുട്ബോൾ ടീം തട്ടിയെടുക്കാൻ പറ്റി.
0: നമ്മള് 140 കോടിയും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു തലതാഴ്ത്തി തന്നെയാണ് നമ്മൾ ആ രാജ്യത്തിന്റെ കളി
1: കാണുന്നത്.
0: സത്യം, ആരൊക്കെ നമ്മള് വെർജീനിയനെ കുറിച്ച് സംസാരിക്കുന്നത്,
1: ഫുട്ബോൾ ഫാൻസ് നമുക്ക് അറിയില്ല അതെന്താണ്, അതിന്റെ ലെവൽ വേറെ, അതൊരു റിലീജിയൻ ആണ് അവിടെയൊക്കെ.
0: കറക്റ്റ്, ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതം ഫുട്ബോൾ ആണെന്നല്ലേ പറയുന്നത്, കാൽപന്ത് കളിയാണെന്നല്ലേ പറയുന്നത്.
1: അതെ, നമ്മളിവിടെ കിടന്ന് ഈ പറയുന്ന ഫാൻസ് ഒന്നുമല്ല, വല്ലപ്പോഴും ഫിഫ വരുമ്പോ കാണുന്ന അല്ല ഫാൻസ്.
0: 4 കൊല്ലം കൂടുമ്പോഴാണ് നമ്മൾ ഒന്നിച്ചു ചേർന്നൊരു ബ്രസീലും അർജന്റീനയൊക്കെ ആവുന്നത് അല്ലേ. അപ്പൊ ഇന്ന് ജപ്പാൻ ജയിക്കും, ചെറിയൊരു മാർജിനിലെങ്കിലും ഒരു ടഫ് കോമ്പറ്റീഷൻ ഉണ്ടാവും, ഒരു നല്ല മത്സരമായിരിക്കും. ക്ലാസിക് പോരാട്ടം തന്നെ ആയിരിക്കും അല്ലേ നിതിൻ?
1: തീർച്ചയായും.
0: അങ്ങനെ ഒരു നല്ല ഫുട്ബോൾ മത്സരത്തിന് നമ്മൾ സാക്ഷിയാവാൻ പോവാണ്. താങ്ക് യു സോ മച്ച്. ഇതിന് എപ്പോഴും അങ്ങനെയാണ്, രാഷ്ട്രീയം പറയുമ്പോഴായാലും ഇതായാലും കൃത്യമായിട്ട് പറയും, അത് ഏതെങ്കിലും പക്ഷം പിടിച്ചിട്ട് അങ്ങ് പോവാറുമില്ല. നമസ്കാരം. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് സംശയം, നിതിൻ അത് പറഞ്ഞുകൊണ്ട് ബ്രസീൽ തോക്കും എന്നുള്ളൊരു പേടിയായി. നമസ്കാരം, ആരാണ്?
4: സുനിൽ,
0: എന്തൊക്കെയാണ് വിശേഷങ്ങളാ?
4: ബ്രസീൽ
0: ജപ്പാൻ ഇന്ന് എന്തായിരിക്കും?
4: നിങ്ങൾ എത്ര പറഞ്ഞ? 2-1 അല്ലേ?
0: 2-1.
4: ആ, ഞാൻ അർജന്റീന ഫാൻസ് ആണ്. എന്നാലും ഞാൻ ഒരു പ്രവചനം നടത്താം. ആദ്യ പകുതി ആരും ഗോൾ അടിച്ചില്ല, രണ്ടാമത്തെ പകുതിയില് ബ്രസീല് ജയിച്ചു.
0: ഒരു അർജന്റീന ഫാൻ തന്നെയാണോ ഈ പറയുന്നത്?
4: അതും അങ്ങനെയല്ല, അങ്ങനെ ജപ്പാന് നമ്മള് ഏഷ്യണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കട്ടല്ല കളിയാണ്, ഓക്കെ. പക്ഷെ ഇന്ന് ബ്രസീൽ ഒന്നിനെങ്കിലും ജയിക്കും,
0: ജയിക്കണോ അല്ലേ? ബ്രസീലിൽ
4: പ്രശ്നം കൂടി ഉണ്ട് അതില്.
0: അതെ,
4: നെയ്മർ കളിക്കോ എന്നുള്ളത് അറിയില്ല. നെയ്മർ ചിലപ്പോ ഇതിനു മുമ്പൊരാള് പറഞ്ഞമാരി ആ ടൈമിന് ശേഷം ഇറങ്ങായിരിക്കും.
0: പക്ഷെ നമുക്കൊരു വിനീഷ്യസ് ഉണ്ടല്ലോ അല്ലെ, വിനി ഇറങ്ങിക്കഴിഞ്ഞാൽ മത്സരത്തിന് ചൂട് പിടിക്കുമല്ലോ. തുടക്കം തൊട്ടിട്ട് ഇങ്ങനെ യന്ത്രം പോലെ, എണ്ണയിട്ട് യന്ത്രം പോലെ,
4: കളിക്കാർക്ക് ഒരു ആത്മവിശ്വാസം.
0: കറക്റ്റ്,
4: അങ്ങനെയാണ്. ഞങ്ങള് മലപ്പുറത്തുകാരനെ.
0: അതാണ്, ഞങ്ങള് മലപ്പുറത്തുകാരാണ്, ഞങ്ങള് കാസർഗോഡാണ്, ഞങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും പൈപ്പില്ലല്ലോ കേട്ടോ.
4: ഞാൻ വിളിച്ചതിന് മുമ്പുള്ള പറഞ്ഞത് വളരെ കറക്റ്റാ. 600 പേരുള്ള ഒരു ഐലാൻഡ് എന്നാണ് അവര് കളിച്ച് ഇങ്ങനെ പോകുന്നത്. 140 പേരെന്ന് നമ്മൾ എങ്ങനെങ്കിലും തെരഞ്ഞെടുത്താൽ മതി. അപ്പൊ നമ്മളെ ഇന്ത്യക്കാരുടെ പേരൊക്കെ ഇപ്പൊ നമ്മളെ ഏതോ രാജ്യത്തെ ആളുകളെ പേരാണ് മനസ്സിൽ ഓർമ്മ വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ജേഴ്സിയും ഈ പ്രാന്തത്തിലൊക്കെ കാണിക്കും.
0: സത്യം.
4: അത് നമ്മുടെ ഒരു ഇന്ത്യൻ ടീമിനാണെങ്കിൽ നമ്മൾ ഇതിനും കാട്ടി ഡബിൾ ടു ഡബിൾ ആഘോഷം.
0: നമുക്ക് എത്ര എത്ര A B C തൊട്ടിട്ട് നമുക്ക് അക്ഷരമാലയിലെ എല്ലാ ഇതിലും നമുക്ക് ടീമുകൾ ഉണ്ടാക്കിയെടുക്കായിരുന്നു അല്ലേ.
4: എല്ലാ ടീമെന്നും അല്ലെങ്കിൽ 140 ഒരു 12 അല്ലെങ്കിൽ 20 പേരെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല.
0: പക്ഷെ അതിനു വേണ്ടിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം കഴിഞ്ഞ ദിവസം സി കെ വിനീതോട് സംസാരിക്കുമ്പോൾ അറിയൊക്കെ ആ സമയം പറഞ്ഞത്. എന്തായാലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഇന്ത്യ കളിക്കുന്നതൊക്കെ നമുക്ക് കാണാം, സ്വപ്നം കാണാം. അതെ, സ്വപ്നം കാണാൻ പൈസ കൊടുക്കേണ്ടതില്ലല്ലോ. ശ്രീനിവാസൻ പറഞ്ഞ പോലെ അതാണ് അതാണ്. എന്തായാലും നല്ലൊരു കളി നടക്കട്ടെ, ബ്രസീൽ വിജയിക്കട്ടെ അല്ലേ. യെസ്, താങ്ക് യു സോ മച്ച്. അടുത്ത കോൾ എടുക്കാൻ വേണ്ടി സമയമില്ല. ഈ ബ്രസീൽ വിജയിക്കട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഒരു ബ്രസീൽ ഫാൻ ആയതുകൊണ്ട് അല്ലാട്ടോ, കൂടുതൽ പേര് അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ജപ്പാനോടുള്ളിൽ ഒരു സ്നേഹമുണ്ട്, വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. നാളെ ഈ സമയത്ത് സംസാരിക്കുന്ന സമയത്ത് ജപ്പാൻ ജയിച്ചാലും ബ്രസീൽ ജയിച്ചു കഴിഞ്ഞാലും നല്ല ഫുട്ബോൾ വളരട്ടെ, നല്ലൊരു ഫുട്ബോൾ കാണാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ.
5: Let's talk with Mini Padma. Ningal kelkunnathu Home 92.2 FM. Home is a feeling.
6: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം.
7: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
6: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
8: അത് സ്വർണ താമരയല്ല.
6: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
9: ബ്രഹ്മകമലം.
6: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
10: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
6: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
11: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
12: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചിൽ തന്നെ, നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
6: നീ അറിഞ്ഞില്ലേ, മുത്തിനേൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
12: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
6: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനേൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578411.
10: Allur Polyclinic, caring for you and

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സ്ത്രീ സുരക്ഷ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാഗ്പൂര്. പിഎം ശ്രീ പദ്ധതി വീണ്ടും നിയമസഭയിൽ ചർച്ച. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കാതെ സ്ത്രീ സുരക്ഷാ പദ്ധതി തുടരില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻ സർക്കാരിന്റെ അവസാന മാസത്തിൽ പദ്ധതി കൊണ്ടുവന്നത് സ്ത്രീകളെ പറ്റിക്കാനാണെന്ന് തോന്നുമ്പടിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മുൻപ് യാതൊരുവിധ തയ്യാറെടുപ്പുകളുമില്ലാതെയാണ് മുൻ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് വി ഡി സതീശൻ നിയമസഭയിൽ മറുപടി നൽകി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയതിലും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയിലും വലിയ അപാകതകളുണ്ടെന്ന് മുഖ്യമന്ത്രി. കെ സ്മാർട്ട് പരിശോധനയ്ക്ക് ശേഷമാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയതെന്നും പദ്ധതി അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട നിലപാടല്ലെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. പദ്ധതി തുടരാൻ കഴിയുമെന്ന് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല. 16 ലക്ഷം ഗുണഭോക്താക്കളുള്ള പദ്ധതിയാണിത്. പാവപ്പെട്ട സ്ത്രീകളുടെ വീറും വാശിയും കാണിക്കരുതെന്നും സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ്. എൽഡിഎഫ് സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തു നിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഗാർഹിക ജോലികളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് മുൻ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ പദ്ധതിയാണിതെന്നും 14 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമ പദ്ധതിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിവേഗത്തിൽ തീരുമാനങ്ങളെടുക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശന് പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കളിയാക്കിയ മൊയ്തീൻ സർക്കാരിന്റേത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നിഷേധിച്ചു. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം കേരളത്തിന് നഷ്ടമാകുമെന്ന് മന്ത്രി. ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് നിയമസഭയിൽ സർക്കാരിന്റെ പ്രശംസ. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവൃത്തികളാണെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ സൊസൈറ്റി നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതികൾ ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി പി കെ ബഷീർ നിയമസഭയിൽ പറഞ്ഞു. വി ടി ബൽറാമിന്റെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ ഡൽഹിയിലെ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ പ്രതിപക്ഷ നേതാവിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലോഞ്ചിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സമയത്ത് ഗേറ്റിലെത്താൻ ആയില്ല. ഇൻഡിഗോ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് കാരണമെന്നായിരുന്നു നേരത്തെ കേരള ഹൌസ് അധികൃതരുടെ വാദം. പിന്നീട് തെറ്റെന്ന് തെളിഞ്ഞു. കണ്ണൂർ കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെ 28 പേരെയാണ് വെറുതെ വിട്ടത്. 2018 മാർച്ച് 14 ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്നു. എല്ലാ അജണ്ടയും പാസാക്കി യോഗം പിരിഞ്ഞെന്ന് മേയർ വി വി രാജേഷ്. കാപ്പാക്കി സ്മൃതി സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഎമ്മും കോൺഗ്രസും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കൌൺസിൽ യോഗം അവസാനിച്ച ശേഷം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ബിജെപി യുഡിഎഫ് അംഗങ്ങൾ നീർക്കുനീർ വന്നു. ഹാജർ രജിസ്റ്ററിനായി പിടിവലിയുണ്ടായി. രജിസ്റ്റർ കീറാൻ ശ്രമം നടന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻതോതിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ആംബുലൻസുകളും തയ്യാറായി നിന്നിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ നിന്ന് യുഡിഎഫ് പിന്മാറി. യുഡിഎഫ് പ്രതിപക്ഷ നേതാവ് കെ എസ് ശബരിനാഥൻ നടത്തിയ അവിശ്വാസ നീക്കത്തിന് സിപിഎമ്മും എൽഡിഎഫും പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായതോടെയാണ് പിന്മാറ്റം. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിജെപി പഠനശിബിരം നടത്തിയതിൽ വിശദീകരണം തേടി കെപിസിസി. സ്ഥാപനത്തിന്റെ ചുമതലയുള്ള കെപിസിസി ജനറൽ സെക്രട്ടറിയോടാണ് വിശദീകരണം തേടിയത്. ബിജെപി കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ പഠനശിബിരത്തിനായാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹാൾ നൽകിയത്. സാധാരണ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കൊന്നും ഇത്തരത്തിൽ ഹാൾ വിട്ടുകൊടുക്കാറില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വമേധയാ എടുത്ത കേസിൽ SIT സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയാണ് റിപ്പോർട്ടിൽ ഉള്ളത്. അന്തിമ റിപ്പോർട്ട് എന്ന് സമർപ്പിക്കുമെന്നതും സമഗ്ര റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. ഹർജി പെട്ടെന്ന് പരിഗണിക്കാൻ എന്ത് അടിയന്തര പ്രാധാന്യമാണുള്ളത്? ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ, എന്താണ് ഇത്ര തിടുക്കമെന്ന് കോടതിയുടെ ചോദ്യം. വേനൽ അവധിക്ക് ശേഷമേ കേസ് വാദം കേൾക്കാനായി ലിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് ബെഞ്ച് വ്യക്തമാക്കി. അയോധ്യ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിഎച്ച്പി ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിയെ ചോദ്യം ചെയ്തു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനക്കൊള്ള സംബന്ധിച്ച് ട്രസ്റ്റിന് നേരത്തെ അറിവുണ്ടായിട്ടും പോലീസിന് പരാതി നൽകിയില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച പുനരാരംഭിക്കും. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. യുഎസ് മാധ്യമം ആക്സിയോസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. അതേസമയം ചർച്ചയുടെ കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന അവകാശവാദവുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറക്ചി. ഇന്ത്യയുമായി പ്രാഥമിക ചർച്ച നടത്തിയതായി ഇറാൻ. ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാം, ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും ഇറാൻ. യുഎയുടെ അഭിമാന റെയിൽ പദ്ധതിയായ ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് നാളെ രാവിലെയാണ് ആദ്യ യാത്ര. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡയുടെ വിജയം. അധിക സമയത്തിന്റെ രണ്ടാം മിനിറ്റിൽ സ്റ്റെഫാൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ബ്രസീൽ ജപ്പാൻ ക്ലാസിക് പോരാട്ടം. രാത്രി 9 മണിക്ക് ഹൂസ്റ്റണിലാണ് കളി. സമീപകാലത്തെ മികച്ച ഫോമിൽ ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാത്ത കരുത്തുമായി ബ്രസീലും. വിശദവാർത്ത 6 മണിക്ക്.
1: News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
4: Mexico, United States, Canada. Loham Uruvan, Uru Pandil Pinale Payinu.
5: Germany, Netherlands, Argentina, Portugal.
4: Loga Football Day, Mahamelam.
5: Africa, Bosnia and Herzegovina, Morocco, Algeria.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
4: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
8: Time check.
1: Brought to you by Ozone Cargo.
9: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ്
1: 9 മിനിറ്റ്.
9: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 41 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 48%.
1: Weather update. Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഈസ് ഹോം 92.2 FM. അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൺഡേ. തിങ്കളാഴ്ച തന്നെയല്ലേ? അതെ, തിങ്കളാഴ്ചയാണ്. ഞാൻ ആക്ച്വലി ഇന്ന് June 30 എന്ന് കരുതിയിരിക്കായിരുന്നു കേട്ടോ. June 30 June 29 ആയിട്ടുള്ളൂ. 30 നാളെയാണ്. ഞാൻ അങ്ങനെ ഇന്നലെ രാത്രി നമ്മുടെ മിനി പത്മനെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാളെ രാവിലെയല്ലേ നിങ്ങൾ പോകുന്നത്, നാളെ പുലർച്ചെയല്ലേ നിങ്ങൾ പോകുന്നത്, എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെങ്ങും പോകുന്നതല്ല, എത്തിഹാദ് റെയിലിന്റെ ആദ്യത്തെ ജേണി ഇന്ന് രാത്രി എന്നല്ല, നാളെ പുലർച്ചെ 3 ഇവിടുന്ന് വിട്ടെങ്കിൽ മാത്രമേ ആ ഒരു കൃത്യസമയത്ത് ഫുജേറയിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലും തയ്യാറെടുപ്പിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് രാവിലെ ആയിരിക്കും, അല്ല നാളെയാണ്. അപ്പം 30, ശരി ശരി ശരി, ഞാൻ എൻ്റെ കൺഫ്യൂഷൻ പറഞ്ഞ് നിങ്ങളെയോടെ കൺഫ്യൂഷനിലാക്കുന്നില്ല. എന്തായാലും ജൂലൈ മാസം ഒരു ദിവസത്തിനപ്പുറത്തേക്ക് നമ്മളെ കാത്തിരിക്കുകയാണ്. ഒരു വർഷത്തിൻ്റെ 6 സക്സസ്ഫുള്ളി അങ്ങനെ നമ്മൾ അതിജീവിച്ചിരിക്കുകയാണ്, കടന്നു പോയിരിക്കുകയാണ്. അതിജീവനം എന്ന് തന്നെ പറയണം, കാരണം അത്രമാത്രം സംഘർഷഭരിതമായിട്ടുള്ള ദിവസങ്ങളിലൂടെയല്ലേ നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഐ മീൻ ലൈക്ക് എവ്രിബഡി ഹാവ് ദെയർ ഓൺ വാർസ് എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടേതായിട്ടുള്ള യുദ്ധങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും അവനവൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മുന്നോട്ടുള്ള യാത്രയിൽ ഒന്നും തന്നെ ഈസി അല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അത് പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒക്കെ തന്നെയും. പക്ഷേ എല്ലാ സമയത്തും നമ്മൾ എല്ലാം ശരിയാക്കി മാറ്റും, എല്ലാം ശരിയാക്കി എടുക്കുമെന്ന് പറയുന്ന ആ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് ഓരോ പ്രവാസിയുടെയും ഏറ്റവും വലിയ കോൺഫിഡൻസ്. തീർച്ചയായിട്ടും ആ കോൺഫിഡൻസിൻ്റെ മുകളിൽ പടുത്തുയർത്തിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന പല സാമ്രാജ്യങ്ങളും. ആൻഡ് ആ ഒരു വിശ്വാസം എല്ലാ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കാമെന്നല്ല പറയുന്നത്, അവസാനിപ്പിക്കാൻ തന്നെ പറയണം. കാരണം അവസാന ഘട്ടത്തിലേക്ക് ഇന്ന് യൂഷ്വലി ഉണ്ടാവുന്ന മൺഡേ ബ്ലൂസൊക്കെ അതിജീവിച്ച് ഇങ്ങനെ ഓഫീസിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരിക്കുമല്ലോ ഞാൻ നിങ്ങളോടൊപ്പം കൂട്ടുകൂടുന്നത്. ഇനി എന്തായാലും ഈ സമയത്ത് ഈ ജൂലൈ മാസം കാത്തിരിക്കുമ്പോൾ കുറേയധികം മാറ്റങ്ങൾ യുഎയിൽ എമ്പാടുമായി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. കാരണം സ്കൂളുകളിൽ ആ ഒരു വെക്കേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പലരും നാട്ടിലേക്ക് പോകാനുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ ജൂലൈ മാസം വെക്കേഷൻ വന്നതുകൊണ്ട് June 3 മുതൽ സമ്മർ വെക്കേഷൻ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇനി August 31 വരെ ആയിരിക്കും പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകൾ തുറക്കാൻ വേണ്ടി പോകുക. അപ്പോൾ 2 വെക്കേഷൻ കുട്ടികൾക്കുണ്ട്. കുട്ടികൾ ആക്ച്വലി നാട്ടിലേക്ക് ഓണം ആഘോഷിക്കാനുള്ള പ്ലാനിലേക്ക് നാട്ടിലേക്ക് വിടുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ജൂലൈയിൽ തന്നെ കുട്ടികളുമായിട്ട് നാട്ടിലേക്ക് പോകാമെന്ന് കരുതി പ്ലാൻ ചെയ്തിരിക്കുന്നവർ, മാക്സിമം എല്ലാ കമ്പനികളും 1 ലീവ് കൊടുക്കും. അപ്പോൾ ഓണത്തിന് മുന്നേ എന്നെ തിരിച്ചും കയറി വരേണ്ടി വരും അല്ലേ? ഒരു കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നവും കുഴപ്പവും ഒരുമിച്ച് കയറുന്നതുകൊണ്ടോ, ഒരു കുഴപ്പമില്ല. നാട്ടിലേക്കാൽ ഓണത്തിൽ നമ്മൾ ഇവിടെ ഓണം കൊള്ളത്തില്ലേ. ആൻഡ് അതുപോലെ തന്നെ ഏറ്റവും വലിയ സംഭവ വികാസങ്ങളിലൊന്ന് ഒരു പക്ഷേ എത്തിഹാദ് റെയിലിൻ്റെ ആ ഒരു ചരിത്ര കുതിപ്പ് തുടങ്ങുന്നത് തന്നെയായിരിക്കും. യുഎയുടെ കാത്തിരിപ്പുകൾക്ക് വിരാമിട്ടുകൊണ്ട് ജൂലൈ മാസത്തിൽ ഓടിത്തുടങ്ങുകയാണ്. ജൂലൈ മാസത്തിലല്ല, June 30 തന്നെ സർവീസ് ആരംഭിക്കുകയാണ് ഫുജൈറയിൽ നിന്നും അബുദാബിയിലേക്കും അബുദാബിയിൽ നിന്നും ഫുജൈറയിലേക്കുമുള്ള എത്തിഹാദ് റെയിലിൻ്റെ സർവീസ്. പിന്നെ ജൂലൈ മുതൽ ഷാർജയിലെ പബ്ലിക് പാർക്കിങ്ങിൻ്റെ സമയങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. June 1 മുതൽ ഷാർജ സിറ്റി, കൽബ, കോർഫക്കാൻ, ദെയ്ദ് എന്നിവിടങ്ങളിലുള്ള എല്ലാ പെയ്ഡ് പാർക്കിംഗ് സോണുകളും ഇനി മുതൽ രാത്രി 12 വരെ പാർക്കിംഗ് ഫീസ് നൽകേണ്ടി വരുമെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. മനസ്സിലൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ദുബായ് സമ്മർ സർപ്രൈസസ് തിരിച്ചു വരികയാണ് June 2 മുതൽ August 30 വരെ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ദുബായ് സമ്മർ സർപ്രൈസിൻ്റെ 60 മെഗാ മേള കൂടി തിരിച്ചു വരുന്നു. കോടാനുകോടികൾ വിലമതിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളും കുറേ കാർ ലക്ഷറി കാറുകളും പിന്നെ എത്രയോ കിലോ സ്വർണവും ആൻഡ് അങ്ങനെ നിരവധി ക്യാഷ് പ്രൈസുകളും ഒക്കെ ആയിട്ട് വലിയ ഗംഭീര പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രവാസികൾക്ക് ഏറ്റവും പുതിയ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ മാറ്റം വന്നിരിക്കുന്ന വിവരം കുറേ ദിവസങ്ങളായി വാർത്തകളിലൂടെയൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ മിനി പത്മ കൃത്യമായിട്ട് നിങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. July 1 മുതൽ യുഎയിലെ ഇന്ത്യൻ പ്രവാസികളുടെ പാസ്പോർട്ട്, വിസ മറ്റ് കോൺസുലർ സേവനങ്ങളൊക്കെ തന്നെ ഇനി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പൊതുവെ അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആയിരിക്കും. 7 എമിറേറ്റുകളുമായിട്ട് 16 പുതിയ കേന്ദ്രങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അവർ തുറന്നിട്ടുണ്ട്. നിലവിലുള്ള BLS സെൻ്ററുകളൊക്കെ June 30 പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പലവിധങ്ങളായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു മാസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാവരുടെയും ജീവിതത്തിലും നല്ല നല്ല മാറ്റങ്ങൾക്കുള്ള മാസങ്ങളായി മാറട്ടെ എന്നുള്ള ആശംസയോടു കൂടി തന്നെ വി ക്യാൻ ഗോ ടു ദാറ്റ് ട്രെൻഡിങ് ട്രാക്ക്. അടിപൊളിയൊരു ട്രെൻഡിങ് പാട്ടൊക്കെ കേട്ട് ഓടി തിരിച്ചു വരാം. ഇന്നും കുറേയധികം ഗിവേസ്, കുറേയധികം സംഭവ ബഹുലമായ സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്നേ. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരുമ്പോൾ അതെല്ലാം ഒന്നൊന്നായിട്ട് ഇങ്ങനെ തരാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്.

0: കേൾക്കുന്നത്
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: എന്റെ വണ്ടിയുടെ കാര്യം.
12: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
13: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
14: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം
15: ഗുരുനാഥ. എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
14: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
16: അത് സ്വർണ താമരയല്ല.
14: July 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
16: ബ്രഹ്മകമലം.
14: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
17: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
14: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
18: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം താ.
19: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: ഫിഫ വേൾഡ് കപ്പിലേക്ക് ഉറ്റുനോക്കുകയാണ്, ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലെയും അപ്ഡേറ്റുകൾ. കാരണം ജീവൻ മരണ പോരാട്ടങ്ങളുടെ വലിയൊരു നിര തന്നെയാണ് ഈ വരും ദിവസങ്ങളിലൊക്കെ മത്സരങ്ങളുടെ രൂപത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ചും ബ്രസീൽ ആരാധകരൊക്കെ വളരെ ആവേശത്തിൽ ഇന്ന് കാത്തിരിക്കുകയാണ് ബ്രസീൽ ജപ്പാൻ മത്സരത്തിന് വേണ്ടിയിട്ട്. രാത്രി 9 മണിക്കാണ് തോന്നുന്നു മത്സരം അല്ലേ? എക്സാക്ട്ലി. അപ്പോൾ നെയ്മർ കളിക്കുമെന്നാണ് പറയുന്നത്. ബ്രസീൽ ജപ്പാൻ മത്സരം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഒരു സ്ട്രിക്റ്റ് ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ കഴിയുക ബ്രസീലിൻ്റെ ഒരു ആധികാരിക വിജയം തന്നെയായിരിക്കും. പക്ഷേ ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കാത്ത കുറേയധികം അട്ടിമറികൾ, അതും അട്ടിമറികൾ തങ്ങളുടെ ലെഗസിയാക്കി മാറ്റിയ ഒരു ടീമാണ് ജപ്പാൻ. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ആ ഒരു മത്സരത്തെ നോക്കിക്കാണുന്നത്. പക്ഷേ ഞാൻ ഏറ്റവും ആവേശത്തോട് നോക്കിക്കാണുന്ന മത്സരങ്ങളിലൊന്ന് അത് നെതർലാൻഡ്സ് വേഴ്സസ് മൊറോക്കോയാണ്. കാരണം പേപ്പറിലെ കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ പ്രവചനങ്ങൾ പ്രകാരം ഇത്തവണത്തെ വേൾഡ് കപ്പ് നേടാൻ വരെ സാധ്യതയുണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു ടീമാണ് നെതർലാൻഡ്സ് മൊറോക്കോയും. ചിലർക്കാരില്ല, ഏറ്റവും മികച്ച ഫോമിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മൊറോക്കോയും നെതർലാൻഡ്സും ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മത്സരത്തിനും ആകാംക്ഷ വളരെ വലുതാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു യാത്ര വേൾഡ് കപ്പിൻ്റെ, ഫിഫ 2026 വേൾഡ് കപ്പിൻ്റെ യാത്ര തുടങ്ങിയതിന് ശേഷം പല രാജ്യങ്ങൾ പല വിജയങ്ങൾ കീഴടക്കുന്നത് നമ്മൾ കണ്ടു, പല രാജ്യങ്ങളും അട്ടിമറികളിലൂടെ മുന്നേറുന്നത് നമ്മൾ കണ്ടു, പല ടീമുകളുടെയും ഏറ്റവും മികച്ച മുന്നേറ്റം ആൻഡ് ടീമുകളിലെ അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തെ പൈനിയേഴ്സിൻ്റെ എല്ലാം തന്നെ വിളയാട്ടമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ വേൾഡ് കപ്പ് ഇതുവരെയും ജയിച്ച ഒരു ഭൂഖണ്ഡം അത് ആഫ്രിക്ക തന്നെയാണെന്ന് പറയേണ്ടി വരും കേട്ടോ. കാരണം അതിനൊരു പഴയ ചരിത്രത്തിൻ്റെതായിട്ടുള്ള അംശം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. 1966 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ട് വിജയിച്ച ഒരേ ഒരു വേൾഡ് കപ്പാണ് 1966 ആ വേൾഡ് കപ്പ്. ആ ടൂർണമെന്റിൽ ആകെ കളിച്ചത് ഒരേ ഒരു ആഫ്രിക്കൻ കളിക്കാരൻ മാത്രമായിരുന്നു. ഒരു ആഫ്രിക്കൻ രാജ്യം എന്നല്ല പറയുന്നത്, ആ ടൂർണമെന്റിൽ ആകെ കളിച്ചത് ഒരേ ഒരു ആഫ്രിക്കൻ കളിക്കാരൻ മാത്രമായിരുന്നു. അയാളായിരുന്നു ആ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ. പോർച്ചുഗലിന് വേണ്ടി അന്ന് കളിച്ച യുസേബിയോ എന്ന ഇതിഹാസ താരമായിരുന്നു അത്. അയാളുടെ നാട് ആക്ച്വലി മൊസാംബിക് ആയിരുന്നു. പോർച്ചുഗലിന്റെ കോളനി ആയിരുന്ന ആഫ്രിക്കൻ രാജ്യമായതുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തിന് പോർച്ചുഗലിന് വേണ്ടി കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. 66 ലോകകപ്പ് ആഫ്രിക്കൻ ടീമുകളൊക്കെ ബഹിഷ്കരിച്ച ഒരു വേൾഡ് കപ്പ് കൂടിയായിരുന്നു. ഏഷ്യയിലും അല്ലെങ്കിൽ ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കുമായിട്ട് കേവലം ഒരൊറ്റ സ്ലോട്ട് മാത്രം നീക്കിവെച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു. യോഗ്യതാ മത്സരങ്ങൾ തന്നെ അവരന്ന് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിന് മുൻകൈ എടുത്തത് ഖാനെയായിരുന്നു. അവരുടെ നേതാവും ആഫ്രിക്കയുടെയൊക്കെ നേതാവായിരുന്ന വിപ്ലവകാരി കമോയ കുറൂമയായിരുന്നു അതിൻ്റെ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നത്. 82 ആദ്യമായിട്ട് ഒന്നിലേറെ ആഫ്രിക്കൻ ടീമുകൾ വേൾഡ് കപ്പ് കളിക്കാൻ അവസരം ലഭിക്കുന്നത്. കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമില്ലേ, പോർച്ചുഗലിൻ്റെ മറ്റൊരു കോളനിയായിരുന്നു അത്. 1954 അവരുടെ വിമേചന പോരാളിയായിരുന്ന അമിൽകാർ കബ്രാൾ, അദ്ദേഹം കേപ്പ് വെർദയിലുമെല്ലാം ആഫ്രിക്കക്കാർക്കായിട്ടൊരു കായിക വിനോദ സംഘടന തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടുത്തെ ഫുട്ബോളിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. ആ ഒരു കുറ്റത്തിന് അദ്ദേഹത്തെ നാട് കടത്തുക വരെ ചെയ്തിട്ടുണ്ട് അത്രേ. 75 ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ശേഷം ഇന്ന് നോക്കുമ്പോൾ ഇന്നത്തെ വേൾഡ് കപ്പിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും ഒരു കളിയും തോൽക്കാതെ രണ്ടാം റൗണ്ടിൽ എത്തിയിരിക്കുന്ന കേപ്പ് വെർദെ എന്ന രാജ്യത്തെയാണ്. കേപ്പ് വെർദെ മാത്രമല്ല, കേപ്പ് വെർദെ, ഖാന, കോങ്കോ, ഐവറി കോസ്റ്റ്, അൾജീരിയ, സെനഗൽ, പിന്നെ കഴിഞ്ഞ ദിവസം പുറത്തായ സൗത്ത് ആഫ്രിക്ക, മൊറോക്കോ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ. ലോകകപ്പിനെത്തിയ 10-ൽ 9 ആഫ്രിക്കൻ ടീമുകളും നോക്കൌട്ട് സ്റ്റേജിലേക്ക് പൊരുതി കയറുന്ന ഒരു കാഴ്ച. ഓരോ നാടിനും ഓരോ കഥ പറയാനുണ്ട്. അവരെല്ലാവർക്കും കൊള്ളയടിക്കപ്പെട്ടതിൻ്റെയും അടിമകളാക്കപ്പെട്ടതിൻ്റെയും കളിക്കളങ്ങളിൽ പ്രവേശനമില്ലാതിരുന്നതിൻ്റെയും ഒക്കെ ചരിത്രം പറയാൻ വേണ്ടിയിട്ടുണ്ട്. യൂറോപ്പിൻ്റേത് കളിയും ആഫ്രിക്കയുടേത് പോരാട്ടവുമായി മാറുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേൾഡ് കപ്പ് മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയ്ക്ക് കൂടി കാരണമായിരിക്കുകയാണ് ഈ വേൾഡ് കപ്പ് ജയിച്ച ഭൂഖണ്ഡത്തിൻ്റെ പേരെന്ന് നമുക്ക് പറയാം. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പ്രത്യേകിച്ചും ഫുട്ബോൾ ഭൂപടത്തിൽ വലിയ ഇമ്പാക്റ്റുകളോടെ എഴുതി ചേർക്കപ്പെടാത്ത പേരുകളുള്ള ഈ രാജ്യങ്ങളുടെ ഈ തേരോട്ടത്തെ തീർച്ചയായിട്ടും നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ബീങ് എൻ ഇന്ത്യൻ, ഇന്ത്യൻ മണ്ണിൽ ഫുട്ബോൾ നേരിടേണ്ടി വരുന്ന അത്രയധികം തിക്ത അനുഭവങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ആഫ്രിക്കൻ രാജ്യങ്ങളുടേതും വലിയ ഐതിഹാസികമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണല്ലേ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. Usual Monday evening traffic തന്നെയാണ് എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ടിംഗ് അക്രോസ് യു എ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ ലോങ് സ്ട്രെച്ച് ഓഫ് ട്രാഫിക് ടുവേർഡ്സ് ഷാർജ സൈഡിലേക്ക് പോകുന്നവരാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ നല്ല കൺജസ്റ്റഡ് സിറ്റുവേഷൻ ഓൾറെഡി തന്നെ ആസ് യൂഷ്വൽ വൈകുന്നേരത്തിന് മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആൻഡ് തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ ഒരു എക്സ്ട്രാ കെയർ റോഡിൽ കൊടുക്കണം, കാരണം കുറേയധികം ആക്സിഡൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യാറുള്ള ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ചും ഒരു വീക്കെൻഡ് കഴിഞ്ഞ് വരുന്നതുകൊണ്ടായിരിക്കാം, വെഹിക്കിൾ കൗണ്ട് കൂടുതലായതുകൊണ്ടായിരിക്കാം. എന്തായാലും ദുബായ് ക്രീക്ക് ഭാഗത്തായിട്ട് ഊദ്മേത്ത റോഡിൽ ഒരു രണ്ട് ആക്സിഡന്റുകൾ ബാക്ക് ടു ബാക്ക് സംഭവിച്ചിട്ട് ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡാണ്. പ്രത്യേകിച്ചും ദുബായ് അലൈൻ റോഡൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അവിടെയും കുറച്ചധികം കഞ്ചഷൻസ് ഈ ഒരു ആക്സിഡന്റ് മൂലം കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ആ ഒരു എൻ്റയർ സ്ട്രെച്ച് ഊദ്മേത്ത റോഡ് നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. All the things because of this accident, I think. And Financial Center Street il mattoru accident report cheyunu. So avadunu connect cheythu Dubai Creek bhagathekku varunavar avate allengil LSL street edukkunavar avate okka thana korchadhigam delay anubhavam പ്പെടുന്ന സാധ്യതയുണ്ട്. അൽഖൽ റോഡിലും ഇന്ന് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. എസ്പെഷ്യലി അവർ അൽക്കൂസ് ഭാഗമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ഒരു ലെങ്ത്തിലേക്ക് തന്നെ ഒരു ട്രാഫിക് കഞ്ചഷൻസ് ഫോം ആയതായി കാണുന്നുണ്ട്. ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് കമ്മിങ് ഓൺ ഫ്രം ഷെയ്ഖ് സായദ് റോഡ്. ഒരു ഓൾമോസ്റ്റ് മോൾ ഓഫ് എമിറേറ്റ്സ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തായിട്ട് ഷെയ്ഖ് സായദ് റോഡിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് കുറച്ചധികം ഏരിയാസിലേക്ക് ആ ഒരു ട്രാഫിക് നീളുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിൽ എത്തിഹാദ് ടോൾ റോഡിൽ യൂഷ്വൽ ട്രാഫിക് കഞ്ചഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. കബൈസി ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ബുംബ് ടു ബുംബ് ട്രാഫിക് തന്നെയാണ് ആ ഒരു ഏരിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആക്സിഡന്റുകൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അറിയിക്കാം നമ്മുടെ വാട്സാപ്പിലേക്ക്, ഹോം 92.2 FM വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് ഒന്ന് അറിയിച്ചാൽ മാത്രം മതി.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ട.
5: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
4: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
9: Akbar Travels UAE presents Predict Champion 2026. Akbar Travels app download ചെയ്തു മത്സര ഫലങ്ങൾ പ്രവചിക്കൂ. ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
2: Predict and Win 2026. Akbar Travels UAE app ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Back to home, back to home, back to home, back to home.
2: Back to home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
3: ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് എന്ന് നിങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി? നമുക്ക് പല ഉത്തരങ്ങൾ പറയാൻ വേണ്ടി പറ്റും, പല അത്ഭുതങ്ങളെക്കുറിച്ച്, പല കോൺസ്പിറസികളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ എനിക്ക് പറയാൻ പറ്റും, മനുഷ്യൻ്റെ മനസ്സാണെന്ന്. കാരണം അത്രമാത്രം നിഗൂഢമായിട്ടുള്ള ഒന്നേ ഒന്ന് മാത്രമേ ഭൂമിയിലുള്ളൂ, അത് മനുഷ്യൻ്റെ മനസ്സുമാണ്. നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലൂടെ, നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളിലൂടെ കടന്നു പോകുന്നത് എത്രമാത്രം കാര്യങ്ങളാണെന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല, അല്ലേ? പലപ്പോഴും അത്രമാത്രം നിഗൂഢതകൾ നിറഞ്ഞ, അത്രമാത്രം അത്ഭുതങ്ങൾ നിറഞ്ഞ, അത്രമാത്രം രഹസ്യമായിട്ടുള്ള ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സ്. ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്താളുകളിലേക്ക് കടന്നു ചെല്ലാൻ, അല്ലെങ്കിൽ ഓരോ പൂട്ടുകളും തുറന്ന് തുറന്ന് അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അപൂർവം ചില പ്രതിഭകൾക്ക് മാത്രമേ സാധിക്കാറുള്ളൂ. അതുകൊണ്ട് ാണ് ഇന്ന് പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ മെന്റലിസ്റ്റ് ഷോസ് ഒക്കെ അത്രമാത്രം വൈഡ്ലി അക്സെപ്റ്റഡ് ആവുന്നത്. നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള രഹസ്യങ്ങളിലേക്ക്, മനസ്സിൻ്റെതായിട്ടുള്ള അത്ഭുതങ്ങളുടെ ഇടയിലേക്ക് നമ്മളെ തന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു 2-3 മണിക്കൂർ മറ്റൊരു ലോകത്തിലേക്കെത്തി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന പല വിധങ്ങളായിട്ടുള്ള വ്യഥകളെയും അതുപോലെ തന്നെ പല വിധങ്ങളായിട്ടുള്ള സ്ട്രെസ്സുകളെയും എല്ലാം തന്നെ റിലാക്സ്ഡ് ആക്കി പുതിയ ഒരു ചിന്തയിലേക്ക്, പുതിയ അത്രമാത്രം ക്രിസ്റ്റൽ ക്ലിയറായ ഒരു മനസ്സോടുകൂടി നമ്മളെ പുറത്തു കൊണ്ടുവരാൻ അത്രമാത്രം നമ്മുടെ കിളി മാറിപ്പോകുന്ന ഒരു മെഗാ ഷോ. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ വർഷം അത്രമാത്രം വിജയകരമായി നമ്മൾ യുഎയിലുള്ള മലയാളികൾ, മലയാളികൾ മാത്രമല്ല എല്ലാവരും ഒന്നടങ്കം ഏറ്റെടുത്തൊരു ഷോയാണ് ഫാസിൽ ബഷീറിൻ്റെ ട്രിക്സ് മാനിയ. ട്രിക്സ് മാനിയയുടെ സെക്കൻഡ് എഡിഷൻ ഇപ്പോൾ ഇതാ കടന്നു വന്നിരിക്കുകയാണ്. ട്രിക്സ് മാനിയ 2.0 നമ്മുടെ യുഎയുടെ മണ്ണിൽ അരങ്ങേറുകയാണ് ഗൈസ്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ വർഷം, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഷോസ്. പക്ഷേ ഫാസിൽ ബഷീറിൻ്റെ ട്രിക്സ് മാനിയ കഴിഞ്ഞ വർഷം ഇവിടെ നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ കുറേ സുഹൃത്തുക്കൾ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞറിയിച്ച ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന, നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന പല കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ തന്നെ, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളെ ഒരു ട്രിപ്പ് കൊണ്ടുപോവാണ്, ഒരു കംപ്ലീറ്റ് ട്രിപ്പിംഗ് അവസ്ഥയിൽ നമ്മളെ പല കാര്യങ്ങളിലൂടെ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ സഞ്ചരിപ്പിക്കുകയാണ് ഈ ഒരു മെഗാ ഷോയിലൂടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൽ കുറഞ്ഞ് വേറെ ഒന്നും എനിക്ക് പറയാൻ വേണ്ടിയിട്ടില്ല. കാരണം അത്രമാത്രം നമ്മൾ ഇൻവോൾവായി മാറുന്ന ഒരു ഷോ തന്നെയാണ് ഫാസിൽ ബഷീർ ട്രിക്സ് മാനിയയിലൂടെ ഒരുക്കിയിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ സെക്കൻഡ് എഡിഷനിലേക്ക് വരുന്ന സമയത്ത് കുറേയധികം പുതിയ ആഡോൺസ്, കുറേയധികം പുതിയ അത്ഭുതങ്ങളൊക്കെ തന്നെ അദ്ദേഹം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും അതിനൊരു ചെറിയ നിഗൂഢത, ഒരു ചെറിയ രഹസ്യം ഒളിപ്പിച്ച് വെക്കുന്നതല്ലേ എല്ലാം കൊണ്ട് നല്ലതല്ലേ? അപ്പോൾ അത് ലൈവായിട്ട് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ട കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. 4 July ഒരു ഷോ ഉണ്ട്, അത് നമ്മുടെ ഷാർജ സഫാരി മോളിലാണ് ഈ വരുന്ന 4 July ഈ ഷോ അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. ആൻഡ് 12 July ദുബായ് ഫോക്ലോർ തിയേറ്ററിലും ഈ ഒരു ഷോ അരങ്ങേറുന്നത്, പ്രത്യേകിച്ചും ദുബായിലുള്ളവർക്കാണെങ്കിൽ. ഞാൻ പേഴ്സണലി ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ നടക്കുന്ന 12 July ഷോ പോയി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോ തന്നെയായിരിക്കും. 3 മണിക്കൂർ സമയം നമ്മുടെ സമയം കടന്നു പോകുന്നത് നമ്മൾ അറിയില്ല എന്നുള്ളതാണ്. വേറൊരു ലോകത്തേക്കുള്ള ഒരു യാത്ര തന്നെയായിരിക്കും. എല്ലാവരെയും ഒരുമിച്ച് മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന, നമ്മുടെ മനസ്സിലെ ഭാരമൊക്കെ ഇറക്കി വെച്ചതുപോലെ ഒരു ഫീല് തരുന്ന ഒരു ഷോ തന്നെയായിരിക്കും. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. സീറ്റ് ടിക്കറ്റുകൾ എവിടെയൊക്കെ കിട്ടുമെന്നുള്ള കാര്യം ഞാൻ പറയാം. അതായത് തലാൽ മാർക്കറ്റ്, തലാൽ ഗ്രിൽ, കിസൈസിലുള്ള തലാൽ മാർക്കറ്റിലും തലാൽ ഗ്രില്ലിലും കിട്ടും. നെക്സ്റ്റ് ടു ദുബായ് ഗ്രാൻഡ് ഹോട്ടൽ കിസൈസ്, അതുപോലെ തന്നെ കരാമേലും കിസൈസിനുള്ള റെഡ് പെപ്പർ റെസ്റ്റോറൻറ്റിൽ കിട്ടും. കിസൈസിലുള്ള ചിമ്നി റെസ്റ്റോറൻറ്റിൽ കിട്ടും. സഫാരി മോളിലുള്ള ദേപുട്ടിലും സഫാരി മോളിൽ തന്നെയുള്ള വജ്രാ ജുവൽസിലും ആൻഡ് അജ്മാനിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഡ്രീംസി ഡിസ്കൗണ്ട് സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ഫാസ് ബൊട്ടീക്കിലും കിട്ടുന്നതാണ്. അജ്മാൻ ലുലുവിൻ്റെ അടുത്തുള്ള ഫാസ് ബൊട്ടീക്കിലും കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടിക്കറ്റുകൾ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ആൻഡ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പിൾ ഇൻവൈറ്റ് തരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി മാത്രം. കാരണം എല്ലായ്പ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒന്നും ഇത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഞാനിപ്പോൾ ഒരു കപ്പിളിന് ആക്ച്വലി ഞാനൊരു എൻട്രി ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. അതിൻ്റെ ഒരു ചെറിയ ടാസ്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് പലതരം പേടികൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരുണ്ടായിരിക്കും. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ചിരിക്കാൻ തോന്നുന്ന ചില പേടികളൊക്കെ പലർക്കും ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ വൈഫിന് പേഴ്സണലി ഞാൻ പലപ്പോഴും ഞാൻ അവളെ കളിയാക്കാറുണ്ട്. അതായത് റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, യൂഷ്വൽ റബ്ബർ ബാൻഡ്, അവൾക്ക് ഭയങ്കര പേടിയാണ്, ഭയങ്കര പാനിക്കാണ്, ഭയങ്കര വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ആൾ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മനസ്സ് ഭയങ്കര രഹസ്യമായിട്ട് കൊണ്ടുനടക്കുന്നത് എന്താണെന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പറയാൻ പറ്റാത്ത അത്രമാത്രമുള്ള പല തരത്തിലുള്ള നിഗൂഢതകൾ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഉയരത്തെ പേടിക്കുന്ന പേടിക്ക് നമ്മളൊരു പേര് പറയും. സയൻറ്റിഫിക്കലി ഒരു ഫോബിയ, എന്തോ ഒരു ഫോബിയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് ഉയരം കൂടുമ്പോൾ ഭയമുണ്ടാകുന്ന ആ ഒരു ഉയരത്തെ ഭയപ്പെടുന്ന ആ ഒരു പേടിക്ക് നമ്മൾ പറയുന്ന പേരെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഉത്തരങ്ങൾ അയക്കേണ്ട ഒരു ഫോർമാറ്റ് ഉണ്ട്. കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മെന്റലിസ്റ്റ് ഫാസിൽ ബഷീറിന്റെ ട്രിക്സ് മാനേ 2.0 വേണ്ടിയിട്ടുള്ള ഒരു കപ്പിൾ എൻട്രി ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ട്രിക്സ് മാനിയ സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഉയരത്തെക്കുറിച്ചുള്ള ഭയം, ആ ഭയത്തിന്റെ പേരെന്ത്, എന്താണ്, എന്ത് ഫോബിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ട്രിക്സ് മാനിയ സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ചെന്ന നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോ.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ശബരിമല സ്വർണക്കൊള്ള ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിചേർത്ത് SIT. അയോധ്യ സ്വർണക്കൊള്ള അടിയന്തര വാദമില്ല. സ്ത്രീ സുരക്ഷ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാഗ്പോര്. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാൻ US ധാരണ, ഖത്തറിൽ നാളെ ചർച്ച. ലോകകപ്പിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം, ബ്രസീൽ ജപ്പാന് നേരിടും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ദേവസ്വം ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിയാക്കി SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളികളിൽ വീണ്ടും സ്വർണം പൂശിയ നടപടി മറച്ചുവെയ്ക്കാൻ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് SIT കണ്ടെത്തൽ. ദേവസ്വം ചട്ടങ്ങൾ ലംഘിച്ച് ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വർഷങ്ങൾ നീണ്ട കൃത്യമായ പദ്ധതിയിലൂടെയെന്ന് SIT കണ്ടെത്തൽ. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രതിചേർത്തതിൽ പ്രതികരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിചേർത്തതിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. നിയമപരമായി ആലോചിച്ച് മുന്നോട്ടു പോകും. കേസിൽ പ്രതിചേർത്തെന്ന് പുറത്തുവന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നുവെന്ന് PS പ്രശാന്ത്. ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കാതെ സ്ത്രീ സുരക്ഷാ പദ്ധതി തുടരില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാരിന്റെ അവസാന മാസത്തിൽ പദ്ധതി കൊണ്ടുവന്നത് സ്ത്രീകളെ പറ്റിക്കാനാണെന്ന് തോന്നുമ്പടിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മുൻപ് യാതൊരുവിധ തയ്യാറെടുപ്പുകളുമില്ലാതെയാണ് മുൻ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് VD സതീശൻ നിയമസഭയിൽ മറുപടി നൽകി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയതിലും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയിലും വലിയ അപാകതകളുണ്ടെന്ന് മുഖ്യമന്ത്രി. കെ സ്മാർട്ട് പരിശോധനയ്ക്ക് ശേഷമാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയതെന്നും പദ്ധതി അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട നിലപാടല്ലെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. പദ്ധതി തുടരാൻ കഴിയുമെന്ന് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല. 16 ലക്ഷം ഗുണഭോക്താക്കളുള്ള പദ്ധതിയാണിത്. പാവപ്പെട്ട സ്ത്രീകളോട് വീറും വാശിയും കാണിക്കരുതെന്നും സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ്. LDF സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്ത് നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഗാർഹിക ജോലികളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് മുൻ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ പദ്ധതിയാണിതെന്നും 14 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമ പദ്ധതിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിവേഗത്തിൽ തീരുമാനങ്ങളെടുക്കുന്ന മുഖ്യമന്ത്രി VD സതീശന് പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കളിയാക്കിയ മൊയ്തീൻ സർക്കാരിന്റേത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നിഷേധിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം കേരളത്തിന് നഷ്ടമാകുമെന്ന് മന്ത്രി. ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് നിയമസഭയിൽ സർക്കാരിന്റെ പ്രശംസ. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവൃത്തികളാണെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ സൊസൈറ്റി നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതികൾ ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി PK ബഷീർ നിയമസഭയിൽ പറഞ്ഞു. VT ബൽറാമിന്റെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ ഡൽഹിയിലെ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ പ്രതിപക്ഷ നേതാവിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലൌഞ്ചിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സമയത്ത് ഗേറ്റിലെത്താൻ ആയില്ല. ഇൻഡിഗോ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് കാരണമെന്നായിരുന്നു നേരത്തെ കേരള ഹൌസ് അധികൃതരുടെ വാദം. പിന്നീട് ഇത് തെറ്റെന്ന് തെളിഞ്ഞു. കണ്ണൂർ കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെ 28 പേരെയാണ് വെറുതെ വിട്ടത്. 2018 മാർച്ച് 14-നായിരുന്നു ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്നു. എല്ലാ അജണ്ടയും പാസാക്കി യോഗം പിരിഞ്ഞെന്ന് മേയർ വി വി രാജേഷ്. കാപ്പ കേസ് പ്രതി സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് സി പി എമ്മും കോൺഗ്രസും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കൌൺസിൽ യോഗം അവസാനിച്ച ശേഷം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ബി ജെ പി യു ഡി എഫ് അംഗങ്ങൾ നീർക്കുനീർ വന്നു. ഹാജർ രജിസ്റ്ററിനായി പിടിവലിയുണ്ടായി. രജിസ്റ്റർ കീറാൻ ശ്രമം നടന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻതോതിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ആംബുലൻസുകളും തയ്യാറായി നിന്നിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ നിന്ന് യു ഡി എഫ് പിന്മാറി. യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് കെ എസ് ശബരിനാഥൻ നടത്തിയ അവിശ്വാസ നീക്കത്തിന് സി പി എമ്മും എൽ ഡി എഫും പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായതോടെയാണ് പിന്മാറ്റം. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബി ജെ പി പഠനശിബിരം നടത്തിയതിൽ വിശദീകരണം തേടി കെ പി സി സി. സ്ഥാപനത്തിന്റെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിയോടാണ് വിശദീകരണം തേടിയത്. ബി ജെ പി കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ പഠനശിബിരത്തിനായാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹാൾ നൽകിയത്. സാധാരണ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കൊന്നും ഇത്തരത്തിൽ ഹാൾ വിട്ടുകൊടുക്കാറില്ല. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഉന്നതതല ഗൂഢാലോചനയെന്ന് ഇ ഡി കോടതിയിൽ. പ്രകോപന പ്രസംഗം ആക്രമണത്തിന് ഇടയാക്കി. തിരുവനന്തപുരത്ത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ജാമ്യം കിട്ടിയ 9-ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി നോട്ടീസ് അയച്ചു. 27 ദിവസം കസ്റ്റഡിയിലുണ്ടായിട്ടും 9-ാം പ്രതിയെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ചോദിച്ചില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. ഹർജി പെട്ടെന്ന് പരിഗണിക്കാൻ എന്ത് അടിയന്തര പ്രാധാന്യമാണുള്ളത്? ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ, എന്താണ് ഇത്ര തിടുക്കമെന്ന് കോടതിയുടെ ചോദ്യം. വേനൽ അവധിക്ക് ശേഷമേ കേസ് വാദം കേൾക്കാനായി ലിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് ബെഞ്ച് വ്യക്തമാക്കി. അയോധ്യ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വി എച്ച് പി ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത്ത് റായിയെ ചോദ്യം ചെയ്തു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള സംബന്ധിച്ച് ട്രസ്റ്റിന് നേരത്തെ അറിവുണ്ടായിട്ടും പോലീസിന് പരാതി നൽകിയില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച പുനരാരംഭിക്കും. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. യു എസ് മാധ്യമം ആക്സിയോസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. അതേസമയം ചർച്ചയുടെ കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന അവകാശവാദവുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറഖ്ചി. ഇന്ത്യയുമായി പ്രാഥമിക ചർച്ച നടത്തിയതായി ഇറാൻ. ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാം. ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും ഇറാൻ. പരീക്ഷാക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധത്തിനൊപ്പം ഡൽഹി ജന്തർ മന്ദിറിൽ സോനം വാങ്ചുക് നടത്തുന്ന നിരാഹാര സമരവും തുടരുന്നു. സമരത്തിന് സിപിഎം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സി ജെ പി പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം നൽകുന്നുവെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. പ്രതിഷേധം എത്ര കാലം തുടരുന്നുവോ അത്രയും കാലം പിന്തുണയുണ്ടാകും. വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചാണ് കേന്ദ്ര സർക്കാർ കളിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദികൾ. എം എ ബേബി. യുഎയുടെ അഭിമാന റെയിൽ പദ്ധതിയായ ഇതിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് നാളെ രാവിലെയാണ് ആദ്യ യാത്ര. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡയുടെ വിജയം. അധിക സമയത്തിന്റെ 2-ാം മിനിറ്റിൽ സ്റ്റെഫാൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ബ്രസീൽ ജപ്പാൻ ക്ലാസിക് പോരാട്ടം. രാത്രി 9 മണിക്ക് ഹൂസ്റ്റണിലാണ് കളി. സമീപകാലത്തെ മികച്ച ഫോമിൽ ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാത്ത കരുത്തുമായി ബ്രസീലും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.
7: ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
7: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ആൻഡ് വിൻ ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
10: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
10: Weather update.
9: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സംഗതി കാണാൻ വേണ്ടി പറ്റും. ഇന്ന് സ്ട്രോബെറി മൂൺ ഉള്ള ദിവസമാണ്. സ്ട്രോബെറി മൂൺ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് വിചാരിക്കും എന്താ ചുമപ്പ് കളറിൽ ചന്ദ്രൻ ഇങ്ങനെ തിളങ്ങി കത്ത് നിൽക്കുമെന്ന്, റെഡ് LED കത്തിച്ചിട്ട പോലെ. അങ്ങനെയൊന്നുമല്ല, ഇത് വേറൊരു സംഗതിയാണ്. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്ത സംഗതിയൊന്നുമല്ല. എന്നിരുന്നാലും ഇന്ന് സ്ട്രോബെറി മൂണിന്റെ ദിവസമാണ്. ജൂൺ മാസത്തിലെ പൂർണ്ണ ചന്ദ്രനെയാണ് ആക്ച്വലി സ്ട്രോബെറി മൂൺ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇന്ന് സ്ട്രോബെറി മൂൺ കാണാൻ വേണ്ടി പറ്റും. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് വീട്ടിലേക്ക് കയറി പോകുന്നതിന് മുമ്പേ ഒന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം 98.2 FM. ദിസ് ഇസ് ബാക്ക് ടു ഹോം. ആസിഫാണ് കൂടെ ഉള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് സ്ട്രോബെറി മൂണിൻ്റെ കാര്യമായിരുന്നു. സ്ട്രോബെറി മൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വടക്കേ അമേരിക്കൻ തദ്ദേശ ഗോത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സ്ട്രോബെറി വിളവെടുക്കുന്ന സമയമാണ് ഈ ഒരു പെർട്ടിക്കുലർ ജൂണിലെ മാസം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്ട്രോബെറി മൂൺ എന്ന് പറയുന്നത്. ഈ മൂണിന് കുറച്ച് കൂടുതൽ തിളക്കം ഉണ്ടായിരിക്കും, മാത്രമല്ല കുറച്ചധികം വലിപ്പം ഉണ്ടായിരിക്കും. ഭൂമിയുടെ ആ ഒരു മറ്റേ മേർരേഖയിൽ വരിക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ വരുന്നത് കാരണം കുറച്ചധികം അടുത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ വലിപ്പത്തിലും കുറച്ചുകൂടെ തിളക്കത്തിലും ഒക്കെ നമുക്ക് ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയി മാറുന്നത്. അപ്പോൾ സ്ട്രോബെറി മൂണിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര എസ്തെറ്റിക്കലായിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. എനിവേ, മൂണിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. വേനൽ ചൂടൊക്കെയാണ്, നല്ല ചൂടത്തോടെയാണ് നമ്മുടെ യാത്രകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൂടത്ത് വണ്ടി ഓടിക്കുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ട്രെയിനെന്നോ നമ്മുടെ ടയറുകളും എഞ്ചിനുകളും ഒക്കെ സുരക്ഷിതമാണ് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. കാരണം പ്രധാനമായിട്ട് ഈ ഒരു മേഖലയിൽ നിന്നുള്ളവരുടെ കുറേയധികം ഇൻഫർമേഷൻസ് ഒക്കെ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും ചൂട് കാലമായതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് മുൻപ് നമ്മുടെ ടയറിൻ്റെ പ്രഷറും അതുപോലെ അതിൻ്റെ ടയറിൻ്റെ അവസ്ഥയൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക, എഞ്ചിൻ ഓയിൽ കൂളൻ്റ് എന്നിവയൊക്കെ കൃത്യമായിട്ട് അളവിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കിയതിനു ശേഷം മാത്രം യാത്ര ആരംഭിക്കുക. അംഗീകാരമില്ലാത്ത വർക്ക്ഷോപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ എഞ്ചിനിലോ വാഹനത്തിലോ ഒക്കെ മാറ്റങ്ങൾ വരുന്നത് ഒരുപക്ഷെ നമ്മുടെ വാഹനം തീ പിടിക്കുന്നതിന് വരെ കാരണമായേക്കാം എന്നുള്ളൊരു ബോധ്യം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുക. പിന്നെ വാഹനം പരമാവധി പാർക്ക് ചെയ്യുന്ന സമയത്ത് തണലത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ലൈറ്റർ, പെർഫ്യൂം കുപ്പികൾ, പവർ ബാങ്ക് തുടങ്ങിയവയൊക്കെ വെയിലത്ത് കിടക്കുന്ന വാഹനത്തിനുള്ളിൽ ഒരു കാരണവശാലും സൂക്ഷിക്കരുത്, അത് പൊട്ടിത്തെറിക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. പിന്നെ വെയിലത്ത് കിടന്ന് സ്റ്റിയറിംഗ് വീൽ അമിതമായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ചൂട് കുറയുന്നത് വരെ വാഹനം ഓടിക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. സുരക്ഷിതമായിട്ടുള്ളൊരു വേനൽ കാലം ഉറപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ടുപോലും വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് ഏറ്റവും സമാധാനത്തോടെയുള്ള ദിവസങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് യെസ്, കേട്ടുകൊണ്ടേയിരിക്കൂ. ദിസ് ഇസ് ഹോം 98.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം
3: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ്ണതാമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
2: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
4: അത് സ്വർണ്ണതാമരയല്ല.
2: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
5: ബ്രഹ്മകമലം.
2: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
6: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
2: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
7: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: പല വിധങ്ങളായ കാര്യങ്ങൾക്ക് പിറകെയുള്ള ഈ ഓട്ടത്തിനിടയിൽ, അക്ഷരാർത്ഥത്തിൽ നെട്ടോട്ടത്തിനിടയിൽ നമ്മൾ വിട്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നമ്മുടെ ആരോഗ്യം തന്നെയാണല്ലേ. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ഹെൽത്ത് ടിപ്സ്.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ എൻവിആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലുള്ള നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ അതൊരു പക്ഷേ ഭാവിയിലേക്ക് നമുക്ക് കൊണ്ടുവരുന്നത് വലിയ നഷ്ടങ്ങളായേക്കാം. നമ്മൾ ഏറ്റവും വില പിടിപ്പുള്ളത് എന്ന് കരുതി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ, നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ, നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫ്രൂട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം അനുവദിക്കാത്തൊരു സാഹചര്യം ഒരു പക്ഷേ നമ്മളിൽ വന്നെത്തിച്ചേർന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ എപ്പോഴും പറയുന്നത് കൃത്യമായിട്ടുള്ള രീതിയിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഞാനിപ്പോൾ ഇത് എം വി ആറിനെ ചേർത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്കറിയാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോയിട്ട് അത് ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നാട്ടിലേക്ക് പോയിട്ട് ഒരു ചെക്കപ്പ് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സാധാരണ ശീലം, ഒരു പ്രവാസിയുടേത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട കാര്യമില്ല, കാരണം നാട്ടിൽ പോയി നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ വിധത്തിലുള്ള ചെക്കപ്പുകളും പ്രത്യേകിച്ചും സ്കാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഹോൾ ബോഡി എം ആർ ഐ ഡിഫ്യൂഷൻ ആവട്ടെ, സ്ക്രീനിങ് ആവട്ടെ, ഹോൾ ബോഡി എം ആർ ഐ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ വിലയിരുത്താൻ സഹായിക്കുന്ന സ്ക്രീനിങ് ആണ്. അതുപോലും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ബ്രെയിൻ, നെക്ക്, ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിസ്, സ്പൈൻ തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഒരൊറ്റ പരിശോധനയിലൂടെ വിലയിരുത്താൻ പറ്റുന്ന ഇത്തരത്തിലുള്ള സ്കാനിങ്ങുകളാവട്ടെ, ആൻഡ് നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും പലതരത്തിലുള്ള പാക്കേജുകൾ, ബേസിക് പാക്കേജുകളുണ്ട്, അഡ്വാൻസ് പാക്കേജുകളുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്കേജുകളുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പാക്കേജുകളിലൂടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗരൂദിലുള്ള എം വി ആർ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ സജീവമായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശാരീരിക പ്രശ്നത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അതില്ലെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായിട്ട് അവിടെ ആക്സസ് ചെയ്യുക. ആൻഡ് നാളത്തെ ദിവസം നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഇതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് സംസാരിക്കാൻ, എസ്പെഷ്യലി ഇമ്പോർട്ടൻസ് ഓഫ് പ്രിവൻറ്റീവ് ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി എം വി ആറിൽ നിന്നും ജനറൽ പ്രാക്ടീഷണർ ആയിട്ടുള്ള ഡോക്ടർ അനൂഷ അലി നമ്മളോടൊപ്പം ഈ സമയത്ത് ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ഓൾസോ. ആൻഡ് ഈ ഒരു സമയത്ത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വൗച്ചർ കൂടി സമ്മാനമായിട്ട് തരികയാണ്, ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ വൗച്ചർ. 600 dirhams വർത്ത് ആയിട്ടുള്ള ഒരു വൗച്ചർ ആണ് നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എം വി ആർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയയ്ക്കുക 0585829200 എം വി ആർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ മെസ്സേജുകൾ അയച്ചാൽ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് 600 dirhams വർത്ത് ആയിട്ടുള്ള ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാനിങ് വൗച്ചർ സൗജന്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഈ എം വി ആറിന്റെ സർവീസുകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം 0508609611 എന്ന നമ്പറിലേക്ക്.
1: തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
1: ശ്രദ്ധിക്കണ്ട.
2: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
0: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
1: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Back to home brought to you by Al Noor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Muthina. For appointments, call 04385-7841.
1: ചില സംവിധായകരിൽ നമ്മൾ പ്രതീക്ഷ വെക്കാറുണ്ട്, ചില അഭിനേതാക്കളിൽ നമ്മൾ പ്രതീക്ഷ വെക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പാൻ ഇന്ത്യൻ ട്രെൻഡൊക്കെ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുമ്പോൾ മറ്റു പല ഇൻഡസ്ട്രീസിൽ നിന്നുള്ള താരങ്ങളിലും സംവിധായകരിലും, ഇപ്പോൾ SS രാജമൗലിയുടെ കാര്യം പറയുന്ന പോലെ, പ്രഭാസിൻ്റെ കാര്യം പറയുന്ന പോലെ, പ്രശാന്ത് നീലിൻ്റെ കാര്യം പറയുന്നത് പോലെ, അങ്ങനെ പ്രതീക്ഷയുള്ള കലാകാരന്മാർ നിരവധി പേരാണ്. എന്നാൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് തന്നെ ശരിക്കും ഒരു ബ്രാൻഡായിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു വലിയ ഗ്യാരണ്ടി ആയിട്ട് മാറുക എന്ന അത്ഭുതം കാണിച്ചു തന്ന ഒരു ബ്രാൻഡാണ് ആക്ച്വലി കന്നഡ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഹൊംബാലെ ഫിലിംസ്. ഇപ്പോൾ ഹൊംബാലെ ഫിലിംസ് അവർ കന്നഡയിൽ മാത്രമല്ല മറ്റ് പല ഭാഷകളിലേക്ക്, ഇൻക്ലൂഡിംഗ് മലയാളത്തിലേക്കും തെലുങ്കിലേക്കും ഒക്കെ അവർ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ആദ്യം ഈ പേര് നമ്മൾ കണ്ടിട്ടുണ്ടാവുക KGF വരുന്ന സമയത്തായിരിക്കും. KGF പോലെ അത്രമാത്രം ബിഗ് ബജറ്റിൽ ഒരുക്കേണ്ട ഒരു ചിത്രത്തെ കന്നഡ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അത്ഭുതമായിട്ട് കണ്ടിരുന്ന, അല്ലെങ്കിൽ ഒരു കാരണവശാലും അത്രയും ബജറ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള സംശയമുണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി ഇൻവെസ്റ്റ് ചെയ്ത ടീമാണ്. അതിനുശേഷം കാന്താരം വന്നപ്പോഴും ഒക്കെ തന്നെ നമ്മൾ ആ ഒരു പേര്, ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ വാല്യൂ കണ്ടതാണ്. ഇപ്പോഴേതാ തമിഴിലേക്ക് കൂടി അവർ സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഓൾറെഡി അവർ തമിഴിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ തമിഴിലൊരു വലിയ മെഗാ പ്രൊജക്ട് ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതും വേറെ ആരെയും വെച്ചിട്ടല്ല, കറുപ്പിലൂടെ വലിയൊരു തിരിച്ചുവരവ് നൽകി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ പോലും അത്രമാത്രം പ്രതീക്ഷ നൽകുന്ന സൂര്യയോടൊപ്പമാണ് കേട്ടോ. സൂര്യയെക്കുറിച്ച് കുറേ അപ്ഡേറ്റുകൾ ഒന്നൊരു ദിവസമായിരുന്നു. സൂര്യ അടുത്തതായിട്ട് ചെയ്യുന്ന നമ്മുടെ ലക്കി ഭാസ്കറിൻ്റെയൊക്കെ സംവിധായകൻ വെങ്കി അട്ലൂരിയുടെ പടം വിശ്വനാഥ് ആൻഡ് സൺസ്, അതിലാണ് മമിത ബൈജു സൂര്യയുടെ നായികയായിട്ട് എത്തുന്നത്. ആ സിനിമയിൽ ഒരു ഗംഭീര ഒരു ഡാൻസ് നമ്പറിന് സൂര്യയാണ് പാടിയിരിക്കുന്നത്. സൂര്യയുടെ ശബ്ദത്തിലാണ് വരുന്നത് അത്രേ. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉള്ള അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നിരുന്നു. ആൻഡ് അപ്പോൾ ഇനിയിപ്പോൾ സൂര്യയുടെ ലൈനപ്പ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വിശ്വനാഥൻ സൺസ് വരുന്നു, അതിനുശേഷം ജിത്തു മാധവനായിട്ടുള്ള പോലീസ് സിനിമ വരുന്നു, ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ഹൊംബാലെ ഫിലിംസിൻ്റെ ബാനറിൽ വരുന്ന സിനിമയിലായിരിക്കും സൂര്യയെ കാണാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. ഇതിനിടയിൽ ചില അഭ്യൂഹങ്ങൾ പറയുന്നത് വിജയ്ക്ക് പിന്നാലെ സൂര്യയും ഒരുപക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കുറേ തമിഴ് കോളങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യ ഓൾറെഡി തന്നെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അഗരം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷനിലൂടെ, അപ്പോൾ അടുത്തിടെ ഒരു അദ്ദേഹത്തിൻ്റെ ഫാൻസ് ക്ലബ് യോഗത്തിലാണ് ഒരു ജനകീയ നേതാവായിട്ട് ഉയർന്നു വരുന്നത് അനിവാര്യമാണെന്ന് സൂര്യ ഫാൻസിൻ്റെയൊക്കെ ഭാരവാഹികൾ സൂചിപ്പിച്ചതോടെയാണ് ഈ ഒരു ചർച്ചകൾക്ക് ചൂടുപിടിച്ചത് എന്നാണ് പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ആരാധകർ ഇങ്ങനെ കാത്തിരിപ്പിലാണ്. ഒരുപക്ഷെ തളപതി വിജയുടെ അതേ പാതയിൽ പിന്തുടർന്നുകൊണ്ട് സൂര്യയും രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്നുള്ളൊരു കാര്യം. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും സിനിമയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹം ആ ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അഗരം ഫൗണ്ടേഷൻ എന്ന ഫൗണ്ടേഷനിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാ ബൈ ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ശബരിമല സ്വർണക്കൊള്ള, ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിചേർത്ത് SIT. അയോധ്യ സ്വർണക്കൊള്ള, അടിയന്തര വാദമില്ല. സ്ത്രീ സുരക്ഷ, നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പൂര്. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാൻ US ധാരണ, ഖത്തറിൽ നാളെ ചർച്ച. ലോകകപ്പിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം, ബ്രസീൽ ജപ്പാനെ നേരിടും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ദേവസ്വം ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിയാക്കി SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളികളിൽ വീണ്ടും സ്വർണം പൂശിയ നടപടി മറച്ചുവെക്കാൻ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് SIT കണ്ടെത്തൽ. ദേവസ്വം ചട്ടങ്ങൾ ലംഘിച്ച് ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വർഷങ്ങൾ നീണ്ട കൃത്യമായ പദ്ധതിയിലൂടെയെന്ന് SIT കണ്ടെത്തൽ. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രതിചേർത്തതിൽ പ്രതികരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിചേർത്തതിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. നിയമപരമായി ആലോചിച്ച് മുന്നോട്ടു പോകും. കേസിൽ പ്രതിചേർത്തെന്ന് പുറത്തുവന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നുവെന്ന് PS പ്രശാന്ത്. ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കാതെ സ്ത്രീ സുരക്ഷാ പദ്ധതി തുടരില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാരിന്റെ അവസാന മാസത്തിൽ പദ്ധതി കൊണ്ടുവന്നത് സ്ത്രീകളെ പറ്റിക്കാനാണെന്ന് തോന്നുംപടിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മുൻപ് യാതൊരുവിധ തയ്യാറെടുപ്പുകളുമില്ലാതെയാണ് മുൻ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് VD സതീശൻ നിയമസഭയിൽ മറുപടി നൽകി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയതിലും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയിലും വലിയ അപാകതകളുണ്ടെന്ന് മുഖ്യമന്ത്രി. കെ സ്മാർട്ട് പരിശോധനയ്ക്ക് ശേഷമാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയതെന്നും പദ്ധതി അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട നിലപാടല്ലെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. പദ്ധതി തുടരാൻ കഴിയുമെന്ന് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല. 16 ലക്ഷം ഗുണഭോക്താക്കളുള്ള പദ്ധതിയാണിത്. പാവപ്പെട്ട സ്ത്രീകളോട് വീറും വാശിയും കാണിക്കരുതെന്നും സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ്. LDF സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഗാർഹിക ജോലികളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് മുൻ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ പദ്ധതിയാണിതെന്നും 14 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമ പദ്ധതിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിവേഗത്തിൽ തീരുമാനങ്ങളെടുക്കുന്ന മുഖ്യമന്ത്രി VD സതീശന് പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കളിയാക്കിയ മൊയ്തീൻ സർക്കാരിന്റേത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണാനുമതി നിഷേധിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം കേരളത്തിന് നഷ്ടമാകുമെന്ന് മന്ത്രി. ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് നിയമസഭയിൽ സർക്കാരിന്റെ പ്രശംസ. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവൃത്തികളാണെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ സൊസൈറ്റി നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതികൾ ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി PK ബഷീർ നിയമസഭയിൽ പറഞ്ഞു. VT ബൽറാമിന്റെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ ഡൽഹിയിലെ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ പ്രതിപക്ഷ നേതാവിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലൌഞ്ചിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സമയത്ത് ഗേറ്റിലെത്താൻ ആയില്ല. ഇൻഡിഗോ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് കാരണമെന്നായിരുന്നു നേരത്തെ കേരള ഹൌസ് അധികൃതരുടെ വാദം. പിന്നീടത് തെറ്റെന്ന് തെളിഞ്ഞു. കണ്ണൂർ കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെ 28 പേരെയാണ് വെറുതെ വിട്ടത്. 2018 മാർച്ച് 14 ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്നു. എല്ലാ അജണ്ടയും പാസാക്കി യോഗം പിരിഞ്ഞെന്ന് മേയർ വി വി രാജേഷ്. കാപ്പാക്കേസ് പ്രതി സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഎമ്മും കോൺഗ്രസും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കൌൺസിൽ യോഗം അവസാനിച്ച ശേഷം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ബിജെപി യുഡിഎഫ് അംഗങ്ങൾ നീർക്കുനീർ വന്നു. ഹാജർ രജിസ്റ്ററിനായി പിടിവലിയുണ്ടായി. രജിസ്റ്റർ കീറാൻ ശ്രമം നടന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻതോതിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ആംബുലൻസുകളും തയ്യാറായി നിന്നിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ നിന്ന് യുഡിഎഫ് പിന്മാറി. യുഡിഎഫ് പ്രതിപക്ഷ നേതാവ് കെ എസ് ശബരിനാഥൻ നടത്തിയ അവിശ്വാസ നീക്കത്തിന് സിപിഎമ്മും എൽഡിഎഫും പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായതോടെയാണ് പിന്മാറ്റം. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിജെപി പഠന ശിബിരം നടത്തിയതിൽ വിശദീകരണം തേടി കെപിസിസി. സ്ഥാപനത്തിന്റെ ചുമതലയുള്ള കെപിസിസി ജനറൽ സെക്രട്ടറിയോടാണ് വിശദീകരണം തേടിയത്. ബിജെപി കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ പഠന ശിബിരത്തിനായാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹാൾ നൽകിയത്. സാധാരണ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കൊന്നും ഇത്തരത്തിൽ ഹാൾ വിട്ടുകൊടുക്കാറില്ല. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഉന്നതതല ഗൂഢാലോചനയെന്ന ഇഡി കോടതിയിൽ. പ്രകോപന പ്രസംഗം ആക്രമണത്തിന് ഇടയാക്കി. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ജാമ്യം കിട്ടിയ 9-ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി നോട്ടീസ് അയച്ചു. 27 ദിവസം കസ്റ്റഡിയിലുണ്ടായിട്ടും 9-ാം പ്രതിയെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ചോദിച്ചില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. ഹർജി പെട്ടെന്ന് പരിഗണിക്കാൻ എന്ത് അടിയന്തര പ്രാധാന്യമാണുള്ളത്? ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ, എന്താണ് ഇത്ര തിടുക്കമെന്ന് കോടതിയുടെ ചോദ്യം. വേനൽ അവധിക്ക് ശേഷമേ കേസ് വാദം കേൾക്കാനായി ലിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് ബെഞ്ച് വ്യക്തമാക്കി. അയോധ്യ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിഎച്ച്പി ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിയെ ചോദ്യം ചെയ്തു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള സംബന്ധിച്ച് ട്രസ്റ്റിന് നേരത്തെ അറിവുണ്ടായിട്ടും പോലീസിന് പരാതി നൽകിയില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച പുനരാരംഭിക്കും. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. യുഎസ് മാധ്യമം ആക്സിയോസാണ് ഈ വിവരം പുറത്തുവിട്ടത്. അതേസമയം ചർച്ചയുടെ കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന അവകാശവാദവുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറഖ്ചി. ഇന്ത്യയുമായി പ്രാഥമിക ചർച്ച നടത്തിയതായി ഇറാൻ. ഇന്ത്യയ്ക്ക് ക്രൂഡോയിൽ നൽകാം, ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും ഇറാൻ. പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധത്തിനൊപ്പം ഡൽഹി ജന്തർ മന്ത്രി സോനം വാങ്ചുക് നടത്തുന്ന നിരാഹാര സമരവും തുടരുന്നു. സമരത്തിന് സിപിഎം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സിജെപി പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം നൽകുന്നുവെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. പ്രതിഷേധം എത്ര കാലം തുടരുന്നുവോ അത്രയും കാലം പിന്തുണയുണ്ടാകും. വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചാണ് കേന്ദ്ര സർക്കാർ കളിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദികൾ. എം എ ബേബി. യുവയുടെ അഭിമാന റെയിൽ പദ്ധതിയായ ഇതിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജേറിയിൽ നിന്ന് അബുദാബിയിലേക്ക് നാളെ രാവിലെയാണ് ആദ്യ യാത്ര. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡയുടെ വിജയം. അധിക സമയത്തിന്റെ 2-ാം മിനിറ്റിൽ സ്റ്റെഫാൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ബ്രസീൽ ജപ്പാൻ ക്ലാസിക് പോരാട്ടം. രാത്രി 9 മണിക്ക് ഹൂസ്റ്റണിലാണ് കളി. സമീപകാലത്തെ മികച്ച ഫോമിൽ ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാത്ത കരുത്തുമായി ബ്രസീലും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. Logan Muruvan, oru pandinu pinnale payunu.
6: Germany, Netherlands, Argentina, Portugal.
5: Loga football inde mahamelam.
6: Africa, Bosnia and Herzegovina, Morocco, Algeria.
7: 48 rajyangal, ore oru swapnam. ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.
8: കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
9: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
8: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
10: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
11: Time check.
10: Brought to you by Ozone Cargo.
12: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ്
10: 11 മിനിറ്റ്.
12: ദുബായുടെ മേഖലകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 65%.
10: Weather update was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Back to home brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: ചരിത്ര നിമിഷത്തിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. അതെ, യു എ എന്ന രാജ്യം കാത്തിരുന്ന ചരിത്ര നിമിഷത്തിലേക്ക് ഇനി വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ദിസ് ഇസ് ആസിഫ് വിത്ത് യു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ യു എ എന്ന രാജ്യം കാത്തിരുന്ന ആ ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുന്നത്. ജൂൺ 30 പുലർച്ചെ 5:34 ഫുജേറയിൽ ചരിത്ര യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് എത്തിഹാദ് റെയിൽ. ആ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷി വഹിക്കാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ, പ്രത്യേകിച്ചും യു എയുടെ പല ഭാഗത്തു നിന്നും ടിക്കറ്റുകൾ, ആദ്യത്തെ റൈഡിൻ്റെ ടിക്കറ്റ്സ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് വേഗത്തിലാണ് ടിക്കറ്റ്സൊക്കെ ബുക്ക് ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ നിന്നും ഒരു സന്നാഹം തീർച്ചയായിട്ടും അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും നാളൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് എത്തിച്ചേരാൻ പറ്റാത്തവർക്കൊക്കെ അവരിലേക്കൊക്കെ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മിനി പത്മയും നമ്മുടെ ക്യാമറ ടീമിൽ നിന്ന് സഹലും ഒക്കെ ആയിട്ട് നാളെ ഒരു സംഘം 3 തന്നെ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം 3 ഇവിടുന്ന് വിട്ടെങ്കിൽ ഒരു 5 മുൻപായിട്ട് അവിടെ ഫുജേറ സ്റ്റേഷനിലേക്ക് എത്താനും അവിടെ ഒരു ഉദ്ഘാടന ഓട്ടത്തിന് മുൻപായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പുകളൊക്കെ പകർത്തിയെടുക്കാനൊക്കെ സാധിക്കുള്ളല്ലോ. അപ്പോൾ എന്തായാലും നാളെ പുലർച്ചെ 5:34 ഫുജേറയിൽ നിന്നും അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി സ്റ്റേഷനിലേക്കുള്ള എത്തിഹാദ് റെയിലിൻ്റെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിക്കുകയാണ്. 200 km വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ 1:45 ലക്ഷ്യസ്ഥാനത്തിലെത്തും എന്നാണ് പറയുന്നത് കേട്ടോ. ഓരോ ട്രെയിനിലും 400 യാത്രക്കാർക്ക് വരെ യാത്ര ചെയ്യാനാകും. തുടർന്ന് ഘട്ടംഘട്ടമായിട്ട് ദുബായ്, അൽദൈദ് ആൻഡ് ദഫ്ര, ഷാർജ എന്നിവയും ഈ ഒരു യാത്ര റെയിൽ ശൃംഖലയുടെ ഭാഗമായിട്ട് മാറും. ആ സ്റ്റേഷനിലൂടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു സെപ്റ്റംബർ 30 തന്നെ ഈ ഒരു സർവ്വസജീവമായിട്ട് നമ്മുടെയൊക്കെ ഡെയിലി റുട്ടീനിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു യാത്രാമാർഗം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഈ പറയുമ്പോൾ പോലും എനിക്ക് ഗൂസ്ബംസ് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഒരു കഴിഞ്ഞ 3-4 യുവയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഈ ജെൻസി പ്രവാസികളാണ് നിങ്ങളെങ്കിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെങ്കിൽ, അവർക്കിത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ വരുന്ന സമയത്ത് ഏറ്റവും ആകാംക്ഷയോടെ, ഏറ്റവും ഉറ്റുനോക്കിക്കൊണ്ട് കാണുന്ന ഒരു പ്രൊജക്റ്റുകൾ ഒന്നായിരുന്നു ഇത്തിഹാദ് റെയിൽ. പലയിടത്തും പണികൾ ആരംഭിക്കുന്ന ഘട്ടത്തിലായിരുന്നു. പലപ്പോഴും ഒരു 3-4 അപ്പുറത്തേക്ക് സംഭവിക്കാൻ പോകുന്ന ഒന്ന് എന്ന നിലയിൽ വലിയ രീതിയിൽ ഹൈപ്പ് കയറിയിരുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് മുന്നിൽ തന്നെ ആ ഒരു ഡെവലപ്മെൻറ്റ് പൂർത്തിയായി ആ ഒരു ട്രെയിൻ ആളെ കൂടി തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കാൻ വേണ്ടിയിട്ട് ഈ എത്തിഹാദ് റെയിലിൻ്റെ ക്യാപ്റ്റൻ സീറ്റിൽ ഒരു മലയാളി കൂടി ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നില്ല, ട്രെയിൻ ഡ്രൈവർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും യുവയുടെ ഈ ഒരു എത്തിഹാദ് റെയിലിൻ്റെ ഭാഗമായിട്ടൊരു മലയാളി കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തം. എത്തിഹാദ് റെയിലിനെ നയിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ആലപ്പുഴക്കാരനായിട്ടുള്ള നിഷാദ്. എത്തിഹാദ് റെയിലിലെ ട്രെയിൻ ഡ്രൈവേഴ്സിൻ്റെ മാനേജറാണ് നിഷാദ് എന്നാണ് അറിയുന്നത് കേട്ടോ. എന്തായാലും അതും ആ ഒരു എന്താ പറയുന്നത്, വർഷങ്ങളായിട്ട് ഈ നാടുമായിട്ട് നമുക്കുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഊട്ടിയുറപ്പിക്കൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു റെപ്രസെൻറ്റേഷനെയും ഒരു ട്രെൻഡിങ് ട്രാക്കൊക്കെ കേട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം.
0: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
3: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5-ൽ ആസ്വദിക്കാം.
0: Z5-ന്റെ ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
3: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
0: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ. അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുഴുമനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം.
9: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
0: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
10: അത് സ്വർണ താമരയല്ല.
0: July 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
11: ബ്രഹ്മകമലം.
0: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
12: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
0: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
13: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
14: You're tuned into Home 92.2 FM. Home is a feeling.

0: That's right. Back to home ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആസഫ് ആണ് കൂടെയുള്ളത് കേട്ടോ. ഇപ്പൊ കുറച്ച് മുൻപേ നിങ്ങളൊരു പ്രൊമോ കേട്ടുകാണല്ലോ, നാഗബന്ധം. ആ പടത്തിനകത്ത് ആ പ്രൊമോയ്ക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡയലോഗുകൾ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാകുന്നില്ലേ, മലയാളത്തിൽ ഭയങ്കരമായിട്ട് മലയാളത്തിലേക്ക് കടന്നു വരുന്ന, ഒരു പക്ഷേ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായിട്ട് ഇനി നമ്മൾ ആഘോഷമാക്കാൻ പോകുന്ന, ഒരു പക്ഷേ KGF പോലെ അല്ലെങ്കിൽ കാന്താര പോലെ ആൻഡ് ബാഹുബലിയൊക്കെ പോലെ നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷമാക്കി മാറ്റാൻ പോകുന്ന ഒരു സിനിമയാണ് നാഗബന്ധം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര മിത്തോളജിക്കൽ ത്രില്ലറാണ് കേട്ടോ. ഈ സിനിമയുടെ മേക്കിംഗ് വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി. അത്രമാത്രം എമൗണ്ടിലാണ്, അല്ലെങ്കിൽ അത്രമാത്രം വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. ഒരു നിധി അന്വേഷിച്ച് പോകുന്ന കഥയൊക്കെയാണ് തോന്നുന്നു നമുക്ക്. നമുക്ക് സൗത്ത് ഇന്ത്യയിലുള്ളവർക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു കഥയാണ്, പക്ഷേ ഇതിൻ്റെ ക്യാൻവാസ് അത്രമാത്രം വലിയൊരു ക്യാൻവാസിലാണ് ഈ പടം ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പിൻ്റെ റീസണുകളിലൊന്ന്. ആൻഡ് ഈ ജൂലൈ 3-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് നാഗബന്ധം. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ സിനിമയിൽ ആക്ച്വലി നമ്മുടെ തിരുവനന്തപുരം അല്ലെങ്കിൽ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള കുറച്ചധികം വിഷ്വൽസും കാര്യങ്ങളുമൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെറ്റ് അവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 10 കോടിക്കാണ്. അതും ഒരൊറ്റ പാട്ടിന് വേണ്ടി 10 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ക്യാൻവാസ് എത്രത്തോളം വലുതായിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. വലിയൊരു താരനിരയാണ് നിരക്കുന്നത്. പ്രത്യേകിച്ചും തെലുങ്കിലെ നമുക്ക് സുപരിചിതമായിട്ട്, നമുക്ക് കണ്ടത്രയും പരിചിതമായിട്ടുള്ള പല മുഖങ്ങളും, നമ്മുടെ പുലിമുരുകനിലെ ഡാഡി ഗിരിജ, ജഗപതി ബാബു ഉണ്ട്, മുരളി ശർമ്മയുണ്ട്, സിനിമയിൽ നായകനെത്തുന്നത് വിരാട് കർണയാണ്, നഭ നടേഷ് ആണ് ഹീറോയിനായിട്ട് എത്തുന്നത്. അപ്പോൾ ഒരു ഗംഭീര പാനൻ്റിൻ അനുഭവം തന്നെയായിരിക്കും നാഗബന്ധം സമ്മാനിക്കാൻ പോകുന്നത്. അപ്പോൾ നാഗബന്ധം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് വേണ്ടേ? ഞാൻ തരാൻ ടിക്കറ്റ്, ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നാഗബന്ധത്തിൻ്റെ NB നിങ്ങളുടെ പേര് ടു നമ്പർ 0585829220 ഒട്ടും വൈകാതെ ഒരു മെസ്സേജ് അയച്ചോളൂ. NB നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 മെസ്സേജ് പോന്നോട്ടെ. സ്വന്തമാക്കിക്കോ നാഗബന്ധം കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: വേറെ ലെവലാണ്. ആൻഡ് ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും എത്തി തനതായി നമ്മുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളവരാണ് നമ്മൾ മലയാളികൾ അല്ലേ. കഴിഞ്ഞ ദിവസം എനിക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് എന്തോ ഒരു പ്രാന്ത് കയറിയിട്ടുണ്ട്. ഞാൻ കുറേ ഈ ഹിമാലയൻ എക്സ്പെഡീഷൻ അല്ലെങ്കിൽ ഓൺ റൈഡ് കണ്ടൻറ്റുകൾ ഇങ്ങനെ കണ്ട് എൻ്റെ ഫീഡ് നിറച്ചും അത് മാത്രമായിട്ട് എനിക്കെന്തോ ഹിമാലയം എന്നെ ഇങ്ങനെ മാടി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ ചില ഉൾനാടൻ പ്രദേശങ്ങളിലാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ലഡാക്കിലെ ചില പ്രദേശങ്ങളിലാവട്ടെ ഇവിടെയൊക്കെ മലയാളത്തിൽ ബോർഡുകൾ വെച്ചിട്ട് അവിടെ പോയിട്ട് സെറ്റിൽമെൻറ്റുകളും അവിടെ പോയി ചെറിയ റിസോർട്ടുകളും ഒക്കെ നടത്തുന്ന എത്രയോ മലയാളികളുണ്ടെന്ന് കാണുമ്പോൾ എല്ലാ ഇടങ്ങളിലേക്കും മലയാളികൾ എത്തിച്ചേരുന്നു. നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന എല്ലാ ഇടങ്ങളിലും എത്തി അവൻ്റേതായിട്ടുള്ള ഒരു അടയാളം അവിടെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ മലയാളികൾ വേറെ ലീഗാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. എന്ന് കരുതി നമ്മളങ്ങ് ഉത്കൃഷ്ടരായിട്ടുള്ള കൂട്ടരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവർ അവകാശവാദം എനിക്കില്ല, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പൊളിയാണ്. എനിവേ, എന്തായാലും ഈ സമയത്ത് പറയാനുള്ളത് വേറൊരു സംഗതിയാണ്. അതായത് ലോകത്തിൻ്റെ പല കോണിലെത്തുന്ന കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറയേണ്ട കാര്യമാണ് എത്ര മലയാളികളുടെ പേരിൽ സ്വന്തമായിട്ട് ഒരു നദിയുണ്ട്. കേരളത്തിലെ എണ്ണം പറഞ്ഞ നദികളുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. പെരിയാർ അറിയാം, ഭാരതപ്പുഴ അറിയാം, ഞങ്ങളുടെ നാട്ടിലൂടെ ഒരുങ്ങുന്ന കല്ലടയാർ എല്ലാവർക്കും അറിയാവോ? കല്ലടയാറുണ്ട്, അച്ചൻകോവിലാറുണ്ട്, അങ്ങനെ കുറേയധികം നദികളുടെ പേരും കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു മലയാളിയുടെ പേരിൽ ഒരു നദിയുണ്ട്, അത് നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിലെവിടെയുമല്ല, ഏഷ്യയിലെവിടെയുമല്ല, അതങ്ങ് ആമസോൺ മഴക്കാടുകൾക്ക് നടുവിലാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിച്ചേ പറ്റൂ. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ മഴക്കാടുകൾക്കുള്ളിലൊരു മലയാളി സാന്നിധ്യമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ വേണ്ടി പറ്റുന്നതാണ് എന്നുള്ളതാണ് കേട്ടോ. ബ്രസീലിലെ ആമസോൺ മഴക്കാട്ടിലാണ് കേരളീയർക്ക് അഭിമാനമാകാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ അഭിമാനിക്കാനുള്ള വകയുമായിട്ട് ഹംസ നദി ഒഴുകുന്നത്. ഹംസ നദി എന്ന് പറയുമ്പോഴത്തേക്കും അതെ, ഹംസ എന്ന ഒരു മലയാളിയുടെ പേരിലുള്ള നദി തന്നെയാണത്. ആമസോൺ നദിയേക്കാൾ വലിപ്പമുള്ള ഒരു ഭൂഗർഭ നദിയാണിത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള വലിയ മണ്ണത്താൽ ഹംസ എന്ന സയന്റിസ്റ്റിനുള്ള ആദരവായിട്ടാണ് ഈ ഒരു നദിക്ക് ഹംസ എന്ന പേര് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നത്. ബ്രസീലിയൻ നാഷണൽ ഒബ്സർവേറ്ററിയിൽ ജിയോഫിസിക്സിൽ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം പ്രൊഫസറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് 2011 അദ്ദേഹം നേതൃത്വം നൽകിയ ഗവേഷണ സംഘമാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏതാണ്ട് 4 കിലോമീറ്റർ താഴ്ചയിൽ 6000 കിലോമീറ്ററോളം നീളമുള്ള ഒരു നദി ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങളുടെ ഫലമായിരുന്നു ഈ ഒരു സവിശേഷമായിട്ടുള്ള കണ്ടെത്തൽ. 1970കളിൽ പെട്രോബാസ് എന്ന എണ്ണ കമ്പനി ആമസോൺ മേഖലയിൽ ക്രൂഡ് ഓയിൽ ഖനനത്തിന്റെ ഭാഗമായിട്ട് കുഴിച്ച 241 കിണറുകൾ അടിസ്ഥാനമാക്കിയായിരുന്നു ഹംസയുടെയും സംഘത്തിൻ്റെയൊക്കെ പഠനം. ഇവിടങ്ങളിൽ നിന്നും ശേഖരിച്ച ആ ഒരു ഭൂമിയുടേതായിട്ടുള്ള ടെമ്പറേച്ചർ ഡേറ്റ ഭൂഗർഭ നദിയുടെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു കേട്ടോ. ആൻഡ് അങ്ങനെ അവസാനം എൻഡിറ്റിയിൽ ഈ ഒരു നദിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലോകത്തിന് സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആ നദിക്ക് നൽകാൻ വേണ്ടിയിട്ട് അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. സോ ദാറ്റ്സ് വൈ ഹംസ റിവർ എന്ന നദി ഉണ്ട് ഇവിടെയല്ല, ആമസോൺ മഴക്കാടുകളിൽ ബ്രസീലിൽ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇറ്റ്സെൽഫ് ഓൺ റിമെമ്പറിംഗ് ഒരു ഒരു മലയാളി ശാസ്ത്രജ്ഞനെ ഓർക്കുന്നതിന്റെ ഭാഗമായിട്ട്. ശരിക്കും ഒരു കിട്ടുന്ന സംഗതിയല്ലേ ഇത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ശബരിമല സ്വർണക്കൊള്ള, ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിചേർത്ത് SIT. അയോധ്യ സ്വർണക്കൊള്ള, അടിയന്തര വാദമില്ല. സ്ത്രീ സുരക്ഷ, നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പൂര്. ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാൻ US ധാരണ, ഖത്തറിൽ നാളെ ചർച്ച. ലോകകപ്പിൽ ഇന്ന് ക്ലാസിക് പോരാട്ടം, ബ്രസീൽ ജപ്പാനെ നേരിടും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ദേവസ്വം ഭരണസമിതിയെയും തന്ത്രിയെയും പ്രതിയാക്കി SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളികളിൽ വീണ്ടും സ്വർണം പൂശിയ നടപടി മറച്ചുവെക്കാൻ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് SIT കണ്ടെത്തൽ. ദേവസ്വം ചട്ടങ്ങൾ ലംഘിച്ച് ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ വർഷങ്ങൾ നീണ്ട കൃത്യമായ പദ്ധതിയിലൂടെയെന്ന് SIT കണ്ടെത്തൽ. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രതിചേർത്തതിൽ പ്രതികരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിചേർത്തതിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. നിയമപരമായി ആലോചിച്ച് മുന്നോട്ടു പോകും. കേസിൽ പ്രതിചേർത്തെന്ന് പുറത്തുവന്ന വാർത്ത അപ്രതീക്ഷിതമായിരുന്നുവെന്ന് PS പ്രശാന്ത്. ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കാതെ സ്ത്രീ സുരക്ഷാ പദ്ധതി തുടരില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാരിന്റെ അവസാന മാസത്തിൽ പദ്ധതി കൊണ്ടുവന്നത് സ്ത്രീകളെ പറ്റിക്കാനാണെന്ന് തോന്നുംപടിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് വെറും ഒരു മാസം മുൻപ് യാതൊരുവിധ തയ്യാറെടുപ്പുകളുമില്ലാതെയാണ് മുൻ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കിയതെന്ന് VD സതീശൻ നിയമസഭയിൽ മറുപടി നൽകി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യഘട്ട സഹായ വിതരണവും നടത്തിയതിലും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയിലും വലിയ അപാകതകളുണ്ടെന്ന് മുഖ്യമന്ത്രി. കെ സ്മാർട്ട് പരിശോധനയ്ക്ക് ശേഷമാണ് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കിയതെന്നും പദ്ധതി അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളിൽ നിന്ന് ഉണ്ടാകേണ്ട നിലപാടല്ലെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. പദ്ധതി തുടരാൻ കഴിയുമെന്ന് ഇപ്പോഴും മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നില്ല. 16 ലക്ഷം ഗുണഭോക്താക്കളുള്ള പദ്ധതിയാണിത്. പാവപ്പെട്ട സ്ത്രീകളോട് വീറും വാശിയും കാണിക്കരുതെന്നും സർക്കാരിനോട് പ്രതിപക്ഷ നേതാവ്. LDF സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഗാർഹിക ജോലികളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് മുൻ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ പദ്ധതിയാണിതെന്നും 14 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ ക്ഷേമ പദ്ധതിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിവേഗത്തിൽ തീരുമാനങ്ങളെടുക്കുന്ന മുഖ്യമന്ത്രി VD സതീശന് പാവപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കളിയാക്കിയ മൊയ്തീൻ സർക്കാരിന്റേത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണ അനുമതി നിഷേധിച്ചു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂ എന്നും വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം കേരളത്തിന് നഷ്ടമാകുമെന്ന് മന്ത്രി. ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് നിയമസഭയിൽ സർക്കാരിന്റെ പ്രശംസ. ഊരാളുങ്കലിന്റേത് നിലവാരമുള്ള പ്രവൃത്തികളാണെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ സൊസൈറ്റി നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതികൾ ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി PK ബഷീർ നിയമസഭയിൽ പറഞ്ഞു. VT ബൽറാമിന്റെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിന് സസ്പെൻഷൻ. സംഭവത്തിൽ ഡൽഹിയിലെ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ റസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിൽ പ്രതിപക്ഷ നേതാവിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ലൌഞ്ചിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സമയത്ത് ഗേറ്റിലെത്താൻ ആയില്ല. ഇൻഡിഗോ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് കാരണമെന്നായിരുന്നു നേരത്തെ കേരള ഹൌസ് അധികൃതരുടെ വാദം. പിന്നീടത് തെറ്റെന്ന് തെളിഞ്ഞു. കണ്ണൂർ കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ അറസ്റ്റിലായ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. സുരേഷ് കീഴാറ്റൂർ ഉൾപ്പെടെ 28 പേരെയാണ് വെറുതെ വിട്ടത്. 2018 മാർച്ച് 14 ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗം ചേർന്നു. എല്ലാ അജണ്ടയും പാസാക്കി യോഗം പിരിഞ്ഞെന്ന് മേയർ വി വി രാജേഷ്. കാപ്പാക്കേസ് പ്രതി സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഎമ്മും കോൺഗ്രസും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കൌൺസിൽ യോഗം അവസാനിച്ച ശേഷം ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ബിജെപി യുഡിഎഫ് അംഗങ്ങൾ നീർക്കുനീർ വന്നു. ഹാജർ രജിസ്റ്ററിനായി പിടിവലിയുണ്ടായി. രജിസ്റ്റർ കീറാൻ ശ്രമം നടന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻതോതിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ആംബുലൻസുകളും തയ്യാറായി നിന്നിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയ നീക്കത്തിൽ നിന്ന് യുഡിഎഫ് പിന്മാറി. യുഡിഎഫ് പ്രതിപക്ഷ നേതാവ് കെ എസ് ശബരിനാഥൻ നടത്തിയ അവിശ്വാസ നീക്കത്തിന് സിപിഎമ്മും എൽഡിഎഫും പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായതോടെയാണ് പിന്മാറ്റം. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിജെപി പഠന ശിബിരം നടത്തിയതിൽ വിശദീകരണം തേടി കെപിസിസി. സ്ഥാപനത്തിന്റെ ചുമതലയുള്ള കെപിസിസി ജനറൽ സെക്രട്ടറിയോടാണ് വിശദീകരണം തേടിയത്. ബിജെപി കാട്ടാക്കട മണ്ഡലം കമ്മിറ്റിയുടെ പഠന ശിബിരത്തിനായാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹാൾ നൽകിയത്. സാധാരണ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കൊന്നും ഇത്തരത്തിൽ ഹാൾ വിട്ടുകൊടുക്കാറില്ല. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് ഉന്നതതല ഗൂഢാലോചനയെന്ന ഇഡി കോടതിയിൽ. പ്രകോപന പ്രസംഗം ആക്രമണത്തിന് ഇടയാക്കി. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യം വിശദമായ വാദം കേൾക്കാതെ റദ്ദാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ജാമ്യം കിട്ടിയ 9-ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി നോട്ടീസ് അയച്ചു. 27 ദിവസം കസ്റ്റഡിയിലുണ്ടായിട്ടും 9-ാം പ്രതിയെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ചോദിച്ചില്ലെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിച്ച സുപ്രീംകോടതി. ഹർജി പെട്ടെന്ന് പരിഗണിക്കാൻ എന്ത് അടിയന്തര പ്രാധാന്യമാണുള്ളത്? ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ, എന്താണിത്ര തിടുക്കമെന്ന് കോടതിയുടെ ചോദ്യം. വേനൽ അവധിക്ക് ശേഷമേ കേസ് വാദം കേൾക്കാനായി ലിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് ബെഞ്ച് വ്യക്തമാക്കി. അയോധ്യ ക്ഷേത്രക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിഎച്ച്പി ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിയെ ചോദ്യം ചെയ്തു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള സംബന്ധിച്ച് ട്രസ്റ്റിന് നേരത്തെ അറിവുണ്ടായിട്ടും പോലീസിന് പരാതി നൽകിയില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ച് അമേരിക്കയും ഇറാനും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച പുനരാരംഭിക്കും. ഇതിന്റെ ഭാഗമായി നിലവിൽ മേഖലയിൽ തുടരുന്ന സൈനിക സംഘർഷങ്ങളും പ്രത്യാക്രമണങ്ങളും താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. യുഎസ് മാധ്യമം ആക്സിയോസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. അതേസമയം ചർച്ചയുടെ കാര്യത്തിൽ ഇറാൻ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഇറാൻ. അടുത്ത 30 ദിവസത്തേക്ക് ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന അവകാശവാദവുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. ഹോർമുസിലെ നിലപാടുകൾ ചർച്ച ചെയ്യാനായി സംയുക്ത സമിതി ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ യോഗം ചേർന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി. കപ്പൽ ഗതാഗതം സംബന്ധിച്ച് ഇസ്ലാമാബാദിൽ ഒപ്പുവച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്ന് അറഖ്ചി. ഇന്ത്യയുമായി പ്രാഥമിക ചർച്ച നടത്തിയതായി ഇറാൻ. ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ നൽകാം, ഇന്ത്യയുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുവെന്നും ഇറാൻ. പരീക്ഷാ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധത്തിനൊപ്പം ഡൽഹി ജന്തർ മന്ത്രിയിൽ സോനം വാങ്ചുക്ക് നടത്തുന്ന നിരാഹാര സമരവും തുടരുന്നു. സമരത്തിന് സിപിഎം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സിജെപി പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം നൽകുന്നുവെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. പ്രതിഷേധം എത്ര കാലം തുടരുന്നുവോ അത്രയും കാലം പിന്തുണയുണ്ടാകും. വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചാണ് കേന്ദ്ര സർക്കാർ കളിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദികൾ, എം എ ബേബി. യുവയുടെ അഭിമാന റെയിൽ പദ്ധതിയായ ഇതിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ നാളെ ചരിത്രയാത്ര ആരംഭിക്കും. ഫിജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് നാളെ രാവിലെയാണ് ആദ്യ യാത്ര. ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡയുടെ വിജയം. അധിക സമയത്തിന്റെ 2-ാം മിനിറ്റിൽ സ്റ്റെഫാൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയ ഗോൾ നേടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ബ്രസീൽ ജപ്പാൻ ക്ലാസിക് പോരാട്ടം. രാത്രി 9 മണിക്ക് ഹൂസ്റ്റണിലാണ് കളി. സമീപകാലത്തെ മികച്ച ഫോമിൽ ജപ്പാൻ. ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാത്ത കരുത്തുമായി ബ്രസീലും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.
7: കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
7: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: Back to home brought to you by Alnur Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnur Polyclinic Muthina for appointments. Call 04385 7841.
1: ഈ നാട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒരുപക്ഷെ മറ്റെവിടെയും നമുക്ക് കിട്ടാത്ത സുരക്ഷ നൽകിക്കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ലോകം മുന്നോട്ട് ചിന്തിച്ചു നോക്കുന്നത് പോലെ അത്രമാത്രം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് വലിയൊരു അത്ഭുതമായി തോന്നിയിട്ടുള്ളൊരു കാര്യം, സ്വദേശികളെന്നോ പ്രവാസികളെന്നോ എന്ന വേർതിരിവില്ലാതെ ഇവിടെയുള്ള ഏതൊരാൾക്കും ഈ ഒരു നഗരത്തിൻ്റെ വളർച്ചയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും അതിൻ്റെ പേരിൽ അതിനെ ഒരു ആഘോഷമാക്കി മാറ്റാനും കാണിക്കുന്ന ആ ഒരു മനസ്സിനെ തന്നെയാണ് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ അൽസഫ പാർക്കിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പ്രൊജക്ടിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പരിഗണനയിൽ നിൽക്കുന്ന സമയത്ത് അതിനെ റീഡിസൈൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, അതും ഇവിടെയുള്ളവർക്ക് വേണ്ടിയിട്ട്, ഇവിടെയുള്ള റെസിഡൻസ് ആവട്ടെ സ്വദേശികളാവട്ടെ അവർക്കൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വലിയ സമ്മാനം നൽകിക്കൊണ്ട് അവരുടെ ഒരു പങ്കാളിത്തം ഉറപ്പ് വരുത്തുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് കേട്ടോ. അൽസഫ പാർക്കിനെ എ ഉപയോഗിച്ചുകൊണ്ട് റീഡിസൈൻ ചെയ്യുന്നവർക്ക് 2,00,000 ദിർഹംസ് സമ്മാനം നേടാനുള്ള ഒരു അവസരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എ ഉപയോഗിച്ചുകൊണ്ട് അൽസഫ പാർക്കിനെ റീഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 2,00,000 ദിർഹംസ്. ഈ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത് ദുബായ് മുനിസിപ്പാലിറ്റിയാണ്. ദുബായ് കിരീടാവകാശിയുടെ അദ്ദേഹം പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 3 പദ്ധതികൾ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് എ ഡിസൈൻഡ് പബ്ലിക് പാർക്കുകൾ. അതിനോടനുബന്ധിച്ചുകൊണ്ടാണ് ഈ എ ഡിസൈൻഡ് പാർക്കിൻ്റെ ചലഞ്ച് തന്നെ വരുന്നത്. ആൻഡ് ഒന്നാം സമ്മാനമായിട്ട് വരുന്നത് 1,00,000 ദിർഹംസും, രണ്ടാം സമ്മാനം 65,000 ദിർഹംസും, മൂന്നാം സമ്മാനം 35,000 ദിർഹംസുമാണ്. അപ്പോൾ എയിലൊക്കെ ഇട്ട് നമ്മളെ ബ്യൂട്ടി വരുത്തുന്ന ബ്യൂട്ടിഫൈയിങ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒന്ന് എക്സ്ട്രാ ഒരു ഒരു ഒരു ഇൻപുട്ട് കൊടുത്തുകൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ എയിൽ അമ്മാനവാടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. കാരണം ചില്ലറ പൈസ ഒന്നുമില്ല കയ്യിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഒന്നാം സമ്മാനം 1,00,000 ദിർഹംസൊക്കെയാണ് കിട്ടുന്നത്. സോ നമ്മുടെ ആ ഒരു ടാലൻറ്റിനെ, നമ്മുടെ ആ ഒരു സ്കില്ലിനെ എത്രമാത്രം ഈ നാട് വാല്യൂ ചെയ്യുന്നുണ്ട്, എത്രമാത്രം അതിനെ വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇത് കേട്ടോ. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ബാക്ക് ടു ഹോം. Trending song of the hour.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം.
2: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്നെന്തിനാ?
1: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
3: അത് സ്വർണ താമരയല്ല.
1: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു
4: ബ്രഹ്മകമലം.
1: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
5: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
1: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.
6: കാലവർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം ദാ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
15: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: നമ്മളിന്ന് കുറച്ച് മുൻപേ ഹൊമ്പാലെ ഫിലിംസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് മലയാളത്തിൽ മമ്മൂട്ടി കമ്പനിയും. കാര്യം മമ്മൂക്ക് നായകനായിരുന്ന സിനിമകളാണ് അവർ മെജോറിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അതിൽ തന്നെ ചൂസ് ചെയ്ത് വളരെ പിക്കായിട്ട് ഭയങ്കര കണ്ടന്റ് വാല്യൂ ഉള്ള സിനിമകളായിരിക്കും മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാറുള്ളത്. അതിന്റെ ഉദാഹരണങ്ങളാണ് കണ്ണൂർ സ്കോഡ് ഉൾപ്പെടെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ കളങ്കാവിൽ ഉൾപ്പെടെയുള്ള പല സിനിമകളും അല്ലേ. അപ്പോൾ ശരിക്കും അതിൽ നായക പ്രാധാന്യം എന്നുള്ളതിനേക്കാൾ ഉപരി കണ്ടന്റ് റിച്ച് ആണോ എന്നുള്ള കാര്യമാണ് മമ്മൂട്ടി കമ്പനി നോക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഒരു പുതിയ അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനിൽ അടുത്തതായിട്ട് ഒരുങ്ങുന്ന സിനിമ ഓഫ് കോഴ്സ് മമ്മൂക്ക തന്നെയാണ് അതിൽ നായകനായി എത്തുന്നത്. ആൻഡ് അതിൽ ശരിക്കും മലയാളത്തിന് ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്രമാത്രം ഇന്റർവ്യൂ സ്റ്റാർ എന്ന് അദ്ദേഹത്തെ കളിയാക്കുമെങ്കിലും ഉണ്ടല്ലോ, ഓരോ ഹൗസ് ഹോൾഡിലും അത്രമാത്രം സുപരിചിതമായിട്ടുള്ള പേരായിട്ട് ധ്യാൻ ശ്രീനിവാസൻ അത്രയും പോപ്പുലറായി മാറിയിട്ടുണ്ട്. പോപ്പുലർ ഇൻ ദ സെൻസ് ഓഫ് നമുക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ എന്ന് പറയുന്ന ഒരു ഇമേജ് അദ്ദേഹം ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വരും സിനിമ ഭാവിക്ക് തന്നെ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കപ്പെടുന്നതും. എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ 10-ാമത്തെ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം ധ്യാൻ ശ്രീനിവാസനും സന്ദീപും, നമ്മുടെ ഓഫ് കോഴ്സ് അറിയാലോ എക്കോ എക്കോ സന്ദീപും ഒന്നിക്കുന്നു എന്നുള്ളതാണ് അഭ്യൂഹങ്ങൾ കേട്ടോ. ഒരു കോമഡി ഡ്രാമ ജോണറിലായിരിക്കും ഈ ഒരു ചിത്രമെന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ഇതുവരെയും മമ്മൂട്ടി കമ്പനി ചെയ്തിട്ടുള്ളതെല്ലാം ഭയങ്കര സീരിയസ് സബ്ജക്ട് സിനിമകളായിരുന്നു. അപ്പോൾ ഇതൊരു കോമഡി ഡ്രാമ സിനിമയായിരിക്കും. പ്രേമലു കുമ്പളങ്ങിനേറ്റ്സിൻ്റെയും അത് പ്രേമലുവിൻ്റെയും കുമ്പളങ്ങിനേറ്റ്സിൻ്റെയും തണ്ണീർമത്തൻ ദിനങ്ങളുടെയൊക്കെ അസോസിയേറ്റ് ആയിരുന്ന ഷിബിൻ മുരുകേഷ് ആയിരിക്കും ഈ ഒരു സിനിമയുടെ സംവിധായകൻ ഈ സിനിമ ഒരുക്കുന്നത് എന്നാണ് അറിയുന്നത്. എന്തായാലും ചിത്രീകരണത്തെക്കുറിച്ചുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകളും കാര്യങ്ങളൊന്നും എവിടെയും വന്നിട്ടില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. മലയാളികൾ കാത്തിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിലേക്ക് മറ്റൊരു സിനിമ കൂടി കടന്നു വരികയാണ്. ഇനി എന്തായാലും ഈ സമയത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്, വിശക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സമ്മാനം തരാൻ വേണ്ടി പോവാണ്. വേറെ ഒന്നുമല്ല, അറിയാലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നിരുന്ന സെയിം സംഗതി തന്നെ. ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് തമിഴ് ക്യുസീൻ ആസ്വദിച്ചുകൊണ്ട് കൊത്തുപൊറോട്ടയാവട്ടെ അല്ലെങ്കിൽ ചെട്ടിനാട് വിഭവങ്ങളാവട്ടെ ഇവയൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു പ്രൈം ഡെസ്റ്റിനേഷനാണ് ദുബായിലെ ഭാഷാബായ് ബിരിയാണി. സോ അവരുടെ ഒരു ഫുഡ് വൗച്ചർ നിങ്ങളിലേക്ക് തരാൻ വേണ്ടി പോവാണ്. സോ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നവരൊക്കെ കുറേ പേര് വീക്കെൻഡ്സിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കി, എന്നെ ഇവിടുന്ന് ടാഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. ആൻഡ് അവർക്കും ദേ ആർ വെരി മച്ച് ഹാപ്പി അബൌട്ട് ദ ഫുഡ്, അതറിയുന്നതിലാണ് ഏറ്റവും സന്തോഷമുള്ളത്. അത്രമാത്രം നമുക്ക് അനാവശ്യമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒതന്റിക് ആയിട്ടുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇടമാണ് ഭാഷാബായ് ബിരിയാണി. സോ ഭാഷാബായ് ബിരിയാണിയുടെ ഒരു ഡിന്നർ വൗച്ചർ അങ്ങോട്ട് കയ്യിലോട്ട് വെച്ചിരട്ടെ. സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി, അതായത് ഞാൻ നമ്മൾ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു പലഹാരത്തെ കുറിച്ചിട്ട് കുറച്ചധികം ക്ലൂസ് പറയും. ഏതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പലഹാരമെന്ന് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടെത്തി ഗസ് ചെയ്ത് എന്നെ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ഇന്നത്തെ ടാസ്ക്. കേരളത്തിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ കഴിച്ചു വന്നിരുന്ന പലഹാരങ്ങളിലൊന്നാണിത്. പുറംഭാഗം നല്ല മുരിഞ്ഞും ഉൾഭാഗം പഞ്ഞി പോലെ സോഫ്റ്റായും കാണുന്ന ഒരു ഒരു ഒരു പലഹാരമാണിത്. പുറംഭാഗം നല്ല മുരിഞ്ഞു മരിഞ്ഞിരിക്കും, അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് പഞ്ഞു പോലെ ഇങ്ങനെ സോഫ്റ്റായിട്ടുള്ള ഒരു സംഗതിയാണിത്. അത്യാവശ്യം മധുരമുള്ളൊരു പലഹാരമാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ ഈ ആൻഡ്രോയിഡിൻ്റെ വേർഷനുകൾക്ക് പലഹാരങ്ങളുടെ പേരിടുമല്ലോ. ഇപ്പോൾ ആൻഡ്രോയിഡ് ഇപ്പം ജെല്ലി മീനാവട്ടെ, അല്ലെങ്കിൽ കിറ്റ്കാറ്റ് ആവട്ടെ, ലോലി പോപ്പ് ആവട്ടെ, അങ്ങനെ എന്നിന് വേണ്ടിയിട്ട് പേരിടാൻ വേണ്ടിയിട്ട് ഈ ഒരു പലഹാരത്തെ പരിഗണിച്ചിരുന്നു എന്നുള്ളത് ശരിക്കും മലയാളികൾക്കൊരു വലിയ അംഗീകാരമായിട്ട് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. ഇത് തയ്യാറാക്കാനാണെങ്കിൽ കുതിർത്ത പച്ചരി വെള്ളം പൂർണ്ണമായിട്ടും കളഞ്ഞ് മിക്സിയിലടിച്ച് അതിലേക്ക് ചൂടാറിയ ശർക്കര പാനി കുറേശ്ശെയായിട്ട് ഒഴിച്ച് പറ്റുമെങ്കിൽ ഒരു പഴമോ ഏലക്കപ്പൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ ചേർത്ത് അതിനെ ഇങ്ങനെ തിളച്ച എണ്ണയിലേക്ക് പാനിലേക്ക് ഇങ്ങനെ ചൂടാക്കി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല സാധനമാണ്. ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു മണം വരും. ആഹാ, മനസ്സിലായി കാണുമല്ലോ ഏതാണെന്ന്. നിങ്ങൾക്കറിയാം മനസ്സിലായി എന്നാൽ ആൻഡ്രോയിഡിൻ്റെ ഗ്ലൂ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ആൻഡ്രോയിഡ് വേർഷന് വേണ്ടി മലയാളത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്നും പരിഗണിച്ച ആ ഒരു പലഹാരം ഏതാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചു അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഭാഷാബായ് ബിരിയാണിയുടെ BBB ഭാഷാബായി ബിരിയാണി BBB സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരിട്ടുന്ന നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. സ്വന്തമാക്കാം ഒരു കിടിലൻ ഡിന്നർ വൗച്ചർ ഫ്രം ഭാഷാബായി ബിരിയാണി.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായി.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: If you ever failed as a hero, come back as a villain. സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്ന ചില കോട്ടുകളാണ്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ സിനിമകളിൽ നിന്ന് തന്നെ നായകന്മാരായി വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാതെ പോയിട്ട് പിന്നീട് വില്ലനായിട്ട് തിരിച്ചു വന്ന് നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ അല്ലെങ്കിൽ അത്രമാത്രം ആരാധക വൃന്ദത്തെ സ്വന്തമാക്കിയ ചില താരങ്ങളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്ന സംഗതികളിലൊന്നാണ്. പക്ഷേ വില്ലന്മാർക്ക് കൈയിടിയിട്ടുന്നൊരു കാലം കൂടിയാണല്ലോ. പക്ഷേ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടല്ലോ, വലിയ പ്രതീക്ഷയില്ലാതെ സൃഷ്ടിച്ച ചില കഥാപാത്രങ്ങൾ നേടിയെടുത്തിട്ടുള്ള ആരാധക വൃന്ദം ഇവൻ ദോ വില്ലന്മാരായിട്ട് അല്ലെങ്കിൽ ഇവർ ഈ കഥയിലെ വില്ലനാണ് എന്ന് പറഞ്ഞ് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ട് പോലും അവർ നേടിയെടുത്ത ആ ഒരു ആരാധക വൃന്ദം നമുക്ക് നൽകുന്നൊരു മോട്ടിവേഷൻ ഉണ്ട്. സി, നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ 100% ജെനുവിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു നന്മ കണ്ടെത്താൻ വേണ്ടിയിട്ട് ലോകം കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. എന്ന് കരുതി വില്ലന്മാരാവണമെന്നല്ല ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ടോം ആൻഡ് ജെറി എടുത്തു കഴിഞ്ഞാൽ ടോം എന്താണ് ചെയ്യുന്നത്? പാവ ജെറിയനായിട്ട് ഓടിച്ച് പെടാപ്പാട് പെടുത്തുകയല്ലേ. പക്ഷേ പൂച്ചയുടെ ധർമ്മം എന്താണോ അതാണ് 100% ടോം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു പക്ഷേ ചെറിയ പ്രായത്തിൽ നമ്മൾ ജെറിയുടെ പക്ഷത്തായിരുന്നെങ്കിൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ള ഒരു സംഗതി. അതെ, ജെറിയല്ല ടോം ആയിരുന്നു ശരി എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ പോയിന്റിൽ നമ്മൾ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകമെമ്പാടും ടോമിന് അത്രയധികം ഫാൻസ്. ഇതിൻ്റെ ഒരു മലയാളം വേർഷൻ പറയാനാണെങ്കിലുണ്ടല്ലോ, നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് വായിച്ച് വളർന്ന കഥകളിൽ ഒന്ന് തന്നെയായിരിക്കും മായാവി. മായാവിയിലെ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരൊക്കെയാണ്? മായാവി എന്ന് പറയുമ്പോഴത്തേക്കും പല ക്യാരക്ടറുണ്ട്. മായാവി ഉണ്ട്, രാജു ഉണ്ട്, രാധയുണ്ട്, കുട്ടൂസനുണ്ട്, ഡാഗിനിയുണ്ട്, പുട്ടാലുണ്ട്, പിന്നെ ആരൊക്കെയുണ്ട്, വിക്രമനും മുത്തും, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഒറ്റ പേര് ഞാനിപ്പോൾ ഒഴിവാക്കി, ആ പേര് തന്നെയായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, ആൻഡ് ദാറ്റ്സ് ലുട്ടാപ്പി. ലുട്ടാപ്പി ആ കഥയിലെ വില്ലനല്ലേ? ലുട്ടാപ്പി വില്ലനായിരുന്നിട്ട് പോലും ലുട്ടാപ്പിക്ക് കിട്ടുന്ന ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ലുട്ടാപ്പി കിട്ടുന്ന റിസപ്ഷൻ പലപ്പോഴും ഇത്രയും നായകനായി ഇത്രയും നന്മകൾ ചെയ്യുന്ന നമ്മുടെ മായാവിക്ക് പോലും കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. ലുട്ടാപ്പി അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ധർമ്മം ചെയ്യുന്നു, അത്രമാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷേ ഈ ലുട്ടാപ്പിയുടെ കാര്യം പറയുമ്പോൾ ഈ സംഭവം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. 2019 തോന്നുന്നു ലുട്ടാപ്പിയുടെ ആ ഒരു ഫാൻ ബേസിനെ മനസ്സിലാക്കാതെ ബാലരമ തന്നെ ചെയ്തൊരു സംഗതി ഉണ്ടായിരുന്നു. അതായത് ലുട്ടാപ്പി ബാലരമയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലുട്ടാപ്പിക്ക് പരമായിട്ട് 2019 ഡിങ്കിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലുട്ടാപ്പിയെ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷേ വായനക്കാരും ആസ്വാദകരും ലുട്ടാപ്പിക്ക് അവരുടെ മനസ്സിലുള്ള വാല്യൂ എന്താണെന്ന് സോഷ്യൽ മീഡിയ അറിഞ്ഞത് അല്ലെങ്കിൽ മനോരമ തന്നെ അറിഞ്ഞത് ബാലരമ തന്നെ അറിഞ്ഞത് ആ ഒറ്റ സംഭവത്തിലൂടെ ആയിരുന്നു. കംപ്ലീറ്റ്ലി എല്ലായിടത്തും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വരെ ലക്ഷക്കണക്കിന് ട്വീറ്റുകളാണ് ശരിക്കും സേവ് ലുട്ടാപ്പി എന്ന് പറയുന്ന ആ ഒറ്റ ഹാഷ്ടാഗിൽ സൃഷ്ടിക്കപ്പെട്ടത്. ലുട്ടാപ്പി എങ്ങോട്ടും പോകുന്നില്ല എന്ന അവസാനം ബാലരമ തന്നെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരെ എത്തി. കയ്യിലിരിപ്പ് തള്ളിവെളിത്തരമാണെങ്കിലും അത്യാവശ്യം തല്ലുവെളിത്തരം കയ്യിലുണ്ടെങ്കിലും ലുട്ടാപ്പിയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസ്. ഇന്നും ഇപ്പോൾ ചാത്തൻ സിനിമകളൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ. നമ്മളിപ്പം ചാത്തന്മാർ വരുമെന്ന് ലോകയുടെ സെക്കൻഡ് പാർട്ടിൽ ടോവിനോ പറയുന്നുണ്ട്. അതുപോലെ വേറൊരു ടൈപ്പ് ചാത്തനായിട്ട് ബ്രഹ്മയുഗത്തിൽ മമ്മൂക്ക വന്നു. പക്ഷേ കേരളത്തിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള ചാത്തൻ അത് ലുട്ടാപ്പി തന്നെയായിരിക്കും, നോ ഡൗട്ട്. സി, അതാ പറഞ്ഞത്, നിങ്ങളിപ്പോൾ നിങ്ങൾ ഒരിടത്ത് അവതരിപ്പിക്കപ്പെടുന്നത് വില്ലനായിട്ടാണോ നായകനായിട്ടാണോ അല്ലെങ്കിൽ കൊമേഡിയനായിട്ടാണോ എന്നുള്ളതല്ല, നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങളുടെ ധർമ്മത്തിൽ എത്രമാത്രം 100% കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ലോകം നിങ്ങൾ എങ്ങനെയോ കാണട്ടെ, പക്ഷേ 100% ജെനുവിൻ ആയിട്ട് ഏതൊരു കാര്യമാണെങ്കിലും ക്ലിയറായിട്ട് നമുക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിൽ അത്രമാത്രം 100% കൊടുത്ത് ഇറങ്ങിത്തിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ലുട്ടാപ്പിയെ പോലെ എല്ലാവരും ഏറ്റെടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതിന് മുൻപായിട്ട് നാളെ മിനിയും നമ്മുടെ സഹലുമൊക്കെ പോയിട്ട് ഇത്തിഹാദിൻ്റെ വിശേഷങ്ങളായിട്ടൊക്കെ വരും. അവരുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കണം, എങ്ങനെയായിരുന്നു യാത്ര, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ അതിവേഗ റെയിലിൽ കയറിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നാളെ വിശദാംശങ്ങളൊക്കെ കേട്ടറിയാം. അപ്പോൾ സ്റ്റേറ്റ് ടു ഹോം 92.2 FM. ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. രണ്ടു എന്നല്ലേ? അതെ. അപ്പം നാളെ കാണാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ അതിവേഗ റെയിലിൽ കയറിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നാളെ വിശദാംശങ്ങളൊക്കെ കേട്ടറിയാം. അപ്പോൾ സ്റ്റേറ്റ് ടു ഹോം 92.2 FM. ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. രണ്ടു എന്നല്ലേ? അതെ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോച്ചു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. You are listening to

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: അത്ഭുത കാഴ്ചകൾ കൊണ്ട് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താനെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം.
2: ഗുരുനാഥ, എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ?
1: നാഗബന്ധം, എ ഗ്രാൻഡ് പാൻ ഇന്ത്യ മിത്തോളജിക്കൽ ബ്ലോക്ക് ബസ്റ്റർ.
3: അത് സ്വർണ താമരയല്ല.
1: ജൂലൈ 3 ലോകമെമ്പാടും റിലീസിനെത്തുന്നു.
4: ബ്രഹ്മകമലം,
1: വിരാട് കർണ, നഭ നടേഷ്, ജഗ്പത് ബാബു, മുരളി ശർമ്മ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
0: നാഗബന്ധം, The Secret Treasure, GCC distributed by Film Master LLC.
1: Get ready for an epic big screen adventure. Stay tuned to Home 92.2 FM to win invites.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For us,

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Al Noor Polyclinic, Mutina, Dehra, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അരിതരികളയരുതരിതരികളയരുതരുതരികളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Malay.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: ഉള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.